الصالحات فلهم أجر غير ممنون فما يكذبك بعد بالدين.

القارعة ما القارعة وما أدراك ما القارعة

0: ജസാക്കല്ലാഹു ഖൈറ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തൻസീൽ സൂറത്തുൻ നബഅ മുതൽ സൂറത്തുൻ നാസ് വരെയുള്ള ഭാഗങ്ങളുടെ പാരായണം. പാരായണം ചെയ്തത് അശ്ശൈഖ് അലി ഇബ്നു അബ്ദുറഹ്മാൻ അൽ ഹുദൈഫി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: أعوذ بالله من الشيطان.

ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടുകഴിഞ്ഞത് മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആനിലൂടെ വിശുദ്ധ ഖുർആനിലെ രണ്ടാമത്തെ അധ്യായം സൂറത്തു അൽ ബഖറ 284 മുതൽ 286 കൂടിയ വചനങ്ങളാണ് നാം ശ്രവിച്ചത്. നമുക്ക് മുൻപിൽ പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഇഷാം അൽ ഹറാസ്.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചരണവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസ്സുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്. ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്തു നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണാവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: Peace Radio. Tune to reality.

അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്: ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിൻ്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.

0: Tune to reality. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
1: ഖുർആൻ റേഡിയോ തൻസീൽ. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ലോകപ്രസിദ്ധ ഖുർആൻ കാരികളുടെ മധുരതരമായ ശബ്ദത്തിൽ ഇന്നത്തെ എപ്പിസോഡിൽ തൻ്റെ മധുരതരമായ ഖുർആൻ പാരായണത്തിലൂടെ ലോകത്തെമ്പാടുമുള്ള വിശ്വാസികളുടെ ഹൃദയങ്ങളെ ആകർഷിച്ച മിഷാരി റാഷിദ് അൽഅഫസിയുടെ ഖുർആൻ പാരായണത്തിനാണ് നമ്മൾ കാതോർക്കുന്നത്. സൂറത്തു ഫാത്തിഹയും സൂറത്തുൽ ബഖറയിലെ 1 മുതൽ 141 വരെയുള്ള ആയത്തുകളാണ് അദ്ദേഹം പാരായണം ചെയ്യുന്നത്.

അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്: ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്നുപോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: പീസ് റേഡിയോയിൽ ഇപ്പോൾ ഹിഫ്ളുൽ ഖുർആൻ. നമ്മുടെ സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ വചനങ്ങളാണല്ലോ വിശുദ്ധ ഖുർആൻ. ആ വചനങ്ങളെ ഹൃദ്യസ്ഥമാക്കുക എന്നത് ഏറെ പുണ്യമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കാൻ അവസരമൊരുക്കുകയാണ് ഹിഫ്ളുൽ ഖുർആനിലൂടെ. വിശുദ്ധ ഖുർആനിലെ സൂറത്തു അഹ്സാബാണ് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ മനഃപ്പാഠമാക്കി കഴിഞ്ഞത്. ഇന്ന് സൂറത്തുൽ അഹ്സാബിലെ 31-ാമത്തെ വചനമാണ് നമ്മൾ മനഃപ്പാഠമാക്കുന്നത്. നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കാനായി ഇവിടെയുള്ളത് ബഹുമാനനായ ജഅഫർ സലഫിയാണ്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ആദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 31-ാമത്തെ ആയത്താണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ.

0: അള്ളാഹു നമ്മുടെ പാരായണവും പഠനവുമെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതു. ജസാകുമുല്ലാഹു ഖൈറ. നമ്മൾ കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ ആയിരുന്നു. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അഹ്സാബിൽ നിന്നും 31-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനഃപാഠമാക്കി കഴിഞ്ഞത്. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ഹാഫിദ് ജഅഫർ സലഫി. ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളിലൂടെ ശ്രോതാക്കൾക്ക് സൂറത്തുൽ അഹ്സാബ് പൂർണ്ണമായി മനഃപാഠമാക്കാൻ അവസരം ഒരുക്കിയിട്ടുണ്ട്. എല്ലാ ശ്രോതാക്കളും ഇൻഷാല്ലാ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമാക്കുവാൻ ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം അറിയിക്കുകയാണ്.
2: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള വിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ 2-3 കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്? ഒരു ഇത്താത്തയുണ്ട്. അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത് ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിലെ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയേക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. 2, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: അറുപത്തിയേഴ് രാജ്യങ്ങളിലെ മലയാളികളുടെ ഖുർആൻ പഠനത്തിന്റെ അവലംബം പീസ് റേഡിയോ അന്നൂർ. പ്രാമാണിക കർമ്മശാസ്ത്ര പഠനത്തിന്റെ പ്രായോഗിക സമീപനം പീസ് റേഡിയോ ലൈഫ് കോഴ്സ്. പുതിയ കാലത്തിന്റെ തിന്മകളെയും വെല്ലുവിളികളെയും അതിജീവിക്കാൻ കുട്ടികളെ പ്രാപ്തമാക്കുന്ന പീസ് റേഡിയോ ഈ മദ്രസ തുടങ്ങി നിലനിൽക്കുന്ന, പുണ്യം സമ്മാനിക്കുന്ന നിരവധി വൈജ്ഞാനിക സംരംഭങ്ങളുടെ പുണ്യം മനസ്സിൽ ആഗ്രഹിച്ച് നിങ്ങളുടെ ഓഹരി ഇന്ന് തന്നെ പീസ് റേഡിയോക്ക് നൽകൂ.
5: ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് അൽ മുഅല്ലിം.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദ്. ഹാരിസ് ബിൻ സലീമാണ് ഈ സംസാരിക്കുന്നത്. വളരെ ചികിത്സ ആവശ്യമായി വന്ന ഒരു രോഗിയെ സന്ദർശിക്കുമ്പോൾ സ്വാഭാവികമായി നമ്മൾ ചോദിച്ചു പോകും, ഇതിന്റെ സാമ്പത്തിക ചിലവുകളെല്ലാം നിങ്ങൾ എങ്ങനെ സ്വരൂപിച്ചു, എവിടുന്ന് ലഭിച്ചു? നമ്മുടെ ഒരു നല്ല മനസ്സിന്റെ ചോദ്യമാണത്. ഫലപ്രദമായി നമുക്കും കുടുംബത്തിനും പ്രയോജനപ്പെട്ട ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത് തിരിച്ചിറങ്ങുമ്പോഴും സംഘാടകരോട് ചില ആത്മാർത്ഥതയുള്ളവർ ചോദിക്കാറുണ്ട്, ഇതിൻ്റെ ചിലവുകളെല്ലാം നിങ്ങൾക്ക് പൂർത്തിയായോ, എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ചില പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന ചില പൊതുപിരിവുകളിൽ നമ്മൾ നമ്മുടേതായ ഭാഗതയും നിർണയിക്കാറുണ്ട്. ധാരാളം നല്ല ഫീഡ്ബാക്കുകൾ വന്നിട്ടുള്ള ഒരു മഹാസംരംഭമാണ് നമ്മുടെ ഈ പീസ് റേഡിയോ. ഈ പീസ് റേഡിയോ കേൾക്കുന്നവരും അതുകൊണ്ട് കുടുംബപരമായും വ്യക്തിപരമായും പ്രയോജനം കിട്ടിയവരും നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇത്രയും വലിയൊരു സംരംഭം നിങ്ങൾ എങ്ങനെ നടത്തിക്കൊണ്ടുപോകുന്നു, അതിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് സാധ്യമാകുന്നു എന്ന് ചോദിക്കാറുണ്ട്. തീർച്ചയായും ഈ റേഡിയോയുടെ ഉപകാരം ലഭിക്കുന്ന, ഇതിൻ്റെ നന്മയെക്കുറിച്ച് തിരിച്ചറിഞ്ഞവരുടെ ഈ ചോദ്യങ്ങളും അതേപോലെ തന്നെ അന്വേഷണങ്ങളും തന്നെയാണ് ഈ മഹാസംരംഭത്തെ നിലനിർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ റേഡിയോയെ നമ്മളെല്ലാവരും സഹായിക്കണം. നമുക്ക് കഴിയാവുന്ന സാമ്പത്തിക സഹായങ്ങൾ നമുക്ക് നൽകുവാൻ റേഡിയോയിൽ തന്നെ സപ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ആ സപ്പോർട്ട് റേഡിയോ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ അതിൻ്റെ അക്കൗണ്ട് നമ്പറുകളും കാര്യങ്ങളും സ്വരൂപിച്ച് നമ്മളതിൻ്റെ ആളുകളുമായി നേരിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കഴിയാവുന്ന സഹായ സഹകരണങ്ങൾ ഇതിനുവേണ്ടി ചെയ്യണമെന്ന് ഒരിക്കൽ കൂടെ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളെയും സദക്കകളെയും പൂർണ്ണ പ്രതിഫലത്തോടെ സ്വീകരിക്കുമാറാവട്ടെ.
1: ഇവിടെ നൽകിയ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് താങ്കൾ പണം അയക്കേണ്ടത്. പണം അയച്ചു കഴിഞ്ഞാൽ 9746950006 നമ്പർ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ അറിയിക്കാൻ മറക്കരുത്. എന്തെങ്കിലും സഹായം ആവശ്യമെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ സപ്പോർട്ട് റേഡിയോ വിൻഡോയിൽ നിങ്ങളുടെ പേരും സ്ഥലവും അയക്കുകയോ നൽകിയ നമ്പറിൽ വാട്സപ്പ് അയക്കുകയോ വിളിക്കുകയോ ചെയ്യുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

ജീവിതം ഒരു യാത്രയാണെന്ന് പറയാറുണ്ട്. ജനനത്തിൽ തുടങ്ങി മരണത്തിൽ അവസാനിക്കുന്ന യാത്ര. കാലമാം തീവണ്ടിയിലോ കപ്പലിലോ ബസ്സിലോ കാറിലോ നമുക്ക് സഞ്ചരിക്കാം. സ്പീഡിൽ തന്നെ. വേഗക്കുറവ് ആർക്കും താല്പര്യമില്ലല്ലോ. എന്നാൽ യാത്രയ്ക്ക് അവിചാരിതമായി തടസ്സം നേരിട്ടാലോ? കുറച്ചു നേരത്തിന്, അല്ലെങ്കിൽ കുറെ കൂടി നീണ്ടകാലം, ഒരുപക്ഷെ ദീർഘകാലം, അല്ലെങ്കിൽ അവസാനം വരെ, അഥവാ മരണം വരെ. നടക്കുമ്പോൾ ഒന്ന് തെന്നി വീണാൽ, യാത്ര ചെയ്യുന്ന വാഹനം ഒന്ന് നിയന്ത്രണം തെറ്റിയാൽ,

0: ശരീരത്തിലെ ഏതെങ്കിലും ഞരമ്പുകളിൽ ഒന്ന് പണിമുടക്കിയാൽ, ഹൃദയതാളം അവതാളത്തിലായാൽ, ഓടിച്ചാടി നടന്നിരുന്നവർ പെട്ടെന്ന് ശയ്യാവലംബിയാകും. ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ കൊല്ലങ്ങളോ ഒരുപക്ഷെ മരണം വരെയോ കിടക്കയിൽ കിടക്കേണ്ടി വന്നേക്കും. പല കാര്യങ്ങൾക്കുമായി പറന്നു നടന്നിരുന്ന ആൾ പെട്ടെന്ന് ഒറ്റമുറിയിൽ ഒതുക്കപ്പെടുന്നത് ഭീകരമാണ്. വേഗതയിൽ ഓടിയിരുന്ന വാഹനം സഡൻ ബ്രേക്ക് ഇട്ട് നിന്ന പോലെ. കുറച്ചു ദിവസം കൂട്ടുകാരും കൂട്ടക്കാരും ഒക്കെ സന്ദർശിക്കും. ദൂരെയുള്ളവർ ഫോൺ വിളിക്കും. പിന്നെ അതങ്ങ് കുറയും. പിന്നെ തീരെ ഇല്ലാതാകും. വീട്ടുകാർക്ക് പോലും കൂടെ നിന്ന് കൂടുതൽ സമയം ചെലവഴിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. കുറെ കൂടി കഴിഞ്ഞാൽ കൂട്ടുകാർ, ബന്ധുക്കൾ എന്നിവരെ അങ്ങോട്ട് വിളിച്ചാൽ പോലും ആളെ കെട്ടിയെന്ന് വരില്ല. ഒറ്റപ്പെടലിന്റെ ഏകാന്ത ഭീകരത. ഒന്ന് വർത്തമാനം പറയാൻ ആരെയെങ്കിലും കിട്ടിയെങ്കിലെന്ന് ആശിച്ചു പോകും. താങ്കൾ ഇങ്ങനെ ഒറ്റപ്പെട്ടിട്ടുണ്ടോ? അടുപ്പമുള്ള ആരെങ്കിലും ഇത്തരം അവസ്ഥയിലുണ്ടോ? അവർക്ക് സദാ കൂടെ ഒരു കൂട്ടുകാരനെ കിട്ടിയെങ്കിലെന്ന് ആശിക്കുന്നുണ്ടോ? 24 മണിക്കൂറും ഉറങ്ങാതെ ഏത് നേരവും കേട്ടിരിക്കാൻ ഒപ്പമുള്ള ഒരാൾ? പറഞ്ഞാൽ തീരാത്ത വർത്തമാനങ്ങളുമായി ആശ്വാസവും വിജ്ഞാനവും വിനോദവുമൊക്കെയായി സമാധാനിക്കൂ. പീസ് റേഡിയോ കൂടെയുണ്ട്. നേരവും കാലവും നോക്കാതെ സദാസമയവും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. പീസ് റേഡിയോ, മടുപ്പിക്കാത്ത കൂട്ടുകാരൻ.
1: أعوذ بالله من الشيطان الرجيم
2: ولما رجع موسى إلى قومه غضبان أسفا قال بئس ما خلفتموني من بعدي أعجلتم أمر ربكم وألقى الألواح وأخذ برأس أخيه يجره إليه قال ابن أم إن القوم استضعفوني وكادوا يقتلونني فلا تشمت بي الأعداء ولا تجعلني مع القوم الظالمين قال رب اغفر لي ولأخي وأدخلنا في رحمتك

0: ജസാക്കുമുല്ലാഹു ഖൈറൻ. നാം കേട്ടുകഴിഞ്ഞത് മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആനിലൂടെ വിശുദ്ധ ഖുർആനിലെ 7-ാമത്തെ അധ്യായം സൂറത്തു അൽ ആറാഫ് 150 മുതൽ 157 കൂടിയ വചനങ്ങളാണ് നാം ശ്രവിച്ചത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മുഹമ്മദ് അൽ വഹീദാൻ.
1: ഇനി നമ്മുടെ മക്കൾക്ക് ആത്മീയ പാഠങ്ങൾ നഷ്ടപ്പെടില്ല. പ്രവാസം, ഭൗതിക വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ എന്നിവ കുട്ടികളുടെ മതപഠനത്തിന് തടസ്സമാവില്ല. കൂട്ടുകാർക്ക് ഇസ്ലാമിക ബാലപാഠങ്ങളുമായി ഈ മദ്രസ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്തതായി തഫ്സീർ അമാനി. തലമുറകൾക്ക് വെളിച്ചം പകർന്ന മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വിവരണത്തിന്റെ ശബ്ദാഖ്യാനം. ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്ത് ഹൂദ് 55 മുതൽ 60 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവും.
4: വചനം 55. മിന്ദൂനിഹി, അവനു പുറമെ. ഫക്കീദൂനി, അതിനാൽ നിങ്ങൾ എന്നോട് തന്ത്രം പ്രയോഗിക്കുക. ജമീഅൻ, എല്ലാവരും. സുമ്മ, പിന്നീട്. ലാ തുൻദിറൂനി, എനിക്ക് നിങ്ങൾ താമസം നൽകേണ്ട.

0: അതെ, അവന് പുറമെ അഥവാ അവനോട് പങ്കുചേർക്കുന്നതിൽ നിന്ന്. അതിനാൽ നിങ്ങൾ എല്ലാവരും കൂടി എന്നോട് തന്ത്രം പ്രയോഗിച്ചുകൊള്ളുക, പിന്നെ നിങ്ങൾ എനിക്ക് താമസം നൽകേണ്ട.
1: വചനം 56. ഇന്നി തവക്കൽതു, നിശ്ചയമായും ഞാൻ ഭരമേൽപ്പിച്ചു. അലല്ലാഹി, അല്ലാഹുവിൻ്റെ മേൽ. റബ്ബീ, എൻ്റെ റബ്ബായ. വറബ്ബിക്കും, നിങ്ങളുടെ റബ്ബുമായ. മാമിൻ ദാബ്ബത്തിൻ, ഒരു ജന്തുവും ഇല്ല. ഇല്ലാഹുവ, അവനായിട്ടല്ലാതെ. ആഹിദുൻ, പിടിക്കുന്നവൻ. ബിനാസുയത്തിഹാ, അതിൻ്റെ നെറുകയെ. ഇന്ന റബ്ബീ, നിശ്ചയമായും എൻ്റെ റബ്ബ്. അലാ സിറാത്തിൻ, പാതയിലാണ്. മുസ്തഖീമിൻ, ചൊവ്വായ.

0: നിശ്ചയമായും എന്റെ റബ്ബും നിങ്ങളുടെ റബ്ബുമായ അള്ളാഹുവിന്റെ മേൽ ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നു. ഒരു ജീവജന്തുവും തന്നെ അവൻ അതിന്റെ നെറുകയെ പിടിക്കുന്ന അഥവാ അതിനെ അടക്കി ഭരിക്കുന്നവൻ ആയല്ലാതെയില്ല. നിശ്ചയമായും എന്റെ റബ്ബ് നേരെയുള്ള ചൊവ്വായ പാതയിലാണ്.
1: വചനം 57. ഫഇൻ തവല്ലൗ, ഇനി നിങ്ങൾ തിരിഞ്ഞുകളയുന്ന പക്ഷം, ഫഖദ് അബ്ലഗ്തുക്കും, എന്നാൽ നിങ്ങൾക്ക് ഞാൻ എത്തിച്ചു കഴിഞ്ഞു. മാ, യാതൊന്ന്. ഉർസിൽതു, ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നു. ബിഹി, അതുമായി. ഇലൈക്കും, നിങ്ങളിലേക്ക്. വയസ്തഖലിഫു, പിന്നാലെ കൊണ്ടുവരികയും ചെയ്യും. റബ്ബി, എന്റെ റബ്ബ്. കൗമൻ, ഒരു ജനതയെ. വൈറക്കും, നിങ്ങളല്ലാത്ത. വലാ തദുറൂനഹു, അവന് നിങ്ങൾ ഉപദ്രവം ചെയ്യുകയുമില്ല. ഷെയ്അൻ, യാതൊന്നും. ഇന്ന റബ്ബി, നിശ്ചയമായും എന്റെ റബ്ബ്. അലാ കുല്ലി ഷെയ്ഇൻ, എല്ലാ വസ്തുവിന്റെ മേലും. ഹഫീദ്, മേൽനോട്ടം നടത്തുന്നവനാണ്.

0: എന്നെ നിങ്ങൾ തിരിഞ്ഞുകളയുകയാണെങ്കിൽ എന്നെ നിങ്ങളിലേക്ക് യാതൊന്നുമായി അയക്കപ്പെട്ടിരിക്കുന്നുവോ അത് ഇതാ നിങ്ങൾക്ക് ഞാൻ എത്തിച്ചു തന്നിട്ടുണ്ട്. എന്റെ റബ്ബ് നിങ്ങളല്ലാതെ ഒരു ജനതയെ നിങ്ങൾക്ക് പകരം പിന്നാലെ കൊണ്ടുവരികയും ചെയ്യും. അവന് നിങ്ങൾ യാതൊന്നും തന്നെ ഉപദ്രവം ചെയ്യുകയുമില്ല. നിശ്ചയമായും എന്റെ റബ്ബ് എല്ലാ വസ്തുവിന്റെയും മേൽനോട്ടം ചെയ്ത് കാത്തുപോരുന്നവനാകുന്നു.
1: ഹൂദ് നബി അലൈഹിസലാം ആ ജനതയെ തൗഹീദിലേക്ക് ക്ഷണിച്ചപ്പോൾ അവരിൽ നിന്നുണ്ടായ പ്രതികരണമാണ് ആദ്യം അള്ളാഹു ഉദ്ധരിച്ചത്. പിന്നീട് അതിനെ തുടർന്ന് അദ്ദേഹം അവരോട് പറഞ്ഞ മറുപടികളും ഉദ്ധരിച്ചിരിക്കുന്നു. നീ ഞങ്ങൾക്ക് മതിയായ തെളിവൊന്നും നൽകിയിട്ടില്ല. നിന്റെ വാക്കിനെ ആസ്പദമാക്കി ഞങ്ങളുടെ ദൈവങ്ങളെ കൈവടിയുവാൻ ഞങ്ങൾ തയ്യാറില്ല. നീ പറയുന്നതിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല എന്നൊക്കെ പറഞ്ഞത് അവരുടെ നിഷേധത്തിൽ നിന്നുത്ഭവിച്ച ധിക്കാര നിമിത്തമാണെന്ന് വ്യക്തമാണ്. ഇതിനെല്ലാം മകുടം ചാർത്തുമാറ് അന്ധവിശ്വാസത്തിന്റെ അടിത്തട്ടിൽ നിന്നുത്ഭവിച്ച ഒരു ആരോപണവും. ഞങ്ങളുടെ ചില ദൈവങ്ങളിൽ നിന്ന് നിനക്കെന്തോ ആപത്ത് ബാധിച്ചിട്ടുണ്ട് എന്നേ ഞങ്ങൾക്ക് പറയുവാനുള്ളൂ. അതല്ലാതെ നീ ഇങ്ങനെ പിച്ചും പേയും പറയുവാൻ കാരണമില്ല. ഒരു വശത്തിലൂടെ ഇതൊരു ആരോപണമാണെങ്കിൽ മറ്റൊരു വശത്തിലൂടെ ഒരു ഭീഷണി കൂടിയാണ്. വിഗ്രഹങ്ങളെ സംബന്ധിച്ച് അവരുടെ അന്ധവിശ്വാസവും മതിപ്പും എത്രമേൽ ഭയങ്കരമാണെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ആയത് ഗോത്രത്തിൽ മാത്രമുള്ള ഒരു വിഡ്ഢിത്തമല്ല ഇത്. വിഗ്രഹങ്ങൾ, ദേവീദേവന്മാർ, ജീവിച്ചിരിക്കുന്നവരോ മരണപ്പെട്ടവരോ ആയ മഹാത്മാക്കൾ, സ്വയം ദിവ്യന്മാരായി അഭിനയിക്കുന്ന മനുഷ്യപിശാചുക്കൾ എന്നുവേണ്ട, അള്ളാഹുവല്ലാത്ത ഏതു വസ്തുവേയും ആരാധ്യ വസ്തുക്കളായി അംഗീകരിച്ചു വരുന്ന എല്ലാവരിലും കാണപ്പെടാറുള്ള ഒരു വിഡ്ഢിത്തമത്രേ ഇത്. അതായത് അവയെ വകവെക്കാതെ വല്ലതും ആരെങ്കിലും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ അവർക്ക് അവയുടെ ശാപകോപങ്ങൾ ബാധിച്ചേക്കുമെന്നും അതുമൂലം വല്ല ആപത്തും സംഭവിച്ചേക്കുമെന്നുമുള്ള ധാരണ. ആദ്യ ജനത പറഞ്ഞതുപോലെ സന്ദർഭം കാണുമ്പോൾ അവർ അത് തുറന്നു തന്നെ പറയുകയും ചെയ്യും. നേരെ മറിച്ച് അള്ളാഹുവിനെ വകവെക്കാതെ തോന്നിയ വാസങ്ങളിൽ മുഴുകിക്കൊണ്ടിരിക്കുന്നവർക്ക് അതുമൂലം വല്ല ആപത്തും സംഭവിച്ചേക്കാമെന്ന ധാരണ അങ്ങനെയുള്ളവരിൽ വളരെ ദുർലഭമായേ കാണപ്പെടുകയുള്ളൂ താനും. ഹൂദ് നബി അലൈഹിസലാം അവർക്ക് നൽകിയ മറുപടിയുടെ സാരം ഇതാണ്: നിങ്ങൾ എന്തുതന്നെ ആരോപിച്ചാലും ശരി, അള്ളാഹു അല്ലാതെയുള്ള നിങ്ങളുടെ ആരാധ്യ വസ്തുക്കളും ഞാനുമായി ഒരു ബന്ധവുമില്ല. അവയിൽ നിന്നെല്ലാം ഞാൻ ഒഴിവായവനാണെന്ന് ഞാനിതാ അള്ളാഹുവിനെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് നിങ്ങളോട് ഉറപ്പിച്ചു പറയുന്നു. യാതൊരു നീക്കത്തൂക്കവും ഈ വിഷയത്തിൽ എനിക്ക് ചെയ്യാനില്ലെന്നും നിങ്ങളുമായി ഒരു ഒത്തുതീർപ്പിന് ഞാൻ സന്നദ്ധനല്ലെന്നും നിങ്ങളും ഉറപ്പിച്ചുകൊള്ളുക. ഇക്കാരണത്താൽ നിങ്ങളും നിങ്ങളുടെ ദൈവങ്ങളുമെല്ലാം ചേർന്ന് എനിക്കെതിരിൽ എന്ത് കൂടതന്ത്രങ്ങൾ നടത്തിയാലും വിരോധമില്ല. ഒരു വിട്ടുവീഴ്ചയും നൽകാതെ നിങ്ങൾക്ക് തോന്നിയത് നിങ്ങൾ ചെയ്തുകൊള്ളുക. എൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ അള്ളാഹുവിങ്കൽ അർപ്പിച്ചിരിക്കുകയാണ്. അവൻ എൻ്റെ മാത്രമല്ല നിങ്ങളുടെയും രക്ഷിതാവും നേതാവുമാണ്. നിങ്ങളും ഞാനും അടക്കം എല്ലാ ജീവികളുടെയും ഭരണ കൈകാര്യങ്ങൾ നടത്തുന്നവരുമാണ്. നേർക്കുനേരെ നീതിയുക്തമായ രീതിയിലേ അവൻ എല്ലാ കാര്യവും നടത്തുകയും ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എത്ര കടുത്ത പരിപാടി ആസൂത്രണം ചെയ്താലും എനിക്കതിൽ ഒട്ടും ഭയമില്ല. ഇനിയും നിങ്ങൾ ഞാൻ പറയുന്നതൊന്നും വിലവെക്കാതെ നിങ്ങളുടെ ശിർക്ക് മതത്തിൽ തന്നെ ശടിച്ചു നിൽക്കുവാനാണ് ഭാവമെങ്കിൽ എനിക്ക് പറയുവാനുള്ളത് ഇതാണ്: നിങ്ങളിൽ പ്രബോധനം ചെയ്യാൻ വേണ്ടി അള്ളാഹു എന്നെ ഏൽപ്പിച്ച ദൗത്യം ഞാനിതാ നിർവഹിച്ചു കഴിഞ്ഞു. നിങ്ങളെ ഇവിടെ നിന്ന് ഉന്മൂലനം ചെയ്യുമാറുള്ള വല്ല ശിക്ഷയും അവൻ നിങ്ങൾക്ക് ബാധിപ്പിച്ചേക്കും. നിങ്ങളുടെ സ്ഥാനത്ത് പുതിയ തലമുറകളെ അവൻ ഏർപ്പെടുത്തുകയും ചെയ്തേക്കും. മറിച്ച് നിങ്ങൾ മൂലം അവന് ഒരു ദോഷവും ഭവിക്കുവാൻ പോകുന്നില്ല. നാസിയ എന്ന വാക്ക് തലയുടെ മുൻഭാഗം അഥവാ നെറുക് എന്ന അർത്ഥത്തിലും ആ ഭാഗത്തുള്ള മുടി അഥവാ കുടുമ എന്ന അർത്ഥത്തിലും ഉപയോഗിക്കാറുണ്ട്. ഒരാൾ മറ്റൊരാളുടെ നിയന്ത്രണത്തിനും ചൊൽപ്പടിക്കും വിധേയനാകുമ്പോൾ അവൻ അവൻ്റെ നെറുക് പിടിച്ചിരിക്കുകയാണെന്നും അവൻ്റെ നെറുക് അവൻ്റെ കയ്യിലാണെന്നും അറബി ഭാഷയിൽ പറയപ്പെടാറുണ്ട്. ഇതനുസരിച്ചാണ് 56 വചനത്തിൽ എല്ലാ ജീവികളുടെയും നെറുക് പിടിച്ചവനാണ് അള്ളാഹു എന്ന് പറഞ്ഞിരിക്കുന്നത്. ഹൂദ് അലൈഹിസലാം അവസാനമായി അവരെ പൊതുശിക്ഷയെക്കുറിച്ച് താക്കീത് ചെയ്തുവല്ലോ. അതിനെക്കുറിച്ച് അള്ളാഹു പറയുന്നു:
2: വചനം 58. വലമ്മാ ജാഅ, വന്നപ്പോൾ, അമ്രുന, നമ്മുടെ കൽപ്പന, നജ്ജൈന, നാം രക്ഷപ്പെടുത്തി, ഹൂദൻ, ഹൂദിനെ, വല്ലദീന ആമനു, വിശ്വസിച്ചവരെയും, മഅഹു, അദ്ദേഹത്തോടൊപ്പം, ബിറഹ്മത്തിൻ, കാരുണ്യം കൊണ്ട്, മിന്നാ, നമ്മിൽ നിന്നുള്ള, വനജ്ജൈനാഹും, അവരെ നാം രക്ഷപ്പെടുത്തുകയും ചെയ്തു, മിൻ അദാബിൻ, ഒരു ശിക്ഷയിൽ നിന്ന്, ഗലീദ്, കടുത്തതായ.

0: നമ്മുടെ കൽപ്പന വന്നപ്പോഴാകട്ടെ ഹൂദിനെയും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരെയും നമ്മുടെ പക്കൽ നിന്നുള്ള കാരുണ്യം കൊണ്ട് നാം രക്ഷിച്ചു. അതികഠിനമായ ഒരു ശിക്ഷയിൽ നിന്ന് അവരെ നാം രക്ഷപ്പെടുത്തുകയും ചെയ്തു.
1: ആദ്യ ജനതയ്ക്ക് ബാധിച്ച ശിക്ഷ ഏഴ് രാവും എട്ടു പകലും തുടർച്ചയായി അടിച്ചു വീശിക്കൊണ്ടിരുന്ന അത്യുഗ്രമായ ഒരു കൊടുങ്കാറ്റായിരുന്നു. അതിൽ അവർ ഒന്നടങ്കം കടപുഴകി മറിഞ്ഞു വീണ ഈന്തത്തടി മരങ്ങളെപ്പോലെ ചത്തു വീണൊടുങ്ങി. സൂറത്തുൽ ഖമർ 19:20, അൽ ഹാഖ 6:7.
2: വചനം 59. വതിൽക അത് ആദുൻ ആദ് ജഹദു, അവർ നിഷേധിച്ചു ബി ആയാത്തി, ദൃഷ്ടാന്തങ്ങളെ, റബ്ബിഹിം തങ്ങളുടെ റബ്ബിൻ്റെ, വഅസൗ, അവർ അനുസരണക്കേടും കാണിച്ചു, റുസുലഹു അവൻ്റെ റസൂലുകളോട്, വത്തബഉ അവർ പിൻപറ്റുകയും ചെയ്തു, അമ്ര കൽപ്പനയെ, കുല്ലി ജബ്ബാരിൻ എല്ലാ സേച്ഛാധികാരിയുടെയും, അനീദ് ദുർവാശിക്കാരായ.

0: അതെത്രേ ആദ് ഗോത്രം! അവർ തങ്ങളുടെ റബ്ബിന്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ചു, അവന്റെ റസൂലുകളോട് അവർ അനുസരണക്കേട് കാണിക്കുകയും ചെയ്തു. ദുർവാശിക്കാരായ എല്ലാ സ്വേച്ഛാധികാരികളുടെയും കൽപ്പന അവർ പിൻപറ്റുകയും ചെയ്തു.
1: അതാണവർക്ക് പറ്റിയ നാശത്തിനൊക്കെ ഹേതു. അതിന്റെ ഫലമോ?
2: വചനം 60. ഉത്ബിഉ, അവർ അനുഗമിക്കപ്പെട്ടു. ഫി ഹാദിഹി ദുനിയാ, ഈ ഇഹലോകത്തിൽ. ലഅനതൻ, ശാപം. വയൗമൽ ഖിയാമത്തി, ഖിയാമത്ത് നാളിലും. അലാ, അറിയുക. ഇന്ന ആദൻ, നിശ്ചയമായും ആദ്. കഫറു, അവർ നന്ദികേട് ചെയ്തു. റബ്ബഹും, അവരുടെ റബ്ബിനോട്. അലാ, അറിയുക. ബുഉദൻ, വിദൂരത. ലിആദിൻ, ആദിന്. കൗമി ഹൂദ്, ഹൂദിന്റെ ജനതയായ.

0: ഈ ഇഹത്തിൽ വമ്പിച്ച ഒരു ശാപത്താൽ അവർ അനുഗമിക്കപ്പെട്ടു, ഖിയാമത്ത് നാളിലും അനുഗമിക്കപ്പെട്ടു. അല്ല, അറിയുക, നിശ്ചയമായും ആദ് ഗോത്രം തങ്ങളുടെ റബ്ബിനോട് നന്ദികേട് ചെയ്തു. അല്ല, അറിയുക, ഹൂദിന്റെ ജനതയായ ആദ് ഗോത്രത്തിന് വിദൂരത, കാരുണ്യത്തിൽ നിന്നും അവർ എത്രയോ വിദൂരം.
1: വിഭാഗം ആറ്. സ്വാലിഹ് നബി അലൈഹിസ്സലാമിയുടെയും അദ്ദേഹത്തിന്റെ ജനതയായ സമൂദ് ഗോത്രത്തിന്റെയും ചരിത്രമാണ് ഈ വിഭാഗത്തിലുള്ളത്. അഹ്റാഫ്, ഷുഅറാ, നംല്, ഹമർ എന്നീ സൂറത്തുകളിലും മറ്റും ഈ ചരിത്രം വിവരിക്കപ്പെട്ടിരിക്കുന്നു. സമൂദ് ഗോത്രത്തിന്റെ വാസസ്ഥലമായിരുന്ന അൽ ഹിജറിനെ സംബന്ധിച്ച ഒരു വിവരണം ഷുഅറായിൽ കാണാവുന്നതാണ്.
2: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി സമാപിക്കുന്നു. സൂറത്ത് ഹൂദ് 55 മുതൽ 60 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്.
3: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണിതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
4: അവിടെ ഖുർആൻ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
3: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധനരീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു

0: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തിതീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിൻ്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം. മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം, ഒരായിരം നന്ദി. പക്ഷേ ആശ്വാസത്തിൻ്റെ കുളിർത്തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിൻ്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ, ഖത്മുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ ഓരോ ജുദുകളായി പാരായണം ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ പാരായണം ചെയ്തു തീർക്കാൻ സഹായിക്കുന്ന പ്രോഗ്രാം. ഇന്നത്തെ ഖത്മുൽ ഖുർആനിലൂടെ ജുസ് 13 പാരായണം നിർവഹിക്കുന്നു. പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് ഹജ്ജാജ് റംദാൻ അൽ ഹിന്ദേ.

0: ബാറക്കല്ലാഹ് ഫീക്കും. നാം കേട്ടത് ഖത്തമുൽ ഖുർആൻ. ഇന്നത്തെ ഖത്തമുൽ ഖുർആനിലൂടെ ജുസ് 13 പാരായണമാണ് നാം ശ്രവിച്ചത്. നമുക്ക് വേണ്ടി പാരായണം ചെയ്തത് ഷെയ്ഖ് ഹജ്ജാജ് റമദാൻ അൽ ഹിന്ദായി.
1: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ പീസ് റേഡിയോ. 1,000,000+ ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും. കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തിതീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ പീസ് റേഡിയോ അതിന്റെ യാത്ര തുടരുമ്പോൾ ഈ നന്മയുടെ നിലനിൽപ്പിനു വേണ്ടി നമുക്കെന്ത് നൽകാനായി? നൽകണം, കഴിയുന്നതെല്ലാം. തീരുമാനിക്കൂ ഇപ്പോൾ തന്നെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ. പീസ് ഖുർആൻ റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്ന ഏറെ ശ്രദ്ധേയമായ അത്തഹ്സീനിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹശറിൽ നിന്നും 11 ആയത്താണ് ഹാഫിൽ അബ്ദു ശുക്കൂർ ക്ലാസ് എടുക്കുന്നത്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കൾ, സൂറത്തുൽ ഹശർ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങളെ സംബന്ധിച്ചുമാണ് പഠിച്ചു വരുന്നത്. ഇൻഷാല്ലാ 10 വരെയുള്ള ആയത്തുകൾ നമ്മൾ കേട്ടു കഴിഞ്ഞു. ഇൻഷാല്ലാ ഇനി 11 ആയത്ത്.
6: أَلَمْ تَرَ إِلَى الَّذِينَ نَافَقُوا يَقُولُونَ لِإِخْوَانِهِمُ الَّذِينَ كَفَرُوا مِنْ أَهْلِ الْكِتَابِ لَئِنْ أُخْرِجْتُمْ لَنَخْرُجَنَّ مَعَكُمْ وَلَا نُطِيعُ فِيكُمْ أَحَدًا أَبَدًا وَإِنْ قُوتِلْتُمْ لَنَنْصُرَنَّكُمْ وَاللَّهُ يَشْهَدُ إِنَّهُمْ لَكَاذِبُونَ أَلَمْ تَرَ إِلَى الَّذِينَ نَافَقُوا أَلَمْ تَرَ
5: ഇവിടെ തറ എന്ന പദത്തിൽ തഉം ത എന്ന അക്ഷരം ലൈറ്റായിട്ട് ഉച്ചരിക്കേണ്ട അക്ഷരമാണ്, അഥവാ നേർപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കണം. എന്നാൽ റായിനെ കനപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കണം. സ്വാഭാവികമായിട്ടും പലപ്പോഴും പല ആളുകളും ഓതിപ്പോകുന്നത് അലം തറ എന്നാണ്. തറ, അലം തറ. ഇവിടെ സംഭവിക്കുന്നത് രണ്ടും. തറ എന്ന് പറയുമ്പോൾ തായിനെ കനപ്പിക്കുന്ന രൂപത്തിൽ തറ തറ, തെറ അലം തെറ, തായിനെ ലൈറ്റായിട്ട് ഉച്ചരിക്കണം. അതാണ് അറബികളുടെ ശൈലി. അലം തെറ, റായിനെ കനപ്പിക്കലോ റാ, റാ അല്ല, തെറ അല്ല, റാ, തെറ. ഇവിടെ നേർപ്പിക്കലും കനപ്പിക്കലും അക്ഷരങ്ങളുടെ സിഫത്തുകൾ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം ഇൻഷാല്ലാ. അലം തറ ഇലല്ലദീന, ഇലല്ലദീന, അല്ലദീന ദാലിൻ്റെ ഉച്ചാരണമാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. അല്ലദീന, അലം തറ ഇലല്ലദീന, നാഫഖൂ, നാഫഖൂ, ഖാഫ് സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ് ഖാഫ്. അതിൻ്റെ മഖ്റജ് തൊണ്ടയുടെ മുകൾ ഭാഗം, അതിൻ്റെയും മേലെ ചെറുനാക്ക്. നാഫഖു യഖൂലൂന യഖൂ യഖൂലൂന അല്ല യഖൂ യഖൂലൂന ലിഇഖ്വാനിഹിം ലിഇഖ്വാനിഹിം ലിഇഖ്വാനിഹിം അല്ല ഹംസ ഉച്ചരിക്കണം ലിഇഖ്വാനിഹിം ലിഇഖ്വാനിഹിമുൽ ലദീന കഫറു ലിഇഖ്വാനിഹിമുൽ ലദീന ലിഇഖ്വാനിഹിമുൽ ലദീന. ഇവിടെ ലിഇഖ്വാനിഹിമു മീമിന് ദമ്മ, ലിഇഖ്വാനിഹിമുൽ ലദീന അത് കൃത്യമായിട്ട് അതുപോലെ തന്നെ പറയുവാനും ഓതുവാനും ശ്രദ്ധിക്കണം. ലിഇഖ്വാനിഹിമുൽ ലദീന അല്ലദീന അല്ലസീന അല്ല അല്ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബി മിൻ അഹ്ലി സാകിന നൂന് ശേഷം ഹംസ വന്നാൽ ഇദ്ഹാർ വെളിവാക്കി ഉച്ചരിക്കണം. നൂനിനെയും ഹംസയൊക്കെ കൃത്യമായിട്ട് ഉച്ചരിക്കണം. ഇവിടെ ഓതിപ്പോകുമ്പോൾ മിൻ അഹ്ലി എന്ന് വരരുത്. ഏതുപോലെ കുഫുവൻ നഹദ് വലം യകുല്ലഹു കുഫുവൻ നഹദ് എന്നാണ് അധികളുള്ളത്. കുഫുവൻ നഹദല്ല കുഫുവൻ അഹദ്. ഹംസയും നൂനൊക്കെ ക്ലിയറായിട്ട് ഉച്ചരിക്കണം, കൃത്യമായിട്ട് ഉച്ചരിക്കണം. ഇവിടെ ഇവിടെയും അതുപോലെ തന്നെ മിൻ അഹ്ലി അല്ല മിൻ അഹ്ലി. മിൻ അഹ്ലിൽ കിതാബി ലഇൻ ഉഖ്രിജുതും ലഇൻ ലൈൻ ഉഖ്രിജുതും ഇങ്ങനെ ഓതരുത്. ലൈൻ അല്ല ലഇൻ ല ഇ ഹംസ ഉച്ചരിക്കണം. തൊണ്ടയുടെ താഴെ ഭാഗമാണ് മഖ്റജ്. ലഇൻ ലഇൻ ഉ ലഇൻ ഉ സാകിന നൂന് ശേഷം ഹംസ ഇദ്ഹാർ വെളിവാക്കി ഉച്ചരിക്കണം. നൂനും ഹംസയും വെളിവാക്കി ഉച്ചരിക്കണം. ലഇൻ ഉഖ്രിജുതും ഉഖ്രിജുതും റായിന് കസ്ർ ജീമിന് സുക്കൂന്. ഇതൊക്കെ കൃത്യമായിട്ട് വരണമെങ്കിൽ ഖുർആൻ ഓതി ഓതി ഓതി നമുക്ക് പരിചയം വേണം. അല്ലാതെ നമ്മളെന്നെങ്കിലും വർഷത്തിലൊരിക്കലൊക്കെ റമളാനിലൊക്കാണ്ട് ഓതിപ്പോകുന്ന സമയത്ത് ഖത്തം ചെയ്യാൻ വേണ്ടി അത് മുഴുവനായിട്ടും പെട്ടെന്ന് ഓതി തീർക്കാൻ വേണ്ടി ഓതിപ്പോകുമ്പോൾ ധാരാളമായിട്ട് അബദ്ധങ്ങൾ വരും. പ്രത്യേകിച്ചും ഇങ്ങനെയുള്ളതൊക്കെ ഒരു സംശയവുമില്ല. അതുകൊണ്ട് ഇതെല്ലാം കേട്ട് പഠിക്കണം, പരിചയപ്പെടണം ഇത്തരം പദങ്ങൾ. ലഇൻ ഉഖ്രിജിതും ഉഖ്രിജിതും ലനഖ്റുജന്ന ലനഖ്റുജന്ന ലനഖ്റുജന്ന നൂന് ശദ്ദ് മണിക്കണം. മഅകും വല ലനഖ്റുജന്ന മഅകും വല സാകിന മീമിന് ശേഷം വ. ഇവിടെ മീമിനെ പൂർണ്ണമാക്കി അഥവാ രണ്ട് ചുണ്ട് തമ്മിൽ തട്ടിച്ച് പൂർണ്ണമാക്കി ഉച്ചരിക്കണം. ഏതുപോലെ ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ അലൈഹിം വ. ഇതുപോലെ മഅകും വല നുതീഉ വല നുതീഉ ത ഉച്ചരിക്കുമ്പോൾ ഇത്ബാഖ് എന്ന സ്വിഫത്ത് നൽകി സ്വരഭാരത്തിലാക്കണം. നുതീഉ നുതീഉ അല്ല ത അല്ല ത ത തീ തു അത് അത് നുതീഉ ഫീകും ഫീകും അഹദൻ അബദ ഫീകും അഹദൻ സാകിന മീമിന് ശേഷം ഹംസ. ഇവിടെ ഒരു സംശയവുമില്ലാതെ അധിക ആളുകൾ ഓത് എങ്ങനെയായിരിക്കും ഫീകും അഹദൻ എന്ന ഫീകും അഹദൻ ഹംസ പോയി മീമിനെ കൊണ്ട് തന്നെ പറയും. അതുകൊണ്ട് ശ്രദ്ധിക്കണം ഫീകും അഹദൻ. സാകിന മീമിന് ശേഷം ഹംസ വന്നാൽ ഇദ്ഹാറാണ്, വെളിവാക്കി ഉച്ചരിക്കണം. ഫീകും അഹദൻ അബദ അഹദൻ അബദ അല്ല അഹദൻ അബദ. ഇവിടെയും നൂനിനെ കൊണ്ട് അഹദൻ അബദ എന്ന് പറയരുത്, അഹദൻ അബദ ഹംസ ഉച്ചരിക്കണം, തൻവീൻ വെളിവാക്കണം. അഹദൻ അബദ നിർത്തുമ്പോൾ അബദ എന്ന് രണ്ട് ഹർക്കത്തിൻ്റെ ഖദറിൽ ഓതി നിർത്താം. അബദ കൂട്ടി ഓതുകയാണെങ്കിലോ അബദൗ വ ഇൻ ഇത് ഗാംബിഗുന്ന തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അബദൗ വ ഇൻ വ ഇൻ ഖൂതിൽതും സാകിന നൂന് ശേഷം ഖാഫ്. ഇവിടെ വ ഇൻ ഖു ഇഖ്ഫാ ബിഗുന്ന അവ്യക്തമാക്കി ഉച്ചരിക്കണം, നൂനിനെ അവ്യക്തമാക്കി ഉച്ചരിക്കണം. ഖാഫ് സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്, ഗുന്നയും ശ്രദ്ധിക്കണം. വ ഇൻ ഖൂതിൽതും ലനൻസുറന്ന ലനൻസു ഇഖ്ഫാ ബിഗുന്ന അവ്യക്തമാക്കി ഉച്ചരിക്കണം. സ്വാദ് ഇസ്തിഇല എന്ന അക്ഷരമാണ്, സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്, ഗുന്നയും ശ്രദ്ധിക്കണം. ലനൻസുറന്ന നൂൻ മുഷദ്ദഗുന്ന ലനൻസുറന്നകും വല്ലാഹു യജ്ഹദു ഇന്നഹും ഇന്നഹും നൂനെ മണിക്കണം. ലഖാദിബൂൻ ലഖാസിബൂൻ അല്ലെ ലഖാദിബൂൻ. ഒന്നുകൂടെ ഓതാം. ألم تر إلى الذين نافقوا يقولون لإخوانهم الذين كفروا من أهل الكتاب لئن أخرجتم لنخرجن معكم ولا نطيع فيكم أحدا أبدا وإن قوتلتم لننصرنكم വല്ലാഹു യശ്ഹദു ഇന്നഹും ലകാദിബൂൻ. സൂറത്തുൽ ഹശ്റിലെ 11-ാമത്തെ ആയത്താണ് കേട്ടു മനസ്സിലാക്കിയത്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഖുർആൻ പാരായണം ചെയ്യാനും ശ്രദ്ധിച്ചുകൊണ്ട് പഠിക്കുവാനും ഒക്കെ എല്ലാത്തിനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
4: ജസാകല്ലാഹു ഖൈറാ ബറകല്ലാഹു ഫീക്കും. സൂറത്തുൽ ഹശ്റിലെ 11-ാമത്തെ ആയത്താണ് ബഹുമാനനായ ഹാഫിദ് അബ്ദുൽ ഷുക്കൂർ ഇന്നത്തെ അത്തഹ്സീനിലൂടെ നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത്. വിശുദ്ധ ഖുർആൻ കൂടുതൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും റബ്ബ് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.
3: ഒരാളുടെ അസുഖം ഭേദമാക്കൽ വളരെയധികം പുണ്യം ലഭിക്കുന്ന കാര്യമാണ്. അസുഖം വരാതെ സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ അതിനേക്കാൾ പുണ്യം ലഭിക്കും. ആയിരക്കണക്കിന് ആളുകൾക്ക് അസുഖം വരാതിരിക്കാനുള്ള പ്രതിരോധ മാർഗങ്ങൾ, അസുഖം നേരത്തെ കണ്ടെത്തുവാനും അസുഖത്തിന്റെ തീവ്രത എത്തുന്നതിന് മുൻപേ ചികിത്സിച്ച് ഭേദമാക്കുവാനും ആളുകളെ ബോധവൽക്കരിക്കുക എന്ന പ്രയത്നമാണ് പീസ് റേഡിയോ ചെയ്യുന്നത്. അത്തരത്തിലുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് പീസ് റേഡിയോ നടത്തുന്ന പ്രോഗ്രാമുകൾ കുറഞ്ഞ മിനിറ്റുകൾ കൊണ്ട് തന്നെ ഓരോ വിഷയത്തിൽ ഊന്നിക്കൊണ്ടുള്ള ആരോഗ്യ ബോധവൽക്കരണം എല്ലാ ദിവസവും ഇന്ത്യൻ സമയം രാവിലെ 6:35 കൂടാതെ 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും ആരോഗ്യ വിചാരം വിദഗ്ധ ഡോക്ടർമാരുടെ പ്രത്യേക വിഷയത്തെ ആസ്പദമാക്കിയുള്ള അഭിമുഖം തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ സമയം 9:25 ഡോക്ടറോട് ചോദിക്കാം. ലൈവ് ഫോണിൻ പ്രോഗ്രാം. തെരഞ്ഞെടുത്ത വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തത്സമയം മറുപടി നൽകുന്ന പ്രോഗ്രാം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 8:30 മുതൽ 9:30 വരെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: പരിശുദ്ധ ഖുർആനിൻ്റെ അനേകം ആയത്തുകളിൽ പരാമർശിക്കപ്പെട്ട ഒരു ജീവിയാണ് ഒട്ടകം എന്നത്. പരിശുദ്ധ ഖുർആനിൻ്റെ 7-ാം അധ്യായം സൂറത്തു അൽ അറാഫിലെ 40-ാമത്തെ വചനത്തിൽ ജമൽ എന്ന പദം ഒട്ടകത്തിന് നൽകിയിട്ടുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുകയും അതിനു നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്നതുമാണ്. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നതുവരെ എന്ന് പറയുമ്പോൾ, ഒട്ടകമല്ല ഒട്ടകത്തിന്റെ കയറ് പോലും സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ലാത്തതുപോലെ, അല്ലാഹുവിന് പുറമെ ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന കാര്യം അതിഗൗരവമായി അല്ലാഹു ഇവിടെ അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ 6-ാം അധ്യായം സൂറത്തു അൽ അൻആമിന്റെ 144-ാമത്തെ വചനത്തിലും അല്ലാഹു തആല ഒട്ടകത്തെപ്പറ്റി ഇബിൽ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

അതുപോലെ പതിനൊന്നാം അധ്യായം സൂറത്ത് ഹൂദിന്റെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഒട്ടകച്ചപ്പറ്റി നാഖത്ത് എന്നും പ്രയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

ഇനി കണ്ടാലും കേട്ടാലും തീരാത്ത കാഴ്ചകളും കേൾവികളുമായി ജമീൽ സമൂഹത്തെ ഉണർത്താനും മാനുഷിക മൂല്യങ്ങൾ പകർന്ന് അറിവിന്റെ പൂർണതയിൽ എത്തിക്കാനും സാങ്കേതിക തികവോടെ ഒരു വേറിട്ട സംരംഭം ജമീൽ. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന വാചകം അന്വർത്ഥമാക്കുന്നതാണ് ജമീൽ ആപ്പിലെ മിഴിവാർന്ന സൗകര്യങ്ങൾ. വീഡിയോ ക്ലിപ്സ്, ഷോർട്ട് വീഡിയോസ്, പ്രൊമോ വീഡിയോസ്, പ്രഭാഷണങ്ങൾ, ആനുകാലിക സന്ദേശങ്ങൾ, ചർച്ചകൾ, അഭിമുഖങ്ങൾ തുടങ്ങി ഒരു വിശാലമായ ദൃശ്യലോകമാണ് ജമീൽ നിങ്ങൾക്കായി തുറന്നിടുന്നത്. കേൾവിക്കനുസൃതമായ ഉപയോഗത്തിന് ഇണങ്ങുന്ന വിധമാണ് ജമീൽ ആപ്പിന്റെ രൂപകൽപ്പനയും വിനിയോഗവും. അതിമനോഹരവും വിശാലവുമായ അനന്ത സാധ്യതകളാണ് ജമീൽ ആപ്പ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇന്നു തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ മനപ്പാഠം. വിശുദ്ധ ഖുർആനിലെ 335-ാമത്തെ പേജിൻ്റെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

മനപ്പാഠം ഇതോടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 335-ാമത്തെ പേജിൻ്റെ പാരായണമാണ് നമ്മൾ കേട്ടത്. നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

വായനയ്ക്കു വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അവിഹിതത്തിന്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്! ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിന്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തന്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തി നിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിന്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിന്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിന്റെ വായനാനുഭവങ്ങൾ നൽകി മഹിളാരത്നങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച് അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തിനിറക്കാതെ ധർമ്മബോധത്തിന്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെയും ആത്മബോധത്തിന്റെയും കപ്പൽ പണിത് തമസിന്റെ മറനീക്കി നേരിന്റെ പ്രഭചൊരി

0: റേഡിയോയിൽ ഇനി ഹറമേനിലെ വിശുദ്ധ ഇരു ഹറമുകളെയും സുബഹ് മഗ്രിബ് നമസ്കാരത്തിലെ പാരായണം കേൾക്കാം.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.

0: فسبح باسم ربك العظيم.
1: നാം ഇതുവരെ കേട്ടത് വിശുദ്ധ ഹറമിലെ സുബഹ് നമസ്കാരത്തിലെ പാരായണമാണ്. ഇനി മഗരിബ് നമസ്കാരത്തിലെ പാരായണം കേൾക്കാം.
2: അൽഹംദുലില്ലാ.

0: പീസ് ഖുർആൻ റേഡിയോയിലെ മധുരം ഖുർആൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ അങ്കബൂത്ത് 56 മുതൽ 59 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം കാരെ ഷെയ്ഖ് അബ്ദുൽ അസീസ് അൽ ഹക്കമി.
1: ഖുർആൻ, ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത്, ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റു വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുക വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും, ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും, ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാകുകയില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമ്മൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: أعوذ بالله من الشيطان

0: ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടുകഴിഞ്ഞത് മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആനിലൂടെ വിശുദ്ധ ഖുർആനിലെ രണ്ടാമത്തെ അധ്യായം സൂറത്തു അൽ ബഖറ 284 മുതൽ 286 കൂടിയ വചനങ്ങളാണ് നാം ശ്രവിച്ചത്. നമുക്ക് മുൻപിൽ പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഇഷാം അൽ ഹറാസ്.
1: റേഡിയോ തൻസീൽ ലോകപ്രശസ്തകാരികളുടെ ഖുർആൻ പാരായണങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ കേൾക്കുവാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം. ഇന്നത്തെ തൻസീലിൽ സൂറ ആലി ഇമ്രാൻ 130 മുതൽ സൂറ നിസ 134 വരെയുള്ള വചനങ്ങളാണ് ശ്രോതാക്കളെ കേൾപ്പിക്കുന്നത്. പാരായണം നിർവഹിച്ചത് പ്രശസ്ത ഖാരി സഅദ് അശ്ശുറൈം.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അതുക്കാർ ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി. തിരുമൊഴികൾ ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ. ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാച്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ. അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ശ്രോതാക്കൾ ഇപ്പോൾ കേൾക്കുന്നത് ഹൃദയവസന്തം, സൂറത്ത് ഹൂദ് 71-72 വചനങ്ങൾ. ക്ലാസ് എടുക്കുന്നത് ജംഷീർ സലാഹി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فلما رأى أيديكم لا تصل إليه نكركم وأوجس منكم خيفة قالوا لا تخف إنا أرسلنا إلى قوم لوط. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇന്നത്തെ ഹൃദയവസന്തം ക്ലാസ്സിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുകയാണ്. 11-ാമത്തെ അധ്യായം സൂറത്തുൽ ഹൂദാണ് നമ്മൾ മനസ്സിലാക്കി വരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തുൽ ഹൂദിലെ 69-ാമത്തെ വചനമാണ് നമ്മൾ മനസ്സിലാക്കിയത്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ അടുക്കൽ അള്ളാഹുവിൻ്റെ മലക്കുകൾ മനുഷ്യരൂപത്തിൽ വന്ന വിഷയമാണ് 69-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ ജനത അള്ളാഹു അതികഠിനമായി വിരോധിച്ച ഗുരുതരമായ കുറ്റം, സ്വവർഗ രതിയിൽ ഏർപ്പെടുന്ന മ്ലേച്ഛന്മാരായ ആളുകളായി മാറുകയും അങ്ങേയറ്റം ദൈവനിഷേധികളായി അവരിലേക്കു കടന്നു വന്ന അള്ളാഹു നിയോഗിച്ച ലൂത്തു നബി അലൈഹിസ്സലാമിനെ ധിക്കരിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ പരിണിതിയായി അവസാനം അവർ അള്ളാഹുവിൻ്റെ ശിക്ഷക്ക് വിധേയരാകാൻ പോവുകയാണ്. ആ ശിക്ഷ നടപ്പാക്കുന്നതിന് വേണ്ടി അള്ളാഹു നിയോഗിച്ച മലക്കുകളാണ് പോകുന്ന വഴിയിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ അടുത്തേക്ക് അവർ വന്നത്. അതാണ് 69-ാമത്തെ വചനം. കഴിഞ്ഞ ക്ലാസ്സിൽ അത് നമ്മൾ മനസ്സിലാക്കി. വലഖദ് ജാഅത് റുസുലുന ഇബ്രാഹീമ ബിൽ ബുശ്റ ഖാലു സലാമൻ ഖാല സലാമുൻ ഫമാ ലബിസ അൻ ജാഅ ബിഇജ്ലിൻ ഹനീദ്. അങ്ങനെ വലഖദ് ജാഅത് റുസുലുന, നമ്മുടെ ദൂതന്മാർ വന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ അടുക്കൽ വന്നു. ബിൽ ബുഷറ, സന്തോഷ വാർത്തയും കൊണ്ട്. അങ്ങനെ അവർ ഇബ്രാഹിം നബിയോട് സലാം പറഞ്ഞു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഖാല സലാമുൻ, തിരിച്ച് അവരോടും സലാം ചൊല്ലി. ഫമാ ലബിസ അൻ ജാഅ ബിഇജ്ലിൻ ഹനീദ്, പിന്നെ വൈകാതെ തന്നെ അദ്ദേഹം അതിഥികളായി വന്ന മലക്കുകൾ, അവർ മനുഷ്യരൂപത്തിലാണ് വന്നിരുന്നത്, അതിഥികളായതുകൊണ്ട് തന്നെ അവർക്കല്ലാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവരെ ആദിത്യ മര്യാദയോടുകൂടി സൽക്കരിക്കുകയാണ്. ഒരു മുരിക്കുട്ടിയെ അറുത്ത് പൊരിച്ച് വിഭവമൊരുക്കി അവരെ സൽക്കരിക്കുകയാണ്. പക്ഷേ ഫലം മാറ ആ ഐതിയഹും, ലാ തസ്ലു ഇലൈഹി നക്കറഹും വ ഔജസ മിൻഹും ഖീഫതൻ. ഇബ്രാഹിം നബി അലൈഹി സ്വലാം നോക്കുമ്പോൾ അവരുടെ കൈകൾ എങ്ങനെയാണ് കണ്ടത്? ലാ തസ്ലു ഇലൈഹി, ആ ഭക്ഷണ തളികയിലേക്ക്, പാത്രത്തിലേക്ക് അവരുടെ കൈകൾ നീണ്ടുവരുന്നില്ല, അവർ ഭക്ഷണം കഴിക്കുന്നില്ല. വ ഔജസ മിൻഹും ഖീഫതൻ, അപ്പോൾ ഒരു പന്തികേട് തോന്നി എന്ന് മാത്രമല്ല, അവരെ പറ്റി ഒരു ഖീഫത്ത്, ഒരു ഭയം മൂസ നബി അലൈഹി സ്വലാമിന് അനുഭവപ്പെടുകയാണ്. ആ സമയത്ത് അവർ പറയുകയാണ്, ഖാലു ലാ തഖഫ്, ഇബ്രാഹിം നബിയോട്, ഇബ്രാഹിം അലൈഹി സ്വലാമിനോട്, താങ്കൾ പേടിക്കേണ്ടതില്ല. ഇന്ന ഉർസിൽന ഇലാ ഖൗമി ലൂത്ത്, ഞങ്ങൾ ലൂത്ത് നബിയുടെ ജനതയുടെ അടുക്കലേക്ക് നിയോഗിക്കപ്പെട്ടവരാകുന്നു എന്ന്. ഇനി 71-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ആ വചന പ്രകാരമാകുന്നു, വംറഅതുഹു ഖായിമത്തുൻ ഫല്ലഹിക്കത് ഫബശ്ശർനാഹാ ബിഇസ്ഹാഖ് വമിൻ വറാഇ ഇസ്ഹാഖ യാഖൂബ്. അപ്പോൾ തൊട്ട് മുമ്പുള്ള വചനത്തിലൂടെ അള്ളാഹു വ്യക്തമാക്കി, ഇബ്രാഹിം അലൈഹി സ്വലാമിൻ്റെ അടുക്കൽ സന്തോഷ വാർത്തയും കൊണ്ടാണ് വരുന്നത് എന്ന്. നീ വചനത്തിലൂടെ അത് വ്യക്തമാക്കി തരികയാണ്. വംറഅത്തുഹു ഖായിമത്തുൻ, ഇംറഅത്ത് എന്ന് പറഞ്ഞാൽ ഭാര്യ, സൗജത്ത്. വംറഅത്തുഹു, അദ്ദേഹത്തിൻ്റെ ഭാര്യ, അദ്ദേഹത്തിൻ്റെ സൗജത്ത്, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ഭാര്യ സാറ എന്ന ഭാര്യയാണ് ഇതെന്ന് ഈ ആയത്ത് വിശദീകരിക്കുന്നിടത്ത് മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നു. ഖായിമത്തൻ, അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാം അതിഥികളുടെ അടുത്തിരിക്കുകയും ഖിദ്മത്തുകൾ ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ഭാര്യ സാറ അവിടെ നിൽക്കുകയും ചെയ്യാണ്. ഖായിമത്തൻ ഫല്ലഹിക്കത്ത്, അവർ ചിരിച്ചു. ലഹിക്കാണ് ചിരിക്കുക. ഫബശ്ശർനാഹ, അപ്പോൾ നാം അവർക്ക് സന്തോഷ വാർത്ത അറിയിച്ചു. ബി ഇസ്ഹാഖ്, ഇസ്ഹാഖ് അലൈഹി സ്സലാം, ഇസ്ഹാഖ് എന്ന ഒരു പുത്രനെ പറ്റി. വമിം വറാഇ ഇസ്ഹാഖ്, ഇസ്ഹാഖ് അലൈഹി സ്സലാമിന് പിറകെ യഅഖൂബ്, യഅഖൂബ് എന്നൊരു പുത്രനും. അപ്പോൾ ഇസ്ഹാഖ് നബിയുടെ പിറകെ യഅഖൂബ് എന്ന ഒരു പുത്രനെയും പറ്റി നാം സന്തോഷ വാർത്ത അറിയിച്ചു. ഇതാണ് ഈ വചനത്തിലുള്ളത്. അപ്പോൾ ഇവിടെ തൊട്ട വചനത്തിലൂടെ പിന്നീട് സാറയുടെ മറുപടിയാണ് 72-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു ഓർമ്മിപ്പിക്കുന്നത്. ഖാലത്ത്, അവർ പറഞ്ഞു, യാ വൈലത്ത, കഷ്ടം, അല്ലെങ്കിൽ അത്ഭുതത്തോടു കൂടിയുള്ളൊരു പ്രയോഗമാണ്. ആ അലിദു, വലത എലിദു എന്നാണ് പ്രസവിക്കുക. ആ അലിദു, ഞാൻ പ്രസവിക്കുകയോ. വ അന, ഞാൻ ആരാണ്? അജൂസുൻ, ഒരു കിഴവിയാണ്. വഹാദാ ബഅലി, എൻ്റെ ഈ ഭർത്താവ് ഷെയ്ഖൻ, വാർദ്ധക്യത്തിലും എത്തിയിട്ടുണ്ട്. ഇന്ന ഹാദാ, തീർച്ചയായും കാര്യം ഇത്, ലഷെയ് ഉൻ അജീബ്, അത്ഭുതകരമായൊരു കാര്യം തന്നെയാകുന്നു. കാരണം ഇവിടെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, ലൂത്ത് നബി അലൈഹി സ്സലാമിൻ്റെ ജനതയെ നശിപ്പിക്കുന്നതിന് വേണ്ടി അള്ളാഹു നിശ്ചയിച്ച, നിയോഗിച്ച മലക്കുകളാണ് വന്നിട്ടുള്ളത്. പോകുന്ന വഴിയിൽ ഇബ്രാഹിം നബി അലൈഹി സ്സലാമിൻ്റെ വീട്ടിലേക്ക് അവർ വന്നു. എന്നിട്ട് അവർ പറയുന്നത്, നിങ്ങൾക്ക് ഞങ്ങൾ പിന്നെ അള്ളാഹുവിൽ നിന്നുള്ള സന്തോഷ വാർത്ത അവരറിയിക്കുകയാണ്. എന്താ സന്തോഷ വാർത്ത? സന്തോഷ വാർത്ത, ഒരു സന്താനം ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതാണ്. ഒരു സന്താനം, ആരാണ്? ഇസ്ഹാഖ് അലൈഹി സ്സലാമിനെ കുറിച്ചും പിന്നാലെ യാക്കൂബ് അലൈഹി സ്സലാമിനെ കുറിച്ചുമുള്ള, മക്കളെക്കുറിച്ചുള്ള സുവിശേഷമാണ് അറിയിക്കുന്നത്. ഇസ്ഹാഖ് നബിയുടെ മകൻ യാക്കൂബ് നബി. ഇവിടെ ഇവർക്കുള്ള അത്ഭുതം, ഒന്ന്, ശരീരത്തിൽ ചുളിവുകൾ വീണ, പ്രായം ചെന്ന, വാർദ്ധക്യത്തിൻ്റെ അവസ്ഥയിലേക്കെത്തിയ, കിഴവിയായ അവസ്ഥയിലെത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ സാറ. ഇബ്രാഹിം നബി അലൈഹി സ്സലാം ആകട്ടെ, അദ്ദേഹവും വാർദ്ധക്യത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ അവസ്ഥയിൽ സ്വാഭാവികമായി പ്രകൃതിയിലെ സാധാരണ നമ്മൾ കണ്ടുവരുന്നത്, മനുഷ്യരുടെ യൗവനത്തിലും യുവത്വത്തിലുമൊക്കെയാണ് അവർക്ക് മക്കളുണ്ടാകാനുള്ള സാധ്യത. ഒരു പക്ഷേ അതുകൊണ്ട് തന്നെ ഇവരെ അത്ഭുതം പ്രകടിപ്പിക്കുന്നത് അതുകൊണ്ടാണ്. ഇത്രയും കാലം ഒരു സന്താനം ഉണ്ടായിട്ടില്ല, ഇനിയിപ്പോൾ സന്താനം ഉണ്ടാവോ എന്നുള്ള അത്ഭുതത്തിൻ്റെ വർത്താനാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ഭാര്യ സാറ പ്രകടിപ്പിക്കുന്നത്. അതാണ് ചോദിച്ചത്, കാലത്ത് യാ വൈലത്ത അ അലിദു അ അലിദു വ അന അജൂസുൻ, ഞാൻ ഒരു അജൂസായിരിക്കേ ഞാനിനി പ്രസവിക്കുകയോ എന്ന് ചോദിക്കാനുള്ള കാരണം അതാണ്. ഞാനൊരു അജൂസായിരിക്കേ ഇനി ഞാൻ പ്രസവിക്കുകയോ, പക്ഷേ ഞാൻ മാത്രമല്ല എൻ്റെ ഭർത്താവ് ഹദബ അലി ഷെയ്ഖൻ, എൻ്റെ ഭർത്താവാകട്ടെ വാർദ്ധക്യത്തിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ കാരുണ്യവും തീരുമാനവും റഹ്മത്തുമൊക്കെ അള്ളാഹു ഉദ്ദേശിക്കുന്ന സമയത്ത് അള്ളാഹു ഉദ്ദേശിക്കും പോലെ സംഭവിക്കും എന്നുള്ളതാണ് ഈ ആയത്തുകൾ ഓരോന്നും നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. കാരണം അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ അസംഭവ്യമായ, നടക്കാൻ കഴിയാത്ത ഒരു സംഗതി അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിട്ടുള്ളത്. ഇവിടെ ഇസ്ഹാഖ് അലൈഹിസ്സലാം എന്ന ഇസ്ഹാഖ്, പിന്നീട് നമുക്കറിയാം ഇസ്ഹാഖ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ പുത്രൻ, ഇസ്ഹാഖ് നബി പ്രവാചകനായി മാറി. ആ ഇസ്ഹാഖ് നബിക്ക് പുറകെ അദ്ദേഹത്തിൻ്റെ മകനായ യാക്കൂബ് നബി അലൈഹിസ്സലാം, അദ്ദേഹവും അള്ളാഹുവിൻ്റെ പ്രവാചകനായി. ആ യാക്കൂബ് നബിയുടെ മക്കൾ, 12 മക്കളിൽ യൂസുഫ് നബി അലൈഹിസ്സലാം പ്രവാചകനായി. അങ്ങനെ അവിടെ ഒരു പരമ്പരയും ഒരു തുടർച്ച വംശപരമ്പര, അത് പ്രവാചകന്മാരുടെ പരമ്പര അല്ലേ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പിന്നെ സ്വാഭാവികമായും വാർദ്ധക്യത്തിൻ്റെ അവസ്ഥയിലേക്ക് എത്തുമ്പോൾ മക്കളില്ലെങ്കിൽ തൻ്റെ വംശം ഇവിടെ അവസാനിച്ചു പോകുമെന്നൊക്കെയുള്ള ആശങ്ക സ്വാഭാവികമായും ആർക്കും ഉണ്ടാകുന്നതാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടെ പ്രാർത്ഥിക്കുന്നുമുണ്ട്, പ്രശ്നനെ സ്വാലിഹായ സന്താനങ്ങളെ തരണേ എന്നുള്ളത്. ആ പ്രാർത്ഥനയുടെ ഉത്തരം, പ്രതീക്ഷ ഒരിക്കലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനൊരിക്കലും പ്രതീക്ഷ അസ്തമിക്കൂല. തൻ്റെ റബ്ബിൻ്റെ കാരുണ്യത്തെ തൊട്ട് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ തൊട്ട് ജീവിതത്തിൻ്റെ ഏതു സമയത്തും അവൻ നിരാശനാവാതെ പ്രതീക്ഷയോടുകൂടി ഭയത്തോടുകൂടി ഭക്തിയോടുകൂടി തൻ്റെ റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. അതിന് യോജിച്ചൊരു സമയമാകുമ്പോൾ അതിൻ്റെ ഹിക്മത്തോടുകൂടി അള്ളാഹു ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യും എന്നുള്ളത് ഇവിടെ നമുക്ക് ബോധ്യപ്പെടുകയാണ്. ഫബഷർനാഹ ബി ഇസ്ഹാഖ് വമിം വറായി ഇസ്ഹാഖ് യാക്കൂബ് അല്ലേ, നാം അദ്ദേഹത്തിന് അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കണമല്ല. എന്ത്? ഇസ്ഹാഖ് എന്ന ഒരു പുത്രൻ, അത് ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന സ്വാലിഹായ സന്താനത്തെ തരണേന്നാണ്. ഇസ്ഹാഖ് നബി പ്രവാചകനായി, ഒരു പ്രവാചകനേക്കാളും സ്വാലിഹ് പിന്നാരാ? ഇസ്ഹാഖ് ചോദിച്ചതിൻ്റെ അപ്പുറത്താണ് പിന്നെ കൊടുക്കുന്നത് അള്ളാഹു. ഇസ്ഹാഖ് നബിക്ക് പുറമെ യാക്കൂബ് നബിയും, ലബി വലദിൻ ലഹ യക്കൂനു ലഹു വലദുൻ വാഖിബുൻ വനസുലുൻ, പരമ്പര തന്നെ നിലനിൽക്കുകയാണ്. ഫഇന്ന യാക്കൂബ് വലദു ഇസ്ഹാഖ്, യാക്കൂബ് നബി അലൈഹിസ്സലാം ഇസ്ഹാഖ് നബിയുടെ മകനാണ്. പിന്നീട് നമുക്കറിയാലോ ഈ യാക്കൂബ് നബി അലൈഹിസ്സലാം സംസാരിക്കുന്നുണ്ട് തൻ്റെ മക്കളോട്, ഇത് അം കുന്തും ഷുഹദാ ഇത് ഹലറ യഅഖൂബൽ മൗത്ത് ഇത് ഖാല ലിബനീഹി മാ തഅബ്ദൂന മിൻ ബഅദി ഖാലു നഅബ്ദു ഇലാഹക വ ഇലാഹ ആബായിക ഇബ്രാഹീമ വ ഇസ്മായീല വ ഇസ്ഹാഖ് ഇലാഹൻ വാഹിദൻ വ നഹ്നു ലഹു മുസ്ലിമൂൻ. സൂറത്തുൽ ബഖറയുടെ 133-ാമത്തെ വചനത്തിൽ ഇസ്ഹാഖ് മരണാസന്നനായ യാക്കൂബ് നബി അലൈഹിസ്സലാം തൻ്റെ മക്കളെ വിളിച്ചു വരുത്തിയിട്ട് മരണക്കിടക്കയിൽ പോലും മരണസമയത്തു പോലും തൻ്റെ മക്കളോട് അദ്ദേഹം ഉപദേശിക്കുന്നത് നിങ്ങൾ ആരെ ആരാധിക്കും ആരോട് പ്രാർത്ഥിക്കും എനിക്ക് ശേഷം എന്നാണ്. അപ്പോൾ അവർ തിരിച്ചു പറയുന്നത് ഞങ്ങൾ താങ്കളുടെ ഇലാഹായ അള്ളാഹുവിനെ, താങ്കളുടെ മാത്രമല്ല താങ്കളുടെ പിതാക്കളായ ഇബ്രാഹീം ഇസ്മായിൽ ഇസ്ഹാഖ് അവരുടെയൊക്കെ ഇലാഹായ അള്ളാഹുവിനെ മാത്രമേ ഞങ്ങൾ പ്രാർത്ഥിക്കുകയുള്ളൂ ആരാധിക്കുകയുള്ളൂ എന്ന് ആ മക്കൾ യാക്കൂബ് നബി അലൈഹിസ്സലാമിന് മറുപടി നൽകുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഈ ആയത്ത് നമുക്ക് നൽകുന്ന ഒരുപാട് സന്ദേശങ്ങളുണ്ട്. ഒന്ന്, മക്കൾ എന്നുള്ളത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. എല്ലാവരും ആഗ്രഹിക്കും പ്രാർത്ഥിക്കും. ചിലർക്ക് മക്കളുണ്ടാകും, ചിലർക്ക് മക്കളുണ്ടാവില്ല. ചിലർക്ക് ആൺമക്കൾ മാത്രമായിരിക്കും, ചിലർക്ക് പെൺമക്കൾ മാത്രമായിരിക്കും. ചിലർക്ക് ആൺമക്കളും പെൺമക്കളും ഇടകലർത്തി അള്ളാഹു നൽകും. ഇതൊക്കെ അള്ളാഹുവിൻ്റെ തീരുമാനത്തിലും അള്ളാഹുവിൻ്റെ വിധിയിലും പെട്ടതാണ്. അപ്പോൾ ആ മക്കളെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്, അത് സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്, ഈ ഭൂമിയിൽ ഏറ്റവും നല്ല മനുഷ്യന്മാരാണ് നബിമാർ, അമ്പിയാക്കൾ. അവരിൽ ശ്രേഷ്ഠന്മാരായ പ്രവാചകന്മാരിൽ പെട്ടവരാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ആ ഇബ്രാഹിം നബിക്ക് മക്കളില്ലാത്തൊരവസ്ഥയിൽ അദ്ദേഹം പ്രാർത്ഥിക്കാൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യയും. അവസാനം അവർക്ക് പിന്നെ സാറ അത്ഭുതപ്പെടുകയാണ്, തൻ്റെ വാർദ്ധക്യത്തിൻ്റെ അവസ്ഥയിൽ, തൻ്റെ ഭർത്താവിൻ്റെയും വാർദ്ധക്യത്തിൻ്റെ അവസ്ഥയിലാണ് ഞങ്ങൾക്ക് മക്കളുണ്ടാകുന്നത് എന്ന് അത്ഭുതത്തോടുകൂടി അവർ ആ സന്തോഷ വാർത്ത കേൾക്കുകയാണ്. ചോദിച്ചതിൻ്റെ അപ്പുറം അള്ളാഹു നൽകുകയാണ്. മക്കളും മക്കളുടെ മക്കളുമൊക്കെ പ്രവാചക പരമ്പരയായി സ്വാലിഹീങ്ങളുടെ സദ്വൃത്തരുടെ നേതാക്കന്മാരായ ഒരു തലമുറയാണ് അള്ളാഹു അവർക്കൊക്കെ നൽകിയത്. തീർച്ചയായും ഇത് നമുക്ക് ഉള്ള ഗുണപാഠം. ഏതു പ്രയാസത്തിലും പ്രതിസന്ധിയിലും നിരാശരാവാതെ പ്രതീക്ഷയോടുകൂടി തങ്ങളുടെ റബ്ബിനോട് ദുആ ചെയ്യുകയും തങ്ങളുടെ റബ്ബിൽ പ്രതീക്ഷയർപ്പിക്കുകയും ചെയ്യുന്ന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല എന്ന് ഈ വചനങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അള്ളാഹു നൽകിയ മക്കൾ സ്വാലിഹീങ്ങളായ അമ്പിയാക്കളെയാണ് അള്ളാഹു സന്താനങ്ങളായി നൽകിയത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ, അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വന്ന അതിഥികളെ മാന്യമായി അദ്ദേഹം സൽക്കരിച്ചു എന്നുള്ളതും എല്ലാ നിലക്കും മാന്യതയുടെയും നല്ല ഗുണങ്ങളുടെയും ഉത്തമ ഉദാഹരണങ്ങളായി പ്രവാചകന്മാർ ലോകത്ത് നമുക്ക് മാതൃകയായി ജീവിച്ചിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അദ്ദേഹത്തിൻ്റെ ജീവിതവും അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയും അദ്ദേഹത്തിൻ്റെ നിലപാടുകളുമൊക്കെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും നല്ല മാതൃകയും വഴികാട്ടിയുമാണ്. അള്ളാഹു പ്രവാചകന്മാരുടെ മാർഗത്തിൽ ജീവിച്ച് മരിക്കാൻ, അവരുടെ മില്ലത്തിൽ ജീവിതം നയിച്ചു മരിക്കാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇന്നത്തെ ഈ ക്ലാസ് നമ്മളിവിടെ അവസാനിപ്പിക്കുന്നു. അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ്. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
4: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് ഹൃദയവസന്തം സൂറത്ത് ഹൂദ് 71-72 വചനങ്ങളാണ് ഇന്ന് നാം പഠിച്ചത്. സുവിശേഷവുമായി മാലാഖമാർ. ക്ലാസ് എടുത്തുകൊണ്ട് നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ചേർന്നത് ജംഷീർ സലാഹി.
5: പർച്ചേസിനിറങ്ങുമ്പോൾ എല്ലാം ലഭിക്കുന്ന ഒരിടം തേടുകയാണ് എന്റെയും നിങ്ങളുടെയുമൊക്കെ ഒരു പൊതുപ്രകൃതം. പച്ചക്കറിയും പഴവും സ്റ്റേഷനറിയും എല്ലാം ലഭിക്കുന്ന സൂപ്പർ മാർക്കറ്റ് തേടി പോകും പോലെ വൈജ്ഞാനിക രംഗം എല്ലാം ഇപ്പോൾ ഒരു വിരൽ തുമ്പിൽ നമുക്ക് ലഭ്യമാകുന്നു. ടീം പീസ് റേഡിയോയുടെയും വിസ്റ്റ മീഡിയ സ്കൂളിൻ്റെയും പുത്തൻ സംരംഭം ജമീൽ ഓൺലൈൻ ലൈബ്രറി. പീസ് റേഡിയോ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതുപോലെ തന്നെ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വിരൽ തുമ്പിലെത്തുന്നത് ആയിരക്കണക്കിന് വീഡിയോ ഓഡിയോ നൂറുകണക്കിന് ഡോക്യുമെന്റ്സ് അടങ്ങുന്ന മനോഹരമായ വൈജ്ഞാനിക ശേഖരം. യൂട്യൂബ് കേൾവികൾക്കും കാഴ്ചകൾക്കുമിടയിൽ നന്മയുടെ കേൾവിയും കാഴ്ചയും കഴിഞ്ഞ് യൂട്യൂബ് അൽഗോരിതങ്ങൾ നമുക്ക് മുന്നിലെത്തിക്കുന്ന തിന്മകളുടെ കാഴ്ചയിൽ നിന്നിനി മനസ്സിനെ മോചിപ്പിക്കാം. കുരുന്നുകൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന തേൻമൊഴികൾ കേൾക്കാനും പഠിക്കാനും പാടാനും പകർത്താനും വേണ്ടി അവർക്ക് നൽകുമ്പോൾ അത് കഴിഞ്ഞ് അടുത്തൊരു തിന്മയിലേക്ക് അവരുടെ വിരൽത്തുമ്പുകൾ പോകുമോ എന്ന ആധി ഇനി ആവശ്യമില്ല. മനോഹരമായ ഈ സംരംഭം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തുവെന്ന് ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. ആഴമുള്ള പ്രഭാഷണങ്ങളും നന്മയുടെ ആയിരമായിരം നിമിഷങ്ങളും സൃഷ്ടിക്കുന്ന ഓരോ സമ്മേളനങ്ങളിലെയും പ്രഭാഷണങ്ങൾ ഷോർട്ട് വീഡിയോസായി ഇപ്പോൾ ജമീൽ ആപ്പിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. പഠനത്തിനുള്ള സമയത്തിന്റെ അഭാവത്തെക്കുറിച്ചുള്ള ആദികൾ ഇനിയില്ല. അറിഞ്ഞ സത്യങ്ങൾ സമൂഹത്തിന് കൈമാറുന്ന സാഹചര്യങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകി ടീം പീസ് റേഡിയോയും മീഡിയ സ്കൂളും ചേർന്നൊരുക്കുന്ന ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: ജീവിതത്തിൽ നന്മ ചെയ്യാനും തിന്മയിൽ നിന്ന് രക്ഷ നേടാനും പരിശ്രമിക്കുന്ന ആളുകൾക്ക് പ്രചോദനം നൽകുന്ന ഒരു വചനം.

0: അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഞാൻ എന്റെ രക്ഷിതാവിങ്കൽ നിന്നുള്ള വ്യക്തമായ തെളിവിനെ അവലംബിക്കുന്നവനായിരിക്കുകയും അവൻ എനിക്ക് അവന്റെ വകയായി ഉത്തമമായ ഉപജീവനം നൽകിയിരിക്കുകയുമാണെങ്കിൽ നിങ്ങളെ ഞാൻ ഒരു കാര്യത്തിൽ നിന്ന് വിലക്കുകയും എന്നിട്ട് നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഞാൻ തന്നെ അത് പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുമില്ല. എനിക്ക് സാധ്യമായത്ര നന്മ വരുത്തുകയല്ലാതെ മറ്റൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. അള്ളാഹു മുഖേന മാത്രമാണ് എനിക്ക് അനുഗ്രഹം ലഭിക്കുന്നത്. അവൻ്റെ മേലാണ് ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. അവനിലേക്ക് ഞാൻ താഴ്മയോടെ മടങ്ങുകയും ചെയ്യുന്നു.
1: ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ആ കാരുണ്യത്തിൽ ഉൾപ്പെടാനായി പരിശ്രമിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് അറിയുന്നതോടൊപ്പം അള്ളാഹുവിൻ്റെ കോപത്തിൻ്റെ ഗൗരവം കൂടി അറിയിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: ഇഹലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് നീ നന്മ രേഖപ്പെടുത്തുകയും അഥവാ വിധിക്കുകയും ചെയ്യണമേ. തീർച്ചയായും ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങിയിരിക്കുന്നു. അവൻ അഥവാ അള്ളാഹു പറഞ്ഞു, എന്റെ ശിക്ഷ ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏൽപ്പിക്കുന്നതാണ്. എന്റെ കാരുണ്യമാകട്ടെ സർവവസ്തുക്കളെയും ഉൾക്കൊള്ളുന്നതായിരിക്കും. എന്നാൽ ധർമ്മനിഷ്ഠ പാലിക്കുകയും സകാത്ത് കൊടുക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരായ ആളുകൾക്ക് പ്രത്യേകമായി ഞാനത് രേഖപ്പെടുത്തുന്നതാണ്.
1: അറിവില്ലാതെ ഏതൊരു കാര്യം ചെയ്താലും വലിയ നഷ്ടങ്ങൾ തീർച്ചയാണ്. ഒന്നുകൂടി പഠിക്കാമായിരുന്നു, അറിവുള്ളവരോട് ചോദിക്കാമായിരുന്നു എന്ന് പിന്നീട് ഖേദിച്ചിട്ട് എന്ത് കാര്യം? മതം നൽകുന്ന ചില അറിവുകളില്ലാതെ പോയാൽ ജീവിതം തന്നെ നമുക്ക് നഷ്ടമാകും. വിളക്ക് കത്തിക്കാൻ അറിയാതെ ഇരുട്ടിൽ നടന്നു പോകുന്നവർ, പുര കത്തുമ്പോൾ മാത്രം വാഴ വെട്ടാൻ ശ്രമിക്കുന്ന മറ്റു ചിലർ, ഇപ്പോൾ അവസരങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ തന്നെ എത്തിയിരിക്കുന്നു. ഏറ്റവും ആധികാരികമായ സ്രോതസ്സുകളിൽ നിന്ന് ആഴത്തിൽ മതം പഠിച്ച പണ്ഡിതന്മാരുടെ വാക്കുകളിലൂടെ നമ്മുടെ സ്വർഗവും നരകവും തീരുമാനിക്കുന്ന അടിസ്ഥാന അറിവുകൾ കൈമാറുന്ന പ്രോഗ്രാമുകൾ വിശുദ്ധ നാമങ്ങളുടെ പൊരുൾ പകർന്ന് അസ്മാഉല്ലുസ്ന പ്രക്ഷേപണം തിങ്കൾ ഇന്ത്യൻ സമയം രാത്രി 9:35 ഗഹന പഠനത്തിന്റെ ശ്രവ്യാനുഭവം സലഫി ദുരൂസ് പ്രക്ഷേപണം ചൊവ്വ ഇന്ത്യൻ സമയം രാത്രി 9:35 പൂർവസൂരികളുടെ പ്രാമാണിക പാഠങ്ങൾ പ്രകാശതീരം ബുധൻ ഇന്ത്യൻ സമയം രാത്രി 9:35 വിശ്വാസ പാഠങ്ങളുടെ വെള്ളി വെളിച്ചങ്ങൾ അടിത്തറകൾ പ്രക്ഷേപണം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 9:35 കർമ്മശാസ്ത്രത്തിന് കാതോർക്കുക കർമ്മസരണി പ്രക്ഷേപണം വെള്ളി ഇന്ത്യൻ സമയം രാത്രി 9:35 മഹാമനീഷികളുടെ മാതൃകയറിയാൻ സ്മൃതിപദം പ്രക്ഷേപണം ശനി ഇന്ത്യൻ സമയം രാത്രി 9:35 നേർവഴിയുടെ പാഠങ്ങൾ സുപദം പ്രക്ഷേപണം ഞായർ ഇന്ത്യൻ സമയം രാത്രി 9:35 കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻ കേൾവിയും
2: പീസ് റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി.
1: വിജ്ഞാനം ഒരു വിസ്മയമാണ്, മനസ്സിൽ വിപ്ലവം വിതച്ച് നന്മയുടെ നാമുകൾ തളിരണിയിക്കുന്ന വിസ്മയം. അജ്ഞതയുടെ ഓരം പറ്റിയാണ് നമ്മിൽ പലരുടെയും ജീവിതം. ചുറ്റുപാടുകളിൽ നിന്നും പാഠം പഠിക്കാൻ പോലും തയ്യാറാവാതെ അലസമായ ജീവിതം. ജീവിതം ഒരു പഠന പ്രയാണമാണ്. ചുറ്റുപാടുകളെയും സാഹചര്യങ്ങളെയും വിലയിരുത്തി നമ്മുടെ ജീവിതത്തിന് അഭിവൃദ്ധി പകരുന്നതിനുള്ള പ്രയാണം. ഹ്രസ്വമായ ഈ ജീവിതത്തിന് വേണ്ട ഭൗതിക വിഭവങ്ങൾ സമാഹരിക്കുന്നതിന് നാം ചെയ്യുന്ന ത്യാഗ പരിശ്രമങ്ങൾ എത്ര ഭാരിച്ചതാണ്! അപ്പോൾ സഹസ്രാബ്ദങ്ങളുടെ ദൈർഘ്യവും പിന്നിട്ട് അനന്തമായ ജീവിതം നയിക്കേണ്ട പരലോകത്തേക്ക് നാം എത്രമാത്രം അധ്വാനിക്കേണ്ടി വരും! തിരക്കേറിയ ജീവിതത്തിൽ ഒരൽപ്പം സമയമെങ്കിലും ആ മഹായജ്ഞത്തിനായി നീക്കിവെക്കൂ. വിജ്ഞാനത്തിന്റെ വാതായനങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിനാൽ തുറക്കപ്പെടട്ടെ. വിശുദ്ധ ഖുർആനിന്റെ അനന്തമായ വിജ്ഞാന സാഗരത്തിലേക്ക് വാതായനങ്ങൾ തുറക്കുന്ന അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. സങ്കീർണമായി നാം നിനയ്ക്കുന്ന ഇസ്ലാമിക കർമ്മശാസ്ത്ര വിധികളുടെ ലളിതമായ ബോധനം. ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ. കുരുന്നു മനസ്സുകളിൽ ധാർമ്മികതയുടെ വിത്തുപാകി നന്മയുടെ തീരമടുപ്പിക്കുന്ന ഈ മദ്രസ വിജ്ഞാനവീതിയിൽ വിപ്ലവ പാതയൊരുക്കി സമാശ്വാസത്തിന്റെ ശബ്ദവിസ്മയം. പീസ് റേഡിയോ താങ്കളുടെയും ജീവിതത്തിന്റെ താളമാവട്ടെ.
2: പീസ് റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി.
0: ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിൽ തഖ്വയുള്ളവനാവണം അഥവാ സൂക്ഷ്മതയുള്ളവനാവണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ആ സൂക്ഷ്മത പാലിക്കുന്ന വ്യക്തികൾക്ക് നേർവഴി കാണിക്കാനുള്ള ഘടകമെന്താണ്, അവൻ്റെ പാത ഏതു രൂപത്തിലാവണമെന്ന് സൂചിപ്പിക്കുന്നതായ ഒരായത്ത് കേൾക്കുക. ഇതാകുന്നു ഗ്രന്ഥം, അതിൽ സംശയമേയില്ല. സൂക്ഷ്മത പാലിക്കുന്നവർക്ക് നേർവഴി കാണിക്കുന്നത് അത്രേ അത്.
3: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തിതീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർത്തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: വിശുദ്ധ ഖുർആൻ അറബി ഭാഷയിൽ ആദ്യമായി ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥമാണ്. ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് അറബി ഭാഷയിൽ ചില കവിതകളും ചില കഥകളും ചില യുദ്ധവർണ്ണനകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു എന്നല്ലാതെ ഒരു ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം എന്ന നിലക്ക് ഒരു ഗ്രന്ഥം ഉണ്ടായിട്ടില്ല. അറബി ഭാഷയിലെ ആദ്യത്തെ ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം ഖുർആനാണ്. ഔവലു കിതാബിൻ ദുവ്വിന ഫില്ലോകത്തിൽ അറബിയ എന്ന് അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ പഠിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. ആ ഭാഷയാണ് ഇന്നും മനുഷ്യൻ പ്രയോഗിക്കുന്നത്, ഉപയോഗിക്കുന്നത്. 100 കൊല്ലം മുമ്പുള്ള ഒരു ഭാഷ, മലയാളത്തിലെ ഭാഷ നോക്കിയാൽ അതൊന്നും ഉണ്ടാവുകയില്ല. ഇന്നത് ഉപയോഗിക്കുകയില്ല എന്നത് വായിച്ചാൽ മനുഷ്യൻ ചിരിക്കുകയും. ഇംഗ്ലീഷും അങ്ങനെ തന്നെ. ഷേക്സ്പിയർ ഇംഗ്ലീഷ് അല്ലല്ലോ ഒന്ന് ഭാഷ ഉപയോഗിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ ഇന്ന് കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഖുറാൻ്റെ അതേ ഭാഷ തന്നെയാണ് ഇന്ന് അറബ് നാടുകളിൽ അവരുടെ പ്രസംഗത്തിനും എഴുത്തിനുമൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു അത്ഭുതകരമായ സംഗതിയാണ്. 1400 വർഷം മുമ്പ് ഇറങ്ങിയ ഒരു ഗ്രന്ഥത്തിലെ ഭാഷ തന്നെയാണ് ഇന്നും ഉപയോഗിക്കുന്നത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: മകൻ മാതാവിന് വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി നാം കാതോർക്കുന്നത് തഫ്സീർ അമാനി. മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനത്തിന്റെ ശബ്ദാവിഷ്കാരം.
7: വചനം 42. വഹിയ, അത്, തജിരി, സഞ്ചരിക്കുന്നു, ബിഹിം, അവരെയും കൊണ്ട്, ഫീ മൗജിൻ, തിരമാലയിൽ, കൽ ജിബാലി, മലകൾ പോലെയുള്ള, വനാദ, വിളിക്കുകയും ചെയ്തു, നൂഹുൻ, നൂഹ്, ഇബ്നഹു, അദ്ദേഹത്തിന്റെ മകനെ, വക്കാന, അവനായിരുന്നു, ഫീ മഅസിലിൻ, ഒരകന്ന സ്ഥലത്ത്, യാ ബുനയ്യ, എന്റെ പ്രിയമകനെ, ഇർക്കബ്, നീ കയറുക, മഅനാ, ഞങ്ങളോടൊപ്പം, വലാത്തക്കുൻ, നീ ആകാതിരിക്കുകയും ചെയ്യുക, മഅൽ കാഫിരീൻ, സത്യനിഷേധികളുടെ കൂടെ.

0: അത് അഥവാ കപ്പൽ അവരെയും കൊണ്ട് മലകളെപ്പോലുള്ള വമ്പിച്ച തിരമാലയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. നൂഹ് തന്റെ മകനെ അവൻ ഒരു അകന്ന സ്ഥലത്തായിരുന്നു വിളിച്ചു പറഞ്ഞു, എന്റെ കുഞ്ഞുമകനെ, ഞങ്ങളോടൊപ്പം കയറിക്കൊള്ളുക, നീ അവിശ്വാസികളുടെ കൂടെ ആയിരിക്കരുത്.
1: വചനം 43. ഖാല, അവൻ പറഞ്ഞു, സആവീ, ഞാൻ അഭയം പ്രാപിക്കാം, ഇലാ ജബലിൻ, വല്ല മലയിലും, യഅസിമുനീ, അതെന്നെ രക്ഷിക്കും, മിനൽ മാഇ, വെള്ളത്തിൽ നിന്ന്. ഖാല, അദ്ദേഹം പറഞ്ഞു, ലാ ആസിമ, രക്ഷപ്പെടുത്തുന്നതൊന്നുമില്ല, അല്യൗമ, ഇന്ന്, മിൻ അംരി, കൽപ്പനയിൽ നിന്ന്, അല്ലാഹി, അല്ലാഹുവിൻ്റെ, ഇല്ലാമൻ, ഒരുത്തരയല്ലാതെ, റഹിമ, അവൻ കരുണ കാണിച്ച, വഹാല, മറയായി, ബൈനഹുമ അവർക്ക് രണ്ടുപേർക്കുമിടയിൽ, അൽ മൗജു, തിരമാല, ഫകാന, അങ്ങനെ അവനായി, മിനൽ മുഗ്റഖീൻ, മുക്കിക്കൊല്ലപ്പെട്ടവരുടെ കൂട്ടത്തിൽ.

0: അവൻ പറഞ്ഞു, വെള്ളത്തിൽ നിന്നും എന്നെ രക്ഷപ്പെടുത്തുന്ന വല്ല മലയിലേക്കും പോയി ഞാൻ അഭയം പ്രാപിച്ചുകൊള്ളാം. അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിന്റെ കൽപ്പനയിൽ നിന്ന് അവൻ കരുണ ചെയ്തവർക്കല്ലാതെ ഇന്ന് രക്ഷ നൽകുന്ന ഒന്നുമില്ല. അവർ രണ്ടാൾക്കുമിടയിൽ തിരമാല മറയിടുകയും ചെയ്തു. അങ്ങനെ അവൻ മുക്കി നശിപ്പിക്കപ്പെട്ടവരിലായി തീരുകയും ചെയ്തു.
1: മകൻ അവിശ്വാസികളുടെ കൂട്ടത്തിൽ പെട്ടവനായിരുന്നു. അതിനാൽ അവൻ കപ്പലിൽ കയറിയില്ല. പുത്രവാത്സല്യം സ്വാഭാവികമാണല്ലോ. ആ നിലക്ക് അവൻ കപ്പലിൽ കയറി രക്ഷപ്പെടുകയും അങ്ങനെ അവിശ്വാസം ഉപേക്ഷിക്കുവാൻ കാരണമാവുകയും ചെയ്താൽ കൊള്ളാമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. എങ്കിലും പ്രവാചക പുത്രനായതുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പനാ നിയമത്തിൽ മാറ്റം വരികയില്ലല്ലോ.
2: വചനം 44. വഖീല, പറയപ്പെടുകയും ചെയ്തു, യാ അർദു, ഭൂമിയേ, ഇബ്ലഈ, നീ വിഴുങ്ങുക, മാഅകി, നിന്റെ വെള്ളത്തെ, വയാസമാഉ, ആകാശമേ, അഖ്ലഈ, നീ വിരമിക്കുക, വഗീദ, വറ്റി, അൽമാഉ, വെള്ളം, വഖൂദിയ, തീരുമാനിക്കപ്പെടുകയും ചെയ്തു, അൽ അമ്രു, കാര്യം, വസ്തവത്ത്, അത് ഉറച്ചു നിൽക്കുകയും ചെയ്തു, അലൽ ജൂതി, ജൂതിയുടെ മേൽ, വഖീല, പറയപ്പെടുകയും ചെയ്തു, ബുഉദൻ, വിദൂരം, ലിൽ ഖൗമി, ജനങ്ങൾക്ക്, അദ്വാലിമീൻ, അക്രമികളായ.

0: പറയപ്പെട്ടു, ഭൂമിയെ നിന്റെ വെള്ളം നീ വിഴുങ്ങുക, ആകാശമേ നീ വിരമിക്കുക അഥവാ നിറുത്തുകയും ചെയ്യുക. വെള്ളം വറ്റുകയും കാര്യം തീരുമാനിക്കപ്പെടുകയും ചെയ്തു. അത് അഥവാ കപ്പൽ ജൂതിമലയുടെ മേൽ ചെന്ന് ഉറച്ചു നിൽക്കുകയും ചെയ്തു. അക്രമികളായ ജനങ്ങൾക്ക് വിദൂരം അഥവാ കാരുണ്യത്തിൽ നിന്നും അവർ എത്രയോ അകന്നുപോയി എന്ന് പറയപ്പെടുകയും ചെയ്തു.
1: ആകാശത്തു നിന്ന് അതികഠിനമായി മഴ വർഷിച്ചു കൊണ്ടിരുന്നു. ഭൂമിയിൽ എല്ലായിടത്തുനിന്നും

0: അള്ളാഹു പറഞ്ഞ പോലെ ജൂതിമലയിൽ അണഞ്ഞു നിലകൊള്ളുകയും ചെയ്തു. ജൂതിമല അൽ ജസീറ മെസപ്പട്ടോമിയയിലാണെന്നും മൂസിലിലാണെന്നും ഖുർആൻ വ്യാഖ്യാതാക്കൾ പറഞ്ഞു കാണാം. മുൻകാലത്ത് രാജ്യാതിർത്തികൾക്ക് കൃത്യതയില്ലാതിരുന്നതും കാലാന്തരത്തിലുണ്ടായ അതിർത്തി മാറ്റങ്ങളും നോക്കുമ്പോൾ ഇത് രണ്ടും ശരിയായിരിക്കുവാൻ ന്യായമുണ്ട്. അൽ ജസീറക്കും മൂസിലിനും കിഴക്കായി ഇപ്പോൾ അർമീനിയയിൽ സ്ഥിതി ചെയ്യുന്നതും സമതലങ്ങളും പല മലകളും ഉൾക്കൊള്ളുന്നതുമായ അറാറാത്ത് പ്രദേശങ്ങളിലെ ഒരു മലയാണ് ജൂതിമല. ഈ പേർ അത്ര പ്രസിദ്ധമല്ല. കപ്പൽ നിന്ന മലക്ക് പ്രത്യേകമുള്ള പേരാണത്. ശൂതി എന്നും ചിലർ പറയാറുണ്ട്. അറാറാത്ത് എന്ന പേരിലാണ് പൊതുവെ അറിയപ്പെടുന്നത്. ബൈബിളിലും ഈ പേരത്രേ പറഞ്ഞിരിക്കുന്നത്. ഉൽപ്പത്തി 8:4. ഖത്താദ റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചതായി ഒരു പ്രസിദ്ധ ചരിത്രകാരനും കൂടിയായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഇപ്രകാരം ഉദ്ധരിക്കുന്നു. അൽ ജസീറയിൽപ്പെട്ട ജൂതിമലയിൽ ഒരു ദൃഷ്ടാന്തമായിക്കൊണ്ട് നൂഹ് നബി അലൈഹിസ്സലാമയുടെ കപ്പലിനെ അള്ളാഹു അവശേഷിപ്പിച്ചിരിക്കുന്നു. ഈ സമുദായത്തിലെ ആദ്യകാലക്കാർ അത് കാണുകയും ചെയ്തിരിക്കുന്നു. അതിനുശേഷമുണ്ടായ എത്രയോ കപ്പലുകൾ നശിച്ചു ചാമ്പലായിത്തീർന്നുപോയി. ഖത്താദ റളിയല്ലാഹു അൻഹു ഇത് പറഞ്ഞിട്ട് ആയിരത്തിൽ പരം കൊല്ലങ്ങൾ കഴിഞ്ഞുപോയെങ്കിലും ഇക്കാലത്തും അതിൻ്റെ അവശിഷ്ടങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങളും അന്വേഷണങ്ങളും ചരിത്ര ഗവേഷകന്മാരിൽ നിന്ന് നിലച്ചുപോയിട്ടില്ല. അറാറാത്ത് മലഞ്ചെരുവിൽ വളരെ അടി ഉയരത്തിൽ വെച്ച് ഒരു അമേരിക്കൻ പുരാവസ്തു ഗവേഷക സംഘം നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ കപ്പലിൻ്റേതെന്ന് അനുമാനിക്കപ്പെടുന്ന ഏതാനും അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതായും അതിന്മേൽ അവർ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നതായും 15 കൊല്ലങ്ങൾക്ക് മുമ്പ് വർത്തമാന പത്രങ്ങളിൽ നാം കാണുകയുണ്ടായിട്ടുണ്ട്. സൂറത്ത് അങ്കബൂത്തിൽ അള്ളാഹു പ്രസ്താവിച്ചത് ഇവിടെ ശ്രദ്ധേയമാകുന്നു. ഫഅൻജൈനാഹു വഅസ്ഹാബസ്സഫീനത്തി വജഅൽനാഹ ആയത്തൻ ലിൽ ആലമീൻ. അദ്ദേഹത്തെയും കപ്പലിലുള്ളവരെയും നാം രക്ഷപ്പെടുത്തി. അതിനെ നാം ലോകർക്ക് ദൃഷ്ടാന്തമാക്കുകയും ചെയ്തിരിക്കുന്നു. സൂറത്തുൽ അങ്കബൂത്ത് 15.
1: നാം ഇതുവരെ കേട്ടത് തഫ്സീർ അമാനി.
2: വിശുദ്ധ ഖുർആൻ നിങ്ങളുടെ ജീവിതത്തിന്റെ വഴികാട്ടിയായി മാറിയിട്ടുണ്ടോ? നാം ഉപയോഗിക്കുന്ന ചെറിയ ഉപകരണങ്ങൾ പോലും ഉപയോഗക്രമം നന്നായി വിവരിച്ചാണ് നിർമ്മാതാക്കൾ നമുക്ക് നൽകുന്നത്. സങ്കീർണമായ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള മാർഗം നമ്മുടെ സൃഷ്ടാവ് നമുക്കും വരച്ചു കാണിച്ചിട്ടുണ്ട്. മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യവും മാർഗവും വരച്ചു കാണിക്കുന്ന വിശുദ്ധ ഖുറാനാണ് മനുഷ്യവർഗത്തിന് സൃഷ്ടാവ് നൽകിയ യൂസർ മാനുവൽ. മനുഷ്യന്റെ വിശ്വാസവും സംസ്കാരവും എന്നുവേണ്ട സർവ്വ ജീവിത വ്യവഹാരങ്ങൾക്കും വഴികാട്ടിയായ വിശുദ്ധ ഖുറാൻ ജനമനസ്സുകളിൽ മുദ്രണം ചെയ്യുകയാണ് മലയാളത്തിന്റെ ധാർമ്മിക ശബ്ദ വിസ്മയമായ പീസ് ഖുർആൻ റേഡിയോ. പഠനം, മനനം, പാരായണം, ഗവേഷണം തുടങ്ങി ശ്രോതാക്കളുടെ ബൗദ്ധിക നിലവാരത്തിന് അനുസൃതമായി ഏതേത് മേഖലയിലേക്കും വഴികാട്ടിയായി വ്യത്യസ്തത നിറഞ്ഞു നിൽക്കുന്ന പരിപാടികൾ, ശ്രവണ മധുരമായ പാരായണത്തിന്റെ രീതിയും നിയമവും അഭ്യസിപ്പിക്കുന്ന മധുരം ഖുർആൻ. പരലോകത്തേക്ക് സംഭരിച്ചു വെക്കാവുന്ന ഏറ്റവും നല്ല വിഭവമാണ് നാം ഹൃദ്യസ്ഥമാക്കിയ ഖുർആൻ വചനങ്ങൾ. അമൂല്യമായ ആ വിഭവ സമാഹരണത്തിന് സഹായകമായ ഹിഫ്ലുൽ ഖുർആൻ. ഹൃദയത്തിൽ പരിവർത്തനം വിതച്ച് വസന്തം വിരിയിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ ആശയം പ്രാമാണികമായി അനുശാസിക്കുന്ന ഹൃദയ വസന്തം. കൂടാതെ മനസ്സിലെ നിഖില മേഖലകളിലും സംസ്കൃതിയുടെ വെളിച്ചം വീശി ധാർമ്മിക വസന്തം തീർത്ത് സമാധാന തീരത്തേക്ക് നിങ്ങളുടെ ജീവിതം അടുപ്പിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ. സമാധാനത്തിന്റെ ഈ ശബ്ദം ഇനി താങ്കളുടെ ജീവിതത്തിന്റെ താളമാവട്ടെ.
3: പീസ് റേഡിയോ പ്രഭാതങ്ങൾക്കിപ്പോൾ പുതുമയുടെ സൗരഭ്യമാണ്. രാവിലെ 6 മണി തൊട്ട് രാവിലെ 8 മണി വരെ ലൈവ് പ്രോഗ്രാമുകൾ, ശ്രോതാക്കളെ റേഡിയോക്കൊപ്പം കൂട്ടുന്ന നിരവധി പ്രോഗ്രാമുകൾ, പ്രഭാതങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞ് ചൊല്ലിപ്പഠിക്കാൻ അതുക്കാർ, ഹൃദയസ്പർശിയായ ഇടപെടലുകളുടെ സുഗന്ധം, അനുഭവം, പുലരിയിൽ പുതുപ്രതീക്ഷയും അറിവുകളുമായി പുലരിവെട്ടം, പുതിയ കാര്യങ്ങളിലേക്ക് മനസ്സിനെ നയിക്കുന്ന ചിന്ത, വാദ്യഘോഷങ്ങളുടെ ബഹളമില്ലാതെ അർത്ഥവത്തായ വരികളുടെ ഇമ്പമുള്ള ആലാപനം, സ്വരം, വർത്തമാനകാലത്തെ വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യുന്ന സമകാലികം, ഓരോ ദിവസവും മാധ്യമങ്ങളിലെ ചൂടുള്ള പ്രധാന വാർത്തകൾ, പത്രവാർത്ത, ആനുകാലിക കാര്യങ്ങളോട് സംവദിക്കുന്ന പ്രതികരണം, പ്രശസ്ത ഖാരിഗളുടെ മനോഹരമായ ഖുർആൻ പാരായണം, മധുരം ഖുർആൻ, സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്ന വോയ്സ് ഓഫ് പീസ്, സ്റ്റുഡിയോയിൽ 2 ആങ്കർമാർക്കൊപ്പം അറിയപ്പെടുന്ന അതിഥികൾക്കൊപ്പം സംവാദം, ലൈവ് ക്വിസ് മത്സരവും സമ്മാനങ്ങളും, പ്രക്ഷേപണ സമയത്ത് റേഡിയോയുമായി ബന്ധപ്പെടാൻ സംവിധാനം. പീസ് റേഡിയോ ലൈവ്

0: പ്രോഗ്രാം കേൾക്കൂ ഇക്കാലത്ത് ലൈവായിരിക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി, നേർപഥം. പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.
2: ജീവിതത്തിന്റെ പ്രതീക്ഷകൾ നഷ്ടമാകുന്നിടത്തു നിന്നാണ് നിരാശ വേരോടുന്നത്. ജീവിതത്തിന്റെ സ്വാഭാവികതയ്ക്ക് ഭംഗം വരുത്തി എത്രയെത്ര ജീവിതങ്ങളാണ് നിരാശയിൽ ഇരിഞ്ഞൊടുങ്ങിയത്. നിരാശമുറ്റിയ ജീവിതം പ്രതിസന്ധികളുടെ ചുഴികളിൽ അകപ്പെടുമ്പോൾ ആ മനസ്സുകൾ പരിഹാരം കൊതിക്കുന്നില്ലേ? തീർച്ചയായും പ്രതിസന്ധികൾക്ക് പരിഹാരമുണ്ട്. പരിഹാരം പ്രദാനം ചെയ്യുന്ന യഥാർത്ഥ സ്രോതസ്സുകളെ കണ്ടെത്താത്തതോ അവ നമ്മെ തേടിയെത്താത്തതോ ആണ് ജീവിത നൈരാശ്യങ്ങളെ പരിഹരിക്കാനാകാത്തതിൻ്റെ യഥാർത്ഥ കാരണം. ഇപ്പോഴിതാ പരിഹാരമാർഗം നിങ്ങളുടെ മുമ്പിൽ. ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമന്വേഷിച്ച് ഇനിയും അലയേണ്ടതില്ല. നിങ്ങളുടെ ജീവിത പ്രതിസന്ധികളുടെ പരിഹാരം നിങ്ങളെയും തേടിയെത്തുന്നു. വ്യക്തി, കുടുംബം, സമൂഹം തുടങ്ങി സമസ്ത മേഖലകളിലും നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം. പീസ് റേഡിയോ പുലരിവെട്ടം. പുലരികളിൽ പ്രതീക്ഷയുടെ പുതുനാമ്പ് നൽകി ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമോതി എല്ലാ ദിവസവും രാവിലെ 6:05 പീസ് റേഡിയോയിൽ അവതരണം, പ്രൊഫസർ ഹാരിസുബിന് സലീം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ലില്ലാഹി മിൻ അസ്മാഇഹി 90
4: വിജ്ഞാനം ഒരു വിസ്മയമാണ്. മനസ്സിൽ വിപ്ലവം വിതച്ച് നന്മയുടെ നാമ്പുകൾ തളിരണിയിക്കുന്ന വിസ്മയം. അജ്ഞതയുടെ ഓരം പറ്റിയാണ് നമ്മിൽ പലരുടെയും ജീവിതം. ചുറ്റുപാടുകളിൽ നിന്നും പാഠം പഠിക്കാൻ പോലും തയ്യാറാവാതെ അലസമായ ജീവിതം. ജീവിതം ഒരു പഠന പ്രയാണമാണ്. ചുറ്റുപാടുകളെയും സാഹചര്യങ്ങളെയും വിലയിരുത്തി നമ്മുടെ ജീവിതത്തിന് അഭിവൃദ്ധി പകരുന്നതിനുള്ള പ്രയാണം. ഹ്രസ്വമായ ഈ ജീവിതത്തിന് വേണ്ട ഭൗതിക വിഭവങ്ങൾ സമാഹരിക്കുന്നതിന് നാം ചെയ്യുന്ന ത്യാഗപരിശ്രമങ്ങൾ എത്ര ഭാരിച്ചതാണ്! അപ്പോൾ സഹസ്രാബ്ദങ്ങളുടെ ദൈർഘ്യവും പിന്നിട്ട് അനന്തമായ ജീവിതം നയിക്കേണ്ട പരലോകത്തേക്ക് നാം എത്രമാത്രം അധ്വാനിക്കേണ്ടി വരും! തിരക്കേറിയ ജീവിതത്തിൽ ഒരൽപ്പം സമയമെങ്കിലും ആ മഹായജ്ഞത്തിനായി നീക്കിവെക്കൂ. വിജ്ഞാനത്തിന്റെ വാതായനങ്ങൾ നിങ്ങളുടെ വിരൽ തുമ്പിനാൽ തുറക്കപ്പെടട്ടെ. വിശുദ്ധ ഖുർആനിന്റെ അനന്തമായ വിജ്ഞാന സാഗരത്തിലേക്ക് വാതായനങ്ങൾ തുറക്കുന്ന 500 ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. സങ്കീർണമായി നാം നിനയ്ക്കുന്ന ഇസ്ലാമിക കർമ്മശാസ്ത്ര വിധികളുടെ ലളിതമായ ബോധനം. ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ. കുരുന്നു മനസ്സുകളിൽ ധാർമ്മികതയുടെ വിത്തുപാകി നന്മയുടെ തീരമടുപ്പിക്കുന്ന ഈ മദ്രസ വിജ്ഞാന വീതിയിൽ വിപ്ലവ പാതയൊരുക്കി സമാശ്വാസത്തിന്റെ ശബ്ദവിസ്മയം. പീസ് റേഡിയോ താങ്കളുടെയും ജീവിതത്തിന്റെ താളമാണ്.

0: കുട്ടികളുടെ വൈജ്ഞാനിക സർഗാത്മക സൃഷ്ടികൾക്കായി പീസ് റേഡിയോ അവതരിപ്പിക്കുന്ന സവിശേഷ പരിപാടികൾ സ്റ്റാർ ക്വിസ്റ്റ്, ടെലിക്വിസ്, പൂമരത്തണലിൽ വിവിധ വിഷയങ്ങളെ അധികരിച്ച് നൂറുകണക്കിന് എപ്പിസോഡുകളിലൂടെ ഗാനം, കഥ, കവിത, പ്രഭാഷണം, മറ്റു വൈവിധ്യമാർന്ന പരിപാടികളുമായി കൂട്ടുകാരുടെ ഇഷ്ട പ്രോഗ്രാം സ്റ്റാർ ക്വിസ്റ്റ്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:45. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻ കേൾവിയും. അറിവിനെ അനുഭവമാക്കി മാറ്റുന്ന പീസ് റേഡിയോ ലൈവ് ടെലിക്വിസ്. വ്യത്യസ്ത വിഷയങ്ങളിലുള്ള ലളിതമായ ചോദ്യങ്ങൾ, വേറിട്ട അവതരണ രീതി. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 5:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻ കേൾവിയും. അറിവിന്റെ നവ്യാനുഭൂതി പകർന്നുകൊണ്ട് പാട്ടും കഥകളുമായി വിവിധ വിഷയങ്ങളിൽ അവതാരകന്റെ കൂടെ ചേർന്ന് കൂട്ടുകാരുടെ തനിമയാർന്ന അവതരണങ്ങൾ പങ്കുവച്ച് പൂമരത്തണലിൽ. നമ്മുടെ മക്കളുടെ കഴിവിനെ കണ്ടെത്താനും പരിപോഷിപ്പിക്കാനും ഇതിലും മികച്ച അവസരം ഇനി ഉണ്ടാകണമെന്നില്ല. ഉടൻ തന്നെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ ബന്ധപ്പെടൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഇനി കണ്ടാലും കേട്ടാലും തീരാത്ത കാഴ്ചകളും കേൾവികളുമായി ജമീൽ സമൂഹത്തെ ഉണർത്താനും മാനുഷിക മൂല്യങ്ങൾ പകർന്ന് അറിവിന്റെ പൂർണതയിൽ എത്തിക്കാനും സാങ്കേതിക തികവോടെ ഒരു വേറിട്ട സംരംഭം ജമീൽ. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന വാചകം അന്വർത്ഥമാക്കുന്നതാണ് ജമീൽ ആപ്പിലെ മിഴിവാർന്ന സൗകര്യങ്ങൾ. വീഡിയോ ക്ലിപ്സ്, ഷോർട്ട് വീഡിയോസ്, പ്രൊമോ വീഡിയോസ്, പ്രഭാഷണങ്ങൾ, ആനുകാലിക സന്ദേശങ്ങൾ, ചർച്ചകൾ, അഭിമുഖങ്ങൾ തുടങ്ങി ഒരു വിശാലമായ ദൃശ്യലോകമാണ് ജമീൽ നിങ്ങൾക്കായി തുറന്നിടുന്നത്. കേൾവിക്കനുസൃതമായ, ഉപയോഗത്തിന് ഇണങ്ങുന്ന വിധമാണ് ജമീൽ ആപ്പിന്റെ രൂപകൽപ്പനയും വിനിയോഗവും. അതിമനോഹരവും വിശാലവുമായ അനന്ത സാധ്യതകളാണ് ജമീൽ ആപ്പ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇന്നു തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

0: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ, പീസ് റേഡിയോ. 10 ലക്ഷത്തിലധികം ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: നിങ്ങൾക്കറിയാമോ, ലോകത്ത് 250 കോടി ജനങ്ങൾ റേഡിയോ ശ്രോതാക്കളാണ്. ജീവനുള്ള മനോഹര ശബ്ദത്തിൽ സംസാരം കേട്ടിരിക്കാം. കിടന്നും നടന്നും ഇരുന്നും വിശ്രമിച്ചും റേഡിയോ കേൾക്കാനാവും. ജോലി ചെയ്യുമ്പോഴും യാത്രയിലും റേഡിയോ ആസ്വദിക്കാം. കേവലം കാതുമാത്രം മതിയാവും, ചിലവോ വളരെ കുറവും. പീസ് റേഡിയോ എന്ന് കേട്ടിട്ടില്ലേ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എത്രയെത്ര പ്രോഗ്രാമുകളാണ് അതിലുള്ളതെന്ന് അറിയുമോ? എല്ലാവർക്കും പറ്റിയ പ്രോഗ്രാമുകളുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വനിതകൾക്കും എല്ലാം യോജിച്ച പരിപാടികൾ ധാരാളമായുണ്ട്. ഏത് ജോലിക്കിടയിലും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിങ്ങൾക്കും പീസ് റേഡിയോയുടെ കേൾവിക്കാരനാകാൻ കഴിയും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. 24 മണിക്കൂറും നിലയ്ക്കാത്ത നന്മയുടെ ശബ്ദപ്രവാഹത്തിലേക്ക് ഉറ്റവരെയും ഉടയവരെയും നമുക്ക് ക്ഷണിക്കാം. പീസ് റേഡിയോ, നന്മയുടെ നാദം, നാളേക്കുള്ള നാദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഖുർആൻ. ഇന്ന് വിശുദ്ധ ഖുർആനിലെ ജുസ് 12 പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് ഹജ്ജാജ് റംസാൻ അൽ ഹിന്ദവി.

0: ജസാക്കും അല്ലാ ഖൈർ. നിങ്ങൾ ഇതുവരെ കേട്ടത് ഖത്തമുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ ജൂസ് 12 പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഹജ്ജാജ് റംസാൻ അൽ ഹിന്ദ്.
1: പരിശുദ്ധ ഖുർആനിൽ കഴുത എന്ന ജീവിയെപ്പറ്റി അനേകം സ്ഥലങ്ങളിൽ അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൻ്റെ 62 അധ്യായം സൂറത്തുൽ ജുമഅയിലെ 5 വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്:

0: വേദക്കാരായ യഹൂദികളായ ആളുകളെ സംബന്ധിച്ചാണ് ഈ വചനത്തിൽ അള്ളാഹു പ്രസ്താവിച്ചിട്ടുള്ളത്. അതായത്, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെപ്പോലെയാകുന്നു അവർ എന്നാണ് അള്ളാഹു തആല പഠിപ്പിക്കുന്നത്. കെമസലിൽ ഹിമാരി യഹ്മിലു അസ്വാറ, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളുടെ ഉദാഹരണമാണ് ആ യഹൂദ പുരോഹിതന്റെ ഉദാഹരണമെന്നാണ് അള്ളാഹു തആല ഇവിടെ അറിയിക്കുന്നത്. അറിവുണ്ടാവുകയും ഉള്ള അറിവിനനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളെപ്പറ്റിയാണ് പരിശുദ്ധ ഖുർആൻ ഈ ഒരു ഉദാഹരണത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്.
1: ഈസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് കിഡ്സ് ടൈം. സൂറത്തു ഫതഹ് 11 മുതൽ 17 വരെയുള്ള വചനങ്ങൾ പാരായണം നിർവഹിക്കുന്നത് മുഹമ്മദ് ത്വഹ അൽ ജുനൈദ്.

0: ജസാകുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് കിഡ്സ് ടൈം. സൂറത്തു ഫത്തഹ് 11 മുതൽ 17 വരെയുള്ള വചനങ്ങൾ പാരായണം നിർവഹിച്ചത്
1: أعوذ بالله من الشيطان الرجيم.

0: واحد وليذكر أولو الألباب.
1: ബറക്കല്ലാഹു ഫീക്കും. നാം കേട്ടുകഴിഞ്ഞത് മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആനിലൂടെ വിശുദ്ധ ഖുർആനിലെ 14-ാമത്തെ അധ്യായം സൂറത്തു ഇബ്രാഹിം 42 മുതൽ 52 കൂടിയ വചനങ്ങളാണ് നാം ശ്രവിച്ചത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഫഹദ് അൽ വർദി.
2: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. പാരായണം സഊദ് അഷ്റൈം. അധ്യായം അൽ ബഖറ വചനം 217 മുതൽ അധ്യായം ആലുംറാൻ വചനം 129 വരെ.

വ്യത്യസ്തങ്ങളായ ഖുർആൻ പാരായണങ്ങൾ തൻസീൽ. നാം ഇതുവരെ കേട്ടത് സഊദ് അഷ്ഹുറൈമിൻ്റെ പാരായണം, അധ്യായം അൽ ബഖറ 217 മുതൽ ആലുംറാൻ വചനം 129 വരെ.

0: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ സഅദി. ഇന്ന് തഫ്സീർ സഅദിയിൽ സൂറത്തുൽ മാഊന്റെ വിശദീകരണമാണ് നമ്മൾ പഠിക്കുന്നത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനരായ ശ്രോതാക്കളെ, സ്നേഹിതന്മാരെ, സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിലെ സൂറത്തുകൾ തഫ്സീറു സഅദി നൽകിയ വ്യാഖ്യാനവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ മലയാള വിവർത്തനം പഠിച്ചുകൊണ്ടിരിക്കുന്ന തഫ്സീറു സഅദി ക്ലാസ്സിലാണ് നമ്മളുള്ളത്. ബഹുമാന്യ പണ്ഡിതൻ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം തഫ്സീറു സഅദിക്ക് നൽകിയ മലയാള വിവർത്തനവും വ്യാഖ്യാനവുമാണ് ഈ വിഷയത്തിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നാം മനസ്സിലാക്കുന്നത് വിശുദ്ധ ഖുർആനിലെ 107-ാം അധ്യായം സൂറത്തു അൽ മാഊൻ എന്ന അധ്യായമാണ്. മക്കയിലാണ് ഈ സൂറത്ത് അവതരിപ്പിച്ചിട്ടുള്ളത്. 7 വചനങ്ങളാണ് മുഴുവനായും ഈ സൂറത്തിലുള്ളത്. ആദ്യമായി ഈ സൂറത്തിൻ്റെ പാരായണം നമുക്ക് കേൾക്കേണ്ടതുണ്ട്. പാരായണം കേൾക്കുന്ന സമയത്ത് ആ പാരായണത്തിൽ ശ്രദ്ധയൂന്നുകയും അതേപ്രകാരം അത് പാരായണം ചെയ്യാൻ നമ്മളും ശ്രദ്ധിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആനിലെ 107-ാം അധ്യായം സൂറത്തുൽ മാഊൻ, അതിൻ്റെ പാരായണമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ഈ സൂറത്തിൻ്റെ അർത്ഥ തലങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പേ ഈ സൂറത്തിൻ്റെ ആയത്തുകളുടെ പദാനുപദ അർത്ഥം, ഓരോ വാക്കുകളുടെയും അർത്ഥം നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അതിപ്രകാരം നമുക്ക് കേൾക്കാം. അറഅയ്ത, നീ കണ്ടുവോ, അല്ലദീ യുഖസ്സിബു, വ്യാജമാക്കുന്നവനെ, ബിദ്ദീൻ, മതത്തെ, പ്രതിഫല നടപടിയെ, ഫസാലിക്കല്ലദി, യാതൊരുവിനത്രേ അത്, യദുഉ, തള്ളിവിടുന്നു, പിടിച്ചു തള്ളുന്ന, തുരത്തിവിടുന്ന, അൽ യതീമ, അനാഥക്കുട്ടിയെ, വലാ യഹുദ്ദു, അവൻ പ്രോത്സാഹനം നൽകുകയുമില്ല, അലാ തുആമി, ഭക്ഷണത്തിൻ്റെ മേൽ, അൽ മിസ്കീൻ, സാധുവിൻ്റെ, പാവപ്പെട്ടവൻ്റെ, ഫവൈലുൻ, എന്നാൽ നാശം, കഷ്ടം, ലിൽ മുസല്ലീൻ, നമസ്കരിക്കുന്നവർക്കത്രേ, അല്ലദീന, അതായത് യാതൊരുവൻ, ഹും, അല്ലദീന, അതായത് യാതൊരുവർ, ഹും, അവർ, അൻ സ്വലാത്തിഹിം, തങ്ങളുടെ നമസ്കാരത്തെക്കുറിച്ച്, സാഹൂൻ, അശ്രദ്ധരാണ്, വിസ്മരിച്ചവരാണ്, അല്ലദീന, അതായത് യാതൊരുവർ, ഹും യുറാഊൻ, അവർ കാണിക്കുവാനായി പ്രവർത്തിക്കുന്നു, വയം നഊന, അവർ മുടക്കുകയും ചെയ്യും, അൽ മാഊൻ, പരോപകാര വസ്തുവെ, അഥവാ ചെറുകിട വസ്തുക്കളെ. വിശുദ്ധ ഖുർആന്റെ 107-ാം അധ്യായം സൂറത്തുൽ മാഊനിലെ ആയത്തുകളുടെ വാക്കർത്ഥമാണ്, പദാനുപദ അർത്ഥമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. അർത്ഥം മനസ്സിലാക്കി എഴുതി പഠിക്കണമെന്നുള്ളവർ അത് ശ്രദ്ധിക്കണമെന്ന് അറിയിക്കുകയാണ്. ഇനി നമുക്ക് അതിൻ്റെ ഓരോ ആയത്തുകളുടെയും മുഴുവനായുള്ള അർത്ഥം ഇങ്ങനെ മനസ്സിലാക്കാം.
1: മതത്തെ വ്യാജമാക്കുന്നവൻ ആരെന്ന് നീ കണ്ടുവോ? അനാഥക്കുട്ടിയെ തള്ളിക്കളയുന്നവനത്രേ അത്.
2: ولا يحض على طعام المسكين
1: പാവപ്പെട്ടവന്റെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പ്രോത്സാഹനം നടത്താതിരിക്കുകയും ചെയ്യുന്നവൻ.
2: فويل للمصلين
1: നമസ്കാരക്കാർക്കാകുന്നു നാശം.
2: الذين هم عن صلاتهم ساهون
1: തങ്ങളുടെ നമസ്കാരത്തെ പറ്റി ശ്രദ്ധയില്ലാത്തവരായ, ജനങ്ങളെ കാണിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നവരായ, പരോപകാര വസ്തുക്കൾ മുടക്കുന്നവരുമായ.
0: സൂറത്തുൽ മാഊൻ ആയത്തുകളുടെ മുഴുവനായുള്ള അർത്ഥം നമുക്ക് കേട്ട് കഴിഞ്ഞു. വിശുദ്ധ ഖുർആൻ അതിൻ്റെ തഫ്സീർ ഉസ്സാഅദി ഈ സൂറത്തിന് നൽകിയിരിക്കുന്ന വ്യാഖ്യാനവും അതിൻ്റെ വിശദീകരണവും നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൻ്റെ മലയാള പരിഭാഷയാണ്, അതിൻ്റെ വിവർത്തനമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ബഹുമാന്യ പണ്ഡിതനായ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം അവർകളാണ് ഇതിൻ്റെ പരിഭാഷ മലയാളത്തിലേക്ക് നിർവഹിച്ചിരിക്കുന്നത്. നേർപഥം വാരികയിൽ ഓരോ ആഴ്ചയും തഫ്സീർ ഉസ്സാഅദി വിശദീകരണം നാം കണ്ടുകൊണ്ടിരിക്കുന്നു, പഠിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് അതിൻ്റെ വിശദീകരണത്തിലേക്ക് പോകേണ്ടതുണ്ട്. അതിൻ്റെ വിശദീകരണം ഇപ്രകാരമാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്.
3: അല്ലാഹുവിനോടും അവൻ്റെ അടിമകളോടും നിർവഹിക്കേണ്ട ബാധ്യതകളിൽ വീഴ്ച വരുത്തുന്നവരെ ആക്ഷേപിക്കുന്നതാണ് ഈ വചനങ്ങൾ. പ്രതിഫല നടപടിയെ വ്യാജമാക്കുന്നവനാരെന്ന് നീ കണ്ടുവോ? അതായത് ഉയർത്തെഴുന്നേൽപ്പിനെയും പരലോകത്തുള്ള പ്രതിഫലത്തെയും കളവാക്കുന്നവർ. അപ്പോൾ അവർ പ്രവാചകന്മാർ കൊണ്ടുവന്നതിൽ വിശ്വസിക്കുന്നില്ല. അനാഥകളെ തള്ളിക്കളയുന്നവനത്രേ അവൻ. ശിക്ഷ ഭയപ്പെടുകയോ പ്രതിഫലം ആഗ്രഹിക്കുകയോ ചെയ്യാത്തതിനാൽ ഹൃദയകാഠിന്യം മൂലം കരുണയില്ലാതെ പരുഷമായും കഠിനമായും അനാഥയെ തള്ളിക്കളയുന്നു. അഗതികൾക്ക് ഭക്ഷണം നൽകുന്നില്ലെന്ന് മാത്രമല്ല, മറ്റുള്ളവരെ അതിന് പ്രേരിപ്പിക്കുകയും ചെയ്യുന്നില്ല. എന്നാൽ നമസ്കാരക്കാർക്ക് നാശം. അവർ നമസ്കാരം നിലനിർത്തുന്നതിൽ നിർബന്ധം കാണിക്കുന്നവരാണെങ്കിലും അവരുടെ നമസ്കാരത്തെപ്പറ്റി ശ്രദ്ധയില്ലാത്തവരാണ്. നമസ്കാരം പാഴാക്കുന്നവരും സമയനിഷ്ഠ പാലിക്കാത്തവരും നമസ്കാരം സ്വീകരിക്കപ്പെടാൻ നിർബന്ധമായ കാര്യങ്ങളിൽ വീഴ്ച വരുത്തുന്നവരുമാകുന്നു അവർ. അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് അർഹിക്കുന്ന പ്രാധാന്യം നൽകാതിരിക്കുന്നത് കൊണ്ടാണ് അവൻ്റെ കൽപ്പനകളിൽ ഏറെ പ്രാധാന്യമുള്ളതും പുണ്യം നിറഞ്ഞതുമായ നമസ്കാരം അവർ പാഴാക്കിയത്. ഇത്തരം അശ്രദ്ധ ആക്ഷേപത്തിനും ശിക്ഷയ്ക്കും അർഹമായതു തന്നെയാണ്. എന്നാൽ നമസ്കാരത്തിലുള്ള മറവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയടക്കം എല്ലാവർക്കും സംഭവിക്കാവുന്നതാണ്. അതിനാൽ തന്നെയാണ് ഈ വിഭാഗത്തെ ലോകമാന്യതയും ഹൃദയ കാഠിന്യവും കരുണയില്ലായ്മയും കൊണ്ട് അള്ളാഹു വിശേഷിപ്പിച്ചത്. ജനങ്ങളെ കാണിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നവരും പരോപകാര വസ്തുക്കളെ തടയുന്നവരുമാണവർ. ദാനമായോ വായ്പയായോ നൽകുന്നത് മൂലം പ്രയാസം നേരിടാത്ത വസ്തുക്കൾ പോലും നൽകാത്തവർ. സാധാരണഗതിയിൽ നൽകാറുള്ള മഴു, തൊട്ടി, പാത്രം മുതലായവ പോലും തടയുന്നു. അപ്പോൾ എങ്ങനെയാണ് അതിനേക്കാൾ വലുത് അവർ നൽകുക? പൊതുവിൽ ഈ അധ്യായം പാവപ്പെട്ടവനും അനാഥനും ഭക്ഷണം നൽകാനും മറ്റുള്ളവരെ അതിന് പ്രോത്സാഹിപ്പിക്കാനും നമസ്കാരം ശ്രദ്ധയോടെയും സൂക്ഷ്മതയോടെയും നിർവഹിക്കാനും അതിലും മറ്റെല്ലാ പ്രവൃത്തികളിലും ആത്മാർത്ഥത കാണിക്കാനുമുള്ള പ്രേരണയാണ്. എല്ലാ നന്മകൾക്കുമുള്ള പ്രചോദനം ഇതിലുണ്ട്. പുസ്തകം, തൊട്ടി, പാത്രം തുടങ്ങിയ നിസ്സാര വസ്തുക്കൾ പോലും ചെലവഴിക്കാൻ പ്രേരിപ്പിക്കുന്നു. അതു ചെയ്യാത്തവനെ അല്ലാഹു ആക്ഷേപിക്കുകയും ചെയ്യുന്നു. അല്ലാഹുവാണ് നന്നായി അറിയുന്നവൻ.
0: തഫ്സീറു സഅദിയിൽ സൂറത്തുൽ മാഊൻ എന്ന അധ്യായത്തിൻ്റെ വ്യാഖ്യാനമാണ് മലയാളത്തിൽ ഇപ്പോൾ നമ്മൾ കേട്ടത്. വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളും അതിൻ്റെ വ്യാഖ്യാനങ്ങളും മനസ്സിലാക്കി അതിലുള്ള ഗുണപാഠങ്ങൾ മുഴുവനായും ജീവിതത്തിൽ പകർത്താനും അതോടൊപ്പം ഖുർആനുമായി ആത്മബന്ധം സ്ഥാപിക്കാനും നാം ഓരോരുത്തരും പരിശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല അതിന് നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
4: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ ഇതുവരെ കേട്ടുകഴിഞ്ഞത് തഫ്സീർ സഅദി. ഇന്ന് തഫ്സീർ സഅദിയിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞത് സൂറത്തുൽ മാഊന്റെ വിശദീകരണം.
5: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ശ്രോതാക്കൾ കേൾക്കുന്നു അത്തഹ്സീൻ. നാം നിത്യവും പാരായണം ചെയ്യുന്ന സൂറത്തുകളിലെ ശ്രദ്ധിക്കാതെ പോകുന്ന അബദ്ധങ്ങൾ തിരുത്താൻ നമ്മെ സഹായിക്കുന്ന പ്രോഗ്രാം അത്തഹ്സീൻ. ഇന്ന് സൂറത്തുൽ കഹ്ഫിലെ 1-2 വചനങ്ങൾ. ക്ലാസ് എടുക്കുന്നത് ബഹുമാന്യനായ ഹാഫിള്‍ അബ്ദുൽ ശുക്കൂർ.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങൾ സൂറത്തുൻ നാസ് മുതൽ മുകളിലോട്ട് ചെറിയ ചെറിയ സൂറത്തുകൾ മുതൽ അൽഹംദുലില്ലാ റബ്ബിൻ്റെ തോഫീഖോടുകൂടി 2 ജുസ്ഓളം നമ്മൾ മനസ്സിലാക്കി. തജ്വീദ് നിയമങ്ങൾക്ക് പുറമെ നമ്മുടെ പാരായണത്തിൽ വരുന്ന അക്ഷരത്തെറ്റുകളും മഖ്റജിൽ വരുന്ന വലിയ വലിയ തെറ്റുകളുമൊക്കെ നമ്മൾ ഏറെക്കുറെ മനസ്സിലാക്കി. ഇൻഷാ അള്ളാഹ് സാധാരണ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നമ്മൾ പാരായണം ചെയ്യുന്ന സൂറത്തുൽ കഹ്ഫ് ആണ് ഇൻഷാ അള്ളാഹ് നമ്മൾ ഇനി മുതൽ പഠിക്കുന്നത്.

0: സൂറത്തുൽ കഹ്ഫിലെ ഒന്നാമത്തെ ആയത്ത്. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഇവജ. ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ പ്രധാനപ്പെട്ട തജ്വീദ് നിയമങ്ങളാണ് ഇൻഷാ അല്ലാഹ് ആദ്യം സൂചിപ്പിക്കുന്നത്. അൽഹംദുലില്ലാഹില്ലദീ, ഇവിടെ മദ്ദ് മുൻഫസിലാണ്, മദ്ദിൻ്റെ അക്ഷരമായ യ. ഇതിനു ശേഷം ഹംസ അടുത്ത പദത്തിൽ, അപ്പോൾ നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ട് നീട്ടൽ ജായിസാണ്, നീട്ടാവുന്നതാണ്. അൽഹംദുലില്ലാഹില്ലദീ അൻസല. ഇനി അൻസല എന്ന പദത്തിൽ ഇഖ്ഫാവും ബിഗുന്ന എന്ന മണിക്കൽ അൻസല നൂനിനെ അവ്യക്തമായി മണിക്കണം. അൻസല നൂന് സാക്കിനയ്ക്ക് ശേഷം സ എന്ന അക്ഷരം വന്നു. ഇനി അലാ അബ്ദിഹി, അബ്ദിഹി ബ അവിടെ സുക്കൂനാണ്, അതിന് ഖൽഖല ചെയ്യണം. അബ്ദിഹി ബ ശരിക്കും വ്യക്തമാക്കി ഉച്ചരിക്കണം. അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു, വലം യജ്അൽ ലഹു. സുക്കൂനുള്ള ലാമിന് ശേഷം വീണ്ടും ലാമ്, അപ്പോൾ ഒന്നാമത്തെ ലാമിനെ രണ്ടാമത്തെ ലാമിലേക്ക് ഇദ്ഗാം ചെയ്യുന്നു, കൂട്ടി ലയിപ്പിക്കുന്നു. ഇദ്ഗാം മുത്തമാസിലൈൻ എന്നാണ് പറയുക. അപ്പോൾ വലം യജ്അൽ ലഹു എന്നാണ് ഓതേണ്ടത്. ഇനി വലം യജ്അൽ ലഹു ഇവജ, ഇവജ. ഇവിടെ ജീമിൽ, ജീമിൻ്റെ മുകളിൽ ഒരു സീന് കാണാൻ പറ്റും. അവിടെ സക്കത്ത് ചെയ്യുക അഥവാ നിർത്തിക്കൊണ്ട്, അല്പം നിർത്തിക്കൊണ്ട് ശ്വാസം പിടിച്ച് നിർത്തുക എന്നാണ്. അത് ആയത്ത് പൂർണ്ണമാവുന്നു, വലം യജ്അൽ ലഹു ഇവജ. അങ്ങനെ ആയത്ത് പൂർണ്ണമാക്കി നമ്മൾ നിർത്തുകയാണെങ്കിൽ നമ്മൾക്ക് ശ്വാസം വിട്ടുകൊണ്ട് അടുത്ത ആയത്ത് ഓതാം. ഇനി അതല്ല, ശേഷമുള്ള ആയത്ത് കൂട്ടി ഓതാനാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ വലം യജ്അൽ ലഹു ഇവജ ഖയ്യിമല്‍ ലിയുന്ദിറ, ഈ രൂപത്തിലാണ് ഓതേണ്ടത്. അല്പം ശ്വാസം പിടിച്ച് അടുത്ത ആയത്ത് ഓതുക. ഇനി ഈ ആയത്തിൽ പാരായണത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു. ഇവിടെ വലം യജ്അൽ ലഹു എന്ന പദമാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. പാരായണത്തിൽ പലപ്പോഴും വലം യജ്അൽ ലഹു എന്നതിന് പകരം വലം യജ്അൽ ലഹു എന്നായിരിക്കും വരിക. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു തെറ്റ് വരുന്നു. വലമ്യ സൂറത്തുൽ ഇഖ്ലാസ് നമ്മൾ പഠിച്ച സമയത്തും ഇത് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വലമ്യ മ്യജ്അൽ ലഹു എന്ന് പറയരുത്, വലം യജ്അൽ ലഹു എന്ന് മീമും യാവും വ്യക്തമാക്കി ഉച്ചരിക്കണം. രണ്ടാമത്തെ ആയത്തിൽ ഖയ്യിമൽ ലിയുൻദിറ ബസൻ ശദീദൻ മിൻ ലദുൻഹു വയുബശ്ശിറൽ മുഅ്മിനീൻ الذين يعملون الصالحات أن لهم أجرا حسنا. ഈ ആയത്തിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങൾ. ഖയ്യിമൻ ലി, മൻ അവിടെ തൻവീൻ ശേഷം ലാമ്, തൻവീന് ശേഷം ലാമ് വന്നാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇദ്ഗാം ബിലാഗുന്ന, ധാരാളമായിട്ട് കേട്ടതാണ്. തൻവീനിനെ ലാമിലേക്ക് കൂട്ടി ലയിപ്പിക്കുന്നു, അങ്ങനെയാവുമ്പോൾ തൻവീൻ്റെ ശബ്ദം കേൾക്കുകയില്ല. ഖയ്യിമല്ലി, തൻവീനിന് പകരൊരു ഫതഹ് ഇട്ടാൽ എന്തായിരിക്കും, ആ ശബ്ദമാണ് ഖയ്യിമല്ലിയുന്ദിറ. ഈ രൂപത്തിൽ അവിടെ മണിക്കാനോ ഒന്നും പാടില്ല എന്നർത്ഥം. ഇനി ലിയുന്ദിറ, ഇവിടെ സുക്കൂനുള്ള നൂനിന് ശേഷം ദാല് ഇഖ്ഫാവും ബിഗുന്നയാണ് ചെയ്യേണ്ടത്. നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ലിയുന്ദിറ ബസൻ ശദീദ, ബസൻ ശദീദ. സീനിൽ തൻവീന് ശേഷം ഷീന്, തൻവീന് ശേഷം ഷീന് വന്നാൽ ഇഖ്ഫാവും ബിഗുന്ന, തൻവീനിനെ അവ്യക്തമാക്കി മണിക്കണം. ബസൻ ശദീദ ഈ രൂപത്തിൽ. ഇനി ഷദീദൻ, അവിടെയും തൻവീൻ ശേഷം മീമാണ്. തൻവീന് ശേഷം മീമ് വന്നാൽ ഇദ്ഗാമും ബിഗുന്ന, അതിൽ ഇദ്ഗാം കാമിൽ, പൂർണ്ണമായിട്ടും തൻവീനിനെ മീമിലേക്ക് കൂട്ടി ലയിപ്പിച്ചുകൊണ്ട് ഗുന്നത്തോടുകൂടി ഉച്ചരിക്കണം. ഷദീദമിൽ, ഷദീദമിൻ. ഇനി മിൻ, നൂന്, നൂന് സുക്കൂനാണ്, ശേഷം ലാമ് വീണ്ടും വന്നു. ഇത് ഗാംബില ഗുന്ന പറയുന്നില്ല, മില്ലദുൻഹു എന്നാണ് ഓതേണ്ടത്, മണിക്കാൻ പാടില്ല.
1: മില്ലദുൻഹു വയുബശ്ശിറൽ മുഅ്മിനീൻ الذين يعملون الصالحات ان لهم
0: ان نون شد വന്നു മണിക്കണം
1: ان لهم اجرا حسنا اجرا حسنا
0: راء التنوين ശേഷം ഹ ഇൽഹാറാണ് ചെയ്യേണ്ടത്. തൻവീന് ശേഷം ഹ വന്നു, അവിടെ ഇൽഹാർ ചെയ്യണം. അപ്പോൾ
1: ان لهم اجرا حسنا.
0: ഇനി ഈ ആയത്തിൽ സാധാരണ പാരായണത്തിൽ വരുന്ന പ്രധാനപ്പെട്ട അബദ്ധങ്ങൾ.
1: ഖയ്യിമൽ ലിയുൻദിറ,
0: അവിടെ ലിയുൻദിറ ദിറ, ദാലിന് പകരം ദാല് വരുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഖാഫ് കേഫ് ആകുന്നതും ശ്രദ്ധിക്കേണ്ടതാണ്.
1: ഖയ്യിമൽ ലിയുൻദിറ ബസൻ,
0: ഹംസയെ ഖൽഖല ചെയ്യരുത്, ബസൻ അല്ല.
1: ബസൻ ശദീദം മില്ലദുൻഹു വയുബശ്ശിറൽ മുഅ്മിനീൻ.
0: മുഅ്മിനീൻ എന്നുള്ള പദം മുഅ്മിനീനാന്നോ മുഅ്മിനീന എന്നോ ഉച്ചരിക്കരുത്,
1: മുഅ്മിനീന. അല്ലദീന യഅമലൂന സ്വാലിഹാത്തി,
0: പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് സ്വാലിഹാത്ത് എന്ന പദം. അവിടെ സ്വാദിനെ കൃത്യമായിട്ട് ഉച്ചരിക്കണം, സോ എന്ന് പറയരുത്. അത് ശരിക്കും സീൻ സോ ആയിട്ട് ഉച്ചരിക്കുന്ന പോലെയാണ്, അതല്ല, സ്വാലിഹാത്തി എന്ന് തന്നെ പറയണം.
1: അന്നലഹും അജ്,
0: ജീമിനെ ഖൽഖല ചെയ്യണം.
1: അജ്റൻ ഹസന,
0: ഹസന രണ്ട് ഹർക്കത്തിന് തുല്യമായിട്ടാണ് നീട്ടേണ്ടത്. ഒന്നുകൂടെ ഓദാം.
1: അൽഹംദുലില്ലാഹ്.

0: സൂറത്തുൽ കഹ്ഫിലെ 1-2 ആയത്തുകളാണ് നമ്മൾ കേട്ട് മനസ്സിലാക്കിയത്. ഇൻഷാല്ലാ ബാക്കി അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
1: മാഷാ അല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറൻ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ.
2: أعوذ بالله من الشيطان الرجيم
3: ألم تروا أن الله سخر لكم ما في السماوات وما في الأرض وأسبغ عليكم نعمه ظاهرة وباطنة

ജസാക്കും അല്ലാഹു ഖൈർ. നിങ്ങൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ, വിശുദ്ധ ഖുർആൻ സൂറ ലുഖ്മാൻ 20 മുതൽ 34 വരെ വചനങ്ങൾ പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ബിലാൽ യൂസുഫ്.

0: യോയിൽ ഇപ്പോൾ മനപ്പാഠം. വിശുദ്ധ ഖുർആനിലെ 335-ാമത്തെ പേജിന്റെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽഗാമിദി.
1: അലം തറ അന്നല്ലാഹ യൂലിജു ലൈല ഫിൻ നഹാരി വയൂലിജു നഹാര ഫിൽ ലൈൽ വസഖറ

0: മനപ്പാഠം ഇതോടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 335-ാമത്തെ പേജിൻ്റെ പാരായണമാണ് നമ്മൾ കേട്ടത്. നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
1: പരിശുദ്ധ ഖുർആനിൻ്റെ അനേകമായത്തുകളിൽ പരാമർശിക്കപ്പെട്ട ഒരു ജീവിയാണ് ഒട്ടകം എന്നത്. പരിശുദ്ധ ഖുർആനിൻ്റെ 7-ാം അധ്യായം സൂറത്തു അൽ അറാഫിലെ 40-ാമത്തെ വചനത്തിൽ ജമൽ എന്ന പദം ഒട്ടകത്തിന് നൽകിയിട്ടുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുകയും അതിനു നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്നതുമാണ്. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നതുവരെ എന്ന് പറയുമ്പോൾ, ഒട്ടകമല്ല ഒട്ടകത്തിന്റെ കയറ് പോലും സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ലാത്തതുപോലെ, അല്ലാഹുവിന് പുറമെ ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന കാര്യം അതിഗൗരവമായി അല്ലാഹു ഇവിടെ അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ 6-ാം അധ്യായം സൂറത്തു അൽ അൻആമിന്റെ 144-ാമത്തെ വചനത്തിലും അല്ലാഹു തആല ഒട്ടകത്തെപ്പറ്റി ഇബിൽ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

0: ബിഗൈരി ഇൽം ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമദ്ദാലിമീൻ.
1: അതുപോലെ 11-ാം അധ്യായം സൂറത്തു ഹൂദിന്റെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഒട്ടകച്ചപ്പറ്റി നാഖത്ത് എന്നും പ്രയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

0: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്ന് വെച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെ പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 286 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം. അതായത്, ഖുർആൻ സാഹിത്യ സൃഷ്ടിയാണ്. അപ്പോൾ സാഹിത്യ സൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷേ ആ പറയുന്നതിൽ അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന്, ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്? അപ്പോൾ ആ താരതമ്യം ഇതിനെ വെല്ലുന്നതാണോ ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമ്മൾക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുറാനെയും നമ്മൾക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഹറമൈൻ ലൈവ്. വിശുദ്ധ ഇരു ഹറമുകളെയും സുബഹ് മഗ്രിബ് നമസ്കാരത്തിലെ പാരായണം കേൾക്കാം.
3: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ

0: فأعرض عنهم وانتظر إنهم منتظرون.
1: നാം ഇതുവരെ കേട്ടത് വിശുദ്ധ ഹറമിലെ സുബഹ് നമസ്കാരത്തിലെ പാരായണമാണ്. ഇനി മഗരിബ് നമസ്കാരത്തിലെ പാരായണം കേൾക്കാം.

0: അപ്രകാരം നിന്റെ റബ്ബ് നിന്നെ തിരഞ്ഞെടുക്കുന്നതാണ്. നിനക്ക് അവൻ വർത്തമാനങ്ങളുടെ വ്യാഖ്യാനത്തിൽ നിന്നും പഠിപ്പിച്ചു തരുകയും ചെയ്യും. നിന്റെ മേലും യാക്കൂബ് കുടുംബത്തിന്റെ മേലും അവന്റെ അനുഗ്രഹം അവൻ പൂർത്തിയാക്കുകയും ചെയ്യും. മുമ്പ് നിന്റെ രണ്ടു പിതാക്കൾ ഇബ്രാഹിമിന്റെയും ഇസ്ഹാക്കിന്റെയും മേൽ അതിനവൻ പൂർത്തിയാക്കിയതുപോലെ. നിശ്ചയമായും നിന്റെ റബ്ബ് സർവജ്ഞനും അഗാധജ്ഞനുമാകുന്നു.
1: ഈ സ്വപ്ന വിവരം സഹോദരന്മാർ അറിയുന്ന പക്ഷം അവർക്ക് യൂസുഫ് നബി അലൈഹിസ്സലാമിനോട് അസൂയ തോന്നിയേക്കുമെന്നും അങ്ങനെ അദ്ദേഹത്തിനെതിരായി വല്ല കുതന്ത്രങ്ങളും പ്രവർത്തിച്ചു അദ്ദേഹത്തെ എന്തെങ്കിലും കെണിയിൽ അകപ്പെടുത്തിയേക്കുമെന്നും യാക്കൂബ് നബി അലൈഹിസ്സലാം ഭയപ്പെട്ടു. കിട്ടുന്ന അവസരമെല്ലാം അതിസമർത്ഥമായി ഉപയോഗപ്പെടുത്തിയും സന്ദർഭത്തിനൊത്ത ദുഷ്പ്രേരണകൾ നൽകിയും മനുഷ്യനെ വഞ്ചിക്കുക പിശാചിന്റെ പണിയാണല്ലോ. അതുകൊണ്ട് ഈ വിവരം സഹോദരന്മാരെ അറിയിക്കരുതെന്ന് അദ്ദേഹം യൂസുഫ് നബി അലൈഹിസ്സലാമിനെ വിലക്കി. സ്വപ്നത്തിന്റെ ഒരു സാമാന്യ വ്യാഖ്യാനം അദ്ദേഹത്തെ അറിയിക്കുകയും ചെയ്തു. സ്വപ്നത്തിൽ സൂചനയുള്ളതുപോലെ നിന്റെ റബ്ബ് നിനക്ക് ഉയർന്ന പദവികൾ നൽകി നിന്നെ ഉത്കൃഷ്ടനാക്കും. സ്വപ്നവാർത്തകളുടെയും മറ്റും വ്യാഖ്യാന വിജ്ഞാനങ്ങൾ നൽകി നിന്നെ അവൻ അനുഗ്രഹിക്കും. നിന്റെ പിതാമഹന്മാരായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം എന്നിവർക്ക് പ്രവാചകത്വം തുടങ്ങിയ അനുഗ്രഹങ്ങൾ നൽകിയതുപോലെ നിനക്കും അവൻ ഉന്നത പദവികൾ തന്നനുഗ്രഹിച്ചേക്കും. അങ്ങനെ നിനക്കു പ്രത്യേകിച്ചും നിന്റെ പിതൃകുടുംബത്തിന് പൊതുവായും അത് വമ്പിച്ച അനുഗ്രഹമായി തീർന്നേക്കും എന്നൊക്കെ യാക്കൂബ് നബി അലൈഹിസ്സലാം പുത്രനെ മനസ്സിലാക്കി. ആ വന്യപിതാവിന്റെ പ്രവചനങ്ങളെല്ലാം തന്നെ യഥാർത്ഥമായി പിന്നീട് പുലർന്നിട്ടുണ്ടെന്ന് താഴെ വചനങ്ങളിൽ നിന്ന് സ്പഷ്ടമാകുന്നതാണ്. 100 വചനത്തിൽ യൂസുഫ് നബി അലൈഹിസ്സലാം അത് വ്യക്തമായി പ്രസ്താവിച്ചിരിക്കുന്നതും കാണാം. യാക്കൂബ് നബി അലൈഹിസ്സലാമയുടെ മറ്റൊരു പേരാണ് ഇസ്രായേൽ എന്നും അദ്ദേഹത്തിന്റെ 12 മക്കളുടെ സന്താന പരമ്പരകൾക്കാണ് ബനു ഇസ്രായേൽ അഥവാ ഇസ്രായേൽ സന്തതികൾ എന്ന് പറയുന്നതെന്നും മുമ്പ് നാം പ്രസ്താവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 12 മക്കളിൽ അവസാനത്തെ 2 മക്കളായിരുന്നു യൂസുഫും ബിന്യാമീനും. ഇവർ രണ്ടാളും ഒരു മാതാവിൽ നിന്നുള്ളവരായിരുന്നുവെന്നും ഇവർ രണ്ടാളോടും പ്രത്യേകിച്ചും യൂസുഫിനോട് പിതാവിന് കൂടുതൽ വാത്സല്യമുണ്ടായിരുന്നുവെന്നും അതുകൊണ്ട് മൂത്തപുത്രന്മാർക്ക് അവരുടെ നേരെ അനിഷ്ടം തോന്നിയിരുന്നുവെന്നും ഖുർആൻ വ്യാഖ്യാതാക്കൾ പറഞ്ഞു കാണുന്നു. ബൈബിളിലും അപ്രകാരം കാണാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി ചെയ്തതായി അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചിരിക്കുന്നു. നല്ല സ്വപ്നം അള്ളാഹുവിങ്കിൽ നിന്നുള്ളതാണ്, ദുസ്വപ്നം പിശാചിൽ നിന്നുമാകുന്നു. നിങ്ങളിൽ ആരെങ്കിലും താൻ ഇഷ്ടപ്പെടുന്ന സ്വപ്നം കണ്ടാൽ അവൻ ഇഷ്ടപ്പെടുന്ന ആളോടല്ലാതെ അതിനെക്കുറിച്ച് സംസാരിക്കരുത്. ഒരാൾ തനിക്ക് അനിഷ്ടകരമായ സ്വപ്നം കണ്ടാൽ അതിൻ്റെ ദോഷത്തിൽ നിന്നും പിശാചിൻ്റെ ദോഷത്തിൽ നിന്നും അവൻ അള്ളാഹുവിനോട് രക്ഷ തേടിക്കൊള്ളട്ടെ. 3 പ്രാവശ്യം അവൻ തുപ്പുകയും ചെയ്തു കൊള്ളട്ടെ. അതിനെപ്പറ്റി ആരോടും പറയുകയും ചെയ്യരുത്. എന്നാൽ അതവന് ഉപദ്രവം വരുത്തുകയില്ല. ബുഖാരി മുസ്ലിം. ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഒരു ഹദീസിലെ വാചകം ഇങ്ങനെയാണ്: നിങ്ങളിലൊരാൾ അവനു അനിഷ്ടകരമായ സ്വപ്നം കണ്ടാൽ അവൻ തൻ്റെ ഇടതുഭാഗത്തേക്ക് 3 പ്രാവശ്യം തുപ്പുകയും 3 പ്രാവശ്യം പിശാചിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷ തേടുകയും അവൻ കിടന്നിരുന്ന ഭാഗം മാറി തിരിഞ്ഞുകിടക്കുകയും ചെയ്തു കൊള്ളട്ടെ. മുസ്ലിം. പിശാചിനെക്കുറിച്ചുള്ള വെറുപ്പ് പ്രകടിപ്പിക്കുകയാണ് തുപ്പൽ കൊണ്ടുദ്ദേശം, അഥവാ ഉമിനീർ തുപ്പിക്കളയുക എന്നല്ല.
2: വചനം 7. ലഖദ് കാന, തീർച്ചയായും ഉണ്ടായിട്ടുണ്ട്, ഫി യൂസുഫ, യൂസുഫിൽ, വ ഇഖ്വതിഹി, അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരിലും, ആയാതുൻ, പല ദൃഷ്ടാന്തങ്ങൾ, ലിസ്സായിലീൻ, ചോദിക്കുന്നവർക്ക് അഥവാ അന്വേഷിക്കുന്നവർക്ക്.

0: അള്ളാഹു ഈ ലോകത്ത് നടപ്പിൽ വരുത്തുവാൻ പോകുന്ന കാര്യങ്ങൾക്ക് അവൻ കാരണങ്ങൾ ശരിപ്പെടുത്തി കളമൊരുക്കുന്നതിൻ്റെ ഉദാഹരണങ്ങൾ എന്നിങ്ങനെ എത്രയോ പാഠങ്ങൾ അന്വേഷണ ബുദ്ധിയുള്ളവർക്ക് ഈ കഥയിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നതാണ്. വല്ലാഹുൽ മുവഫ്ഖ്.
1: വചനം 8. ഇദ് ഖാലു, അവർ പറഞ്ഞ സന്ദർഭം, ല യൂസുഫു, യൂസുഫ് തന്നെ, വ അഖൂഹു, അവൻ്റെ സഹോദരനും, അഹബ്ബു, അധികം ഇഷ്ടപ്പെട്ടവർ, ഇല അബീന, നമ്മുടെ പിതാവിന്, മിന്ന, നമ്മളേക്കാൾ, വനഹ്നു, നാമാകട്ടെ, ഉസ്ബത്തുൻ, ഒരു സംഘമാണ്, ഇന്ന അബാന, നിശ്ചയമായും നമ്മുടെ പിതാവ്, ലഫീ ദലാലിൻ, ഒരു വഴിപിഴവിൽ തന്നെ, മുബീനിൻ, പ്രത്യക്ഷമായ.

0: അതെ, അവർ തമ്മിൽ പറഞ്ഞ സന്ദർഭം ഓർക്കുക. നാം ഒരു ശക്തമായ സംഘമുണ്ടായിരുന്നിട്ടും യൂസുഫും അവന്റെ സഹോദരനും തന്നെയാണ് നമ്മുടെ പിതാവിന് നമ്മെക്കാൾ ഇഷ്ടപ്പെട്ടവർ. നിശ്ചയമായും നമ്മുടെ പിതാവ് സ്പഷ്ടമായ ഒരു വഴിപിഴവിൽ തന്നെയാണ്.
1: അവന്റെ സഹോദരൻ എന്ന് പറഞ്ഞത് ബിന്യാമീനെ ഉദ്ദേശിച്ചാകുന്നു. അവരുടെ അസൂയ വളരെ ശക്തമായിരുന്നുവെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണല്ലോ. അവർ തുടർന്നു പറയുന്നത് നോക്കുക.
2: വചനം 9. ഉഖ്തുലു, നിങ്ങൾ കൊല്ലുവിൻ യൂസുഫ, യൂസുഫിനെ, അവിത്തുറഹൂഹു, അല്ലെങ്കിൽ അവനെ നിങ്ങൾ ഇടുവിൻ, അർദ്ദൻ, വല്ല ഭൂമിയിലും, യഹ്ലു, എന്നാൽ ഒഴിവായിത്തീരും അഥവാ ഒഴിഞ്ഞു കിട്ടും.

0: നിങ്ങളായിരിക്കുകയും ചെയ്യും അഥവാ ആയിരിക്കുകയും ചെയ്യാം. മിംബഅദിഹി, അതിനുശേഷം. ഖൗമൻ, ഒരു ജനം. സ്വാലിഹീൻ, നല്ലവരായ.
1: ഉഖ്തുലു യൂസുഫ അവ ഇത്റഹൂഹു അർദൻ യഖ്ലു ലക്കും വജ്ഹു അബീകും വതകൂനു മിൻ ബഅദിഹി ഖൗമൻ സ്വാലിഹീൻ.
2: നിങ്ങൾ യൂസുഫിനെ കൊലപ്പെടുത്തണം, അല്ലെങ്കിൽ അവനെ വല്ല ഭൂമിയിലും കൊണ്ടുപോയി ഇട്ടേക്കണം. എന്നാൽ നിങ്ങളുടെ പിതാവിന്റെ മുഖം നിങ്ങൾക്ക് ഒഴിവായിക്കിട്ടും. അതിനുശേഷം നിങ്ങൾക്ക് നല്ല ജനമായി തീരുകയും ചെയ്യാം.
3: ഏതെങ്കിലും വിധേനെ യൂസുഫിന്റെ കഥ കഴിക്കുക, അല്ലെങ്കിൽ പിതാവിലേക്ക് തിരിച്ചു വരാത്തവണ്ണം വല്ല വിദൂര സ്ഥലത്തും കൊണ്ടുപോയി അവനെ നാടുകടത്തിവിടുക. രണ്ടിലൊന്ന് ചെയ്താൽ ആദ്യം പിതാവിന് കുറേയൊക്കെ മനോവേദനയും ബുദ്ധിമുട്ടും അനുഭവപ്പെടുമെങ്കിലും കുറച്ചു കഴിയുമ്പോൾ അതൊക്കെ ശരിപ്പെട്ടുകൊള്ളും. അങ്ങനെ പിതാവിന്റെ സ്നേഹവും മുഖവും നമ്മോടായിത്തീരുന്നതാണ്. തൽക്കാലം ഇങ്ങനെ ഒരു അപരാധം നാം പ്രവർത്തിച്ചാലും പിന്നീട് ഖേദിച്ചു മടങ്ങി നമുക്ക് നല്ലവരായിത്തീരുകയും ചെയ്യാമല്ലോ എന്നൊക്കെയാണ് അവർ തമ്മിൽ പറഞ്ഞതിൻ്റെ താൽപ്പര്യം. പിതാവിന് യൂസുഫിനോടും ബിന്യാമിനോടുമാണ് അവരെക്കാൾ സ്നേഹമുള്ളതെങ്കിലും യൂസുഫിനോടാണ് ഏറ്റവും അധികം സ്നേഹമുള്ളതെന്നും അതുകൊണ്ടാണ് യൂസുഫിനെക്കുറിച്ച് അവർ ഇങ്ങനെ അഭിപ്രായപ്പെടുവാൻ കാരണമെന്നും അവരുടെ പ്രസ്താവന കൊണ്ട് മനസ്സിലാകുന്നു.
4: ജസാക്കുമുല്ലാഹ് ഖൈറൻ. നമ്മൾ ഇതുവരെ കേട്ടത് തഫ്സീർ അമാനി. ഇന്നത്തെ തഫ്സീർ അമാനിയിലൂടെ സൂറത്ത് യൂസുഫിലെ 5 മുതൽ 9 കൂടി വചനങ്ങളുടെ പാരായണവും അതിൻ്റെ അർത്ഥവും വ്യാഖ്യാനവുമാണ് നമ്മൾ ശ്രവിച്ചത്.
5: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള വിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ 2-3 കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്? ഒരു ഇത്താത്തയുണ്ട്, അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്.

0: നൊമ്പരങ്ങളുടെ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവുമെല്ലാം മാറ്റിവെച്ച് വായിച്ചത് ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയേക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറെ മനുഷ്യരും പുരുഷന്മാരും, അവരൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. രണ്ട്, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
1: Peace Radio. Tune to reality.

0: ഒരു നിമിഷത്തെ അത്ഭുതം കൊണ്ട് ജീവിതം മാറാൻ കാത്തിരിക്കുന്നവരെല്ലാം സ്വന്തം ബാധ്യതകൾ തിരിച്ചറിയാതെ തുരുമ്പെടുത്തു തീരുകയേയുള്ളൂ. ജീവിതയാഥാർത്ഥ്യത്തിന്റെ മാസ്മരികമായ പരിശുദ്ധ ഖുർആനിന്റെ വസന്തം ഹൃദയവസന്തം പരിപാടിയിൽ ഇന്ന് സൂറത്ത് ഹൂദിലെ 69-70 വചനങ്ങൾ. അദൃശ്യത്തിന്റെ താക്കോൽ അള്ളാഹുവിന്റെ അടുക്കൽ മാത്രം. ഈ വിഷയത്തിലുള്ള സംസാരം നിർവഹിക്കുന്നു ബഹുമാനായ ജംഷീർ സ്വലാഹി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فلما رأى أيديكم لا تصلوا إليه نكرهم وأوجس منكم خيفة قالوا لا تخف إنا أرسلنا إلى قوم لوط. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇന്നത്തെ ഹൃദയവസന്തം ക്ലാസ്സിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുകയാണ്. 11-ാമത്തെ അധ്യായം സൂറത്തുൽ ഹൂദാണ് നമ്മൾ മനസ്സിലാക്കി വരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തുൽ ഹൂദിലെ 69-ാമത്തെ വചനമാണ് നമ്മൾ മനസ്സിലാക്കിയത്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ അടുക്കൽ അള്ളാഹുവിൻ്റെ മലക്കുകൾ മനുഷ്യരൂപത്തിൽ വന്ന വിഷയമാണ് 69-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ ജനത അള്ളാഹു അതികഠിനമായി വിരോധിച്ച ഗുരുതരമായ കുറ്റം, സ്വവർഗ രതിയിൽ ഏർപ്പെടുന്ന മ്ലേച്ഛന്മാരായ ആളുകളായി മാറുകയും അങ്ങേയറ്റം ദൈവനിഷേധികളായി അവരിലേക്കു കടന്നു വന്ന അള്ളാഹു നിയോഗിച്ച ലൂത്ത് നബി അലൈഹിസ്സലാമിനെ ധിക്കരിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ പരിണിതിയായി അവസാനം അവർ അള്ളാഹുവിൻ്റെ ശിക്ഷക്ക് വിധേയരാകാൻ പോവുകയാണ്. ആ ശിക്ഷ നടപ്പാക്കുന്നതിന് വേണ്ടി അള്ളാഹു നിയോഗിച്ച മലക്കുകളാണ് പോകുന്ന വഴിയിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ അടുത്തേക്ക് അവർ വന്നത്. അതാണ് 69-ാമത്തെ വചനം. കഴിഞ്ഞ ക്ലാസ്സിൽ അത് നമ്മൾ മനസ്സിലാക്കി. വലഖദ് ജാഅത്തു റുസുലുന ഇബ്രാഹീമ ബിൽ ബുശ്റ ഖാലു സലാമൻ ഖാല സലാമുൻ ഫമാ ലബിസ അൻ ജാഅ ബിഇജ്ലിൻ ഹനീദ്. അങ്ങനെ വലഖദ് ജാഅത്തു റുസുലുന, നമ്മുടെ ദൂതന്മാർ വന്നു. ഇബ്രാഹീം നബി അലൈഹിസ്സലാമിൻ്റെ അടുക്കൽ വന്നു. ബിൽ ബുശ്റ, സന്തോഷ വാർത്തയും കൊണ്ട്. അങ്ങനെ അവർ ഇബ്രാഹിം നബിയോട് സലാം പറഞ്ഞു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഖാല സലാമുൻ, തിരിച്ച് അവരോടും സലാം ചൊല്ലി. ഫമാ ലബിസ അൻ ജാഅ ബിഇജ്ലിൻ ഹനീദ്, പിന്നെ വൈകാതെ തന്നെ അദ്ദേഹം അതിഥികളായി വന്ന മലക്കുകൾ, അവർ മനുഷ്യരൂപത്തിലാണ് വന്നിരുന്നത്, അതിഥികളായതുകൊണ്ട് തന്നെ അവർക്കല്ലാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവരെ ആദിത്യ മര്യാദയോടുകൂടി സൽക്കരിക്കുകയാണ്. ഒരു മുരിക്കുട്ടിയെ അറുത്ത് പൊരിച്ച് വിഭവമൊരുക്കി അവരെ സൽക്കരിക്കുകയാണ്. പക്ഷേ ഫലം മാറ ആ ഐദിയഹും ലാത്തസിലു ഇലൈഹി നക്കറഹും വ ഔജസമിൻഹും ഖീഫത്തൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം നോക്കുമ്പോൾ അവരുടെ കൈകൾ എങ്ങനെയാണ് കണ്ടത്? ലാത്തസിലു ഇലൈഹി, ആ ഭക്ഷണ തളികയിലേക്ക്, പാത്രത്തിലേക്ക് അവരുടെ കൈകൾ നീണ്ടുവരുന്നില്ല, അവർ ഭക്ഷണം കഴിക്കുന്നില്ല. വ ഔജസമിൻഹും ഖീഫത്തൻ, അപ്പോൾ ഒരു പന്തികേട് തോന്നി എന്ന് മാത്രമല്ല, അവരെ പറ്റി ഒരു ഖീഫത്ത്, ഒരു ഭയം മൂസ നബി അലൈഹിസ്സലാമിന് അനുഭവപ്പെടുകയാണ്. ആ സമയത്ത് അവർ പറയുകയാണ്, ഖാലു ലാ തഖഫ്. ഇബ്രാഹിം നബിയോട്, ഇബ്രാഹിം അലൈഹിസ്സലാമിനോട്, താങ്കൾ പേടിക്കേണ്ടതില്ല. ഇന്ന ഉർസിൽന ഇലാ ഖൗമി ലൂത്ത്, ഞങ്ങൾ ലൂത്ത് നബിയുടെ ജനതയുടെ അടുക്കലേക്ക് നിയോഗിക്കപ്പെട്ടവരാകുന്നു എന്ന്. ഇനി 71-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ആവചനപ്രകാരമാകുന്നു, വംറഅത്തുഹു ഖായിമത്തുൻ ഫലഹിക്കത് ഫബശ്ശർനാഹ ബിഇസ്ഹാഖ് വമിം വറാഇ ഇസ്ഹാഖ യാഖൂബ്. അപ്പോൾ തൊട്ട് മുമ്പുള്ള വചനത്തിലൂടെ അള്ളാഹു വ്യക്തമാക്കി, ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ അടുക്കൽ സന്തോഷവാർത്തയും കൊണ്ടാണ് വരുന്നത് എന്ന്. നീ വചനത്തിലൂടെ അത് വ്യക്തമാക്കി തരികയാണ്. വംറഅത്തുഹു ഖായിമത്തുൻ, ഇംറഅത്ത് എന്ന് പറഞ്ഞാൽ ഭാര്യ, സൗജത്ത്. വംറഅത്തുഹു, അദ്ദേഹത്തിൻ്റെ ഭാര്യ, അദ്ദേഹത്തിൻ്റെ സൗജത്ത്, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ഭാര്യ സാറ എന്ന ഭാര്യയാണ് ഇതെന്ന് ഈ ആയത്ത് വിശദീകരിക്കുന്നിടത്ത് മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നു. ഖായിമത്തൻ, അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അതിഥികളുടെ അടുത്തിരിക്കുകയും ഖിദ്മത്തുകൾ ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ഭാര്യ സാറ അവിടെ നിൽക്കുകയും ചെയ്യാണ്. ഖായിമത്തൻ ഫല്ലോഹിക്കത്ത്, അവർ ചിരിച്ചു. ലോഹിക്കാണ് ചിരിക്കുക. ഫബശ്ശർനാഹ, അപ്പോൾ നാം അവർക്ക് സന്തോഷവാർത്ത അറിയിച്ചു. ബി ഇസ്ഹാഖ്, ഇസ്ഹാഖ് അലൈഹിസ്സലാം, ഇസ്ഹാഖ് എന്ന ഒരു പുത്രനെ പറ്റി. വമിം വറാഇ ഇസ്ഹാഖ്, ഇസ്ഹാഖ് അലൈഹിസ്സലാമിന് പിറകെ യഅഖൂബ്, യഅഖൂബ് എന്നൊരു പുത്രനും. അപ്പോൾ ഇസ്ഹാഖ് നബിയുടെ പിറകെ യഅഖൂബ് എന്ന ഒരു പുത്രനെയും പറ്റി നാം സന്തോഷവാർത്ത അറിയിച്ചു. ഇതാണ് ഈ വചനത്തിലുള്ളത്. അപ്പോൾ ഇവിടെ തൊട്ട വചനത്തിലൂടെ പിന്നീട് സാറയുടെ മറുപടിയാണ് 72-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു ഓർമ്മിപ്പിക്കുന്നത്. ഖാലത്ത്, അവർ പറഞ്ഞു, യാ വൈലത്ത, കഷ്ടം, അല്ലെങ്കിൽ അത്ഭുതത്തോടു കൂടിയുള്ളൊരു പ്രയോഗമാണ്. അ അലിദു, വലത എലിദു എന്നാണ് പ്രസവിക്കുക. അ അലിദു, ഞാൻ പ്രസവിക്കുകയോ. വ അന, ഞാൻ ആരാണ്? അജൂസുൻ, ഒരു കിഴവിയാണ്. വഹാദ ബഅലി, എൻ്റെ ഈ ഭർത്താവ് ഷെയ്ഖൻ, വാർദ്ധക്യത്തിലും എത്തിയിട്ടുണ്ട്. ഇന്ന ഹാദ, തീർച്ചയായും കാര്യം ഇത്, ലഷെയ് ഉൻ അജീബ്, അത്ഭുതകരമായൊരു കാര്യം തന്നെയാകുന്നു. കാരണം ഇവിടെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ ജനതയെ നശിപ്പിക്കുന്നതിന് വേണ്ടി അള്ളാഹു നിശ്ചയിച്ച, നിയോഗിച്ച മലക്കുകളാണ് വന്നിട്ടുള്ളത്. പോകുന്ന വഴിയിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ വീട്ടിലേക്ക് അവർ വന്നു. എന്നിട്ട് അവർ പറയുന്നത്, നിങ്ങൾക്ക് ഞങ്ങൾ പിന്നെ അള്ളാഹുവിൽ നിന്നുള്ള സന്തോഷവാർത്ത അവരറിയിക്കുകയാണ്. എന്താ സന്തോഷവാർത്ത? സന്തോഷവാർത്ത, ഒരു സന്താനം ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതാണ്. ഒരു സന്താനം ആരാണ്? ഇസ്ഹാഖ് അലൈഹിസ്സലാമിനെ കുറിച്ചും പിന്നാലെ യാക്കൂബ് അലൈഹിസ്സലാമിനെ കുറിച്ചുമുള്ള, മക്കളെക്കുറിച്ചുള്ള സുവിശേഷമാണ് അറിയിക്കുന്നത്. ഇസ്ഹാഖ് നബിയുടെ മകൻ യാക്കൂബ് നബി. ഇവിടെ ഇവർക്കുള്ള അത്ഭുതം, ഒന്ന്, ശരീരത്തിൽ ചുളിവുകൾ വീണ, പ്രായം ചെന്ന, വാർദ്ധക്യത്തിൻ്റെ അവസ്ഥയിലേക്കെത്തിയ കിഴവിയായ അവസ്ഥയിലെത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ സാറ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആകട്ടെ, അദ്ദേഹവും വാർദ്ധക്യത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ അവസ്ഥയിൽ സ്വാഭാവികമായി പ്രകൃതിയിലെ സാധാരണ നമ്മൾ കണ്ടുവരുന്നത് മനുഷ്യരുടെ യൗവനത്തിലും യുവത്വത്തിലുമൊക്കെയാണ് അവർക്ക് മക്കളുണ്ടാകാനുള്ള സാധ്യത. ഒരു പക്ഷേ അതുകൊണ്ട് തന്നെ ഇവർ അത്ഭുതം പ്രകടിപ്പിക്കുന്നത് അതുകൊണ്ടാണ്, ഇത്രയും കാലം ഒരു സന്താനം ഉണ്ടായിട്ടില്ല, ഇനിയിപ്പോൾ സന്താനം ഉണ്ടാവോ എന്നുള്ള അത്ഭുതത്തിൻ്റെ വർത്താനാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ഭാര്യ സാറ പ്രകടിപ്പിക്കുന്നത്. അതാണ് ചോദിച്ചത്, കാലത്ത് യാ വൈലത്ത, അ അലിദു, അ അലിദു, വ അന അജൂസുൻ, ഞാൻ അജൂസായിരിക്കെ ഞാനിനി പ്രസവിക്കുകയോ എന്ന് ചോദിക്കാനുള്ള കാരണം അതാണ്, ഞാൻ അജൂസായിരിക്കെ ഇനി ഞാൻ പ്രസവിക്കുകയോ. പക്ഷേ ഞാൻ മാത്രമല്ല, എൻ്റെ ഭർത്താവ് ഹാദ ബഅലി ഷെയ്ഖൻ, എൻ്റെ ഭർത്താവാകട്ടെ വാർദ്ധക്യത്തിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ കാരുണ്യവും തീരുമാനവും റഹ്മത്തുമൊക്കെ അള്ളാഹ് ഉദ്ദേശിക്കുന്ന സമയത്ത് അള്ളാഹ് ഉദ്ദേശിക്കും പോലെ സംഭവിക്കും എന്നുള്ളതാണ് ഈ ആയത്തുകൾ ഓരോന്നും നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. കാരണം അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ അസംഭവ്യമായ, നടക്കാൻ കഴിയാത്ത ഒരു സംഗതി അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിട്ടുള്ളത്. ഇവിടെ ഇസ്ഹാഖ് അലൈഹിസ്സലാം എന്ന ഇസ്ഹാഖ്, പിന്നീട് നമുക്കറിയാം ഇസ്ഹാഖ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ പുത്രൻ, ഇസ്ഹാഖ് നബി പ്രവാചകനായി മാറി. ആ ഇസ്ഹാഖ് നബിക്ക് പുറകെ അദ്ദേഹത്തിൻ്റെ മകനായ യാക്കൂബ് നബി അലൈഹിസ്സലാം, അദ്ദേഹവും അള്ളാഹുവിൻ്റെ പ്രവാചകനായി. ആ യാക്കൂബ് നബിയുടെ മക്കൾ, 12 മക്കളിൽ യൂസുഫ് നബി അലൈഹിസ്സലാം പ്രവാചകനായി. അങ്ങനെ അവിടെ ഒരു പരമ്പരയും ഒരു തുടർച്ച, വംശപരമ്പര, അത് പ്രവാചകന്മാരുടെ പരമ്പര അല്ലേ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പിന്നെ സ്വാഭാവികമായും വാർദ്ധക്യത്തിൻ്റെ അവസ്ഥയിലേക്കെത്തുമ്പോൾ മക്കളില്ലെങ്കിൽ തൻ്റെ വംശം ഇവിടെ അവസാനിച്ചു പോകുമെന്നൊക്കെ ആശങ്ക സ്വാഭാവികമായും മാർക്കും ഉണ്ടാകുന്നതാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടെ പ്രാർത്ഥിക്കുന്നുമുണ്ട്, പ്രശ്നം സ്വാലിഹായ സന്താനങ്ങളെ തരണേ എന്നുള്ളത്. ആ പ്രാർത്ഥനയുടെ ഉത്തരം, പ്രതീക്ഷ ഒരിക്കലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനൊരിക്കലും പ്രതീക്ഷ അസ്തമിക്കൂല. തൻ്റെ റബ്ബിൻ്റെ കാരുണ്യത്തെ തൊട്ട്, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ തൊട്ട്, ജീവിതത്തിൻ്റെ ഏതു സമയത്തും അവൻ നിരാശനാവാതെ പ്രതീക്ഷയോടുകൂടി, ഭയത്തോടുകൂടി, ഭക്തിയോടുകൂടി തൻ്റെ റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. അതിന് യോജിച്ചൊരു സമയമാകുമ്പോൾ അതിൻ്റെ ഹിക്മത്തോടുകൂടി അള്ളാഹു ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യും എന്നുള്ളത് ഇവിടെ നമുക്ക് ബോധ്യപ്പെടുകയാണ്. ഫബഷർനാഹ ബി ഇസ്ഹാഖ് വമിം വറായി ഇസ്ഹാഖ് യാക്കൂബ് അല്ലേ. നാം അദ്ദേഹത്തിന് അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കണമല്ല. എന്ത്? ഇസ്ഹാഖ് എന്ന ഒരു പുത്രൻ, അത് ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന സ്വാലിഹായ സന്താനത്തെ തരണേന്നാണ്. ഇസ്ഹാഖ് നബി പ്രവാചകനായി, ഒരു പ്രവാചകനേക്കാളും സ്വാലിഹിബിനാരാ ഇസ്ഹാഖ്, ചോദിച്ചതിൻ്റെ അപ്പുറത്താണ് പിന്നെ കൊടുക്കുന്നത് അള്ളാഹു. ഇസ്ഹാഖ് നബിക്ക് പുറമെ യാക്കൂബ് നബിയും, ലബി വലദിൻ ലഹ യകൂനു ലഹു വലദുൻ വഅഖിബുൻ വനസുലുൻ, പരമ്പര തന്നെ നിലനിൽക്കുകയാണ്. ഫഇന്ന യാക്കൂബ് വലദു ഇസ്ഹാഖ്, യാക്കൂബ് നബി അലൈഹിസ്സലാം ഇസ്ഹാഖ് നബിയുടെ മകനാണ്. പിന്നീട് നമുക്കറിയാലോ ഈ യാക്കൂബ് നബി അലൈഹിസ്സലാം സംസാരിക്കുന്നുണ്ട് തൻ്റെ മക്കളോട്, ഇത് അം കുന്തും ഷുഹദാ ഇത് ഹലറ യഅഖൂബൽ മൗത്ത് ഇത് ഖാല ലിബനീഹി മാ തഅബ്ദൂന മിൻ ബഅദി ഖാലൂ നഅബ്ദു ഇലാഹക وإله آبائك إبراهيم وإسماعيل وإسحاق إلها واحدا ونحن له مسلمون. سورة البقرة 133-ാമത്തെ വചനത്തിൽ ഇസ്ഹാഖ് മരണാസന്നനായ യാക്കൂബ് നബി അലൈഹിസ്സലാം തൻ്റെ മക്കളെ വിളിച്ചു വരുത്തിയിട്ട് മരണക്കിടക്കയിൽ പോലും, മരണസമയത്തു പോലും തൻ്റെ മക്കളോട് അദ്ദേഹം ഉപദേശിക്കുന്നത് നിങ്ങൾ ആരെ ആരാധിക്കും, ആരോട് പ്രാർത്ഥിക്കും എനിക്ക് ശേഷം എന്നാണ്. അപ്പോൾ അവർ തിരിച്ചു പറയുന്നത്, ഞങ്ങൾ താങ്കളുടെ ഇലാഹായ അള്ളാഹുവിനെ, താങ്കളുടെ മാത്രമല്ല താങ്കളുടെ പിതാക്കളായ ഇബ്രാഹിം, ഇസ്മായിൽ, ഇസ്ഹാഖ് അവരുടെയൊക്കെ ഇലാഹായ അള്ളാഹുവിനെ മാത്രമേ ഞങ്ങൾ പ്രാർത്ഥിക്കുകയുള്ളൂ, ആരാധിക്കുകയുള്ളൂ എന്ന് ആ മക്കൾ യാക്കൂബ് നബി അലൈഹിസ്സലാമിന് മറുപടി നൽകുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഈ ആയത്ത് നമുക്ക് നൽകുന്ന ഒരുപാട് സന്ദേശങ്ങളുണ്ട്. ഒന്ന്, മക്കൾ എന്നുള്ളത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. എല്ലാവരും ആഗ്രഹിക്കും, പ്രാർത്ഥിക്കും. ചിലർക്ക് മക്കളുണ്ടാകും, ചിലർക്ക് മക്കളുണ്ടാവില്ല. ചിലർക്ക് ആൺമക്കൾ മാത്രമായിരിക്കും, ചിലർക്ക് പെൺമക്കൾ മാത്രമായിരിക്കും. ചിലർക്ക് ആൺമക്കളും പെൺമക്കളും ഇടകലർത്തി അള്ളാഹു നൽകും. ഇതൊക്കെ അള്ളാഹുവിൻ്റെ തീരുമാനത്തിലും അള്ളാഹുവിൻ്റെ വിധിയിലും പെട്ടതാണ്. അപ്പോൾ ആ മക്കളെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്, അത് സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്. ഈ ഭൂമിയിലെ ഏറ്റവും നല്ല മനുഷ്യന്മാരാണ് നബിമാർ, അമ്പിയാക്കൾ. അവരിൽ ശ്രേഷ്ഠന്മാരായ പ്രവാചകന്മാരിൽപ്പെട്ടവരാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ആ ഇബ്രാഹിം നബിക്ക് മക്കളില്ലാത്തൊരവസ്ഥയിൽ അദ്ദേഹം പ്രാർത്ഥിക്കാൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യയും. അവസാനം അവർക്ക് പിന്നെ സാറ അത്ഭുതപ്പെടുകയാണ്, തൻ്റെ വാർദ്ധക്യത്തിൻ്റെ അവസ്ഥയിൽ, തൻ്റെ ഭർത്താവിൻ്റെയും വാർദ്ധക്യത്തിൻ്റെ അവസ്ഥയിലാണ് ഞങ്ങൾക്ക് മക്കളുണ്ടാകുന്നത് എന്ന് അത്ഭുതത്തോടുകൂടി അവർ ആ സന്തോഷ വാർത്ത കേൾക്കുകയാണ്. ചോദിച്ചതിൻ്റെ അപ്പുറം അള്ളാഹു നൽകുകയാണ്. മക്കളും മക്കളുടെ മക്കളുമൊക്കെ പ്രവാചക പരമ്പരയായി സ്വാലിഹീങ്ങളുടെ, സദ്വൃത്തരുടെ നേതാക്കന്മാരായ ഒരു തലമുറയാണ് അള്ളാഹു അവർക്കൊക്കെ നൽകിയത്. തീർച്ചയായും ഇത് നമുക്ക് ഉള്ള ഗുണപാഠം. ഏതു പ്രയാസത്തിലും പ്രതിസന്ധിയിലും നിരാശരാവാതെ പ്രതീക്ഷയോടുകൂടി തങ്ങളുടെ റബ്ബിനോട് ദുആ ചെയ്യുകയും തങ്ങളുടെ റബ്ബിൽ പ്രതീക്ഷയർപ്പിക്കുകയും ചെയ്യുന്ന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല എന്ന് ഈ വചനങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അള്ളാഹു നൽകിയ മക്കൾ സ്വാലിഹീങ്ങളായ അമ്പിയാക്കളെയാണ് അള്ളാഹു സന്താനങ്ങളായി നൽകിയത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ, അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വന്ന അതിഥികളെ മാന്യമായി അദ്ദേഹം സൽക്കരിച്ചു എന്നുള്ളതും എല്ലാ നിലക്കും മാന്യതയുടെയും നല്ല ഗുണങ്ങളുടെയും ഉത്തമ ഉദാഹരണങ്ങളായി പ്രവാചകന്മാർ ലോകത്ത് നമുക്ക് മാതൃകയായി ജീവിച്ചിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അദ്ദേഹത്തിൻ്റെ ജീവിതവും അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയും അദ്ദേഹത്തിൻ്റെ നിലപാടുകളുമൊക്കെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും നല്ല മാതൃകയും വഴികാട്ടിയുമാണ്. അള്ളാഹു പ്രവാചകന്മാരുടെ മാർഗത്തിൽ ജീവിച്ച് മരിക്കാൻ, അവരുടെ മില്ലത്തിൽ ജീവിതം നയിച്ചു മരിക്കാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇന്നത്തെ ഈ ക്ലാസ് നമ്മളിവിടെ അവസാനിപ്പിക്കുന്നു. അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ്. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: ജസാകുമുല്ലാഹ് ഖൈറൻ. ശ്രോതാക്കൾ കേട്ടത് പീസ് റേഡിയോ ഹൃദയ വസന്തം. സൂറത്ത് ഹൂദിലെ 69-70 വചനങ്ങളുടെ പഠനമാണ് നാം ശ്രവിച്ചത്. അദൃശ്യത്തിന്റെ താക്കോൽ അള്ളാഹുവിന്റെ അടുക്കൽ മാത്രം. ഈ വിഷയത്തിൽ നമുക്കുവേണ്ടി ക്ലാസ് എടുത്തത് ബഹുമാനായ ജംഷീർ സ്വലാഹി.
2: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്. തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താൽപ്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക. സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: സുജൂദ് തിലാവ. ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദ് 24-ാമത്തെ വചനമാണ് സുജൂദ് തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു:

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തൻ്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തൻ്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കൊമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

ആറാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ. ലോക ചരിത്രത്തിൽ WWW വൈൻ വുമൺ വാർ, പെണ്ണിലും കള്ളിലും യുദ്ധത്തിലുമായി ജീവിതത്തെ ബന്ധിപ്പിച്ചിരുന്ന, ഡാർക്ക് ഏജ് എന്ന് വിളിച്ചിരുന്ന ഒരു സമൂഹത്തെ ലോകത്ത് സമാനതകളില്ലാത്തൊരു സമൂഹമായി എങ്ങനെ പരിവർത്തിച്ചു എന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ്. 2% മാത്രം സാക്ഷരതയുണ്ടായിരുന്ന ഒരു ജനസമൂഹത്തെ എങ്ങനെയാണ് ലോകത്തിന്റെ ഗുരുക്കന്മാരായി പരിവർത്തിപ്പിച്ചത്, അതിന്റെ പിന്നിലുള്ള ചരിത്രമെന്താണ്, ചരിത്രപരമായി വട്ടപൂജ്യമായിരുന്ന അറേബ്യയിലെ ജനങ്ങൾ എങ്ങനെ പരിവർത്തിക്കപ്പെട്ടു, അവർ ചിന്തിക്കുവാനും അവർ അറിവ് നേടാനും ആരംഭിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിലൂടെയാണ് എന്ന തിരിച്ചറിവാണ് ഒന്നാമതായി നമുക്കുണ്ടാകേണ്ടത്. അറിവാർജിക്കാൻ അദ്ദേഹം തന്റെ അനുയായികളോട് ആവശ്യപ്പെട്ടു എന്നത് മാത്രമല്ല, അതിന്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും അവരെ പഠിപ്പിക്കുന്നതോടൊപ്പം അവർക്ക് അറിവ് പറഞ്ഞുകൊടുക്കാൻ കിട്ടിയ അവസരങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹ ഇൽമൻ, അറിവന്വേഷിച്ചുകൊണ്ട് ഒരാൾ ഒരു മാർഗത്തിൽ ഇറങ്ങിയാൽ, സഹ്ഹറല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അവന് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടവൻ, അക്ഷരാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുന്നവൻ, ആ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ട ഒരാൾ, അയാൾ അതിൽ നിന്ന് വിരമിക്കുന്നത് വരെ അള്ളാഹുവിന്റെ മാർഗത്തിലാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അറിവ് നേടുന്നവന്റെയും അറിവ് പറഞ്ഞു കൊടുക്കുന്നവന്റെയും ശ്രേഷ്ഠതയാണ് പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ബദർ ഇസ്ലാമിന്റെ ഒരു ടേണിംഗ് പോയിന്റാണ്. ആ ബദറിൽ ബന്ദിയാക്കി പിടിക്കപ്പെട്ട ശത്രുക്കൾ അവരോട് മോചനദ്രവ്യമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവശ്യപ്പെട്ടത് എന്താണ്? തന്റെ സഹചാരികൾക്ക്, തന്റെ സ്വഹാബിമാർക്ക് അക്ഷരാഭ്യാസം പകർന്നു കൊടുക്കണം എന്നതാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിവ് അത് പഠിക്കുന്നതിൻ്റെയും അത് പഠിപ്പിക്കുന്നതിൻ്റെയും ശ്രേഷ്ഠതയും മഹത്വവുമാണ് ഇതെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം അറിവിലൂടെ മാത്രമേ ഏതൊരു സമൂഹത്തിനും പുരോഗതി കൈവരിക്കാനും സാംസ്കാരികമായ ഉന്നതി കൈവരിക്കാനും സാധിക്കുകയുള്ളൂ എന്നാണ് ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കുമ്പോൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ അവരെല്ലാവരും അള്ളാഹുവിനോട് കൂടുതൽ തരണേ എന്ന് പ്രാർത്ഥിച്ച ഒരേ ഒരു വിഷയം മാത്രമേ ഉള്ളൂ, അത് അറിവാണ്. റബ്ബി സിദ്ദിനെ ഇൽമ, അള്ളാഹുവേ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്നാണ് അവർ കൂടുതലായി പ്രവാചകന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്നാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് അറിവ് നേടാനുള്ള മാർഗങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നമ്മുടെ മുമ്പിൽ വിജ്ഞാനത്തിൻ്റെ, അറിവിൻ്റെ ഒരു വാതായനമാണ് നേർപ്പദം വാരികയിലൂടെ തുറന്നു വച്ചിരിക്കുന്നത്. അതിലൂടെ വായിക്കാനും പഠിക്കാനും അതേപോലെ തന്നെ മനനം ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുവഴി നമ്മുടെ വ്യക്തിജീവിതവും നമ്മുടെ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും പരിവർത്തിക്കപ്പെടേണ്ടതുണ്ട്. കാരണം സ്വർഗം ലഭിക്കുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ജീവിതം നയിക്കുന്നതിലൂടെ മാത്രമാണ് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വായനയിലൂടെ പഠനത്തിലൂടെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.

0: വായനയ്ക്കു വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അവിഹിതത്തിൻ്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്! ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിൻ്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തൻ്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തി നിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിൻ്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിൻ്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിൻ്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിൻ്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിൻ്റെ വായനാനുഭവങ്ങൾ നൽകി, മഹിളാരത്നങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി, ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച്, അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തിനിറക്കാതെ ധർമ്മബോധത്തിൻ്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിൻ്റെയും ആത്മബോധത്തിൻ്റെയും കപ്പൽ പണിത് തമസിൻ്റെ മറ നീക്കി.
1: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് തൻസീൽ.

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ തൻസീൽ.
1: പരിശുദ്ധ ഖുർആനിന്റെ 29-ാം അധ്യായം സൂറത്തുൽ അൻകബൂത്തിലെ 41-ാമത്തെ വചനത്തിൽ എട്ടുകാലി എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. 29-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ അൽ അൻകബൂത്ത് എന്നാണ്. അൻകബൂത്ത് എന്ന പദത്തിനർത്ഥം ചിലന്തി, എട്ടുകാലി എന്നാണ്. ഇവിടെ അല്ലാഹു ഉദ്ധരിക്കുന്ന ആയത്ത് ഇപ്രകാരമാണ്:

0: ഈ ആയത്തിലൂടെ അല്ലാഹു അറിയിക്കുന്നത്, അല്ലാഹുവിന് പുറമെ ആരാധ്യരെ സ്വീകരിച്ചവരുടെ ഉദാഹരണം എട്ടുകാലിയുടെ വല പോലെയാണ് എന്നതാണ്. ചിലന്തി വല പോലെ അതീവമായ ദുർബലമായ ഒരവസ്ഥാവിശേഷമാണ് അവർക്കുള്ളത് എന്ന് അല്ലാഹു ഇതിലൂടെ വ്യക്തമാക്കുന്നു. ശിർക്കും അതിൻ്റെ അനുയായികളും ദുർബലതയിൽ തന്നെയാണ്. എട്ടുകാലി വല പോലെ അവരുടെ വിശ്വാസം അതീവ ദുർബലമാണ് എന്ന കാര്യം ഇവിടെ അറിയിക്കുന്നു.
1: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് കിഡ്സ് ടൈം. സൂറത്തു ഫത്ത് 1 മുതൽ 10 വരെയുള്ള വചനങ്ങൾ പരനിർവഹിക്കുന്നത് മുഹമ്മദ് ത്വഹ അൽ ജുനൈദ്.

0: മാഷാല്ലാ, കുഞ്ഞിളം പ്രായത്തിൽ ചെറിയ കുട്ടികളുടെ പാരായണമാണ് നാം ഇതുവരെ കേട്ടത്. സൂറത്തു ഫത്ത് 1 മുതൽ 10 വരെയുള്ള ഭാഗമാണ് കിഡ്സ് ടൈം എന്ന പ്രോഗ്രാമിൽ നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് മുഹമ്മദ് ത്വഹ അൽ ജുനൈദ്.
1: പീസ് ഖുർആൻ റേഡിയോ അടുത്ത പരിപാടി കേൾക്കുക. ഖത്മുൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ, ജുസ് 11, പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് ഹജ്ജാജ് റംസാൻ അൽ ഹിന്ദവി.

0: ജസാക്കുമുല്ലാ ഖൈർ. നിങ്ങൾ ഇതുവരെ കേട്ടത് ഖത്തമുൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ ജൂസ് 11, ഷെയ്ഖ് ഹജ്ജാജ് റംസാൻ അൽ ഹിന്ദവി പാരായണം ചെയ്തത്.
1: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കി ഇറങ്ങിയതല്ല, ഒരു സമയത്തിറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്. പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ട് ആണ്ട് ഇറക്കലാണ് സാധാരണ, പക്ഷെ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തിറങ്ങും, ചിലപ്പോൾ 10 സൂക്തിറങ്ങും, 10 അല്ലെങ്കിൽ 15 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവികമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീവ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്, അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളൂ, സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും, ഇതിൻ്റെ ക്രോഡീകരണവും, ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം. ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണിതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
1: അവിടെ ഖുർആനൻ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
2: ഫഖാലു ഇന്ന സമിഅന ഖുർആനൻ അജബ.
0: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും

0: മനപ്പാഠം ഇതോടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 335-ാമത്തെ പേജിൻ്റെ പാരായണമാണ് നമ്മൾ കേട്ടത്. നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
1: ഖുർആൻ ഇതൊരു അമാനുഷിക ദൃഷ്ടാന്തമാണ്. അതായത്, ഓരോ പ്രവാചകനും ദൈവം അമാനുഷികമായ ദൃഷ്ടാന്തങ്ങൾ കൊടുക്കും. ഉദാഹരണത്തിന്, മൂസാ നബി അലൈഹിസ്സലാമിന് മോസസിന് വടി കൊടുത്തിരുന്നു. ആ വടി വളരെ വലിയ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. നിലത്തിട്ടാൽ പാമ്പാകും, വെള്ളത്തിലടിച്ചപ്പോൾ വെള്ളം രണ്ട് ഭാഗത്തേക്ക് മാറി നിന്നു, അതിലൂടെ ഇസ്രായേൽ സന്തതികൾ കടന്നുപോയി. അതുപോലെ പാറയിലടിച്ചപ്പോൾ ഉറവ പൊട്ടിയൊലിച്ചു. ഇങ്ങനെ പല അത്ഭുതങ്ങളും. ഈ ദൃഷ്ടാന്തം ആ പ്രവാചകൻ്റെ സത്യതയ്ക്ക് വേണ്ടി ദൈവം നൽകുന്ന ദൃഷ്ടാന്തമാണ്. ദൃഷ്ടാന്തം എന്നാണ് പറയുക, അമാനുഷിക ദൃഷ്ടാന്തം, മുഅ്ജിസത്ത് എന്നാണ് അറബിയിൽ പറയുക. ഈ ദൃഷ്ടാന്തം അന്നത്തെ പ്രബോധിതർക്കേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ, പിന്നീട് അതില്ലല്ലോ. അന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് കാണാൻ കഴിഞ്ഞു, ആ ദൃഷ്ടാന്തം പിന്നീടില്ല. അതുപോലെ ഈസാ നബി അലൈഹിസ്സലാമിന്, യേശുവിന് വലിയ മാരക രോഗങ്ങൾ സുഖമാക്കുന്ന, ഭേദപ്പെടുത്തുന്ന ചില കഴിവുകളാണ് കൊടുത്തിരുന്നത്. ജന്മനാ അന്ധന് കാഴ്ച നൽകുക, അതുപോലെ വെള്ളപ്പാണ്ട്, ഇങ്ങനെയുള്ള രോഗങ്ങൾ മാറ്റുക, ഇങ്ങനെയുള്ള, അതായത് ആ കാലത്ത് ഒരു സമയത്ത് എന്താണോ ജനങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത്, ആ ശ്രദ്ധിക്കുന്ന കാര്യത്തെ വെല്ലുന്ന ഇതാണ് ദൃഷ്ടാന്തമായിട്ട് കൊടുക്കുക. ചികിത്സയുടെ കാര്യത്തിൽ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് വലിയ പുരോഗതി നേടിയ കാലമായിരുന്നു, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ദൃഷ്ടാന്തം നൽകിയത്. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ജാലവിദ്യയുടെ ഒരു കാലമായിരുന്നു, അപ്പോൾ വലിയ ജാലവിദ്യ, ആ ജാലവിദ്യയെല്ലാം മറികടക്കുന്ന, അതിനെല്ലാം അതിജയിക്കുന്ന ഒരു ദൃഷ്ടാന്തം അദ്ദേഹത്തിന് നൽകി. എന്നാൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയത് ഖുർആനാണ്. ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുന്നതാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ജീവിതത്തിൽ അള്ളാഹുവിന്റെ കാരുണ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ആ കാരുണ്യത്തിൽ ഉൾപ്പെടാനായി പരിശ്രമിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് അറിയുന്നതോടൊപ്പം അള്ളാഹുവിൻ്റെ കോപത്തിൻ്റെ ഗൗരവം കൂടി അറിയിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: ഇഹലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് നീ നന്മ രേഖപ്പെടുത്തുകയും അഥവാ വിധിക്കുകയും ചെയ്യണമേ. തീർച്ചയായും ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങിയിരിക്കുന്നു. അവൻ അഥവാ അള്ളാഹു പറഞ്ഞു, എന്റെ ശിക്ഷ ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏൽപ്പിക്കുന്നതാണ്. എന്റെ കാരുണ്യമാകട്ടെ സർവവസ്തുക്കളെയും ഉൾക്കൊള്ളുന്നതായിരിക്കും. എന്നാൽ ധർമ്മനിഷ്ഠ പാലിക്കുകയും സക്കാത്ത് കൊടുക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരായ ആളുകൾക്ക് പ്രത്യേകമായി ഞാനത് രേഖപ്പെടുത്തുന്നതാണ്.
1: പരിശുദ്ധ ഖുർആനിൻ്റെ 22-ാം അധ്യായം സൂറത്തുൽ ഹജ്ജിലെ 73-ാമത്തെ വചനത്തിൽ രണ്ട് പ്രാവശ്യം ഈച്ച എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.

ഈ വചനത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ആരാധിക്കപ്പെടുന്നവർ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരാണ് എന്നാണ്. ഒരീച്ചയെപ്പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ലോകത്തുള്ള സകല ആരാധ്യരും ഒരുമിച്ച് ചേർന്നാലും ഒരീച്ചയെപ്പോലും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഒരു ഈച്ച അവരിൽ നിന്ന് വല്ലതും റാഞ്ചിയെടുത്താൽ അത് തിരിച്ചുകൊണ്ടുവരാനും അവർക്ക് സാധ്യമല്ല എന്ന കാര്യമാണ്. പ്രാർത്ഥിക്കുന്നയാളുകളും പ്രാർത്ഥിക്കപ്പെടുന്നവരും അതീവ ദുർബലരാണെന്നും ഈ വചനത്തിൽ അല്ലാഹു തആല അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിലുപരിയായി അതിനെ ഉപേക്ഷിച്ച് എല്ലാം സൃഷ്ടിക്കുകയും

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണം എന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷെ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷെ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം, യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണ് ഉണ്ടായത്. അതിന് നന്ദി അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ മരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചിലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകൾ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ, ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം. സാമ്പത്തികമായും അതല്ല, നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനു വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.
2: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. വിശുദ്ധ ഖുർആനെ ലോകപ്രശസ്ത ഖുർആൻകാരികളുടെ വ്യത്യസ്തങ്ങളായ പാരായണങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ കേൾക്കുവാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം. ഇന്നത്തെ തൻസീലിൽ സൂറ അൽ അൻആം 31 മുതൽ അഊറാഫ് 84 വരെയുള്ള വചനങ്ങളാണ് ശ്രോതാക്കളെ കേൾപ്പിക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് പ്രശസ്ത ഖാരി സഊദ് അശ്ശുറൈം.

0: പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തൻസീൽ. തൻസീലിൽ സൂറ അൻആം 31 മുതൽ സൂറ അഅ്റാഫ് 84 വരെയുള്ള വചനങ്ങളാണ് ശ്രോതാക്കൾ ശ്രവിച്ചത്. പാരായണം നിർവഹിച്ചത് സഅദ് അശ്ശുറൈം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണമെന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷെ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷെ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം, യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണുണ്ടായത്. അതിന് നന്ദി അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ മരിച്ചാലും എനിക്ക് ശേഷി
2: തിരുത്താം നമുക്ക് പാരായണത്തിലെ അബദ്ധങ്ങൾ. പീസ് ഖുർആൻ റേഡിയോയിലിനി അത്തഹസീൻ സൂറ ഹഷർ 12-13 വചനങ്ങളിലേക്ക്. ക്ലാസ് എടുക്കുന്നത് ഹാഫിൽ അബ്ദുഷുക്കൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും അതോടൊപ്പം സാധാരണ ഓതിപ്പോകുമ്പോൾ കണ്ടുവരാറുള്ള അബദ്ധങ്ങളെ സംബന്ധിച്ചുമാണ് പഠിച്ചു വരുന്നത്. ഇൻഷാ അല്ലാ സൂറത്തുൽ ഹഷറിലെ 12-13 ആയത്തുകളാണ് നമ്മൾ ഇന്ന് പഠിക്കുവാൻ ഉദ്ദേശിക്കുന്നത്.
4: ലഇൻ ഉഖ്രിജു ലാ യഖ്റുജൂന മഅഹും വലഇൻ ഖൂതിനു ലാ യൻസുറൂനഹും ولئن قتلوا لا ينصرونهم ولئن نصروهم ليولن الأدبار ولئن نصروهم ليولن الأدبار ثم لا ينصرون لأنتم أشد رهبة في صدورهم من الله ذلك بأنهم قوم لا يفقهون لئن أخرجوا
3: لئن എന്ന പദത്തിൽ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചതുപോലെ ലൈൻ ഉഖ്രിജു ഹംസ മാറിയ ആവരുത്, ലൈൻ അല്ല, ലൈൻ ഉഖ്രിജു. അതുപോലെ തന്നെ ഇവിടെ ല ഇൻ സാക്കിനായ നൂന് ശേഷം ഹംസ ഓതിപ്പോകുന്ന സമയത്ത് ല ഇൻ ഉഖ്രിജു, ല ഇൻ ഉഖ്രിജു എന്ന് ആവരുത്, ല ഇൻ ഉഖ്രിജു ഇദ്ഹാർ ചെയ്യണം, ഹംസ കൃത്യമായിട്ട് ഉച്ചരിക്കണം. ഉഖ്രിജു ല യഖ്റുജൂന മഅഹും, ല യഖ്റുജൂന മഅഹും, മഅഹും ഐൻ തൊണ്ടയുടെ മധ്യഭാഗമാണ് മഖ്റജ്. മഅഹും ولئن قتلوا معهم و ساكنا ميمن ശേഷം വ വന്നാൽ മീമിനെ പൂർണ്ണമാക്കണം, രണ്ട് ചുണ്ട് തമ്മിൽ തട്ടിച്ച് മീമിനെ കൃത്യമായിട്ട് ഉച്ചരിക്കണം.
4: معهم ولئن معهم ولئن
3: ഇവിടെയും ولئن ولئن അല്ല ولئن ولئن
4: قتلوا
3: സുക്കൂനുള്ള നൂനിനു ശേഷം ഖാഫ് ഇഖ്ഫാം ബിഗുന്ന നൂനിനെ അവ്യക്തമാക്കി ഉച്ചരിക്കണം. വല ഇങ്കൂതിലു, വല ഇങ്കൂതിലു. നൂനിനെ അല്പം കനപ്പിക്കണം, കാരണം ഖാഫ് സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. അതുകൊണ്ട് തന്നെ വല ഇങ്കൂതിലു എന്ന് പറയണം. ലാ യൻസുറൂനഹും അല്ല, നൂനിനെ മണിക്കണം. സ്വാദ് സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട ഇസ്തിഇല എൻ്റെ അക്ഷരമാണ്. ലാ യൻസുറൂനഹും
4: വല ഇൻ.
3: സാക്കിന മീമിന് ശേഷം വ, നേരത്തെ പറഞ്ഞതുപോലെ മീമിനെ പൂർണ്ണമാക്കണം, കൃത്യമായിട്ട് ഉച്ചരിക്കണം. വല ഇൻ നസറൂഹും, വല ഇൻ അല്ല വല ഇൻ. സാക്കിനായ നൂന് ശേഷം നൂന് ഇദ്ഗാം ബിഗുന്ന, ഇദ്ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. വല ഇൻ നസറൂഹും, വല ഇൻ നസറൂഹും ലയുവല്ലുന്നൽ അദ്ബാർ, ദാലിനെ കൽക്കല ചെയ്യണം. ലൈറ്റായിട്ട് ഉച്ചരിക്കേണ്ട അക്ഷരങ്ങൾ അതുപോലെ തന്നെ, കനപ്പിച്ചുച്ചരിക്കേണ്ട ഹെവി ആയിട്ട് ഉച്ചരിക്കേണ്ട അക്ഷരങ്ങൾ അതുപോലെ തന്നെ ഉച്ചരിക്കാൻ നമ്മൾ പഠിക്കണം, ശ്രദ്ധിക്കണം, ശ്രമിക്കണം. ലയുവല്ലുന്നൽ അദ്ബാറ സുമ്മ, സുമ്മ അല്ല സുമ്മ, സീന് ഒരിക്കലും ആയിപ്പോവരുത്, ശ്രദ്ധിക്കണം. സുമ്മ ഫ ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ അറ്റം മുൻപല്ലുകളുടെ ഇരുനിരകൾക്കിടയിലൂടെ കുറച്ച് പുറത്തോട്ട് നിൽക്കണം, ദാലിനേക്കാൾ. അതാണ് ഫ സി സു സുമ്മ എസ്, സുമ്മ ഫ സി സു എസ്, സുമ്മ ലയുൻസറൂൻ. യുൻസറൂനല്ല, ഇവിടെ ഹെവി ആയിട്ട് തന്നെ സ്വാദിനെ ഉച്ചരിക്കണം, ഗുന്നയും അപ്രകാരമാക്കാൻ ശ്രദ്ധിക്കുക. ലയുൻസറൂൻ. അടുത്ത ആയത്ത് ലഅൻതും അഷദ്ദു റഹ്ബഹ്, ലഅൻതും, ലഅൻതും അല്ല ലഅൻതും അഷദ്ദു റഹ്ബഹ് തന്നെ നോദി പോകരുത്, ലഅൻതും, ലഅൻതും. ഇവിടെ സാക്കിന നൂന് ശേഷം ത ഇഖ്ഫാഉ ബിഗുന്ന, അവ്യക്തമാക്കി മണിക്കണം. ലഅൻതും അഷദ്ദു, മീമു സാക്കിനയ്ക്ക് ശേഷം ഹംസ വെളിവാക്കി ഉച്ചരിക്കണം. എന്നാൽ ഓതിപ്പോകുമ്പോൾ ലഅൻതും മഷദ്ദു, മഷദ്ദു എന്ന് വരരുത്. അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ഓതണം. ലഅൻതും അഷദ്ദു, ലഅൻതും അഷദ്ദു റഹ്ബതൻ, റഹ്ബതൻ. ഹ സുക്കൂനാണ് ഹഇന്, തൊണ്ടയുടെ താഴെ ഭാഗമാണ് മഖ്റജ്. റഹ്ബതൻ എന്നല്ല റഹ്ബതൻ, റഹ്ബതൻ, റഹ്ബതൻ. ഫി തൻവീന് ശേഷം ഫ ഇഖ്ഫാഉ ബിഗുന്ന, അവ്യക്തമാക്കി മണിക്കണം. റഹ്ബതൻ ഫി സുദൂരിഹിം, ഫി സുദൂരിഹിം മിനല്ലാഹ്. സുദൂരിഹിം സ്വാദ് ഹെവി ആയിട്ട് ഉച്ചരിക്കേണ്ട അക്ഷരമാണ്, ഇസ്തിഇലാന്റെ അക്ഷരമാണ്. നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്ന് ഉച്ചരിക്കണം. ഫി സുദൂരിഹിം, ശേഷം ഫി സുദൂരിഹിം മിനല്ലാഹ്. ഇത് ഖാം മുതമാസിൽ, മീമു സാക്കിനയ്ക്ക് ശേഷം മീമു വന്നാൽ ഇത് ഖാം മുതമാസിൽ. ഫി സുദൂരിഹിം മിനല്ലാഹ്, ഫി സുദൂരിഹിം മിനല്ലാഹ്. സുദൂരിഹിം, സുദൂറി റാഇനെ കനപ്പിക്കരുത്, സുദൂരിഹിം. ഫി സുദൂരിഹിം മിനല്ലാഹ് ذلك بأنهم, ذلك അല്ല ذلك, ذلك بأنهم نون مشدغن, بأنهم قوم لا يفقهون, قوم ق قوم لا قوم لا قوم لا يفقهون, قوم لا يفقهون, يفقهون. قاف തൊണ്ടയുടെ മുകൾ ഭാഗവും കഴിഞ്ഞ് ചൊറന്നാക്കാണ് മഖ്റജ്. ഹ തൊണ്ടയുടെ താഴേ ഭാഗമാണ്.
4: وَلَئِن قُوتِلُوا لَا يَنصُرُونَهُمْ وَلَئِن نَصَرُوهُمْ لَيُوَلُّنَّ الْأَدْبَارُ
3: ولئن نصروهم ليولن الأدبار ثم لا ينصرون لأنتم أشد رهبة في صدورهم من الله ذلك بأنهم قوم لا يفقهون
1: سورة الحشر لي 12-13 ആയത്തുകളാണ് നാം കേട്ടു മനസ്സിലാക്കിയത്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ശുദ്ധ ഖുർആൻ തെറ്റുകളില്ലാതെ, പാരായണത്തിൽ അബദ്ധങ്ങളൊന്നും വരാതെ നന്നായിട്ട് പഠിക്കുവാനും പാരായണം ചെയ്യാനൊക്കെ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: ബാരക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ ഹഷറിലെ 12-13 വചനങ്ങളാണ് ഇന്ന് തജ്വീദോടുകൂടി പാരായണ നിയമങ്ങളനുസരിച്ച് പാരായണം ചെയ്യാൻ നമ്മെ പ്രാപ്തരാക്കിയത്. ക്ലാസ് എടുത്തത് ഹാഫിൽ അബ്ദുഷുക്കൂർ.
0: പരിശുദ്ധ ഖുർആനിന്റെ 88-ാം അധ്യായം 17-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്.
5: അഫല യൻസുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്ത്.
0: ഒട്ടകമെന്ന സൃഷ്ടിയെ നോക്കി അതിന്റെ അത്ഭുതം വിലയിരുത്താനും ആ സൃഷ്ടിയിലൂടെ സ്രഷ്ടാവായ റബ്ബിനെ മനസ്സിലാക്കാനും അല്ലാഹു തആല നമ്മോട് കൽപ്പിക്കുന്നു. ഒട്ടകമെന്നത് മരുഭൂമിയിലെ പൊടിക്കാറ്റുകൾ കുമിഞ്ഞുകൂടി പ്രകൃതിയുടെ വികൃതിയായി ഉണ്ടായതാണോ അല്ല അതിൻ്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ടോ എന്ന ചിന്ത വളരെ പ്രധാനമാണ്. ഒട്ടകത്തിന്റെ നാവും അതിൻ്റെ ആമാശയവും അതിൻ്റെ കുളമ്പും അതിൻ്റെ കണ്ണിൻ്റെ പീലികളും തുടങ്ങി ഓരോന്നിനെപ്പറ്റിയും പഠിക്കുന്ന ഒരാൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും അതിൻ്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ട് എന്ന്. അതുകൊണ്ടാണ് അല്ലാഹു ചോദിക്കുന്നത്, അവർ ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ, അതെങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന്.
6: أعوذ بالله من الشيطان الرجيم.

0: واحد وليذكر أولو الألباب.
1: ബറക്കല്ലാഹു ഫീക്കും. നാം കേട്ടുകഴിഞ്ഞത് മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആനിലൂടെ വിശുദ്ധ ഖുർആനിലെ 14-ാമത്തെ അധ്യായം സൂറത്തു ഇബ്രാഹിം 42 മുതൽ 52 കൂടിയ വചനങ്ങളാണ് നാം ശ്രവിച്ചത്. നമുക്കുവേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഫഹദ് അൽ വർദി.
2: ഹിഫ്ദുൽ ഖുർആൻ. ഖുർആൻ ഹൃദിസ്ഥമാക്കലും സവിശേഷ മൂല്യങ്ങളും. ഖുർആൻ പിന്തുണയും പ്രത്യാശയും. പീസ് റേഡിയോ ഹിഫ്ദുൽ ഖുർആൻ പ്രക്ഷേപണം എല്ലാ ദിവസവും രാവിലെ 6:40. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.
3: أعوذ بالله من الشيطان الرجيم
4: ولما رجع موسى إلى قومه غضبان أسفا قال بئس ما خلفتموني من بعدي أعجلتم أمر ربكم وألقى الألواح وأخذ برأس أخيه يجره إليه قال ابن أم إن القوم استضعفوني وكانوا يقتلونني فلا تشمت بي الأعداء ولا تجعلني مع القوم الظالمين قال رب اغفر لي ولأخي وأدخلنا في رحمتك

0: ജസാക്കും അല്ലാഹു ഖൈറൻ. നാം കേട്ടുകഴിഞ്ഞത് മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആനിലൂടെ വിശുദ്ധ ഖുർആനിലെ 7-ാമത്തെ അധ്യായം സൂറത്തു അൽ ആറാഫ് 150 മുതൽ 157 കൂടിയ വചനങ്ങളാണ് നാം ശ്രവിച്ചത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മുഹമ്മദ് അൽ ലൊഹൈദാൻ.
1: പാരായണം ഖലീഫ സുനൈജി.

0: ഇപ്പോൾ കേട്ടത് അൽ മുഅല്ലിം ഖലീഫ സുനൈജിയുടെ ഖിറാത്ത് സൂറത്തുൽ മാഇദ 18 മുതൽ 21 വരെയുള്ള വചനമാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്.
1: നിരന്തരമായ പ്രയാസങ്ങളും ദുരിതങ്ങളും കടന്നുവന്ന് പരീക്ഷിക്കപ്പെട്ടിട്ടല്ലാതെ സ്വർഗപ്രവേശനം സാധ്യമല്ല. ഖുർആൻ പറയുന്നത് കേൾക്കുക.

0: അല്ല, നിങ്ങളുടെ മുമ്പ് കടിഞ്ഞുപോയവർക്കുണ്ടായതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കും വന്നെത്താതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനാകുമെന്ന് നിങ്ങൾ ധരിച്ചിരിക്കുകയാണോ? പ്രയാസങ്ങളും ദുരിതങ്ങളും അവരെ ബാധിക്കുകയുണ്ടായി. അള്ളാഹുവിൻ്റെ സഹായം എപ്പോഴായിരിക്കുമെന്ന് അവരിലെ ദൈവദൂതനും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരും പറഞ്ഞുപോകുമാറ് അവർ വിറപ്പിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ അള്ളാഹുവിൻ്റെ സഹായം അടുത്തുതന്നെയുണ്ട്.
1: പീസ് റേഡിയോ. ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം പതിനായിരങ്ങൾ നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടി കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ളൊരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മിക അടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60ലധികം പ്രോഗ്രാമുകൾ, 50ലധികം അവതാരകർ, ആയിരക്കണക്കിന് ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചകാധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ, കർമ്മസരണി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ 1 മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ, ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം? എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കൂ. ജീവിതത്തിലുടനീളം പുണ്യം നേടൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പീസ് റേഡിയോ, tuned to reality.
6: ഈ ശബ്ദലോകത്തെ
5: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ, ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അതുക്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം, നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാജ്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ, റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: പീസ് റേഡിയോ ഹൃദയവസന്തം, ജംഷീർ സലാഹി അവതരിപ്പിക്കുന്നു. വിശുദ്ധ ഖുർആൻ സൂറ 74-75 വചനങ്ങൾ, അനുകമ്പയുടെ ആൾ രൂപം.
8: അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അല്ലദി ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

പോയപ്പോൾ, വിട്ടുമാറിയപ്പോൾ, അൻ ഇബ്രാഹീം, ഇബ്രാഹീം അലൈഹിസ്സലാമിൽ നിന്ന്, അർ റൗഉ പേടി ഭയം, വജാഅത്തുഹു അദ്ദേഹത്തിന് വന്നു കിട്ടുകയും ചെയ്തപ്പോൾ, അൽ ബുഷറ സന്തോഷവാർത്ത, യുജാദിലുന അദ്ദേഹം നമ്മളോടതാ തർക്കിക്കുന്നു, ഫീ ഖൗമി ഒരു ജനതയുടെ കാര്യത്തിൽ, ലൂത്ത്, ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ. ഇവിടെ ഈ വചനത്തിൻ്റെ പശ്ചാത്തലം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കി. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ വീട്ടിലേക്ക് അള്ളാഹുവിൻ്റെ മലക്കുകൾ മനുഷ്യരൂപത്തിൽ വന്നു. ആ മലക്കുകളുടെ വരവിൻ്റെ ഉദ്ദേശം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അവർ വ്യക്താക്കി. ആദ്യ മനുഷ്യരൂപത്തിൽ വന്നപ്പോൾ ഇബ്രാഹിം നബിക്ക് അവരെ മനസ്സിലായില്ല, തിരിച്ചറിഞ്ഞില്ല. അതിഥി സൽക്കാരം മനുഷ്യരെന്നുള്ള നിലക്ക് അതാണെന്ന് വിചാരിച്ച് അവരെ സൽക്കരിക്കാനും അതിഥി സൽക്കാരത്തിനൊക്കെ ഒരുങ്ങി. പക്ഷേ അവരല്ലാഹുവിൻ്റെ മലക്കുകളാണ്. അവരുടെ വരവിൻ്റെ ഉദ്ദേശവും ലക്ഷ്യവുമൊക്കെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് ഓർമ്മപ്പെടുത്തി. അതിലേറ്റവും പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങളായിരുന്നു: ഒന്ന്, ഇബ്രാഹിം നബിക്ക് ഒരു സന്താനത്തിന്, ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം എന്ന സന്താനത്തിന് നൽകുന്നു അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹം, ആ സന്തോഷ വാർത്ത അറിയിക്കാൻ. രണ്ടാമത്തത്, ഇബ്രാഹിം നബിയുടെ സമകാലീകനായിരുന്ന, ഇബ്രാഹിം നബിയുടെ ബന്ധുകൂടിയായിരുന്ന ലൂത്ത് നബി അലൈഹിസ്സലാം, സദൂം എന്ന നാട്ടിൽ ജീവിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ ജനത, സ്വവർഗ രതി എന്ന അതികഠിനമായ ഗുരുതരമായ കുറ്റത്തിൽ വ്യാപൃതരായിരുന്ന ഒരു ജനത, അള്ളാഹുവിനോട് ശിർക്കും നന്ദികേടും പ്രവർത്തിച്ച് അവരിലേക്ക് നിയോഗിക്കപ്പെട്ട അവരുടെ പ്രവാചകൻ ലൂത്ത് നബി അലൈഹിസ്സലാമിനെ ധിക്കരിച്ച, അദ്ദേഹത്തെ വരെ മാനം കെടുത്താൻ ശ്രമിച്ച ആ ജനതയുടെ നാശത്തിന്, അവരെ നശിപ്പിക്കുന്നതിന്, അവരെ ശിക്ഷിക്കുന്നതിന് ഭൂമിയിൽ തന്നെ, അതിനുവേണ്ടി കൂടിയാണ് ഈ മലക്കുകൾ വന്നിരിക്കുന്നത് എന്ന വിവരം അവർ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അറിയിക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇബ്രാഹിം ഈ സൂറത്ത് ഹൂദിലെ 74-ാമത്തെ വചനത്തിലൂടെ ആ വിവരത്തോട് അദ്ദേഹത്തിൻ്റെ പ്രതികരണമാണ് ഈ ആയത്തിലൂടെ അള്ളാഹു നമ്മളെ അറിയിക്കുന്നത്. അതിപ്രകാരമാണ്: ഫലം മാ ദഹബ അൻ ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ വിട്ടുമാറിയപ്പോൾ, അർ റൗഉ ഭയം, ഏതാണ് ഈ ഭയം? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ മുമ്പിലേക്ക് മനുഷ്യരൂപത്തിൽ വന്നവർ, അവർ മനുഷ്യരാണെന്ന് വിചാരിച്ച് അദ്ദേഹം ഒരു മൂരിക്കുട്ടിയെ അറുത്ത് പൊരിച്ച് വിഭവം ഒരുക്കി അവരെ സൽക്കരിക്കുകയാണ്. പക്ഷേ അവരുടെ കൈകൾ ആ ഭക്ഷണത്തിലേക്ക് നീളുന്നില്ല എന്ന് കാണുമ്പോൾ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ മനസ്സിലൊരു പേടി കുടുങ്ങി എന്ന് ഖുർആൻ പറഞ്ഞു. ഒരു പന്തികേട്, ഒരു പേടി, കാരണം വന്നിരിക്കുന്നത് മലക്കുകളാണ്. എന്തൊരുദ്ദേശത്തിലാണോ വന്നത്, ഞങ്ങൾ മലക്കുകളാണെന്ന് പറയുമ്പോൾ ഒരു പേടി ഉണ്ടാവും. ആ മലക്കുകളെക്കുറിച്ച് വ്യക്തമായി അറിയുന്ന, കൂടുതൽ അറിയുന്ന ഇബ്രാഹിം നബി, ആ പേടി അദ്ദേഹത്തിന് പിന്നെ വിട്ടുമാറുന്നത് ഞങ്ങൾ വന്നത് ഇന്ന വിഷയങ്ങൾക്കൊക്കെയാണ്, സന്തോഷ വാർത്ത നൽകാൻ കൂടിയാണ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഈ പറഞ്ഞത്. ആ പേടിയിൽ നിന്ന് തൽക്കാലം ഒരു ആശ്വാസം ഇബ്രാഹിം നബിക്ക് കിട്ടി. അതുമാത്രമല്ല, വജാഅത്തുഹുൽ ബുഷറ, അദ്ദേഹത്തിനൊരു സന്തോഷവാർത്ത വന്നു കിട്ടുകയും ചെയ്തു. അപ്പോൾ പിന്നെ അദ്ദേഹം എന്താ ചെയ്യുന്നത്? യുജാദിലുന, ജാദല യുജാദിലു എന്ന് പറഞ്ഞാൽ തർക്കിക്ക, ജിദാൽ എന്ന് പറഞ്ഞാൽ തർക്കം, ജിദാൽ തർക്കത്തിനാണ് ജിദാൽ എന്ന് പറയാം. യുജാദിലുന, ഇബ്രാഹിം നബി നമ്മളോട് അതാ തർക്കിക്കുന്നു, ഫീ ഖൗമി ലൂത്ത്, ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ ജനതയിൽ, ജനതയുടെ കാര്യത്തിൽ. എന്തായിരിക്കും ആ തർക്കം? അവരെ നശിപ്പിക്കരുത് എന്നുള്ള തർക്കമായിരിക്കും അല്ലേ? അത് ഇബ്രാഹിം നബീൻ്റെ മനസ്സിൻ്റെ ഒരു വിശാലതയാണ്. പണ്ഡിതന്മാരത് വിശദീകരിക്കുന്നുണ്ട്. ലമ്മ ദഹബ അൻഹു അറൗഉ, ഭയം അദ്ദേഹത്തിന് നീങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ എന്താ? വഹുവ മാ ഔജസ മിനൽ മലായിക്കത്തി ഖീഫത്തൻ, മലക്കുകൾ തൊട്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിനൊരു പേടി തോന്നി. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ, ഹീനലം യഅ്കുലു, അവർ ഭക്ഷിക്കാതിരുന്നപ്പോൾ. പിന്നെ ബഷറൂഹു ബഅദ ദാലിക ബിൽ വലദ്, അദ്ദേഹത്തിന് ഒരു സന്തോഷ വാർത്ത അറിയിച്ചു തൻ്റെ ഇസ്ഹാഖ് എന്ന സന്താനത്തെക്കുറിച്ച്. അതോടൊപ്പം എന്ത് ചെയ്തിട്ടുണ്ട്? വഅഖ്ബറൂഹു ബിഹലാഖി ഖൗമി ലൂത്ത്, ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ ജനതയെ നശിപ്പിക്കാൻ കൂടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് എന്നൊരു വിവരം കൂടി എന്ത് ചെയ്യുന്നുണ്ട്? മലക്കുകൾ ഇബ്രാഹിം നബിയെ അറിയിക്കുന്നുണ്ട്. ഇന്നാ മുഹ്ലിക്കു അഹ്ലി ഹാദിഹിൽ ഖറിയ,

0: ഈ ഗ്രാമത്തിലെ ആളുകളെ ഞങ്ങൾ നശിപ്പിക്കാൻ കൂടിയാണ് വന്നിരിക്കുന്നത് എന്ന് സൂറത്തുൽ അങ്കബൂത്തിൽ പിന്നെ അതൊക്കെ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇബ്രാഹിം നബി അവരോട് തർക്കിക്കുകയാണ്, പിന്നെ നിങ്ങൾ ആ ഗ്രാമത്തിൽ മുഅ്മിനുകളുണ്ടായിരിക്കെ ആ ഗ്രാമം നശിപ്പിക്കുകയാണോ? അതാണ് യുജാദിലുന, അള്ളാഹു പറഞ്ഞല്ലോ നമ്മുടെ കാര്യത്തിൽ, അതാ യുജാദിലുന ഫി ഖൗമി ലൂത്ത്, ലൂത്തിൻ്റെ ജനതയുടെ വിഷയത്തിൽ അദ്ദേഹം നമ്മളോട് തർക്കിക്കുകയാണ് അല്ലേ. അഫതുഹ്ലിക്കൂന ഖറിയത്തൻ, ആ ഗ്രാമത്തിനെ നിങ്ങൾ നശിപ്പിക്കുകയാണോ അതിൽ മുഅ്മിനുകളുണ്ടായിരിക്കെ? അങ്ങനെ അങ്ങനെ ചോദിക്കുന്നുണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ആ ഗ്രാമത്തിൽ ഇത്ര മുഅ്മിനുകളുണ്ടായിരിക്കെ നിങ്ങൾ നശിപ്പിക്കുകയാണോ? മലക്കുകളിൽ ഇവരില്ല ഇല്ല അങ്ങനെ അങ്ങനെ പറയുന്നുണ്ട്. അവസാനം ലൂത്ത് നബി അലൈഹിസ്സലാം ഉള്ള ഒരു ജനതയാണത്, അവരെ നിങ്ങൾ നശിപ്പിക്കുമോ? അവിടെ എല്ലാവരും സത്യനിഷേധികളല്ലല്ലോ. ലൂത്ത് നബി അലൈഹിസ്സലാമിനെ പോലെ വിശ്വാസികളായ മുസ്ലിങ്ങളായ മുഅ്മിനുകളായ ആളുകളില്ലേ? ഇന്ന ഫീഹാ ലൂത്തൻ, തീർച്ചയായും അവിടെ ലൂത്ത് നബി അലൈഹിസ്സലാമുണ്ട്. അപ്പോൾ മലക്കാല മറുപടി എന്താ? ഖാലു നഹ്നു അഅ്ലമു ബിമൻ ഫീഹാ ലനുനജ്ജിയന്നഹു വഅഹ്ലഹു ഇല്ലാ ഇംറാഅതഹു, തീർച്ചയായും ഞങ്ങൾക്കത് വ്യക്തമായിട്ടറിയാം. എന്ത്? അവിടെ ലൂത്ത് നബി അലൈഹിസ്സലാമുണ്ട് എന്നുള്ളതൊക്കെ. അപ്പോൾ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ അഹ്ലിനെയും, അഹ്ലെന്ന് പറഞ്ഞാൽ വിശ്വാസികളായ ആളുകളെയും, ല നുനജ്ജിയന്നഹു, തീർച്ചയായും ഞങ്ങൾ രക്ഷപ്പെടുത്തും. എന്നിട്ട് പറയുന്നുണ്ട് ഇല്ലാ ഇംറാഅതഹു, അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒഴികെ. അദ്ദേഹത്തിൻ്റെ ഭാര്യ നിഷേധിയായിരുന്നു എന്ന് ഖുർആൻ സൂറത്തു നൂഹിലൂടെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. സൂറത്തു നൂഹിലൂടെ നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെയും ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെയും ഭാര്യമാർ സത്യത്തിൽ നിഷേധികളായിരുന്നു. ളറബല്ലാഹു മഥലൻ ലില്ലദീന കഫറു ഇംറാഅത നൂഹ് വഇംറാഅത ലൂത്ത്, നിഷേധികളായ രണ്ട് സ്ത്രീകൾക്ക് ഉദാഹരണം. അള്ളാഹു നന്ദി കെട്ട രണ്ടു സ്ത്രീകൾക്ക് ഉദാഹരണമായി അള്ളാഹു സൂറത്തു തഹരീമിൽ നമ്മളെ പഠിപ്പിച്ചത്, ഒന്ന് ഇംറാഅത നൂഹ്, മറ്റൊന്ന് വഇംറാഅത ലൂത്ത്. ഒന്ന് നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ ഭാര്യ, രണ്ടാമത്തത് ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ ഭാര്യ. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ സൂറത്തുൽ അങ്കബൂത്തിലും അള്ളാഹു പറഞ്ഞത് ലൂത്തിൻ്റെ ജനതയെ നാം നശിപ്പിക്കും. പക്ഷേ ഇന്ന ഫീഹ ലൂത്തൻ ഖാലു നഹ്നു അഅ്ലമു ബിമൻ ഫീഹ, മലക്കൾ പറയുന്നുണ്ട് ആ കൂട്ടത്തിലുള്ള വിശ്വാസികളെയും നൂഹിനെയും കുറിച്ചൊക്കെ ഞങ്ങൾക്ക് അറിയാം. ല നുനജ്ജിയന്നഹു വഅഹ്ലഹു, അദ്ദേഹത്തെയും അദ്ദേഹത്തിൽ വിശ്വസിച്ചിട്ടുള്ള വിശ്വാസികളായ ആളുകളെയും ഞങ്ങളെന്ത് ചെയ്യും? രക്ഷപ്പെടുത്തും. അതിൽ പ്രശ്നമൊന്നുമില്ല, അവരെ ഞങ്ങളെന്ത് ചെയ്യും? രക്ഷപ്പെടുത്തും, അവരെ ഞങ്ങൾ രക്ഷപ്പെടുത്തും. പക്ഷേ ഇല്ലംബ്രു, അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒഴികെ. അപ്പോഴാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പിന്നെ ഫസക്കത അൻഹും വത്മ അന്നത്തു നഫ്സുഹു, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു സമാധാനം വരുന്നത് എന്നെല്ലാം തീർച്ചയായും നമ്മൾ കാണുന്നുണ്ട് അല്ലേ. ഇല്ലംബ്രു കാനത്ത് മിനൽ ഗാബിരീൻ, ഒരു തൊട്ട വചനത്തിലൂടെ അള്ളാഹു വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ചില ഗുണങ്ങൾ പറയണം. ഇന്ന ഇബ്രാഹീമ ലഹലീമുൻ അവ്വാഹുൻ മുനീബ്, ഇന്ന തീർച്ചയായും ഇബ്രാഹീമ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ലഹലീമുൻ, ഹലീം എന്ന് പറഞ്ഞാൽ ഏറെ സഹിക്കുന്നവൻ, സഹനശീലനാണ്. അവ്വാഹ്, ഏറെ അനുകമ്പയുള്ളവനാണ്. മുനീബ്, പശ്ചാത്താപമുള്ളവനും പശ്ചാത്തപിക്കുന്നവനുമാകുന്നു. അതായത് ഇബ്രാഹിം നബിയുടെ നല്ല സ്വഭാവത്തെക്കുറിച്ചാണ് ഇവിടെ വിശദീകരിക്കുന്നത് അല്ലേ. ഇന്ന ഇബ്രാഹീമ ലഹലീമുൻ, ആർക്കാണ് സഹിക്കാൻ കഴിയുക? ഹൃദയത്തിന് നല്ല വിശാരദയുള്ളവർക്കാണ്. ദു ഖുൽഖിൻ ഹസൻ, നല്ല സ്വഭാവത്തിൻ്റെ ഉടമയാണ് അദ്ദേഹം. വസഅത്തു സ്വദിരിൻ, ഹൃദയ വിശാലതയുള്ളയാളാണ്. വഅദു മുഗ്ലബിൻ, കോപത്തിനെ പിടിച്ചു നിർത്താൻ കഴിയുന്ന ആളാണ് അല്ലേ. അപ്പോൾ അങ്ങനത്തെ എല്ലാ യോഗ്യതകളും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനുണ്ട്. അതേപോലെ അവ്വാഹ്, ഏറെ പിന്നെ സഹനശീലനാണ്, അനുകമ്പയുള്ളവനാണ്, പശ്ചാത്തപിക്കുന്നവനാണ്. എല്ലാം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ യോഗ്യതയായിട്ട് ഇവിടെ പറയണം. മുനീബ്, മുനീബ് തന്നെ റജാഉൻ ഇലല്ലാഹി, അള്ളാഹുവിലേക്ക് പശ്ചാത്താപത്തോടുകൂടി തിരിച്ചു വരുന്ന ഒരടിമ, അതാണ് മുനീബ്. എങ്ങനെ? ബിമഅരിഫത്തിഹി വ മഹബ്ബത്തിഹി, തൻ്റെ രക്ഷിതാവിനെ തിരിച്ചറിഞ്ഞ് ബോധ്യപ്പെട്ട് തൻ്റെ റബ്ബിനോടുള്ള അങ്ങേയറ്റത്തിഷ്ടം കാരണം ആ റബ്ബിലേക്ക് സമ്പൂർണമായി കീഴൊതുങ്ങി തിരിച്ചു വരുന്ന ഒരു മുനീബാണ് അദ്ദേഹം. അല്ലാത്തതിൽ നിന്നൊക്കെ അകന്ന് മാറുന്ന, അതുകൊണ്ട് തന്നെ അള്ളാഹു അള്ളാഹുവിനോട് ഈ ഹൃദയത്തിൻ്റെ വിശാലതയും ഈ അനുകമ്പയും ഈ സഹനശീലതയും ഒക്കെ ഉള്ളതുകൊണ്ടുകൂടിയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് തർക്കിക്കുന്നത്. എന്ത് വിഷയത്തിലാണ് തർക്കിക്കുന്നത്? തൻ്റെ നാട്ടിലുള്ള അല്ലെങ്കിൽ തൻ്റെ സഹോദര മറ്റൊരു പ്രവാചകനായിരുന്ന ലൂത്ത് നബിയുടെ നാട്ടിലുള്ള ആളുകളെ നശിപ്പിക്കുക എന്ന് പറയുമ്പോൾ, അല്ലേ, പ്രവാചകന്മാരുടെ ഹൃദയത്തിൻ്റെ വിശാലതയും അവരുടെ അനുകമ്പയും ഒക്കെ അങ്ങനെയാണ്. തന്നെ തോഈഫിൽ നിന്ന് കല്ലെറിഞ്ഞാട്ടിയോടിച്ച് കൂക്കി വിളിച്ച് വിട്ട് അവസാനം ഒരു മലയുടെ ഒരു താഴ്വരയിലൊരു തോട്ടത്തിൽ വേദന സഹിച്ച് രക്തമൊലിക്കുന്ന കാലുമായി ഇരിക്കുന്ന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്കും അള്ളാഹുവിൻ്റെ മലക്കുകൾ വന്നിട്ട് ചോദിക്കേണ്ട, തോയിഫുകാരുടെ തലയിലേക്ക് മലയെ ഒന്ന് മറിച്ചിട്ട് അവരെ കൈകാര്യം ചെയ്യട്ടെ. അവിടെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞെന്താ, അള്ളാഹു മഗ്ഫിർ ലി ഖൗമീ ഇന്നഹും ലാ യഅലമൂൻ, അള്ളാഹുവേ അവർക്ക് നീ പുറത്തുകൊടുക്ക്, അവരറിവില്ലാത്ത ജനതയാണ്, അവരുടെ അടുത്തൊരു തലമുറയിൽ നിന്നെങ്കിലും നല്ല വിശ്വാസമുള്ള ആളുകളുണ്ടാകുമല്ലോ എന്നുള്ളൊരു പ്രതീക്ഷയും തന്നെ ഉപദ്രവിച്ചവർക്ക് വരെ മാപ്പ് കൊടുക്കാനുള്ള ഹൃദയത്തിൻ്റെ വിശാലതയും. മക്ക വിജയനാളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാപ്പ് കൊടുക്കുന്നത് ആർക്കൊക്കെയാണ്? ചരിത്രത്തിൽ ഏറ്റവും വലിയ മാപ്പായി മക്ക വിജയനാളിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാപ്പിനെ കാണാൻ പറ്റും. ഒരാളെപ്പോലും, ഒരു കുട്ടിയെപ്പോലും നോവിക്കാതെ എല്ലാവർക്കും മാപ്പ് കൊടുത്ത തിരുനബി, അല്ലേ? ശരിക്കും മക്കയിൽ മുഹമ്മദ് നബിയും സ്വഹാബികളും ജീവിച്ചപ്പോൾ അനുഭവിച്ച ആ പരീക്ഷണങ്ങൾ, ബഹിഷ്കരണങ്ങൾ, വധശ്രമങ്ങൾ, ക്രൂരമായ മർദ്ദനങ്ങൾ, ഒറ്റപ്പെടുത്തലുകൾ, പരിഹസിക്കലുകൾ, അവസാനം ഹിജറ പോകേണ്ട സാഹചര്യം, മദീനയെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ ശ്രമിച്ചവർ, ഇങ്ങനത്തെ ആളുകളൊക്കെയാണ് മക്കയിൽ മക്ക വിജയിച്ചടക്കുന്ന നാളിൽ. പക്ഷേ ഒരാളോടും ഒരു പ്രതികാരം പോലും ചെയ്യാത്ത ആ ഹൃദയത്തിൻ്റെ വിശാലത, തീർച്ചയായും അതിൽ എന്തുണ്ട്? വളരെ വലിയ മാതൃക പ്രവാചകന്മാരിൽ വിശ്വാസികൾക്കുണ്ട്. ഇവിടെയും ഇബ്രാഹിം നബി അലൈഹി സ്സലാമിൻ്റെ വളരെ വലിയ യോഗ്യതകൾ അള്ളാഹു വിശദീകരിക്കുകയാണ്. ഇന്ന ഇബ്രാഹീമ ലഹലീമുൻ അവ്വാഹുൻ മുനീബ്. മൂന്ന് യോഗ്യതകൾ, പല യോഗ്യതകൾ ഇബ്രാഹിം നബിക്കുണ്ട്. ഇതല്ലാത്ത വചനങ്ങളിലൂടെ ഇബ്രാഹിം നബി അള്ളാഹുവിൻ്റെ ഖലീലാണ്, ഇബ്രാഹിം നബി അള്ളാഹുവിൻ്റെ അടുത്ത് സ്വദീഖാണ്, സിദ്ദീഖാണ്, ദുനിയാവിൽ അദ്ദേഹം മുസ്തഫയാണ്, പരലോകത്ത് അദ്ദേഹം സ്വാലിഹിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവനാണ്, ഖലീലുല്ലാഹിയാണ്, അബുൽ അംബിയ ആണ് എന്നു തുടങ്ങി ഒട്ടേറെ വിശേഷണങ്ങൾ, എല്ലാ കടമകളും ദൗത്യങ്ങളും നിറവേറ്റിയ മഹാപ്രവാചകനാണ്, എന്തെല്ലാം യോഗ്യതകളാണ് ഇബ്രാഹിം നബിക്ക് അള്ളാഹു നൽകിയിട്ടുള്ളത്. ഈ 75-ാമത്തെ ആയത്തിലൂടെ ഇബ്രാഹിം നബി അലൈഹി സ്സലാമിൻ്റെ വളരെ വലിയ യോഗ്യതകളായി അള്ളാഹു നമ്മളെ പരിചയപ്പെടുത്തുന്നത്, ലഹലീമുൻ അവ്വാഹുൻ മുനീബ്, ഇബ്രാഹിം നബി അങ്ങേയറ്റം സഹിക്കാൻ കഴിയുന്ന സഹനശീലനാണ്, അതേപോലെ അനുകമ്പയും ആർദ്രതയും ഉള്ളവനാണ്, അങ്ങേയറ്റം പശ്ചാത്തപിക്കുന്നവനാണ് തുടങ്ങിയ യോഗ്യതകളൊക്കെ അള്ളാഹു ഇബ്രാഹിം നബിയിൽ നമുക്ക് വിശദീകരിച്ചു നൽകുകയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്സലാം, അതുകൊണ്ടാണ് ഇബ്രാഹിം നബി തൻ്റെ അടുത്തേക്ക് വന്ന മലക്കുകൾ ലൂത്ത് നബി അലൈഹി സ്സലാമിൻ്റെ ജനതയെ നശിപ്പിക്കാൻ പോകുന്നു എന്ന് കേൾക്കുമ്പോൾ അവരുടെ കാര്യത്തിൽ മലക്കുകളോട് തർക്കിച്ചു നോക്കുകയാണ് തനിക്കൊരാശ്വാസം കിട്ടിയപ്പോൾ. കാരണം മുഹമ്മദ് നബിയെപ്പോലെ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ ഇങ്ങനെയാണ്, അവർ അവരുടെ മുമ്പിലുള്ള ജനതയെ, കാരണം അവർക്ക് അള്ളാഹുവിൻ്റെ അടുത്തുനിന്നുള്ള ദൃഷ്ടാന്തങ്ങൾ, ആയത്തുകൾ, അള്ളാഹു താക്കീത് ചെയ്യുന്നതിൻ്റെ ഗൗരവം, അള്ളാഹു ഒരുക്കിയിരിക്കുന്ന അനുഗ്രഹങ്ങളുടെ അനുഭൂതി എല്ലാം ബോധ്യമുള്ളവരാണ് അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ. ഇത് തങ്ങളുടെ ജനത ഇതൊന്ന് ബോധ്യപ്പെട്ട് മനസ്സിലാക്കിയെങ്കിലെന്ന് അങ്ങേയറ്റം അവർ ആഗ്രഹിക്കുന്നുണ്ട്, ആഗ്രഹിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരാൾക്കെങ്കിലും ഒരു അവസരം വീണ്ടും കിട്ടി അതല്ലേ നല്ലത് എന്ന് പ്രവാചകന്മാർ ചിന്തിക്കുകയാണ്. പക്ഷേ അള്ളാഹുവിൻ്റെ തീരുമാനത്തെയും കൽപ്പനയെയും ലംഘിക്കാൻ ഒരാൾക്കും സാധിക്കൂല, അത് ഖണ്ഡിതമായ തീരുമാനങ്ങളായിരിക്കും. ഏതായാലും ഇന്നത്തെ ഹൃദയവസന്തം ക്ലാസ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്സലാമിൽ നമുക്ക് വളരെ വലിയ മാതൃകയാണ് വിശ്വാസികൾക്കുള്ളത്. ഈ ലോകത്തിനു തന്നെ വളരെയധികം ജീവിത യാത്രയിൽ വിശ്വാസികൾക്ക് ക്ഷമയുടെ, സഹനത്തിൻ്റെ, വിവേകത്തിൻ്റെ, വിട്ടുവീഴ്ചയുടെ, ആദർശ ധീരതയുടെ, തൗഹീദിൻ്റെ ഉജ്ജ്വലമായ വഴികളിൽ എല്ലാ രംഗത്തും മാതൃകകൾ സൃഷ്ടിച്ച ഒരു മഹാപ്രവാചകൻ്റെ ജീവിതത്തിൻ്റെ സന്ദേശമാണ് ഇബ്രാഹിം നബി നമുക്ക് നൽകിയിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ ഖുർആൻ യഥാവിധി ഉൾക്കൊണ്ട് മനസ്സിലാക്കാനും ജീവിതത്തിലത് നെഞ്ചോട് ചേർത്ത് സ്വീകരിക്കാനും അത് മറ്റുള്ള ആളുകൾക്ക് പകർന്നു കൊടുക്കാനുമൊക്കെ ശ്രമിക്കുക. അള്ളാഹു തന്നെ നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യിന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: നിങ്ങൾ ഇതുവരെ കേട്ടത് ഹൃദയവസന്തം, വിശുദ്ധ ഖുർആൻ സൂറ ഹൂദ് വചനം 74-75, അനുകമ്പയുടെ ആൾ രൂപം, അവതരണം ജംഷീർ സലാഹി.
2: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചകാധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ കർമ്മസരണി.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദ്. ഹാരിസ് ബിൻ സലീമാണ് ഈ സംസാരിക്കുന്നത്. വളരെ ചികിത്സ ആവശ്യമായി വന്ന ഒരു രോഗിയെ സന്ദർശിക്കുമ്പോൾ സ്വാഭാവികമായി നമ്മൾ ചോദിച്ചു പോകും, ഇതിൻ്റെ സാമ്പത്തിക ചിലവുകളെല്ലാം നിങ്ങൾ എങ്ങനെ സ്വരൂപിച്ചു, എവിടെ നിന്ന് ലഭിച്ചു? നമ്മുടെ ഒരു നല്ല മനസ്സിൻ്റെ ചോദ്യമാണത്. ഫലപ്രദമായി നമുക്കും കുടുംബത്തിനും പ്രയോജനപ്പെട്ട ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത് തിരിച്ചിറങ്ങുമ്പോഴും സംഘാടകരോട് ചില ആത്മാർത്ഥതയുള്ളവർ ചോദിക്കാറുണ്ട്, ഇതിൻ്റെ ചിലവുകളെല്ലാം നിങ്ങൾക്ക് പൂർത്തിയായോ, എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ചില പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന ചില പൊതുപിരിവുകളിൽ നമ്മൾ നമ്മുടേതായ ഭാഗതയും നിർണയിക്കാറുണ്ട്. ധാരാളം നല്ല ഫീഡ്ബാക്കുകൾ വന്നിട്ടുള്ള ഒരു മഹാസംരംഭമാണ് നമ്മുടെ ഈ പീസ് റേഡിയോ. ഈ പീസ് റേഡിയോ കേൾക്കുന്നവരും അതുകൊണ്ട് കുടുംബപരമായും വ്യക്തിപരമായും പ്രയോജനം കിട്ടിയവരും നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇത്രയും വലിയൊരു സംരംഭം നിങ്ങൾ എങ്ങനെ നടത്തിക്കൊണ്ടു പോകുന്നു, അതിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് സാധ്യമാകുന്നു എന്ന് ചോദിക്കാറുണ്ട്. തീർച്ചയായും ഈ റേഡിയോയുടെ ഉപകാരം ലഭിക്കുന്ന ഇതിൻ്റെ നന്മയെക്കുറിച്ച് തിരിച്ചറിഞ്ഞവരുടെ ഈ ചോദ്യങ്ങളും അതേപോലെ തന്നെ അന്വേഷണങ്ങളും തന്നെയാണ് ഈ മഹാസംരംഭത്തെ നിലനിർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ റേഡിയോയെ നമ്മളെല്ലാവരും സഹായിക്കണം. നമുക്ക് കഴിയാവുന്ന സാമ്പത്തിക സഹായങ്ങൾ നമുക്ക് നൽകുവാൻ റേഡിയോയിൽ തന്നെ സപ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ആ സപ്പോർട്ട് റേഡിയോ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ അതിൻ്റെ അക്കൗണ്ട് നമ്പറുകളും കാര്യങ്ങളും സ്വരൂപിച്ച് നമ്മളതിൻ്റെ ആളുകളുമായി നേരിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കഴിയാവുന്ന സഹായ സഹകരണങ്ങൾ ഇതിനുവേണ്ടി ചെയ്യണമെന്ന് ഒരിക്കൽ കൂടെ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളെയും സദക്കകളെയും പൂർണ്ണ പ്രതിഫലത്തോടെ സ്വീകരിക്കുമാറാവട്ടെ.
1: ഇവിടെ നൽകിയ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് താങ്കൾ പണം അയക്കേണ്ടത്. പണം അയച്ചു കഴിഞ്ഞാൽ 9746950006 നമ്പർ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ അറിയിക്കാൻ മറക്കരുത്. എന്തെങ്കിലും സഹായം ആവശ്യമെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ സപ്പോർട്ട് റേഡിയോ വിൻഡോയിൽ നിങ്ങളുടെ പേരും സ്ഥലവും അയക്കുകയോ നൽകിയ നമ്പറിൽ വാട്സപ്പ് അയക്കുകയോ വിളിക്കുകയോ ചെയ്യുക. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്. തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക. സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്. തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക. സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: نور على مر الزمان تألقا وأضاء للدنيا طريقا.
3: വായനക്കു വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അഭിഹിതത്തിൻ്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്! ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിൻ്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തൻ്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തി നിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിൻ്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിൻ്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിൻ്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിൻ്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിൻ്റെ വായനാനുഭവങ്ങൾ നൽകി, മഹിളാരത്നങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി, ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച്, അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തി നിറക്കാതെ ധർമ്മബോധത്തിൻ്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിൻ്റെയും ആത്മബോധത്തിൻ്റെയും കപ്പൽ പണിത്, തമസിൻ്റെ മറ നീക്കി നേരിൻ്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിൻ്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

0: വിശുദ്ധ ഖുർആനിന്റെ അറിവുകൾ പകർന്നു നൽകാൻ പീസ് റേഡിയോ ഒരുക്കുന്ന ഖുർആൻ ടെലിക്യൂസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഇന്ന് ഖുർആൻ ടെലിക്യൂസ് നിയന്ത്രിച്ചുകൊണ്ട് ഹാഫിസ് ജാഫർ സലഫിയാണ് നമുക്കൊപ്പമുള്ളത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പീസ് ഖുർആൻ റേഡിയോ ഖുർആൻ ടെലിഗിസിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ അവസാനത്തെ രണ്ട് ജുസ്ഇൽ നിന്ന് അത് മനഃപ്പാഠമാക്കിയ കുട്ടികൾക്ക് മൂന്ന് ചോദ്യങ്ങളാണ് ഖുർആൻ ടെലിഗിസിൽ നിന്ന് നൽകുന്നത്. ഉത്തരം മൂന്നിനും പറയുന്ന കുട്ടികൾക്കാണ് പീസ് റേഡിയോ നൽകുന്ന സുന്ദരമായ സമ്മാനം ലഭിക്കുന്നത്. ഇൻഷാല്ലാ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തുടങ്ങുകയാണ്. ആരൊക്കെ എവിടെ നിന്നാണ് വിളിക്കുന്നതെന്നും ആർക്കൊക്കെ സമ്മാനം കിട്ടുമെന്നൊക്കെ പ്രതീക്ഷിച്ച് നമ്മളിരിക്കുകയാണ്. ഒന്നാമത്തെ ആ ഒരു കോളിലേക്ക് നമുക്ക് പോകാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പീസ് ഖുർആൻ റേഡിയോ ഖുർആൻ ടെലിഗിസിലേക്ക് സ്വാഗതം. ആരാണ്?
2: അംജദ്.
1: അംജദ്, അംജദ് മോൻ എവിടുന്നാ വിളിക്കുന്നത്?
2: കാരക്കുന്ന്.
1: കാരക്കുന്ന്. മോന് എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നത്? സ്കൂള്? സ്കൂളിൽ എത്രാം ക്ലാസ്? മൂന്നില്. എന്താ മോന്റെ മദ്രസന്റെ പേര്?
2: സ്കൂൾ ഓഫ് ഖുർആൻ.
1: സ്കൂൾ ഓഫ് ഖുർആനില് എത്രാമത്തെ? മൂന്നാമത്തെ വർഷം അല്ലേ? നാലാമത്തെ? നാലാമത്തെ വർഷം. ഓക്കെ. ഇപ്പൊ എത്ര ജ്യൂസ് മനപ്പാടാക്കിയിട്ടുണ്ട്? നാല് ജ്യൂസ്. എവിടുന്നാണ്? അമ്മ മുതൽ? മൂന്ന്. ഓക്കെ. അമ്മ തബാറക്ക കഥ സമയ ഇടക്കിടക്ക് ഇങ്ങനെ കുറഞ്ഞു വരുന്നുണ്ടല്ലോ. കുറച്ച് കഴിഞ്ഞ് കുറയോ? ഇല്ലല്ല, രണ്ട് നിക്കൂലേ. ഓക്കെ, രണ്ട് ജ്യൂസ് അപ്പൊ മനപ്പാടാക്കിയിട്ടുണ്ട്. അമ്മയും തബാറക്കല്ലേ? അപ്പൊ നമ്മുടെ ചോദ്യങ്ങളും അമ്മയിൽ നിന്നും തബാറക്കായിരുന്നു, രണ്ട് ജ്യൂസിൽ നിന്നാണ്. ഓക്കെ, ഒന്നാമത് ചോദ്യം ചോദിക്കട്ടെ. ഫസ്റ്റ് ചോദ്യം, സൂറത്തുൽ ഖാരിഅ, അൽ ഖാരിഅ എന്ന സൂറത്തിൽ എത്ര ആയത്തുകളുണ്ട്? അൽ ഖാരിഅ. അംജദ് മോൻ, പതിനൊന്നായത്താണോ? ഉറപ്പാണ്? യാതൊരു സംശയമല്ല. ഓക്കെ, എന്നാ സുഹൃത്ത് ഒന്ന് ഓദിക്കാം മോൻ. അവളത് ബിസ്മിയൊക്കെ ഓതിട്ട് ചൊല്ലിട്ട് ഓദിക്കാം.
2: യൗമ തകൂനു സ്സമാഉ.

0: വീട്ടിൽ നിന്ന് ഉമ്മ ഓതാൻ പറയുമ്പോൾ മടി കാണിക്കലുണ്ടോ?
1: ഇല്ല.
0: ഇല്ല, മടി കൂടാതെ ഓതും. ഉപ്പ പറയുമ്പോഴാ?
1: ആ
0: വീട്ടിലാരൊക്കെ ഉള്ളത്? ഉമ്മയും ഉപ്പയും അല്ലാതെ പറയാ.
1: കാക്കണ്ട് രണ്ട് കാക്കണ്ട്.
0: അംജത്ത് ഖുർആൻ ഓതാനൊക്കെ നല്ല ഇഷ്ടാ.
1: ആ
0: ഓക്കെ, അപ്പൊ 11 ആയത്ത് എന്നാണ് അംജദ് മോന് പറഞ്ഞത്. ഉത്തരം ശരിയാണ്. മോന് പോതി ആയത്ത് ഓരോന്നും വരൽ എണ്ണൊക്കെ പിടിച്ചിട്ടുണ്ടാവും. 11 ആയത്താണ്, കറക്റ്റാണ് ഉത്തരം. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഇനി രണ്ട് ആയത്തുകൾ ഞാൻ പാരായണം ചെയ്യാം, അതേത് സൂറത്തിലാണെന്ന് പറയാം. ഓക്കെ. أعوذ بالله من الشيطان الرجيم إن المتقين في ظلال وعيون وفواكه مما يشتهون.
1: سورة المرسلات.
0: Very good, ما شاء الله. സൂറത്തുൽ മുർസലാത്തിലെ ആയത്തുകളാണ് ഞാൻ പാരായണം ചെയ്തത്. ഞാൻ പറഞ്ഞ കറക്റ്റാണ് കേട്ടോ. ഇനി ലാസ്റ്റ് ചോദ്യം, ഞാൻ ഓതുന്ന ആയത്തിലെ തൊട്ടടുത്ത ആയത്ത് ചോദ്യം മതി കേട്ടോ. ഓക്കെ. أعوذ بالله من الشيطان الرجيم أَمْ تَسْأَلُهُمْ أَجْرًا فَهُمْ مِنْ مَغْرَمٍ مُثْقَلُونَ.
1: أَمْ عِندَهُمُ الْغَيْبُ فَهُمْ يَكْتُبُونَ فَاصْبِرْ

0: فاضلوم فاجتباه ربه فجعله من الصالحين وإن يكاد الذين كفروا ليزلقونك بأبصار لما سمع الذكر ويقولون إنه لمجنون وما هو إلا ذكر للعالمين.
1: മാഷാല്ലാ, ഉത്തരം കറക്റ്റാണ്. ഓതിയതൊക്കെ മാഷാല്ല നല്ല ഉഷാറായിട്ട് ഓതി. ചെറിയ ചെറിയ മിസ്റ്റേക്കുകളുണ്ട് ഇടയിൽ കേട്ടോ, അത് ഓതി പഠിക്കുന്ന സമയത്ത് തന്നെ തിരുത്തി മുന്നോട്ട് പോകണം. ഇപ്പോൾ ഈയക്കാദുല്ലദീന കഫറു ലയുസ്ലിഖൂനക, അവിടെ ല എന്നാണ്, ലയുസ്ലിഖൂനക ബി അബ്സാരിഹിം ലമ്മാ സമിഉ ദ്ദിക്റ വയഖൂലൂന ഇന്നഹു ലമജ്നൂൻ. ഉത്തരം കറക്റ്റാണ് കേട്ടോ. ഈ ആയത്തിൻ്റെ ഇടയിൽ വരുന്ന ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ശ്രദ്ധിച്ചിട്ട് ആദ്യം തന്നെ പഠിക്കണം, അല്ലെങ്കിൽ തെറ്റി പഠിച്ചാൽ പിന്നെ എന്നും അത് അങ്ങനെ തന്നെ ഓതിക്കൊണ്ടിരിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ജദ്മാൻ. ഏതായാലും ഇൻഷാല്ലാ പി സ്റ്റഡിയോ നൽകുന്ന നല്ലൊരു സമ്മാനം മോനിക്ക് കിട്ടും. ബർക്കല്ല. മോൻ്റെ അഡ്രസ്സ് പി സ്റ്റഡിയോ ഫീഡ്ബാക്ക് വഴി അയച്ചു കൊടുക്കണം കേട്ടോ ഇൻഷാല്ലാ. ഓക്കേ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
0: وعليكم السلام ورحمة الله.
1: പീസ് ഖുർആൻ റേഡിയോ, ഖുർആൻ ടെലിഗിസ് തുടരുന്നു. അടുത്ത കോളിലേക്ക് പോകാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പീസ് ഖുർആൻ റേഡിയോ, ഖുർആൻ ടെലിഗിസിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്?
0: അൻഷിഫ്.
1: അൻഷിഫ്, ASHIF ആണോ?
0: അല്ല,
1: WIF ആ, അൻസ്വിഫ് അല്ലേ. സ്വാദാണ്. ഓക്കെ മോനെ, എവിടുന്നാ വിളിക്കുന്നത്? വേങ്ങര. ഓക്കെ, എത്രാം ക്ലാസ്സിലാണ്
0: പഠിക്കണേ?
1: യു കെ ജി അല്ലേ. ആ, എവിടെയാണ് പഠിക്കണേ? അൽഫിത്രയിലേ. ഓക്കെ, യു കെ ജി ആണ്. ആ ഓക്കെ ഓക്കെ, ചോദിക്കട്ടെ ചോദ്യം. നേരത്തെ ഖുർആൻ ടെലിഗിസ് കേൾക്കാറുണ്ടോ? ആ, അപ്പോൾ ചോദിക്കാൻ എങ്ങനെയാണെന്ന് അറിയില്ലേ? അറിയാം. ഓക്കെ, എന്നാൽ ഫസ്റ്റ് ചോദ്യം. സൂറത്തുത്തീൻ, വത്തീൻ എന്ന് തുടങ്ങുന്ന സൂറത്തില്ലേ, ആ സൂറത്തിൽ എത്ര ആയത്തുണ്ട്? മോന് മെല്ലെ ഓതി നോക്കിയാൽ കിട്ടും എത്ര ആയത്തുണ്ടെന്ന്. കുറച്ചായത്തോളൂ. എട്ടായത്ത്. മാഷാല്ലാ, ഉത്തരം കറക്റ്റാണ് കേട്ടോ. അൻസിഫ് മോൻ, എട്ടായത്ത് ഉത്തരം ശരിയാണ്. മോൻ ആ സൂറത്തൊന്ന് ഓതിയേ നോക്കട്ടെ. അവളൊന്ന് ബിസ്മിക്ക് ആയിക്കോട്ടെ.
0: الشيطان الرجيم بسم الله الرحمن الرحيم والتين والزيتون وطور سينين وهذا الذي الحميد لقد خلقنا الإنسان أن يستجد

അഹ്സൻത്, ബറക്കല്ലാ, വെരി ഗുഡ്, നന്നായിട്ടുണ്ട് കേട്ടോ. ഇനി രണ്ടാമത്തെ ചോദ്യം ഞാൻ രണ്ട് ആയത്ത് മൂന്നായത്തോതാ, അത് ഏത് സൂറത്തിലാണെന്ന് പറയാം കേട്ടോ. ഓക്കെ. أعوذ بالله من الشيطان الرجيم يا أيها الإنسان ما غرك بربك الكريم الذي خلقك فسواك فعدلك في أي صورة ما شاء ركبك. ഏതാണ് സൂറത്ത്? അൻസുഫ്മാൻ അറിയോ? അറിയോ? ഓതിത്തന്നോ. الذي خلقك فسواك فعدلك في أي صورة ما شاء ركبك. അൻസിഫ് മോ പറഞ്ഞോ. അറിയില്ലേ അൻസിഫ് മോൻ? അറിയില്ല അല്ലേ. ആ സൂറത്ത് ഓതി എത്തിയിട്ടുണ്ടാവില്ല അല്ലേ. സൂറത്തുൽ ഇൻഫിത്വാറാണ്, അത് ഓതിയിട്ടുണ്ടോ? ഇത് സമാ ഫതറത്, മോൻ ഓതിയിട്ടുണ്ടോ? ഇല്ല അല്ലേ. ആ ആ സൂറത്ത് അപ്പോൾ ഓതിയിട്ടൊക്കെ ഉണ്ട്, പക്ഷേ ആ ആയത്ത് എവിടെയെന്ന് പെട്ടെന്ന് ചോദിച്ചപ്പോൾ കിട്ടാതെ നിന്നാണ് അല്ലേ. അപ്പം ഇൻഷാല്ലാ ഇനിയും കൂടുതൽ സൂറത്തുകളൊക്കെ പഠിച്ചിട്ട് അടുത്ത ആഴ്ച വീണ്ടും പഠിക്കണം കേട്ടോ അൻസിഫ് മോൻ. ഇൻഷാല്ലാ. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.

0: മഷാല്ല, പീസ് ഖുർആൻ റേഡിയോ, ഖുർആൻ ടെലിഗിസിൽ പങ്കെടുത്തു കൊണ്ടിരിക്കുന്ന നമ്മുടെ കുട്ടികളൊക്കെ നന്നായി ഖുർആൻ പഠിക്കുന്നവരും അത് പാരായണം ചെയ്യുന്നവരും അതോടൊപ്പം തന്നെ എല്ലാ ദിവസവും അത് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി പ്രത്യേകം താല്പര്യം കാണിക്കുന്നവരുമാണ്. നമ്മൾ ചോദിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ കൂട്ടുകാർക്കൊക്കെ ഉത്തരം പറയാൻ കഴിയുന്നുണ്ട്. പിന്നെ എല്ലാവർക്കും ചിലപ്പോഴൊക്കെ ഉത്തരം ചിലപ്പോൾ പറയാൻ കഴിഞ്ഞോളണമെന്നില്ല. അത് ഒരു മത്സരക്കാകുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. ഏതായാലും കുട്ടികളുടെ ഖുർആൻ പാരായണത്തിൻ്റെയും പഠനത്തിൻ്റെയും താല്പര്യം അത് വലിയൊരു ശ്ലാഘനീയമായ കാര്യമാണ്. രക്ഷിതാക്കളും പ്രത്യേകം നമ്മുടെയൊക്കെ കുട്ടികളെ ഖുർആൻ പഠിക്കാനും അത് ഹിഫ്ളാക്കാനുമൊക്കെ പ്രത്യേകം താല്പര്യമെടുത്തുകൊണ്ട് അതിന് മുന്നോട്ടിറങ്ങണമെന്ന് സൂചിപ്പിക്കുകയാണ്. അപ്പോൾ കൂട്ടുകാർ ആകാംക്ഷയോടെ കാത്തിരുന്ന ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇൻഷാല്ലാ, ശബ്ദം കേൾക്കുന്ന എല്ലാവരും അടുത്ത ആഴ്ചകളിൽ വിളിക്കണം. നിങ്ങളൊക്കെ വിളിക്കുന്നതിന് മുമ്പ് വിശുദ്ധ ഖുർആനിലെ അവസാനത്തെ രണ്ട് ജുസ് മനഃപ്പാഠമാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് നന്നായി റിപ്പീറ്റ് ചെയ്തിട്ടാണ് ടെലിഗസിൽ പങ്കെടുക്കാൻ വേണ്ടി കോൾ ചെയ്യേണ്ടത്. ഖുർആൻ ടെലിഗസിൽ പങ്കെടുക്കേണ്ടത് എങ്ങനെയെന്ന് കൂട്ടുകാർക്കൊക്കെ അറിയാമായിരിക്കും. ഞായറാഴ്ച ദിവസം വൈകുന്നേരം 4 മണിക്കും 6 മണിക്കും ഇടയിൽ 90 20 840 840 എന്ന നമ്പറിലേക്ക് കോൾ ചെയ്തിട്ടാണ് ഖുർആൻ ടെലിഗസിൽ പങ്കെടുക്കേണ്ടത്. അപ്പോൾ ശബ്ദം കേൾക്കുന്ന എല്ലാവരും അടുത്ത ആഴ്ച വിളിക്കുമല്ലോ അല്ലേ? ഇൻഷാല്ലാ. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത ദിവസം ഇതേ സമയത്ത് വീണ്ടും നമുക്ക് പുതിയ എപ്പിസോഡുമായിട്ട് കണ്ടുമുട്ടാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
1: മഷാല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇപ്പോൾ കേട്ടത് ഖുർആൻ ടെലി ക്വിസ്. ഇന്നത്തെ ഖുർആൻ ടെലി ക്വിസിൽ നമുക്കൊപ്പം ചേർന്നത് അംജദ് കാരക്കുന്ന്, അൻസിഫ് വേങ്ങര. ഖുർആൻ ടെലി ക്വിസ് നിയന്ത്രിച്ചത് ഹാഫിൽ ജാഫർ സലഫി.
2: نور على مر الزمان تألقا وأضاء للدنيا غريبا.
3: ആറാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ ലോക ചരിത്രത്തിൽ WWW വൈൻ വുമൺ വാർ, പെണ്ണിലും കള്ളിലും യുദ്ധത്തിലുമായി ജീവിതത്തെ ബന്ധിപ്പിച്ചിരുന്ന ഡാർക്ക് ഏജ് എന്ന് വിളിച്ചിരുന്ന ഒരു സമൂഹത്തെ ലോകത്ത് സമാനതകളില്ലാത്തൊരു സമൂഹമായി എങ്ങനെ പരിവർത്തിച്ചു എന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ്. 2% മാത്രം സാക്ഷരതയുണ്ടായിരുന്ന ഒരു ജനസമൂഹത്തെ എങ്ങനെയാണ് ലോകത്തിന്റെ ഗുരുക്കന്മാരായി പരിവർത്തിപ്പിച്ചത്, അതിന്റെ പിന്നിലുള്ള ചരിത്രം എന്താണ്, ചരിത്രപരമായി വട്ടപൂജ്യമായിരുന്ന അറേബ്യയിലെ ജനങ്ങൾ എങ്ങനെ പരിവർത്തിക്കപ്പെട്ടു, അവർ ചിന്തിക്കുവാനും അവർ അറിവ് നേടാനും ആരംഭിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിലൂടെയാണ് എന്ന തിരിച്ചറിവാണ് ഒന്നാമതായി നമുക്കുണ്ടാകേണ്ടത്. അറിവാർജിക്കാൻ അദ്ദേഹം തൻ്റെ അനുയായികളോട് ആവശ്യപ്പെട്ടു എന്നത് മാത്രമല്ല, അതിൻ്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും അവരെ പഠിപ്പിക്കുന്നതോടൊപ്പം അവർക്ക് അറിവ് പറഞ്ഞു കൊടുക്കാൻ കിട്ടിയ അവസരങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹ ഇൽമൻ, അറിവന്വേഷിച്ചു കൊണ്ടൊരാൾ ഒരു മാർഗത്തിൽ ഇറങ്ങിയാൽ, സഹ്ഹറല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അവന് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടവൻ, അക്ഷരാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുന്നവൻ, ആ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ട ഒരാൾ, അയാൾ അതിൽ നിന്ന് വിരമിക്കുന്നത് വരെ അള്ളാഹുവിൻ്റെ മാർഗത്തിലാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അറിവ് നേടുന്നവൻ്റെയും അറിവ് പറഞ്ഞു കൊടുക്കുന്നവൻ്റെയും ശ്രേഷ്ഠതയാണ് പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ബദർ ഇസ്ലാമിൻ്റെ ഒരു ടേണിംഗ് പോയിന്റാണ്. ആ ബദറിൽ ബന്ദിയാക്കി പിടിക്കപ്പെട്ട ശത്രുക്കൾ അവരോട് മോചനദ്രവ്യമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടത് എന്താണ്? തൻ്റെ സഹചാരികൾക്ക്, തൻ്റെ സ്വഹാബിമാർക്ക് അക്ഷരാഭ്യാസം പകർന്നു കൊടുക്കണം എന്നതാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിവ് അത് പഠിക്കുന്നതിൻ്റെയും അത് പഠിപ്പിക്കുന്നതിൻ്റെയും ശ്രേഷ്ഠതയും മഹത്വവുമാണ് ഇതെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം അറിവിലൂടെ മാത്രമേ ഏതൊരു സമൂഹത്തിനും പുരോഗതി കൈവരിക്കാനും സാംസ്കാരികമായ ഉന്നതി കൈവരിക്കാനും സാധിക്കുകയുള്ളൂ എന്നാണ് ഇസ്ലാമിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ അവരെല്ലാവരും അള്ളാഹുവിനോട് കൂടുതൽ തരണേ എന്ന് പ്രാർത്ഥിച്ച ഒരേ ഒരു വിഷയം മാത്രമേ ഉള്ളൂ. അത് അറിവാണ്. റബ്ബി സിദ്നി ഇൽമ, അള്ളാഹുവേ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്നാണ് അവർ കൂടുതലായി പ്രവാചകന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്നാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് അറിവ് നേടാനുള്ള മാർഗങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നമ്മുടെ മുമ്പിൽ വിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ഒരു വാതായനമാണ് നേർപ്പദം വാരികയിലൂടെ തുറന്നു വച്ചിരിക്കുന്നത്. അതിലൂടെ വായിക്കാനും പഠിക്കാനും അതേപോലെ തന്നെ മനനം ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുവഴി നമ്മുടെ വ്യക്തിജീവിതവും നമ്മുടെ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും പരിവർത്തിക്കപ്പെടേണ്ടതുണ്ട്. കാരണം സ്വർഗം ലഭിക്കുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ജീവിതം നയിക്കുന്നതിലൂടെ മാത്രമാണ് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വായനയിലൂടെ പഠനത്തിലൂടെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
4: പരിശുദ്ധ ഖുർആനിൻ്റെ 27-ാം അധ്യായം സൂറത്തുൻ നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അള്ളാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിൻ്റെ 27-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

0: ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടി മതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോയിലെ മധുരം ഖുർആൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ അങ്കബൂത്ത് 56 മുതൽ 59 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം കാരെ ഷെയ്ഖ് അബ്ദുൽ അസീസ് അൽ ഹക്കമി.
1: ഖുർആൻ, ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത്, ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റു വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുന്നത് വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും, ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും, ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത്

0: ലേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമ്മൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: أعوذ بالله من الشيطان.

0: ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടുകഴിഞ്ഞത് മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആനിലൂടെ വിശുദ്ധ ഖുർആനിലെ രണ്ടാമത്തെ അധ്യായം സൂറത്തു അൽ ബഖറ 284 മുതൽ 286 കൂടിയ വചനങ്ങളാണ് നാം ശ്രവിച്ചത്. നമുക്ക് മുൻപിൽ പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഇഷാം അൽ ഹറാസ്.
1: അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്, ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: തിരുത്താം പാരായണത്തിലെ അബദ്ധങ്ങൾ. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ. സൂറ മുർസലാത്ത് 1 മുതൽ 19 കൂടിയ വചനങ്ങൾ അവതരിപ്പിക്കുന്നത് ഹാഫിദ് അബ്ദുഷുക്കൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വിശുദ്ധ ഖുർആനിലെ 30-ാമത്തെ ജുസ് അമ്മ ജുസ് പൂർണ്ണമായിട്ടും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിലെ സൂറത്തുൻ നാസ് മുതൽ മുകളിലോട്ട് ചെറിയ ചെറിയ സൂറത്തുകൾ കഴിഞ്ഞ് സൂറത്തുൻ നബ വരെ പഠിച്ചു മനസ്സിലാക്കി. ഇനി 29-ാമത്തെ ജുസിലെ സൂറത്തുൽ മുർസലാത്ത്, ഈ സൂറത്താണ് ഇൻഷാ അള്ളാഹ് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. സൂറത്ത് മുർസലാത്ത് പാരായണം ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും വരാൻ സാധ്യതയുള്ള തെറ്റുകൾ വരാൻ സാധ്യതയുള്ള ഭാഗം മാത്രമാണ് കൂടുതലായിട്ട് വിശദീകരിച്ചുകൊണ്ട് പറയുക. ബാക്കിയെല്ലാം ഒരു സാധാരണ ഓതിപ്പോവുകയാണ് ഇൻഷാ അള്ളാഹ് ചെയ്യുന്നത്.

0: والجبال نصفت.
1: സൂറത്ത് മുർസലാത്തിലെ ഒന്നാമത്തെ ആയത്ത്.
0: വൽമുർസലാത്തി ഉർഫ,
1: ഇവിടെ വൽമുർസലാത്തി ഉർഫ എന്ന് ആവുന്നത് ശ്രദ്ധിക്കണം. ഐന് പകരം ഹംസ. അതുപോലെ തന്നെ ഉർഫ റാ എന്ന അക്ഷരത്തിന് സുക്കൂനാണ്. അത് പലപ്പോഴും ലൊമ്മ ആവാൻ സാധ്യതയുണ്ട്. അത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഉർഫ റാക്ക് സുക്കൂനാണ്, അത് ശ്രദ്ധിക്കണം. രണ്ടാമത്തെ ആയത്തിൽ
0: ഫൽആസിഫാതി അസ്ഫ.
1: ഫൽആസിഫാതി, ഇവിടെ സ്വാദിന് പകരം സീന്. ഫൽആസിഫാതി അസ്ഫ, രണ്ട് സ്ഥലത്തും സ്വാദാണ്, അവിടെ സീനാവുന്നത് ശ്രദ്ധിക്കണം. മൂന്നാമത്തെ ആയത്തിൽ
0: വന്നാശിറാതി നശ്റാ. വന്നാശിറാതി നശ്റാ,
1: നൂന്ന് ശബ്ദുണ്ട്, മണിക്കുക.
0: فَالْفَارِقَاتِ فَرْقًا.
1: فَالْفَارِقَاتِ فَرْقًا. فَرْقًا قَافِنْ بَغَرَمْ كَافَ آغُنَّدُ فَرْقًا إِنْغَنَ فَرْقًا إِذُ سَرْدِّكَنْدَ دَعْنَ അപ്പോൾ ഖാഫ് ഉച്ചരിക്കുമ്പോൾ തൊണ്ടയുടെ ഏറ്റവും മുകൾ ഭാഗം കഴിഞ്ഞ് ചെറുനാക്കിൻ്റെ അടുത്താണ്. അതിൻ്റെ മഖ്റജ് ഫൽ ഫാരി ഖാതി ഫർഖാ എന്ന് തന്നെ പറയുക.
0: ഫൽ മുൽഖിയാതി ദിക്റാ.
1: ദിക്റാ, ഇവിടെ കാഫിന് ഖൽഖല ചെയ്യരുത്, ദിക്റാ എന്നാണ് പറയേണ്ടത്.
0: ഉദ്റൻ ഔ നുദ്റാ. ഉദ്റൻ ഔ നുദ്റാ,
1: ഐന് പകരം ഹംസ. ഉദ്റൻ ഔ നുദ്റാ, ഉദ്റൻ എന്നല്ല പറയേണ്ടത്,
0: ഉദ്റൻ. ഉദ്റൻ ഔ നുദ്റാ.
1: ഇന്നമാ തുഅദൂന ലവാഖിഉ. ഇതിൽ ലവാഖിഉ വഖഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക.
0: ഫഇദൻ നുജൂമു തുമിസത്.
1: ഫഇദൻ നുജൂമു തുമിസത്. തോ തുമിസത്, അവിടെ തോ ആണ്. ഇവിടെ അധികവും നമ്മളിൽ തുമിസത് എന്നേ വരികയുള്ളൂ. തുമിസത്, ഇത് പൂർണ്ണമായിട്ടും തെറ്റാണ്. അപ്പോൾ തുമിസത് ത്വാഇന് ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലോട്ട് ഉയർന്നു വരുന്ന രൂപത്തിലാവണം.
0: വഇദസ്സമാഉ ഫുരിജത്. വഇദസ്സമാഉ ഫുരിജത്. വഇദൽ ജിബാലു നുസിഫത്. വഇദർ റുസുലു ഉഖിതത്. വഇദർ റുസുലു ഉഖിതത്.
1: ഇവിടെ പതിനൊന്നാമത്തെ ആയത്തിൽ ഉഖിതത് എന്ന പദത്തിന് ഖാഫിൽ ശബ്ദാണ്. അത് പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം. ഒരിക്കലും ഉഖിതത് എന്ന് പറയരുത്. കാഫിന് ശബ്ദ് കൊടുത്തുകൊണ്ട് വായിക്കരുത്. ഉഖിതത് ഖാഫിന് ആണ് ശബ്ദ്.
0: വഇദർ റുസുലു ഉഖിതത് ലിഅയ്യി യൗമിൻ ഉജ്ജിലത്.
1: ഇവിടെ ലിഅയ്യി യൗമിൻ ഉജ്ജിലത്. ഉജ്ജിലത് ജീമിന് ശബ്ദുണ്ട്, അതിനെ പ്രത്യേകം എടുത്തു കാണിക്കണം. ഉജ്ജിലത്.
0: ലിഅയ്യി യൗമിൻ ഉജ്ജിലത്. ലിയൗമിൽ ഫസ്ലി വമാ അദ്റാക മാ യൗമുൽ ഫസ്ല്.
1: രണ്ട് സ്ഥലത്തും ഫസ്ൽ. ഫസ്ലിന് സ്വാദാണ്, സ്വാദിന് പകരം സീനാവുന്നത് പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഫസ്ല്, ഫസ്ല് എന്നാണ് പറയേണ്ടത്.
0: ലിയൗമിൽ ഫസ്ല്. وَمَا أَدْرَاكَ مَا أَدْرَا. أَدْرَا
1: رَائِنَ കനപ്പിക്കണം, തഫ്ഹീം ചെയ്യണം.
0: أَدْرَاكَ,
1: അത് أَدْرَاكَ എന്നല്ല പറയേണ്ടത്.
0: أَدْرَاكَ. وَمَا أَدْرَاكَ مَا يَوْمُ الْفَصْلِ.

ഇവിടെ വൈലു യൗമ ലുൻ ലാമമേൽ വമ്മു തൻവീൻ, ശേഷം യാ വന്നാൽ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇത് ആം നാഖുസാണ് ചെയ്യേണ്ടത്. ആ ലാമിനെ, ലാമമേൽ ഉള്ള തൻവീനിനെ യാഇലേക്ക് ഇദ്ഗാം ചെയ്യണം, അഥവാ കൂട്ടി ലയിപ്പിക്കണം. അപ്പോൾ അവിടെ യ എന്ന അക്ഷരത്തിന് ശദ് വരുന്നതാണ് പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ യൗമ ഇദില്ലിൽ, ദില്ലിൽ, അവിടെ ദിൻ ലിൽ എന്ന് വായിക്കരുത്, വൈലു യൗമ ഇദില്ലിൽ എന്നാണ് വായിക്കേണ്ടത്. വൈലു യൗമ ഇദില്ലിൽ മുകദ്ദിബീൻ അലം നുഹ്ലിക്കിൽ അവ്വലീൻ. ഇവിടെ അലം നുഹ്ലിക്കി എന്നല്ല പറയേണ്ടത്, അലം നുഹ്ലിക്കി അല്ല, അലം നുഹ്ലിക്കിൽ, അലം നുഹ്ലിക്കിൽ അവ്വലീൻ, അലം നുഹ്ലിക്കിൽ ഔ

0: ഇവിടെ നുത്ബിഉ എന്നാണ്, നുത്ബിഉ എന്ന് പറയരുത്, നുത്ബിഉ. ത എന്ന അക്ഷരത്തിന് തഇന് സുക്കൂൻ വരുമ്പോൾ അതിന് കലകല ചെയ്യാൻ പാടില്ല. നുത്ബിഉ. ثم نتبعهم الآخرين ഇവിടെ അതുപോലെ തന്നെ ഐനിന് ലൊമ്മാണ്, നുത്ബിഉ എന്നാണ്. നുത്ബിഉഹുമുൽ എന്ന് പറയരുത്, നുത്ബിഉഹുമുൽ. അത് ഐനിന് സുക്കൂനാവുമ്പോൾ അത് തെറ്റും, തെറ്റാണ്. നുത്ബിഉഹുമുൽ, നുത്ബിഉ ഐനിന് ലൊമ്മ കൊടുത്തുകൊണ്ട് തന്നെ വായിക്കണം. പതിനെട്ടാമത്തെ ആയത്തിൽ
1: كذلك نفعل بالمجرمين كذلك نفعل بالمجرمين نفعل

നേരത്തെ പറഞ്ഞതുപോലെ ലാമമേൽ വമ്മു തൻവീനാണ്, ശേഷം യാ. ഇങ്ങനെയാവുമ്പോൾ ഇത് ഗാം നാഖിസ് എന്ന നിയമമാണ് അവിടെ ചെയ്യേണ്ടത്. ആൽ തൻവീനിനെ യാഇലേക്ക് ഇത് ഗാം ചെയ്ത് കൂട്ടിലയിപ്പിച്ചുകൊണ്ട് ഉന്നത്തോടുകൂടി വായിക്കണം. വൈലുയൗമഇദിൽ ലിൽ മുകദ്ദിബീൻ. ഈ ഭാഗം ഒന്നുകൂടെ ഓതാം.

0: സൂറത്തുൽ മുർസലാത്തിലെ ബാക്കി ഭാഗം ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാക്കുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ അത്തഹസീൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറത്തുൽ മുർസലാത്തിലെ 1 മുതൽ 19 കൂടിയ വചനങ്ങൾ പാരായണം ചെയ്യാനാണ് ഇന്നത്തെ അത്തഹസീൻ പ്രോഗ്രാമിലൂടെ നാം പഠിച്ചു കഴിഞ്ഞത്. അവതരിപ്പിച്ചത് ഹാഫിദ് അബ്ദുൽ ശുക്കൂർ.
2: പ്രിയ ശ്രോതാക്കളിപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ 500.

0: പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
1: വിശുദ്ധ ഖുർആൻ പഠനത്തിനായി പീസ് റേഡിയോ ഒരുക്കുന്ന സമ്പൂർണ്ണ സമഗ്രമായ പഠന പദ്ധതിയാണ് അന്നൂർ ഖുർആൻ പഠന പദ്ധതി. അന്നൂറിന്റെ 16-ാമത്തെ മൊഡ്യൂളിൽ 18-ാമത്തെ ക്ലാസ്സിലേക്കാണ് ഇന്ന് നാം പ്രവേശിക്കുന്നത്. ഖുർആനിന്റെ അവതരണം എന്തിന്? ക്ലാസ് എടുത്തുകൊണ്ട് അബ്ദുൽ ജബ്ബാർ മദീനി നമുക്കൊപ്പം ചേരുന്നു.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വബിഹി നസ്തഈൻ വസല്ലല്ലാഹു വസല്ലമ വബാറക അല നബീനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ ഫുമ്മ അമ്മാ ബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ നോമിൻ്റെ ആയത്തുകളുമായി ബന്ധപ്പെട്ട് ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ എന്ന ആയത്തിൻ്റെ ഭാഗമാണ് പഠിച്ചു വരുന്നത്. റമദാൻ മാസം, അതിൽ വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടു എന്നതാണ് ഈ തുടക്കത്തിൻ്റെ തേട്ടവും ആശയവും. റമദാനിൽ ഇത് എന്ന് അവതീർണമായി എന്നതാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു വെച്ചത്. എങ്ങനെയാണ് ഈ അവതീർണത, അതാണ് ഈ തുടക്കത്തിൽ നമ്മൾ ഇൻഷാല്ലാ പഠിക്കുന്നത്. നമ്മുടെ വചനം ഈ 185-ാം വചനമാണ്. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആനു ഹുദൻ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽഫുർഖാൻ എന്ന് തുടങ്ങിയുള്ള വിശാലമായ വചനം. അതിൽ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഈ ഭാഗമാണ് പറഞ്ഞു വന്നത്. അപ്പോഴാണ് എന്ന അവതീർണമായി എന്ന് പഠിച്ചത്. ഇനി ഇതെങ്ങനെ അവതീർണമായി? അതൊരു പ്രധാന വിഷയമാണ്. ചിലർക്കുണ്ടായേക്കാവുന്ന ആശയക്കുഴപ്പങ്ങൾ ഇവിടെ തീർത്തു പോകേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി സല്ലം തങ്ങൾക്ക് 40 വയസ്സ് പൂർത്തിയായ സമയം ജബൽ അന്നൂറിൽ ഹിറയിൽ, ഹിറ ഗുഹയിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മനമിറങ്ങി തിരുസവിധത്തിൽ വന്ന് വിശുദ്ധ ഖുർആന്റെ ആദ്യ വചനങ്ങൾ 5 അത് ഓതി തിരുദൂതരെ പഠിപ്പിച്ചു. അതൊരു വലിയ സംഭവമാണ്. പക്ഷേ തിരുനബിക്ക് വിശുദ്ധ ഖുർആൻ അവതരണം തുടങ്ങിയത് അപ്പോഴാണ്, അവിടെയാണ്. സൂറത്തുൽ അലഖിലെ 5 ഇഖ്റാ ബിസ്മി റബ്ബിക അല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റാ വറബ്ബുകൽ അക്രമുൽ ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. ഈ 5 അതോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിയായി, പ്രവാചകത്വം ലഭിച്ചു. പിന്നെ നാളുകൾ വഹ്യ് നിലച്ചു. തുടർന്ന് സൂറത്തുൽ മുദ്ദസ്സിറിലെ 5 അവതരിപ്പിച്ചു. അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ 40-ാമത്തെ വയസ്സ് പൂർത്തിയായി ഈ 5 അവതീർണമായതിനു ശേഷം വിശുദ്ധ മക്കയിൽ ജബലന്നൂറിൽ ഹിറയുടെ പരിസരത്ത് വെച്ച്. യാ അയ്യുഹൽ മുദ്ദസ്സിർ قم فأنذر وربك فكبر وثيابك فطهر والرجز فاهجر. ഇതായിരുന്നു പ്രസ്തുത 5. ഇതോടുകൂടി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം റിസാലത്തിനാൽ അനുഗ്രഹിക്കപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റസൂലുമായി. വിശുദ്ധ ഖുർആനിന്റെ അവതീർണത എങ്ങനെ? അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത് ഇങ്ങനെയായിരുന്നു എന്ന് നമ്മൾ തുടക്കത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒപ്പം ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആനു, വിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ടു. അങ്ങനെയുള്ള മാസമാകുന്നു റമദാൻ മാസം. വിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ടതാണ് ആരിൽ നിന്ന്? അള്ളാഹുവിൽ നിന്ന്. ആയിറക്കി അർറൂഹുൽ അമീൻ വഇന്നഹു ലതൻസീലു റബ്ബിൽ ആലമീൻ നസല ബിഹി അർറൂഹുൽ അമീൻ അലാ ഖൽബിക ലതകൂന മിനൽ മുൻദിരീൻ ബിലിസാനിൻ അറബിയ്യിൻ മുബീൻ. അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തു ശുഅറയിൽ പറഞ്ഞു, വിശുദ്ധ ഖുർആൻ ലോകരുടെ റബ്ബായ അള്ളാഹുവിന്റെ അവതീർണതയാകുന്നു, അള്ളാഹുവിൽ നിന്ന് അവതീർണമാകുന്നു. നസല ബിഹി അർറൂഹുൽ അമീൻ, അതുകൊണ്ട് ഇറങ്ങിയത് വിശുദ്ധ വിശ്വസ്ത ആത്മാവായ മലക്ക് ജിബ്രീലാണ്. ഇറങ്ങിയത് അലാ ഖൽബിക്, അങ്ങയുടെ ഹൃദയത്തിലേക്കാണ്. ലിതകൂന മിനൽ മുൻദിരീൻ, അങ്ങ് തങ്ങൾ അഭിസംബോധന ഇതെല്ലാം പറയുകയാണ്. മുന്നറിയിപ്പുകാരൻ ആകുന്നതിന് വേണ്ടി വിശുദ്ധ ഖുർആൻ ബിലിസാനിൻ അറബിയിൻ മുബീൻ, സ്പഷ്ടവും വ്യക്തവുമായ അറബി ഭാഷയിലാകുന്നു എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. അപ്പോ റമദാൻ മാസത്തിൽ ഇങ്ങനെയാണ് വിശുദ്ധ ഖുർആന്റെ അവതീർണത തിരുദൂതരിലേക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ ഇവിടെ അൽ ഖുർആൻ എന്നാണ് പറഞ്ഞത്, വിശുദ്ധ ഖുർആൻ. അത് വിശുദ്ധ ഖുർആൻ മൊത്തത്തിലാണോ, അതല്ല ഖുർആനിൽ നിന്ന് ഏതാനും സൂക്തങ്ങളാണോ? അവിടെ ചില വിഷയങ്ങൾ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. വിശുദ്ധ റമദാൻ മാസത്തിൽ ലൈലത്തുൽ ഖദറിൽ, ലൈലത്തുൻ മുബാറഖത്ത് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട രാവിൽ വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ്. റമദാനിൽ വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടു എന്നുള്ളതിന് നമ്മുടെ ഈ വചനം സാക്ഷിയാണ്. ഖദറിന്റെ രാവിൽ, ലൈലത്തുൽ ഖദറിൽ ഇറങ്ങി എന്നതിന് ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ എന്ന ആയത്ത് സാക്ഷിയാണ്. ലൈലത്തുൽ ഖദറിൽ തീർച്ചയായും നാം വിശുദ്ധ ഖുർആനെ അവതരിപ്പിച്ചിരിക്കുന്നു. ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറകത്തിൻ, സൂറത്തു ദുഖാനിലെ മഹൽ വചനം, ഏഴാമത്തെ വചനം. അനുഗ്രഹീത രാവിൽ വിശുദ്ധ ഖുർആനെ നാം അവതരിപ്പിച്ചിരിക്കുന്നു. അപ്പൊ റമദാനിൽ ലൈലത്തുൽ ഖദറിൽ, അത് ലൈലത്തുൽ മുബാറകത്താണ്, അനുഗ്രഹീത രാവാണ്, അതിൽ വിശുദ്ധ ഖുർആനെ ഇറക്കി എന്നാണ്. അപ്പൊ ഇവിടെ ഒരു ചോദ്യം, റമദാൻ അല്ലാത്ത മാസങ്ങളിലും വിശുദ്ധ ഖുർആൻ അവതീർണമായിട്ടുണ്ടല്ലോ. ഷവ്വാലിൽ ഇറങ്ങിയതുണ്ട്, ദുൽഖാദയിലും ദുൽഹിജ്ജയിലും മുഹറമിലും സഫറിലും റബീഉലും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ റമദാനിൽ ഇറങ്ങി അവതരിച്ചു, ഖദറിന്റെ രാവിൽ അവതരിപ്പിച്ചു എന്ന് പറയുമ്പോൾ അതെങ്ങനെ ശരിയാകും? അവിടെ ഒരു സംഭാഷണം നമുക്ക് മനസ്സിലാക്കാനുണ്ട്. അതിയ ഇബ്നുൽ അസ്വദ്, താബിഈങ്ങളിൽ സുപ്രസിദ്ധനാണ് അതിയ, അദ്ദേഹം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, എന്റെ ഹൃദയത്തിൽ ഒരു സംശയം ഉടലെടുത്തു. ഏത് വിഷയത്തിൽ? ഫീ ഖൗലില്ലാഹി തആല ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ എന്ന വചനത്തിന്റെ വിഷയത്തിൽ. അതേപോലെ ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ എന്ന വചനത്തിന്റെ വിഷയത്തിൽ, അപ്രകാരം ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറകത്തിൻ എന്ന ആയത്തിന്റെ വിഷയത്തിൽ, ഈ മൂന്നായത്തുകളുടെ വിഷയത്തിൽ സംശയം. എന്താ സംശയം? വഖദ് ഉൻസില ഫീ ഷവ്വാൽ, വിശുദ്ധ ഖുർആൻ ഷവ്വാലിൽ ഇറങ്ങിയിട്ടുണ്ട്, വദിൽ ഖിഅദ ദിൽഖാദയിൽ ഇറങ്ങിയിട്ടുണ്ട്, വദിൽ ഹിജ്ജ ദുൽഹിജ്ജയിൽ ഇറങ്ങിയിട്ടുണ്ട്, വൽ മുഹറം മുഹറമിലും, വസഫർ സഫറിലും, വ ഷഹ്രി റബീഉൽ അവ്വൽ റബീഉൽ അവ്വലിലും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ പിന്നെന്താണ്? റമദാനിൽ ഇറക്കപ്പെട്ടു, ലൈലത്തുൽ ഖദർ റമദാനിലെ രാത്രിയാണ്, അതിലിറക്കപ്പെട്ടു. ലൈലത്തുൽ മുബാറക് ഈ അനുഗ്രഹീത രാത്രി റമദാന്റെ രാത്രിയാണ്, അതിലിറക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അതിൽ മാത്രമാണ് ഇറങ്ങിയത്? അതാണ് അതിയ ഇബ്നുൽ അസ്വദിന്റെ ചോദ്യം. അപ്പൊ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അദ്ദേഹത്തോട് പറഞ്ഞു, ഇന്നഹു ഉൻസില ഫീ റമദാൻ, വിശുദ്ധ ഖുർആൻ റമദാനിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വഫി ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദറിൽ ഇറക്കപ്പെട്ടിട്ടുണ്ട്. വഫി ലൈലത്തിൻ മുബാറകത്തിൻ, ആ അനുഗ്രഹീത രാവിൽ ഇറക്കപ്പെട്ടിട്ടുണ്ട്. എങ്ങനെ? ജുംലത്തൻ വാഹിദത്തൻ, വിശുദ്ധ ഖുർആൻ മൊത്തത്തിൽ. സുമ്മ ഉൻസില ബഅദ ദാലിക അല മവാഖിഇ നുജൂമി റിസ്ലൻ ഫി ഷുഹൂരി വൽ അയ്യാം, പിന്നീട് അതിനുശേഷം മാസങ്ങളിലും ദിനങ്ങളിലുമൊക്കെയായി ഖണ്ഡശയായി വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അതിയയോട് പ്രതികരിച്ചത്. ഇമാം ബൈഹഖി അദ്ദേഹത്തിന്റെ അൽ അസ്മാ വസിഫാത്, അതേപോലെ ഇമാം അത്തബരി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ, ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ, ഇബ്നു അബി ഹാതിം മർദവൈഹി തുടങ്ങിയവരൊക്കെ തഫ്സീറുകളിൽ ഉദ്ധരിച്ച ഒരു അസറാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഈ ഒരു അസർ, അതിയയുമായിട്ടുള്ള ഈ സംഭാഷണം. ഇബ്നു അബ്ബാസിൽ നിന്ന് മറ്റൊരു നിവേദനം ഇപ്രകാരമുണ്ട് ഈ വിഷയത്തിൽ. ഫുസിലൽ ഖുർആനു മിന ദിക്രി, ദിക്രിൽ നിന്ന് ഖുർആൻ അടർത്തപ്പെട്ടു, എടുക്കപ്പെട്ടു. ഫവൂദി ആഫി ബൈത്തിൽ ഇസ്സതി ഫി സമാഇ ദുനിയ, പിന്നീട് അസ്സമാഉ ദുനിയയിൽ ബൈത്തുൽ ഇസ്സയിൽ ഖുർആൻ വെക്കപ്പെട്ടു. അസ്സമാഉ ദുനിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത ആകാശം, അതിൽ ബൈത്തുൽ ഇസ്സയിൽ വെക്കപ്പെട്ടു എന്നാണ്. ഞാൻ വിശദീകരിക്കാം. ഫജഅല ജിബ്രീലു അലൈഹി സലാം യുൻസിലുഹു അലൻ നബി സല്ലല്ലാഹു അലൈഹി സല്ലം വയുറത്തിലുഹു തർതീല, അതിൽ പിന്നെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി സല്ലം തിരുനബി സല്ലല്ലാഹു അലൈഹി സല്ലം മാതങ്ങൾക്ക് വിശുദ്ധ ഖുർആൻ ഇറക്കി തുടങ്ങി, വിശുദ്ധ ഖുർആൻ ഓതി നൽകുകയും ചെയ്തു തുടങ്ങി. ഇതാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ നിവേദനം. ഇമാം ഹാകിം മുസ്തദ്റക്കിൽ റിപ്പോർട്ട് ചെയ്തു, ഹാകിമും ദഹബിയും ഒക്കെ ഇത് സഹീഹ് എന്ന് വിശേഷിപ്പിച്ചു, മറ്റു പല പണ്ഡിതന്മാരും. ഇവിടെ വിശുദ്ധ ഖുർആന്റെ അവതീർണത അത് രണ്ട് തരത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, പഠിപ്പിക്കപ്പെടുന്നത്. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഇവിടെ ഉൻസില ഫീഹി റമദാനിൽ അവതരിപ്പിക്കപ്പെട്ടു, ഇറക്കപ്പെട്ടു എന്നാണ് അരി വിശുദ്ധ ഖുർആൻ. അത് രണ്ട് രീതിയിൽ, ഒന്ന് ജുംലത്തൻ വാഹിദത്തൻ മൊത്തത്തിൽ, രണ്ട് റിസ്ലൻ അല മവാഖിഇ നുജൂം അല്ലെങ്കിൽ മുഫറഖൻ ഖണ്ഡശയായിട്ട് നജ്മൻ നജ്മൻ അങ്ങനെയൊക്കെ പ്രയോഗം കാണാം. ഒരായത്ത് അല്ലെങ്കിൽ ഒന്നിലധികം ആയത്തുകൾ അല്ലെങ്കിൽ ഒരു സൂറത്ത് എന്ന നിലക്ക് ദിനരാത്രങ്ങളിൽ ആഴ്ചകളിൽ മാസങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മാതങ്ങൾക്ക് 23 വർഷങ്ങളിലായിട്ട് അവതരിപ്പിക്കപ്പെട്ട അവതരണം, അതാണ് മറ്റൊരു അവതരണം. മുഫറക്കായിട്ടുള്ള അവതരണം അല്ലെങ്കിൽ നജ്മൻ നജ്മൻ അല്ലെങ്കിൽ റിസ്ലൻ എന്നൊക്കെ ഇതിനാണ് പറയുന്നത്, അല്ലെങ്കിൽ അല മവാഖിഇ നുജൂം ഖണ്ഡശയായിട്ട് അവതരിപ്പിക്കപ്പെട്ട അവതീർണത. ഈ ഷഹ്ർ റമദാനിൽ ഖുർആൻ ഇറക്കപ്പെട്ടു എന്ന് പറഞ്ഞതിന് രണ്ട് രീതിയിൽ അതിൻ്റെ അവതീർണത ഉണ്ടായിട്ടുണ്ട്. ഒന്ന്, മൊത്തത്തിലുള്ള ഖുർആന്റെ അവതീർണത. ഇബ്നു ഹജർ റഹിമഹുല്ലാഹു ഫതഹുൽ ബാരിയിൽ, ലാ ഖിലാഫ അന്നൽ ഖുർആന ഉൻസില മിനൽ ലൗഹിൽ മഹ്ഫൂദി ലൈലത്തുൽ ഖദരി ജുംലതൻ വാഹിദതൻ ഫവുദിയ ഫീ ബൈത്തിൽ ഇസ്സതി ഫീ സമാഇ ദുനിയ, അല്ലോഹുൽ മഹ്ഫൂദിൽ നിന്ന് ലൈലത്തുൽ ഖദറിൽ ഖുർആൻ ജുംലതൻ വാഹിദതൻ ഒന്നിച്ച് മൊത്തത്തിൽ അവതരിപ്പിക്കപ്പെടുകയും എന്നിട്ട് സമാഉ ദുനിയയിൽ സപ്തവാനങ്ങളിൽ നമ്മളോട് ഏറ്റവും അടുത്ത ആകാശത്തിലെ ബൈത്തുൽ ഇസ്സയിൽ അത് വെക്കപ്പെട്ടു, ലോഹയിൽ നിന്നെടുത്ത് ബൈത്തുൽ ഇസ്സയിൽ വെക്കപ്പെട്ടു, അതിൽ അഭിപ്രായ വ്യത്യാസമേ ഇല്ല എന്നാണ് ഇബ്നു ഹജർ പറയുന്നത് റഹിമഹുല്ല. പിന്നെ ബൈത്തുൽ ഇസ്സയിൽ നിന്ന് സുമകാന ജിബ്രീൽ അലൈഹിസ്സലാം യൻസിൽ ബിഹി നജ്മൻ നജ്മൻ ഫിൽ അവാമിരി വൻ നവാഹി വൽ അസ്ബാബ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അതുമായി മാനമിറങ്ങി ഖണ്ഡശയായി കൽപ്പനകളിൽ വിരോധങ്ങളിൽ കാരണങ്ങളിലൊക്കെയായി വദാലിക ഫി ഇശ്രീ നസന, അത് 20 വർഷങ്ങളിൽ അങ്ങനെ വിശുദ്ധ ഖുർആൻ പിന്നീട് ഖണ്ഡശയായി അവതരിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ്. ഇതിൽ അഭിപ്രായ വ്യത്യാസമില്ല എന്നാണ് ഇബ്നു ഹജർ പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഹുവ സഹീഹുൽ മുഅ്തമദ്, വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടു എന്നതിൽ അവലംബിക്കപ്പെടുന്ന സഹിഹായ നിലപാട് അഭിപ്രായം ഇതാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അസുയൂത്തി അൽ അസഹുൽ അഷ്ഹറു, ഏറ്റവും ശരിയായതും പ്രസിദ്ധവുമായ അഭിപ്രായം ഇതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് വിശുദ്ധ ഖുർആൻ ഈ അവതരിപ്പിക്കപ്പെട്ട വിഷയത്തിൽ. അപ്പോൾ വിശുദ്ധ ഖുർആൻ മൊത്തത്തിൽ ഇറങ്ങുക എന്നുള്ളത് ഉണ്ടായിട്ടുണ്ട്, പിന്നെ ഖണ്ഡശയായി അവതരിപ്പിക്കപ്പെടുക എന്നുള്ളതും ഉണ്ടായിട്ടുണ്ട്. മൊത്തത്തിൽ ഇറങ്ങി എന്നുള്ളതിന്റെ തെളിവ് നമ്മുടെ ഈ ആയത്താണ്. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസം. പിന്നെ സൂറത്തു അൽ ഖദറിലെ ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ എന്ന ആയത്തും സൂറത്തു ദുഖാനിലെ ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക എന്ന് പറയുന്ന ആയത്തും, ഈ മൂന്ന് ആയത്തുകൾ വിശുദ്ധ ഖുർആൻ മൊത്തത്തിൽ അവതരിപ്പിക്കപ്പെട്ടതിനെ അറിയിക്കുന്ന ആയത്തുകളാണ്. എന്നാൽ ഖണ്ഡശയായി അവതരിപ്പിക്കപ്പെട്ടു എന്നത് അറിയിക്കുന്ന ആയത്തുകൾ ഒന്ന് സൂറത്തുൽ ഇസ്രായിലെ 106 വചനം, വഖുർആനം ഫറഖ്നാഹു ലിതഖറഅഹു അലന്നാസി അലാ മുക്സിൻ വനസൽനാഹു തൻസീല. ഖുർആനെ ഫറഖ്നാഹു, നാം വേർപ്പെടുത്തി ഖണ്ഡശയാക്കി അവതരിപ്പിച്ചു എന്നല്ല പറയാണ്. അതിൽ തഖറഅഹു അലന്നാസി അലാ മുക്സിൻ, കാലതാമസമെടുത്ത് ജനങ്ങൾക്ക് താങ്കൾ അത് ഓതി നൽകുന്നതിന് വേണ്ടി. വനസൽനാഹു തൻസീല, വിശുദ്ധ ഖുർആനെ ഇവ്വിധം നാം പ്രത്യേക രീതിയിൽ അവതരിപ്പിച്ചിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വതാല പറയാണ് അവിടെ. അതേപോലെ സൂറത്തുൽ ഫുർഖാനിലെ വചനം, വഖാലല്ലദീന കഫറു ലൗലാ നുസ്സില അലൈഹിൽ ഖുർആൻ ജുംലത്തൻ വാഹിദ, സത്യനിഷേധികൾ പറഞ്ഞു തിരുദൂതന്നെ എന്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ മൊത്തത്തിൽ ഒന്നിച്ച് ഇറക്കപ്പെടുന്നില്ല. അപ്പൊ അല്ല പറയാണ് കെദാലിക്ക്, അതായത് മൊത്തത്തിൽ ഇറക്കാതെ ഖണ്ഡശയായി ഇതിനെ തിരുദൂതർക്ക് അവതരിച്ചത്, ലിനുസബ്ബിത ബിഹി ഫുആദക, താങ്കളുടെ ചേതന മനസ്സ് വിശുദ്ധ ഖുർആൻ കൊണ്ട് ഉറപ്പിക്കാനും സ്ഥൈര്യപ്പെടാനും. ഉറത്തൽനാഹു തർതീല, നാം അതിനെ പ്രത്യേക രീതിയിൽ നാം താങ്കൾക്ക് ഓതിത്തരികയും ചെയ്തിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വതാല പറയാണ്. അപ്പൊ ഇവിടെ ഈ രണ്ട് വചനങ്ങൾ അറിയിക്കുന്നത് വിശുദ്ധ ഖുർആൻ ഖണ്ഡശയായി അവതരിപ്പിച്ചതിനെയാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് ജിബ്രിൽ അലൈഹിസ്സലാത്തു വസ്സലാമയിലൂടെയുള്ള അവതീർണതയാണ്. ഇവിടെ നമുക്ക് പഠിക്കാനുള്ള പാഠം, വിശുദ്ധ ഖുർആനിന് രണ്ട് തരത്തിലുള്ള അവതീർണത, ഒന്ന് മൊത്തത്തിലുള്ള അവതീർണത, മറ്റൊന്ന് ആ മൊത്തത്തിൽ അവതീർണമായതിൽ നിന്ന് പിന്നെ ഖണ്ഡശയായിട്ടുള്ള അവതീർണത. മൊത്തത്തിലുള്ള അവതീർണതയും ഖണ്ഡശയായി കുറച്ച് അല്പാൽപമായിട്ടുള്ള അവതീർണതയും, അതിൽ ആദ്യത്തെ അവതീർണത തുടക്കം, അത് വിശുദ്ധ റമദാൻ മാസത്തിലായിരുന്നു. ഇഖ്റാ ബിസ്മി സൂറയുടെ തുടക്കത്തിൽ 5 വചനങ്ങൾ, അതിറങ്ങിയത് റമദാൻ മാസത്തിൽ ലൈലത്തുൽ ഖദറിൽ. ആ രാവാകുന്നു ലൈലത്തുൽ മുബാറക, അനുഗ്രഹം അരുളപ്പെട്ട രാവ്. അല്ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് അസ്സമാ ഉദ്ദുന്യയിലെ ബൈത്തുൽ ഇസ്സയിലേക്ക് അവതരീർണമായി എന്നുള്ളതാണ്. അല്ലൗഹുൽ മഹ്ഫൂദ് സംരക്ഷിക്കപ്പെട്ട ലൗഹാണ് അല്ലൗഹുൽ മഹ്ഫൂദ്, അതിലാണ് ഈ ഉലകത്തിൽ നടക്കാനുള്ളതെല്ലാം അള്ളാഹു അറിഞ്ഞു. അറിഞ്ഞത് അള്ളാഹു സുബ്ഹാനഹു വതാല രേഖപ്പെടുത്തി അള്ളാഹു തൂലികയെ സൃഷ്ടിച്ച ആ നാളിൽ. ഇന്ന അവ്വലമാ ഖലഖല്ലാഹുൽ ഖലമ ഖാല ലഹു ഉക്തുബ്, അള്ളാഹു തൂലികയെ പടച്ച ആദ്യ നാളിൽ തൂലികയോട് എഴുതാൻ പറഞ്ഞു. എന്തെഴുതണം? മഖാദീറു സമാവാതി വൽ അർദ്, വാനങ്ങളിൽ ഭുവനങ്ങളിൽ നടക്കാനിരിക്കുന്നതെല്ലാം എഴുതാൻ പറഞ്ഞു. അത് എഴുതിയ രേഖയാണ് അല്ലൗഹ് അൽ മഹ്ഫൂദ്. അത് നിർമ്മിക്കപ്പെട്ട ദ്രവ്യം ഏത് മരമാണോ ഇരുമ്പാണോ സ്വർണമാണോ വെള്ളിയാണോ മറ്റെന്തെങ്കിലും ലവണങ്ങളോ മൂലകങ്ങളോ മറ്റെന്തെങ്കിലും വസ്തുക്കളാണ് ഇതൊന്നും നമുക്കറിയില്ല. പക്ഷെ അല്ലൗഹുൽ മഹ്ഫൂദ് ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതിലാണ് വിഷയങ്ങളും വിധികളും അല്ലാഹു സുബ്ഹാനഹു വതാല രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആ അല്ലൗഹുൽ മഹ്ഫൂദ് അത് ആർക്കും കൈകടത്താനോ അതിൽ മാറ്റത്തിരുത്തൽ വരുത്താനോ ഏറ്റാനോ കുറക്കാനോ കഴിയാത്ത വിധം അത് അൽ മഹ്ഫൂദ്, സുരക്ഷിതമാണ്. ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറഞ്ഞു, ഇന്നൽ മക്തൂബ ഫിൽ ലൗഹിൽ മഹ്ഫൂദി ലാ യതഗയ്യറു അബദൻ, അല്ലൗഹുൽ മഹ്ഫൂദിൽ എഴുതപ്പെട്ടത് ഒരിക്കലും അതിൽ മാറ്റം സംഭവിക്കുകയില്ല എന്നുള്ളതാണ്. അള്ളാഹു അതിൽ രേഖപ്പെടുത്തിയതെന്തോ അത് ഈ ഉലകത്തിൽ പുലരും. അള്ളാഹു സുബ്ഹാനഹു വതാല പോലും, അള്ളാഹു ഫഅലുൽ ലിമാ യുരീദ്, താൻ ഉദ്ദേശിക്കുന്നത് യഥേഷ്ടം പ്രവർത്തിക്കുന്നവനാണ്. അള്ളാഹുവിന്റെ പരിപൂർണ അറിവിനാൽ അള്ളാഹു അതിൽ രേഖപ്പെടുത്തിയതിനാൽ അതിൽ മാറ്റം വരുത്തൂല, മാറ്റം സംഭവിക്കൂല. വിധിയായി എഴുതപ്പെട്ടത് ലൗഹിൽ മാറ്റം വരുത്തപ്പെടുന്ന അവസ്ഥയല്ല. പക്ഷെ മലക്കുകളെ അള്ളാഹു സുബ്ഹാനഹു വതാല ഏൽപ്പിച്ചതിൽ അള്ളാഹു സുബ്ഹാനഹു വതാല മാറ്റലുകളും തിരുത്തലുകളും ഒക്കെ അള്ളാഹുവിന്റെ അറിവിന്റെ നീതിയുടെ തേട്ടത്തിനനുസരിച്ച് യുക്തിയുടെ തേട്ടത്തിനനുസരിച്ച് ഉണ്ടായേക്കാം എന്നുള്ളതാണ്. അള്ളാഹു താൻ ഉദ്ദേശിക്കുന്നത് അത് മായിക്കും, താൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹു സ്ഥിരപ്പെടുത്തുകയും ചെയ്യും. അത് അല്ലൗഹുൽ മഹ്ഫൂദിലല്ല, അള്ളാഹു അല്ലൗഹിനെ കുറിച്ച് പറഞ്ഞത് അൽ മഹ്ഫൂദ് എന്നുള്ളതാണ്. അത് സുരക്ഷിതമാണ്. പടപ്പുകളെ സംബന്ധിച്ചിടത്തോളം അതിൽ ഒരു തലക്കുള്ള കൈകടത്തലുകളും ഏറ്റലും കുറച്ചലും മാറ്റലും അത് അസാധ്യം എന്നുള്ളതാണ്. അതാണ് അല്ലൗഹുൽ മഹ്ഫൂദ്. അള്ളാഹു രേഖപ്പെടുത്തിയതിൽ വിശുദ്ധ ഖുർആനും രേഖയാണ്, അല്ലെങ്കിൽ വിശുദ്ധ ഖുർആൻ അതിൽ വിശദമായി 114 അധ്യായങ്ങൾ എഴുതിയിട്ടില്ല എങ്കിലും വിശുദ്ധ ഖുർആൻ അതിൽ മെൻഷൻ ചെയ്യപ്പെട്ടതാണ്. അത് അല്ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ബൈത്തുൽ ഇസ്സയിലേക്ക്, ബൈത്തുൽ ഇസ്സ എന്ന് പറഞ്ഞാൽ അത് ഫിസ്സമാഇ ദുനിയ, ഭൂമിയുടെ ഏറ്റവും അടുത്ത ആകാശം, അതിൽ അവിടെയുള്ളവർക്ക് ഖിബിലയാക്കാൻ ഒരു ഭവനമുണ്ട്, അതാണ് ബൈത്തുൽ ഇസ്സ. അല്ലൗഹുൽ മഹ്ഫൂദിനെ കുറിച്ച് പറഞ്ഞതുപോലെ ബൈത്തുൽ ഇസ്സ എന്ന് പറഞ്ഞാൽ അതെങ്ങനെ, അതൊന്നും നമ്മോട് വ്യക്തമാക്കപ്പെട്ടിട്ടില്ല. ഓരോ സമായിലും നമുക്കറിയാം അള്ളാഹു സുബ്ഹാനഹു വതാല സപ്തവാനങ്ങൾ കൊണ്ടാണ് ഈ ഉലകം സംവിധാനിച്ചത്. സബ്അൻ ശിദാദൻ, ശക്തമായ ഏഴ് വാനങ്ങൾ. ഈ ഏഴ് വാനങ്ങളിലും അള്ളാഹുവിന് വഴിപ്പെടുന്ന, അള്ളാഹുക്ക് ഇബാദത്ത് എടുക്കുന്ന, സുജൂദിലും റുക്കൂഇലുമായി വാനലോകത്തിന്റെ പട മലക്കുകൾ നിബിഡമാണ്. നാല് വിരൽ വെക്കാൻ ഇടമില്ല, അവിടെയൊക്കെ ഒരു മലക്ക് റുക്കൂഇലും സുജൂദിലുമാണ്. ഈ ഓരോ വാനങ്ങളിലും ആ വാനങ്ങളിലുള്ളവർക്ക് ഇബാദത്ത് എടുക്കുവാൻ, തിരിഞ്ഞു നിസ്കരിക്കുവാൻ കഅബയുണ്ട്, ഖിബ്ലയുണ്ട്. അതിൽ ഏഴാം ആകാശത്തിൽ അൽ ബൈത്തുൽ മഅമൂർ, അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ വൽ ബൈത്തുൽ മഅമൂർ വസഖ്ഫിൽ മർഫൂ എന്നൊക്കെ പറഞ്ഞില്ലേ, അൽ ബൈത്തുൽ മഅമൂർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഫിസ്സമാഇ സാബിഅ, അൽ ബൈത്തുൽ മഅമൂർ ഫിസ്സമാഇ സാബിഅതി, ഏഴാം ആകാശത്തിലാകുന്നു അൽ ബൈത്തുൽ മഅമൂർ. യദ്ഖുലുഹു കുല്ല യൗമിൻ 70 അൽഫ മലക്കിൻ, അതിലേക്ക് എല്ലാ ദിനവും 70,000 മലക്കുകൾ പ്രവേശിക്കും. ലാ യഊദുന ഇലൈഹി ഹത്താ തഖൂമ സാഅ, അന്ത്യനാൾ സംഭവിക്കുന്നത് വരേക്കും അതിൽ പ്രവേശിച്ച മലക്കുകൾ പിന്നീട് ഒരിക്കൽ കൂടി മടങ്ങി വന്ന് അതിൽ പ്രവേശിക്കൂല. ദിനം പ്രതി 70,000 മലക്കുകൾ അതിൽ പ്രവേശിക്കുമെന്ന് പറഞ്ഞില്ലേ, അതാണ് ബൈത്തുൽ മഅമൂർ. ഇസ്റ മിഅ്റാജ് രാവിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയെ കണ്ടത് മുസ്നിദൻ ബഹ്റഹു ഇലൽ ബൈത്തുൽ മഅമൂർ, ബൈത്തുൽ മഅമൂറിലേക്ക് തന്റെ മുതുകിനെ ചാച്ച് അവലംബിച്ച് ഇരിക്കുന്നതായിട്ടാണ്. വൈദാഹു വയദ്ഖുലുഹു കുല്ല യൗമിൻ 70 അൽഫ മലക്കിൻ സുമലായ ഊദുന ഇലൈഹി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുബന്ധം പറഞ്ഞത് കാണാൻ സാധിക്കും, മലക്കുകളുടെ പ്രവേശനവുമായി ബന്ധപ്പെട്ട്. അപ്പോ ഏഴാം ആകാശത്തിൽ അൽ ബൈത്തുൽ മഅമൂർ, അസ്മാഉദ്ദുനിയയിൽ ബൈത്തുൽ ഇസ്സ, അവിടെയുള്ളവർക്കുള്ള ഖിബ്ലയാണ്. ആ ബൈത്തുൽ ഇസ്സയിലേക്കാണ് വിശുദ്ധ ഖുർആൻ ഇറക്കിയത് എന്നാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അനു പറയുന്നത്. ഓരോ സമായിലും ഇതുപോലെ ഖിബ്ലയുണ്ട്, ഓരോ ബൈത്തുകളുണ്ട് എന്നുള്ളതാണ് ഇതിൽ പണ്ഡിതന്മാർ ഉണർത്തുന്നത്. അപ്പോൾ വിഷയം റമദാൻ മാസത്തിൽ വിശുദ്ധ ഖുർആൻ അവതീർണമായി മൊത്തത്തിൽ ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഇവിടെ പറയപ്പെട്ട ഈ ഉൻസില ഈ മൊത്തത്തിൽ അവതരിപ്പിക്കപ്പെട്ടതിനെയാണ് അറിയിക്കുന്നത്. അത് അല്ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് അസ്മാഉദ്ദുനിയയിലെ ബൈത്തുൽ ഇസ്സയിലേക്ക് മൊത്തത്തിൽ അവതരിപ്പിച്ചു, അതിനെയാണ് അറിയിക്കുന്നത്. എന്നിട്ട് ആ റമദാൻ മാസത്തിൽ തന്നെയുള്ള ലൈലത്തുൽ ഖദറിൽ, ലൈലത്തുൽ മുബാറകയിൽ ഈ അവതീർണതയ്ക്ക് അനുബന്ധമായിട്ട് സൂറത്തുൽ അലഖിലെ ഇഖ്റാ ബിസ്മി റബ്ബികല്ലദീ ഖലഖ് സൂറയിലെ ആദ്യ ആയത്തുകളും അവതരിപ്പിച്ചു. അപ്പൊ വിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള അവതീർണതയുടെ ആരംഭം, തുടക്കം അതും കൂടി അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ എന്ന ഈ ഉൻസില എന്നുള്ള ഈ പ്രയോഗം അറിയിക്കുന്നു, തേടുന്നു. ഇവിടെ 23 വർഷങ്ങളിലായി, 20 വർഷങ്ങളിൽ നിന്ന് നിവേദനങ്ങളിലുണ്ട്, ഉദ്ദേശം 23 വർഷമാണ്. അറബി ഭാഷയിൽ ഈ ചില്ലക്ഷരങ്ങൾ അല്ലെങ്കിൽ ചില്ലുകൾ എണ്ണത്തിൽ അത് പരിഗണിക്കാതെയാണ് എണ്ണം പലപ്പോഴും പറയുക. അതുകൊണ്ടാണ് 20 വർഷങ്ങളിൽ എന്ന് പിന്നെ നമ്മൾ നിവേദനങ്ങളിൽ വായിക്കുന്നത്. ഉദ്ദേശം 23 വർഷം. 23 വർഷങ്ങളിലായി ബൈത്തുൽ ഇസ്സയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സന്ദർഭോചിതമായി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരായത്ത് അല്ലെങ്കിൽ ഒന്നിലധികം ആയത്തുകൾ അല്ലെങ്കിൽ ഒരു സൂറത്ത് ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് എന്ത് ചെയ്തു, വിശുദ്ധ ഖുർആൻ അവതരിക്കുകയുണ്ടായി. ഇത് പറയുമ്പോൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു വിഷയം, സമാഉദ്ദുനിയയിൽ നിന്നാണ്, ബൈത്തുൽ ഇസ്സയിൽ നിന്നാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖുർആൻ എത്തിച്ചു കൊണ്ടിരുന്നത് എന്ന് പറയുമ്പോൾ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ബൈത്തുൽ ഇസ്സയിൽ നിന്ന് ആ ഭാഗം എടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എത്തിക്കുകയായിരുന്നു എന്നല്ല അതിന്റെ ഉദ്ദേശം. അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കേൾക്കുകയും എന്നിട്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എത്തിക്കുകയുമായിരുന്നു എന്നുള്ളതാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ബൈത്തുൽ ഇസ്സയിൽ പോകുന്നു, എന്നിട്ട് അവിടുന്ന് എടുക്കുന്നു, എന്നിട്ട് കൊണ്ടുവരുന്നു, അങ്ങനെയല്ല. അല്ലാഹു സുബ്ഹാനഹു വതആല ഓതി നൽകുന്നതനുസരിച്ച്, ബോധനം നൽകുന്നതിനനുസരിച്ച് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ബൈത്തുൽ ഇസ്സയിൽ നിന്ന് എത്തിക്കുകയാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീലിനെ പ്രതീക്ഷിക്കുകയും ജിബ്രീൽ അല്ലാഹു സുബ്ഹാനഹു വതആലയെ പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നത് ആയത്തുകൾ സൂറത്തുകൾ അവതരിക്കുന്നതിന് വേണ്ടി. ഇതിവിടെ പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല വഅൻസല മിനസ് സമാഇ മാഅൻ, ആകാശത്തിൽ നിന്ന് മഴ പെയ്യിക്കുന്നതിനെ കുറിച്ച് അങ്ങനെയാണ് പറഞ്ഞത്. സമാഇൽ നിന്ന് മാഇനെ ഇറക്കി. ഇതേപോലെ വിശുദ്ധ ഖുർആൻ ഒഴികെയുള്ളതൊക്കെ അല്ലാഹു ആകാശത്തിൽ നിന്ന് ഇറക്കി എന്ന് പറയുമ്പോൾ മിനസ് സമാഇ മാഅൻ ഇങ്ങനെയാണ് പ്രയോഗം. എന്നാൽ വിശുദ്ധ ഖുർആൻ ഇറക്കിയതിനെ കുറിച്ച് പറയുമ്പോൾ എന്താ പറഞ്ഞത്? ഖുൽ നസ്സലഹു റൂഹുൽ ഖുദുസ് മിർ റബ്ബിക്, പറയുക, നസ്സലഹു റൂഹുൽ ഖുദുസ്, വിശുദ്ധ ആത്മാവായ മലക്ക് ജിബ്രീൽ വിശുദ്ധ ഖുർആൻ ഇറക്കിയിരിക്കുന്നു. മിർ റബ്ബിക്, താങ്കളുടെ റബ്ബിൽ നിന്ന്. ബിൽ ഹഖ്, അതേപോലെ തൻസീലുൽ കിതാബ് മിനല്ലാഹിൽ അസീസിൽ ഹകീം, തൻസീലുൽ കിതാബ്, വിശുദ്ധ ഖുർആനിന്റെ അവതീർണത മിനല്ലാഹ്, അല്ലാഹുവിൽ നിന്നാകുന്നു. ഹാമീം, തൻസീലും മിനർ റഹ്മാൻ റഹീം, അർറഹ്മാൻ അർറഹീമായ അല്ലാഹുവിൽ നിന്ന് അവതീർണമാകുന്നു. വിശുദ്ധ ഖുർആനെ കുറിച്ച് പറയുമ്പോൾ അല്ലാഹുവിൽ നിന്ന്, അർറഹ്മാനിൽ നിന്ന്, മിൻ റബ്ബിക്ക്, താങ്കളുടെ റബ്ബിൽ നിന്ന്, ഇങ്ങനെയാണ്. സമാഇൽ നിന്ന് എന്നല്ല. അപ്പോ വിശുദ്ധ ഖുർആൻ അത് റബ്ബിൽ നിന്ന് മുനസ്സലാണ്, അവതരിപ്പിക്കപ്പെട്ടതാണ്. ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് മൊത്തത്തിൽ ജുംലത്തൻ വാഹിദത്തനായി അസ്സമാഉദ്ദുന്യ, അടുത്ത ആകാശത്തിലെ ബൈത്തുൽ ഇസ്സയിൽ അവതരിപ്പിക്കപ്പെട്ടു. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ബൈത്തുൽ ഇസ്സയിൽ നിന്ന് ഇത് 23 വർഷങ്ങളിലായി അവതരിപ്പിച്ചു എന്ന് പറയുമ്പോൾ അത് ബൈത്തുൽ ഇസ്സയിൽ നിന്ന് ഇങ്ങനെ ഓരോ ഭാഗം ജിബ്രീൽ നിശ്ചയിച്ചു കൊണ്ടുവന്നു കൊടുത്തു എന്നതല്ല അതിന്റെ അർത്ഥം. പിന്നെയോ, ആ ബൈത്തുൽ ഇസ്സയിൽ അനുസ്മരിക്കപ്പെട്ട വെക്കപ്പെട്ട വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വതആല ജിബ്രീലിന് ഓതി നൽകി, അങ്ങനെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അത് എത്തിച്ചു എന്നുള്ളതാണ്. ഇതിവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു ഭാഗമാണ് വിശുദ്ധ ഖുർആൻ അല്ലാഹു സൃഷ്ടിച്ച ബൈത്തുൽ ഇസ്സ അസ്സമാഉദ്ദുന്യ പോലത്തെ പടപ്പുകളിൽ നിന്ന് ഇറക്കപ്പെട്ടതാണ്, അവതരിപ്പിക്കപ്പെട്ടതാണ് എന്ന് ആരും തെറ്റിദ്ധരിക്കാൻ പാടുള്ളതല്ല. അത് പിഴച്ച വിശ്വാസമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ നിന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കേട്ട് ഉൾക്കൊണ്ട് പിന്നെ അത് അവതരിപ്പിക്കുകയാണ് ഉണ്ടായത്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ച് പറഞ്ഞത്, മിൻ റബ്ബിക്, മിൻ അല്ലാഹ്, മിൻ അർറഹ്മാനിർ റഹീം എന്നൊക്കെ വിശുദ്ധ ഖുർആന്റെ അവതീർണതയുമായി ബന്ധപ്പെട്ട്. അപ്പൊ ഇത് ഇവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു ഭാഗമാണ് ഈ ഒരു അവതീർണതയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ. ഷഹ്റു റമദാൻ അല്ലദി ഉൻസില ഫീഹിൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടതായ മാസം അതത്രേ റമദാൻ മാസം. റമദാനിൽ എന്ന്, എങ്ങനെ, ആരിൽ നിന്ന്, ആരിലൂടെ, ആർക്ക്, എപ്പോൾ, ഇതൊക്കെയാണ് നമ്മൾ ഈ ഭാഗം വിശദീകരിക്കവേ മനസ്സിലാക്കിയത്. ഇത് അറിയൽ അനിവാര്യമാണ്, അത്യന്താപേക്ഷിതാണ്. ഷഹ്റു റമദാൻ, റമദാൻ മാസം എന്നതിൻ്റെ പോരിശയും ഒരു പ്രത്യേകതയും കൂടിയാണ് ഈ ഒരു വിശേഷം, ഈ ഒരു അവതീർണതയുടെ വിഷയം. ധാരാളം പ്രത്യേകതകൾ പറയപ്പെട്ട മാസമാണ് റമദാൻ മാസം. പക്ഷെ ഏറ്റവും വലിയ പ്രത്യേകത അത് ഉൻസില ഫീഹിൽ ഖുർആൻ എന്നുള്ളതാണ്. റമദാൻ സമാഗതമായാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും, ഹാദാ റമദാനു ഖദ് ജാഅകും, ഇദാ റമദാൻ, അത് നിങ്ങൾക്ക് വന്നണഞ്ഞിരിക്കുന്നു. ഷഹ്റുൻ മുബാറക്, അനുഗ്രഹമരുളപ്പെട്ട മാസം. ഫർദല്ലാഹു അസ്സ വജല്ല അലൈക്കും സിയാമഹു, അതിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് അതിലെ നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു. ഇങ്ങനെ തുടങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ മാസത്തെ പറയുമായിരുന്നു. ഇൻഷാല്ലാ നമുക്ക് ഇനി അതിൻ്റെ തുടർച്ചയിൽ ഹുദൽ ലിന്നാസി വബയ്യനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ തുടങ്ങിയുള്ള ഭാഗം അടുത്ത എപ്പിസോഡിൽ തുടർന്ന് പഠിക്കാൻ ബീദിനില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാഹ് ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ അന്നൂർ. വിശുദ്ധ ഖുർആൻ പഠനത്തിനായി സമഗ്രമായ പദ്ധതി ഒരുക്കുകയാണ് പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതിയിലൂടെ. മൊഡ്യൂൾ 16 18 ക്ലാസ്സിൽ ഖുർആനിന്റെ അവതരണം എന്തിന് എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തത് അബ്ദുൽ ജബ്ബാർ മദീനി. ഇന്നത്തെ ക്ലാസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിലേക്ക് നമുക്ക് കാതോർക്കാം.
3: ചോദ്യം 1, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജബൽ നൂറിലെ ഹിറാ ഗുഹയിൽ ഉണ്ടായിരുന്നപ്പോൾ ഖുർആനിൽ നിന്ന് എത്ര ആയത്തുകളാണ് ആദ്യമായി ഇറക്കപ്പെട്ടത്? ഓപ്ഷൻ എ 3 ആയത്ത്, ഓപ്ഷൻ ബി 5 ആയത്ത്, ഓപ്ഷൻ സി 7 ആയത്ത്. ചോദ്യം 2, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യ വഹി ഇറങ്ങുന്നതിന് ശേഷം രണ്ടാമതായി ഇറങ്ങിയ സൂറത്ത് ഏതാണ്? ഓപ്ഷൻ എ സൂറത്തു അൽ ഫാത്തിഹ, ഓപ്ഷൻ ബി സൂറത്തു അൽ ഫലഖ്, ഓപ്ഷൻ സി സൂറത്തു അൽ മുദ്ദസ്സിർ. ചോദ്യം 3, ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്ര വർഷം കൊണ്ടാണ് ഘട്ടം ഘട്ടമായി ഇറങ്ങിയത്? ഓപ്ഷൻ എ 13 വർഷം, ഓപ്ഷൻ ബി 40 വർഷം, ഓപ്ഷൻ സി 23 വർഷം.
1: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി
4: നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
1: പീസ് റേഡിയോ.

0: വായനയ്ക്ക് വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അഭിഹിതത്തിന്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്! ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിന്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തന്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തി നിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിന്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിന്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിന്റെ വായനാനുഭവങ്ങൾ നൽകി മഹിളാരത്നങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച് അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തിനിറക്കാതെ ധർമ്മബോധത്തിന്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെയും ആത്മബോധത്തിന്റെയും കപ്പൽ പണിത് തമസിന്റെ മറ നീക്കി നേരിന്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിന്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് കിഡ്സ് ടൈം. സൂറത്തുർ റഹ്മാൻ 58 മുതൽ 78 വരെയുള്ള വചനങ്ങൾ കുഞ്ഞുകാരികളുടെ ശബ്ദത്തിൽ കേൾക്കാം. പാരായണം നിർവഹിക്കുന്നത് മുഹമ്മദ് ത്വഹ അൽ ജുനൈദ്.

0: ജസാക്കുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് കിഡ്സ് ടൈം. സൂറത്തുർ റഹ്മാൻ 58 മുതൽ 78 വരെയുള്ള വചനങ്ങൾ പരാനിർവഹിച്ചത് മുഹമ്മദ് ത്വഹ അൽ ജുനൈദ്.
1: അല്ലാഹു റബ്ബുനാ ഹുവൽ ഇലാഹു ലഹു മിനൽ അസ്മാഇ.
2: വിശ്വാസ കാര്യങ്ങളിലെ അല്ലാഹുവിന്റെ നിശ്ചയം എന്ത്? സംശയരഹിതവും സുവ്യക്തവുമായ അടിസ്ഥാന പാഠങ്ങൾ പകർന്നു നൽകുന്നു പീസ് റേഡിയോ അൽ ഉസൂൽ. പ്രക്ഷേപണം ശനിയാഴ്ച രാത്രി 9:30 തിങ്കൾ രാവിലെ 9:35 ചൊവ്വ വൈകുന്നേരം 5:35 പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നു അൽ ഉസൂൽ. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: പീസ് റേഡിയോ അൽ ഇജാബ. എല്ലാം അന്വേഷിച്ചുറപ്പാക്കി മാത്രമേ നാം എന്തും ചെയ്യൂ. മത്സ്യവും മാംസവും വാങ്ങുമ്പോൾ, പഴവും പച്ചക്കറിയും വാങ്ങുമ്പോൾ എടുത്തു നോക്കി ചോദിച്ച് ഉറപ്പാക്കിയാണ് വാങ്ങുന്നത്. എന്നാൽ മതവിഷയങ്ങളോ? നാം ഗൗരവമായി കാണേണ്ട മതവിഷയങ്ങൾ, നമ്മുടെ സമീപനമെന്താണ്? നാം ഗൗരവമായ പഠനത്തിന് വിധേയമാക്കാറുണ്ടോ അവ? പ്രമാണങ്ങളുമായി ഒത്തുനോക്കാറുണ്ടോ? നമ്മുടെ സംശയങ്ങൾ, ആശങ്കകൾ, ചോദ്യങ്ങൾ പ്രാമാണിക വിശകലനങ്ങൾക്ക് വിധേയമാക്കാം. പീസ് റേഡിയോ ഒരുക്കുന്ന മഹത്തായ സംരംഭം അൽ ഇജാബ സംശയ നിവാരണം. പ്രക്ഷേപണം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 രാത്രി 7:15. പീസ് റേഡിയോ അൽ ഇജാബ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: മലയാളത്തിലെ പ്രശസ്തവും സർവ അംഗീകൃതവുമായ മുഹമ്മദ് അമാനി മൗലവി തയ്യാറാക്കിയ വിശുദ്ധ ഖുർആൻ തഫ്സീറിൻ്റെ ശബ്ദാവിഷ്കാരം. തഫ്സീർ അമാനി, സൂറ ഹൂദ്, 50 മുതൽ 54 കൂടിയ വചനങ്ങൾ.
3: വചനം 50. വഇലാ ആദിൻ, ആദ് സമുദായത്തിലേക്കും, അഖാഹും അവരുടെ സഹോദരനെ, ഹൂദൻ ഹൂദിനെ, ഖാല അദ്ദേഹം പറഞ്ഞു, യാ ഖൗമി എന്റെ ജനങ്ങളെ, ഇഅബ്ദൂ നിങ്ങൾ ആരാധിക്കുവിൻ, അല്ലാഹ അല്ലാഹുവിനെ, മാ ഇല്ല ലക്കും നിങ്ങൾക്ക്, മിൻ ഇലാഹിൻ ഒരു ആരാധ്യനും, ഗൈറുഹു അവനല്ലാത്ത, ഇൻ അല്ല, അന്തും നിങ്ങൾ, ഇല്ല അല്ലാതെ, മുഫ്തറൂൻ കള്ളം കെട്ടിച്ചമക്കുന്നവർ.

0: ആദ് ഗോത്രത്തിലേക്ക് അവരുടെ സഹോദരൻ ഹൂദിനെയും നാം അയച്ചു. അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കുവിൻ, അവനല്ലാതെ നിങ്ങൾക്ക് ഒരു ആരാധ്യനുമില്ല, നിങ്ങൾ കെട്ടിച്ചമക്കുന്നവരല്ലാതെ മറ്റൊന്നുമല്ല.
1: വചനം 51. യാ ഖൗമി, എന്റെ ജനങ്ങളെ, ലാ അസ്അലുക്കും, ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല, അലൈഹി, ഇതിന്റെ പേരിൽ, അജിറ, ഒരു പ്രതിഫലം, ഇൻ, അല്ല, അജിരിയ, എന്റെ പ്രതിഫലം, ഇല്ല, അല്ലാതെ, അലല്ലദി, യാതൊരുത്തന്റെ മേൽ, ഫതറനീ, എന്നെ സൃഷ്ടിച്ച, അഫലാ തഅഖിലൂൻ, അപ്പോൾ നിങ്ങൾ ബുദ്ധി കൊടുത്ത് മനസ്സിലാക്കുന്നില്ലേ.
2: യാ ഖൗമി ലാ അസ്അലുക്കും.

0: എന്റെ ജനങ്ങളെ, ഇതിൽ അഥവാ ഈ പ്രബോധനത്തിന്റെ പേരിൽ നിങ്ങളോട് ഞാൻ ഒരു പ്രതിഫലവും ചോദിക്കുന്നില്ല. എന്റെ പ്രതിഫലം എന്നെ സൃഷ്ടിച്ചുണ്ടാക്കിയവന്റെ മേൽ അല്ലാതെ ബാധ്യത ഇല്ല. അപ്പോൾ നിങ്ങൾ ബുദ്ധി കൊടുത്ത് ഗ്രഹിക്കുന്നില്ലേ?
1: വചനം 52. വയാ കൗമി, എന്റെ ജനങ്ങളെ, ഇസ്തഗ്ഫിറു, നിങ്ങൾ പാപമോചനം തേടുവിൻ റബ്ബക്കും നിങ്ങളുടെ റബ്ബിനോട്. സുമ്മ, പിന്നെ, തൂബു, നിങ്ങൾ മടങ്ങുവിൻ ഇലൈഹി, അവങ്കലേക്ക്. യുർസിലി, അവൻ അയച്ചു തരും, അസ്സമാഅ, ആകാശത്തെ, അലൈക്കും നിങ്ങൾക്ക്, മിദറാറൻ, സമുദ്ധമായിട്ട്. വയസിദ്ക്കും, നിങ്ങൾക്കവൻ വർദ്ധിപ്പിക്കുകയും ചെയ്യും, കുവ്വത്തൻ, ശക്തി, ഇല കുവ്വത്തിക്കും, നിങ്ങളുടെ ശക്തിയുടെ കൂടെ. വലാത്ത തവല്ലൗ, നിങ്ങൾ തിരിഞ്ഞുകളയുകയും അരുത്, മുജ്രിമീൻ, കുറ്റവാളികളായ നിലയിൽ.

0: എന്റെ ജനങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് പാപമോചനം തേടുകയും പിന്നെ അവങ്കലേക്ക് പശ്ചാത്തപിക്കുകയും ചെയ്യുവീൻ. എന്നാൽ അവൻ നിങ്ങൾക്ക് ആകാശത്തെ അഥവാ മഴയെ സമൃദ്ധമായി അയച്ചു തരുന്നതാണ്. നിങ്ങളുടെ ശക്തിയിലേക്ക് കൂടുതൽ ശക്തി അവൻ നിങ്ങൾക്ക് വർദ്ധിപ്പിക്കുകയും ചെയ്യും. നിങ്ങൾ കുറ്റവാളികളായിക്കൊണ്ട് തിരിഞ്ഞു കളയുകയും അരുത്.
1: യമൻ പ്രദേശങ്ങളിൽപ്പെട്ട അഹ്കാഫ് ആയിരുന്നു പ്രാചീന ഗോത്രമായ ആദ് വർഗത്തിന്റെ വാസസ്ഥലം. അവർ വിഗ്രഹാരാധകരായിരുന്നു. അവരുടെ ഗോത്രത്തിലും കുടുംബത്തിലുമുള്ള ആളായിരുന്നു ഹൂദ് അലൈഹിസ്സലാം. അതുകൊണ്ടാണ് അദ്ദേഹത്തെ അവരുടെ സഹോദരൻ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അവരുടെ വിഗ്രഹാരാധന തുടങ്ങിയ തോന്നിയവാസങ്ങളെ ചൂണ്ടിക്കൊണ്ടാണ് നിങ്ങൾ കെട്ടിച്ചമക്കുന്നവരല്ലാതെ മറ്റൊന്നുമല്ല എന്ന് അദ്ദേഹം പറയുന്നത്. തൻ്റെ പ്രബോധനം കൊണ്ട് അള്ളാഹുവിങ്കിൽ നിന്നുള്ള പ്രതിഫലമല്ലാതെ നിങ്ങളിൽ നിന്നുള്ള യാതൊരു പ്രതിഫലവും ഞാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് നൂഹ് നബി അലൈഹിസ്സലാമയെ പോലെ തന്നെ അദ്ദേഹവും ജനങ്ങളെ ഉത്ബോധിപ്പിച്ചു. അങ്ങനെ തൻ്റെ പ്രബോധനം നിഷ്കളങ്കമാണെന്നും അതിൽ സ്വാർത്ഥ താല്പര്യങ്ങളൊന്നും ഇല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. എല്ലാ പ്രവാചകന്മാരെയും പോലെ അദ്ദേഹത്തിനും പ്രഥമപ്രധാനമായി ഉപദേശിക്കുവാനുണ്ടായിരുന്നത് അള്ളാഹുവിനെയല്ലാതെ ആരാധിക്കരുതെന്ന തൗഹീദ് തന്നെ. ആദ് വർഗത്തെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ കയ്യൂക്കും മെയ്യൂക്കുമുള്ള ഒരു വർഗമായിരുന്നു. നിങ്ങൾ അള്ളാഹുവിനെ ആരാധിച്ചും അവനിലേക്ക് ഖേദിച്ചു മടങ്ങിയും വന്നാൽ അവൻ നിങ്ങൾക്ക് മഴ സമൃദ്ധമാക്കി തരികയും നിങ്ങളുടെ നിലവിലുള്ള ശക്തിയിലൂടെ ഇനിയും നിങ്ങൾക്ക് ശക്തി വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞതിൽ നിന്ന് തന്നെ ഇത് മനസ്സിലാക്കാം. ഞങ്ങളെക്കാൾ ഊക്കുള്ളവർ ആരാണുള്ളതെന്ന് അഹങ്കാരപൂർവം അവർ പറയുകയും ചെയ്തിരുന്നു. 41:15 പശ്ചാത്താപവും പാപബോധവും പരലോകത്ത് വെച്ച് മാത്രമല്ല ഇഹത്തിൽ വെച്ചും അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൂടുതൽ ലഭിച്ചുകൊണ്ടിരിക്കുവാൻ കാരണമാണെന്ന് അദ്ദേഹം പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കാം. ഇതുപോലെ നൂഹ് നബി അലൈഹിസ്സലാമയും അദ്ദേഹത്തിൻ്റെ ജനതയോട് പറഞ്ഞതായി സൂറത്ത് നൂഹിൽ അള്ളാഹു അറിയിച്ചിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറഞ്ഞതായി വന്നിരിക്കുന്നു: ആരെങ്കിലും പാപമോചനം തേടൽ കൈവിടാതിരുന്നാൽ അവന് അള്ളാഹു എല്ലാ ഞെരുക്കത്തിൽ നിന്നും രക്ഷാമാർഗം നൽകുകയും എല്ലാ ദുഃഖവിചാരങ്ങളിൽ നിന്നും മുക്തി നൽകുകയും അവൻ കണക്കാക്കാത്ത വിധത്തിലൂടെ അവന് ഉപജീവനം നൽകുകയും ചെയ്യുന്നതാണ്.
2: വചനം 53. ഖാലു, അവർ പറഞ്ഞു: യാ ഹൂദു, ഹൂദേ, മാജിത്തനാ, നീ ഞങ്ങൾക്ക് വന്നിട്ടില്ല ബിബയ്യനത്തിൻ, വ്യക്തമായ ഒരു തെളിവുകൊണ്ട്. വമാനഹനു, ഞങ്ങളല്ലതാനും ബിതാരിക്കി, ഉപേക്ഷിക്കുന്നവർ. അലിഹത്തിന, ഞങ്ങളുടെ ദൈവങ്ങളെ. അൻ കൗലിക, നിന്റെ പറയൽ കൊണ്ട്. വമാ അല്ല നഹനു, ഞങ്ങൾ ലക, നിന്നെ. ബിമുഅ്മിനീൻ, വിശ്വസിക്കുന്നവർ.

0: അവർ പറഞ്ഞു, ഹൂദേ, നീ ഞങ്ങൾക്ക് വ്യക്തമായ ഒരു തെളിവും കൊണ്ടുവന്നിട്ടില്ല. നിന്റെ വാക്കിനാൽ ഞങ്ങൾ ഞങ്ങളുടെ ആരാധ്യ വസ്തുക്കളെ അഥവാ ദൈവങ്ങളെ ഉപേക്ഷിക്കുന്നവരല്ലതാനും ഞങ്ങൾ നിന്നെ വിശ്വസിക്കുന്നവരുമല്ല.
1: വചനം 54.

0: ഞങ്ങളുടെ ആരാധ്യ വസ്തുക്കളിൽ ചിലത് നിനക്ക് വല്ല തിന്മയും ബാധിപ്പിച്ചിരിക്കുന്നുവെന്നല്ലാതെ ഞങ്ങളൊന്നും പറയുന്നില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ അല്ലാഹുവിനെ സാക്ഷ്യപ്പെടുത്തുന്നു, നിങ്ങളും സാക്ഷ്യം വഹിച്ചുകൊള്ളുവിൻ. നിങ്ങൾ പങ്കുചേർക്കുന്നതിൽ നിന്ന് ഞാൻ ഒഴിവായവനാണെന്ന്.
1: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മലയാളത്തിലെ പ്രശസ്തവും സർവാംഗീകൃതവുമായ മുഹമ്മദ് അമാനി മൗലവി തയ്യാറാക്കിയ വിശുദ്ധ ഖുർആനിൻ്റെ തഫ്സീർ ശബ്ദാവിഷ്കാരമായിരുന്നു സൂറത്തുൽ ഹൂദ്. 50 മുതൽ 54 കൂടി വചനങ്ങളാണ് വിശദീകരിച്ചു നൽകിയത്.
2: ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു സംഭവം ഉണ്ടല്ലോ, പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജുനുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിൻ്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമിനിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. ഭരണകൂടത്തിൻ്റെ ഒരു ഔദ്യോഗിക പദവിയിൽ ഇരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമിനിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ, ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടില്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അതിൻ്റെ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിലിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിന് മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്.
3: ഇവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നുമില്ല,
2: അതായത്
3: അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
2: അതായത്
3: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ, അതിരുകൾ. അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാല്ല നല്ലൊരു.
2: നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മിനിങ്ങളെല്ലാവരും ഇവിടെ ജയിലിലെ അനുഭവങ്ങളല്ല നേരിടുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും, നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്, പ്രവാചകൻ്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള തരം സംഗതികൾ നമ്മൾക്ക് ഭയങ്കരമായൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിനു കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്, ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള അവിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ 2-3

0: കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായി ഉണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്? ഒരു ഇത്താത്തയുണ്ട്. അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവുമെല്ലാം മാറ്റിവെച്ച് വായിച്ചത് ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയേക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറെ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറെ മനുഷ്യരും പുരുഷന്മാരും, അവരെയൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. രണ്ട്, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോയിൽ പാരായണ പഠനം. ഓരോ ദിവസവും നമ്മൾ പാരായണം ചെയ്യുന്ന ചെറിയ അധ്യായങ്ങൾ, അതിൽ വന്നുപോകുന്ന അബദ്ധങ്ങൾ ശ്രോതാക്കളെ വിശദീകരിക്കുന്നത് മുബാറക് ബിൻ ഉമർ.
3: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി അമീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, പ്രിയ പീസ് റേഡിയോ ശ്രോതാക്കളെ, നമുക്ക് അടുത്ത സൂറത്തിലേക്ക് നീങ്ങാം. അടുത്ത സൂറത്ത് അൽ മാഊൻ. അതിൽ ശ്രദ്ധിക്കാനുള്ളത് അറഅയ്ത, റഅയ്ത പറയണം. പിന്നെ യുക്കദ്ദിബു ബിദ്ദീൻ, യുക്കദ്ദിബു അത് ദായും ബിദ്ദീൻ എന്ന് പറയുമ്പോൾ ദാലുമാണ്. ഉച്ചാരണം ശ്രദ്ധിക്കുക. പിന്നെ ഫദാലിക്കല്ലദി, രണ്ടും ദാ ആണ്. യദ്ഉ അയിന് ശബ്ദമുണ്ട്. പിന്നെ വലാ യഹുദ്ദു അലാ ത്വആമിൽ മിസ്കീൻ. ഫവൈലുല്ലിൽ തൻവീന് ശേഷം ലാമാണ്. അപ്പോൾ ഇദ്ഗാം ബിലാഗുന്ന. അല്ലദീനഹും അൻ സ്വലാത്തിഹിം, ഇഖ്ഫാ ആണ്. അൻ സ്വല. അല്ലദീനഹും യുറാഉൻ, മദ്. വയംനഊനൽ മാഉൻ. നമുക്ക് നോദാം.

0: അപ്പോൾ സൂറത്തുൽ മാഊൻ കഴിഞ്ഞു. ഇനി ഹുറൂഫുൽ ഖൽഖലയെ സംബന്ധിച്ച് നേരത്തെ സൂചിപ്പിച്ചിരുന്നു, അത് ഒന്ന് ഇതാണ്, അഞ്ചക്ഷരങ്ങൾ ഖാഫ് ത്വാ ബാ ജീം ദാല് ഖുത്ബ് ജദ്. ഈ അക്ഷരങ്ങൾ സുക്കൂൻ ഉണ്ടാവുമ്പോൾ ഒന്ന് കനപ്പിച്ച് ഉച്ചരിക്കണം, അതാണ്. ഏതൊക്കെ അക്ഷരങ്ങൾ? ഖാഫ് ദാല്. അത് ഓർത്തു വെക്കാൻ വേണമെങ്കിൽ ഖുത്ബ് ജദ്, ഖാഫാണ് ഖാഫ്, ഖുത്ബ് ജദ്. ആ ഈ അഞ്ചക്ഷരങ്ങൾ ഒന്ന് കനപ്പിച്ച് ഉച്ചരിക്കണം, അത് സുക്കൂനുണ്ടെങ്കിൽ. പ്രത്യേകിച്ച് വഖഫ് ചെയ്യുന്നിടത്ത് നമ്മളങ്ങനെയാണ് നേരത്തെ ഓതിയത്, അതായത് ഖുൽ ഹുവല്ലാഹു അഹദ്, ഹദ് എന്ന് പറഞ്ഞ പോലെ അഹദ്, അല്ലാഹു സ്വമദ്, അതുപോലെ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഫലഖ് എന്ന് പറഞ്ഞ പോരാ, ഇങ്ങനെ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ആ മിൻ ശരി മാ ഖലഖ്, അതുപോലെ. അപ്പോൾ ഈ അക്ഷരങ്ങൾ അവസാനം വരുമ്പോൾ ഹബലും മിം മസദ്,
1: ഹബലും മിം മസദ്.
0: പിന്നെ സമാ ഇദാത്തിൽ ബുറൂജ്, ബുറൂജ്,
1: ബുറൂജ്.
0: ആ ഈ അക്ഷരങ്ങൾ അവസാനം വരും. അതുപോലെ

അയ്യവ ഒന്ന് അമർത്തി ഉച്ചരിക്കണം. അത് ഈ അഞ്ചക്ഷരങ്ങളാണ് ഒരു ഒന്ന് ഒന്ന് ഒന്ന് ഖനപ്പിച്ച് ഉച്ചരിക്കുക. അത് ശ്രദ്ധിക്കുക. ഇനി അടുത്ത സൂറത്ത് നോക്കാം. സൂറത്ത് ഖുറൈഷ്. ആ

0: പോരാ ഒന്നുകൂടി.
1: ലീലഫി ഖുറൈശ്.
0: കാഫ് ഉച്ചാരണം ഇടക്ക് ശ്രദ്ധിക്കണം, ഇടക്ക് പോകണ്ട കേട്ടോ.

ഈലാഫിഹിം അവിടെ ഹ, പിന്നെ റിഹല ഹ, പിന്നെ ശിത്താ നല്ല മദ്, പിന്നെ സ്വൈഫ് അങ്ങനെ പറയും.

0: وآخر دعوانا الحمد لله رب العالمين.
1: പീസ് ഖുർആൻ റേഡിയോയിൽ നാം കേട്ടത് പാരായണ പഠനം. പാരായണ പഠനത്തിൽ നാം പഠിച്ച അധ്യായം സൂറത്തുൽ സൽസല. ക്ലാസ് എടുത്തത് മുബാറക് ബിൻ ഉമർ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പ്രഭാതത്തിന്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിന്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിന്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിന്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിന്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിന്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം. പീസ് റേഡിയോ ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ വിജ്ഞാനത്തിൻ്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിൻ്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിന്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: വിശുദ്ധ ഖുർആനിലെ 335-ാമത്തെ പേജിന്റെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

0: മനപ്പാഠം ഇതോടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 335-ാമത്തെ പേജിൻ്റെ പാരായണമാണ് നമ്മൾ കേട്ടത്. നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
1: കാതടപ്പിക്കുന്ന ശബ്ദസംഗീതത്തിന്റെ ഈ ലോകത്ത് മലയാളികളുടെ വീടകങ്ങളിലും സ്വകാര്യ നിമിഷങ്ങളിലും പീസ് റേഡിയോ ശബ്ദിച്ചു തുടങ്ങിയിട്ട് 6 ആണ്ടുകൾ പൂർത്തിയാവുകയാണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിത ഇന്റർനെറ്റ് റേഡിയോ ആയ പീസ് റേഡിയോ 10,000-ങ്ങളാണ് സമാധാനത്തിന്റെ വെള്ളി വെളിച്ചം എത്തിച്ചത്. ഈ ചൈത്രയാത്രയിൽ റേഡിയോയെ ശ്രോതാക്കൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് റേഡിയോ ആപ്പിലെ സവിശേഷമായ ഫീച്ചറുകളാണ്. പീസ് റേഡിയോ റിവൈൻഡ്, പ്രക്ഷേപണം ചെയ്ത പരിപാടികൾ 24 മണിക്കൂറിനുള്ളിൽ ആവശ്യാനുസരണം വീണ്ടും കേൾക്കാനുള്ള അവസരമാണ് റിവൈൻഡ് ഓപ്ഷൻ ശ്രോതാക്കൾക്ക് നൽകുന്നത്. തിരക്കുകൾ കാരണം പ്രക്ഷേപണ സമയത്ത് പരിപാടികൾ കേൾക്കാൻ സാധിക്കാത്തവർക്ക് ഏറെ സഹായകരമാണ് ഈ ഓപ്ഷൻ. പീസ് റേഡിയോ നോട്ടിഫിക്കേഷൻ, റേഡിയോ പരിപാടികളെക്കുറിച്ച് ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുന്ന സംവിധാനമാണ് നോട്ടിഫിക്കേഷൻ. വരും ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ, ശ്രോതാക്കൾക്കുള്ള മറ്ററിയിപ്പുകൾ തുടങ്ങിയവ ദിനേന നോട്ടിഫിക്കേഷനുകളായി പീസ് റേഡിയോ ആപ്പിൽ ലഭ്യമാകും. പീസ് റേഡിയോ ഫീഡ്ബാക്ക്, മറ്റു റേഡിയോ സംവിധാനങ്ങളിൽ നിന്ന് പീസ് റേഡിയോയെ വ്യത്യസ്തമാക്കുന്ന സവിശേഷമായ ഒന്നാണ് ഫീഡ്ബാക്ക് ഓപ്ഷൻ. പരിപാടികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിവിധ വിഷയങ്ങളിലുള്ള അവരുടെ സംശയങ്ങളും ഇതുവഴി ടീം റേഡിയോയ്ക്ക് അയക്കാം. 10,000-ക്കണക്കിന് ആളുകളാണ് ഇതിനോടകം ഈ സംവിധാനം ഉപയോഗപ്പെടുത്തി അവരുടെ ഇസ്ലാമികമായ സംശയങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിയത്. പീസ് റേഡിയോ കോഴ്സ്, ആഴത്തിലുള്ള മതപഠനം ആഗ്രഹിക്കുന്നവർക്ക് പീസ് റേഡിയോ ഒരുക്കുന്ന അവസരമാണ് പീസ് റേഡിയോ കോഴ്സുകൾ. ആഴത്തിലുള്ള ഖുറാൻ പഠനത്തിനായി 500 ഖുറാൻ ലേണിംഗ് പ്രോഗ്രാം, വിവിധ കർമ്മശാസ്ത്ര വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ലഘു കോഴ്സുകൾ ഉൾപ്പെടുത്തിയ ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇ മദ്രസ റെഗുലർ കോഴ്സ് എന്നിവയാണ് നിലവിൽ കോഴ്സിന് രജിസ്റ്റർ ചെയ്തവർക്ക് ലഭ്യമാകുന്നത്. കൂടാതെ മറ്റനേകം ഫീച്ചറുകളും വൈവിധ്യമാർന്ന പരിപാടികളും സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന പീസ് റേഡിയോ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും, മറ്റുള്ളവരിലും എത്തിക്കുമല്ലോ. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ജീവിതത്തിൽ ഒരു മാറ്റം ആഗ്രഹിക്കുകയും നന്മയിലൂടെ ജീവിക്കാനായി താൽപ്പര്യപ്പെടുകയും ചെയ്യുന്നവരാണ് എല്ലാവരും. അത്തരത്തിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് ഏറെ പ്രചോദനമുണ്ടാക്കുകയും ജീവിതത്തിൽ സ്വന്തം മാറ്റം വരുത്തേണ്ടത് ഓരോരുത്തരുടെയും ഹിതമനുസരിച്ചാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: മനുഷ്യന് അവൻ്റെ മുമ്പിലൂടെയും പിന്നിലൂടെയും തുടരെ തുടരെ വന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അവനെ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നവർ അഥവാ മലക്കുകൾ ഉണ്ട്. ഏതൊരു ജനതയും തങ്ങളുടെ സ്വന്തം നിലപാടുകളിൽ മാറ്റം വരുത്തുന്നതുവരെ അള്ളാഹു അവരുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തുകയില്ല. തീർച്ച, ഒരു ജനതയ്ക്ക് വല്ല ദോഷവും വരുത്താൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ അത് തട്ടിമാറ്റാനാവില്ല. അവനു പുറമേ അവർക്ക് യാതൊരു രക്ഷാധികാരിയുമില്ല.
1: ഇനി കണ്ടാലും കേട്ടാലും തീരാത്ത കാഴ്ചകളും കേൾവികളുമായി ജമീൽ സമൂഹത്തെ ഉണർത്താനും മാനുഷിക മൂല്യങ്ങൾ പകർന്ന് അറിവിന്റെ പൂർണ്ണതയിൽ എത്തിക്കാനും സാങ്കേതിക തികവോടെ ഒരു വേറിട്ട സംരംഭം ജമീൽ. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന വാചകം അന്വർത്ഥമാക്കുന്നതാണ് ജമീൽ ആപ്പിലെ മിഴിവാർന്ന സൗകര്യങ്ങൾ. വീഡിയോ ക്ലിപ്സ്, ഷോർട്ട് വീഡിയോസ്, പ്രൊമോ വീഡിയോസ്, പ്രഭാഷണങ്ങൾ, ആനുകാലിക സന്ദേശങ്ങൾ, ചർച്ചകൾ, അഭിമുഖങ്ങൾ തുടങ്ങി ഒരു വിശാലമായ ദൃശ്യലോകമാണ് ജമീൽ നിങ്ങൾക്കായി തുറന്നിടുന്നത്. കേൾവിക്കനുസൃതമായ ഉപയോഗത്തിന് ഇണങ്ങുന്ന വിധമാണ് ജമീൽ ആപ്പിന്റെ രൂപകൽപ്പനയും വിനിയോഗവും. അതിമനോഹരവും വിശാലവുമായ അനന്ത സാധ്യതകളാണ് ജമീൽ ആപ്പ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇന്നു തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

0: ഈ ഖുർആൻ റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്ന ഏറെ ശ്രദ്ധേയമായ തഹ്സീനിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് നമുക്ക് കേൾക്കാം. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹശ്റിൽ നിന്നും 10-ാമത്തെ ആയത്താണ് ഇൻഷാല്ലാഹ് ഹാഫിസ് അബ്ദുൽ ശക്കൂർ ക്ലാസ് എടുക്കുന്നത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, ഇൻഷാല്ലാഹ് സൂറത്തുൽ ഹശ്റിലെ 10-ാമത്തെ ആയത്താണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട വളരെ ഗൗരവതരമായിട്ടുള്ള കാര്യങ്ങളാണ് പഠിച്ചു വരുന്നത്. തജ്വീദ് നിയമങ്ങളും അതുപോലെ സാധാരണ ഓതിപ്പോകുന്ന സമയത്ത് തജ്വീദ് നിയമങ്ങളോ അല്ലെങ്കിൽ അക്ഷരങ്ങളുടെ ഉച്ചാരണമൊന്നും അറിയാത്ത ആളുകൾ ഓതിപ്പോകുന്ന സമയത്ത് ധാരാളം അബദ്ധങ്ങൾ വരാറുണ്ട് എന്നുള്ളത് ഒരു സംശയമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കേണ്ട വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചു വരുന്നത്. ഇൻഷാല്ലാ ഇന്നത്തെ ക്ലാസ്സിൽ 10-ാമത്തെ ആയത്താണ് പഠിക്കുന്നത്. والذين جاءوا من بعدهم يقولون ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.
2: ഈ ആയത്ത് ധാരാളമായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്, അങ്ങനെയെല്ലാം ഉള്ള ഒരു ആയത്താണ്. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം.
1: വല്ലദീന ജഊ, വല്ലദീന,
2: ഇവിടെ എല്ലാ ക്ലാസ്സിലും പറയാറുള്ളത് പോലെ തന്നെ ദാലിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക.
1: വല്ലസീന അല്ല, വല്ലദീന. വല്ലദീന ദാല് നാവിൻ്റെ അറ്റം മുൻപല്ലുകളുടെ ഇരുനരകൾക്കിടയിലൂടെ അല്പം പുറത്തോട്ട് വരണം, അതാണ് ദ. വല്ലദീന ജഊ,
2: ഇവിടെ മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസയാണ്. ഒരേ പദത്തിലാണുള്ളത് മദ്ദ് മുത്തസിൽ. നിർബന്ധമായിട്ടും ഇത് 4-5 ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടണം.
1: ജഊ വല്ലദീന ജഊ മിൻ ബഅദിഹിം.
2: ഇനി മിൻ ബഅദിഹിം, സാക്കിന നൂന് ശേഷം ബ വന്നാൽ നൂണിനെ മീമാക്കി മാറ്റണം, അതാണ് ഇഖ്ലാബ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്
1: മിൻ ബഅദിഹിം, മിൻ ബഅദിഹിം അല്ല മിൻ ബഅദിഹിം.
2: അവിടെ നൂനിനെ മീമാക്കി മാറ്റി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം.
1: മിൻ ബഅദിഹിം യഖൂലൂന,
2: യഖൂലൂന അല്ല യഖൂ,
1: യഖൂലൂന റബ്ബന ഇഗ്ഫിർ ലന, റബ്ബന
2: ശേഷം ഇഗ്ഫിർ ലന എന്നാണല്ലോ. അതുകൊണ്ട് തന്നെ
1: റബ്ബനഗ്ഫിർ ലന
2: ഇങ്ങനെ ഓതണം. ഈ മദ് വസുലിൻ്റെ ഹംസ, ഇഗ്ഫിർ ലന എന്നതിലെ ഹംസ വസുലിൻ്റെ ഹംസയാണ്. അഥവാ ചേർത്തി ഓതുന്ന സമയത്ത് ആ അലിഫിനെ ഉച്ചരിക്കൂല.
1: റബ്ബനഗ്ഫിർ ലന എന്നാ പറയുക.
2: റബ്ബനഗ്ഫിർ ലന എന്നും ആവരുത്. ഗൈന് ഉച്ചരിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഗൈന് തൊണ്ടയുടെ മുഗൾ ഭാഗമാണ് മഖ്റജ്.
1: റബ്ബനഗ്ഫ
2: അതുപോലെ തന്നെ അവിടെ ശ്രദ്ധിക്കേണ്ടത് ഇഗ്ഫിർ റാഇനെ തർഖീഖ് ചെയ്യണം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണത്.
1: ഇഗ്ഫിർ എന്നാണ്, ഈ റബ്ബനഗ്ഫിർ എന്നല്ല, റബ്ബനഗ്ഫിർ ലന അല്ല, റബ്ബനഗ്ഫിർ ലന. റബ്ബനഗ്ഫിർ ലന വലി ഇഖ്വാനിന, വലി ഇഖ്വാനിന, വലി ഇഖ്വാനിന അല്ലദീന, വലി ഇഖ്വാനിന അല്ലദീന.
2: രണ്ട് നൂനാണ് ഇഖ്വാനിന,
1: വലി ഇഖ്വാനിന
2: എന്ന് കൃത്യമായിട്ട് ഉച്ചരിക്കണം.
1: അല്ലദീന
2: വലി ഇഖ്വാനിന അല്ലദീന, അല്ലദീന, അല്ലസീന അല്ല,
1: അല്ലദീന. സബഖൂന, സബഖൂന,
2: ഇവിടെയൊക്കെ സബഖൂന എന്ന് ഓതിപ്പോകരുത്. സീനും ബാവും ഒക്കെ വളരെ ലൈറ്റായിട്ട് മീൻസ് കനപ്പിച്ചുകൊണ്ടല്ല ഉച്ചരിക്കേണ്ടത്.
1: സബഖു അല്ല, സബഖു, സബഖു, സബഖൂന.
2: അവിടെയും ഖാഫിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം. സബഖൂന അല്ല, സബഖു,
1: സബഖു,
2: അപ്പോഴാണ് അർത്ഥം ക്ലിയർ ആവുകയുള്ളൂ.
1: സബഖൂന ബിൽ ഈമാനി,
2: ബില്ലീമാനി അല്ല, ബില്ലീമാനി എന്നല്ല,
1: ബിൽ ഈമാനി ഹംസ ഉച്ചരിക്കണം. ബിൽ ഈമാനി വല തജ്അൽ, വല തജ്
2: ജീമിനെ ഖൽഖല ചെയ്യണം, കേൾക്കണം.
1: വല തജ്അൽ, തജ്അൽ അല്ല, ഹംസ അല്ല, തജ്അൽ, തജ്അൽ.
2: ولا تجعل في قلوبنا في قلوبنا قاف قلوبنا قلوبنا ആവരുത്. കൽബും കെൽബൊക്കെ വളരെ അർത്ഥവ്യത്യാസമുള്ള കാര്യമാണ്, എല്ലാവർക്കും അറിയാം കൽബ് എന്താണെന്നും കെൽബ് എന്താണെന്നും ഒക്കെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് വല തജ്അൽ ഫീ ഖുലൂബിന ഖാഫ്, തൊണ്ടയുടെ മുകൾ ഭാഗവും കഴിഞ്ഞ് ചെറുനാക്കിൻ്റെ ആ ഭാഗമാണ് മഖ്റജ്. അതുകൊണ്ട് ഫീ ഖുലൂബിന ഗില്ലൻ ലില്ലദീന, ഗില്ലൻ ഗൈന തൊണ്ടയുടെ മുകൾ ഭാഗം, ഗ ഗി ഗു അഗ് ില്ലദീന. ഇവിടൊക്കെ ചില ആളുകളൊക്കെ പ്രാർത്ഥിക്കുന്നത് വലാത്ത ജാൽഫി കുലൂബിന ഇല്ലല്ലില്ലദീന ഇല്ലല്ലില്ലദീന എന്നൊക്കെ പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് ശ്രദ്ധിക്കണം, ഖില്ലല്ലില്ലദീന ഖില്ലല്ലില്ലദീന ഖില്ലല്ലില്ലദീന ആമനു ആമനു റബ്ബനാ ഇന്നക റബ്ബനാ ഇന്നക. മദ്ദിൻ്റെ അക്ഷരം അലിഫിന് ശേഷം ഹംസയാണ് ഇവിടെ മദ് മുൻഫസിൽ, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിലത് നീട്ടണം. റബ്ബന ഇന്നക്ക മദ് മുൻഫസിൽ നീട്ടാവുന്ന മദ്, മദ് ജായിസാണ്. റബ്ബന ഇന്നക നൂൻ മുശദ്ദഗുന്ന ഇന്നക റഊഫുർ റഹീം റഊഫുൻ റഊഫുർ റഹീമല്ല റാഇനെ കനപ്പിക്കണം, എന്നാൽ റ എന്നായി പോകരുത്. റഊഫുൻ റഊഫുൻ ഹംസ റഊ, ഹംസയുടെ ഉച്ചാരണം മഖ്റജ് തൊണ്ടയുടെ താഴെ ഭാഗം. ഇവിടെ നമ്മൾക്ക് ഓതിപ്പോടുന്നത് പലപ്പോഴും ചില ആളുകളൊക്കെ ഓതിപ്പോവുകയാൽ പ്രാർത്ഥിക്കുന്നൊക്കെ ചെയ്യുന്നത് റബ്ബന ഇന്നക റഊഫുർ റഹീം റഊഫുർ റഹീം എന്നൊക്കെ ആയിരിക്കും. ഇൻഷാല്ലാ അതുകൊണ്ട് കൃത്യമായിട്ട് ഇത് കേട്ട് പഠിക്കണം. റഊഫുൻ റഊഫുർ റഹീം റഊഫുർ റഹീം റഹീം തൊണ്ടയുടെ മധ്യഭാഗം ഹ റഊഫുർ റഹീം. അവസാനത്തിൽ മദ്ദ് ഇഅറദുൽ സുക്കൂൻ അഥവാ രണ്ട് നാല് ആറ് ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദ്. വല്ലദീന ജാഉ മിൻ ബഅദിഹിം യഖൂലൂന റബ്ബനാ والذين جاءوا من بعدهم يقولون ربنا ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا ولا تجعل في قلوبنا غلا للذين آمنوا ربنا ربنا إنك رؤوف رحيم. സൂറത്തുൽ ഹശ്റിലെ പത്താമത്തെ ആയത്താണ് നമ്മൾ കേട്ടു മനസ്സിലാക്കിയത്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. കൃത്യമായിട്ട് ഖുർആൻ പാരായണം ചെയ്യാൻ ശ്രമിക്കുക, പഠിക്കുക. ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: ജസാക്കല്ലാഹു ഖൈറാ ബാറക്കല്ലാഹു ഫീക്. അത്തഹ്സീൻ ഇവിടെ സമാപിക്കുകയാണ്. നമ്മൾ ഇന്ന് സൂറത്തുൽ ഹശ്റിൽ നിന്നും പത്താമത്തെ ആയത്താണ് അൽഹംദുലില്ലാ പഠിച്ചത്. ക്ലാസ് എടുക്കാനായി സ്റ്റുഡിയോയിലുണ്ടായിരുന്നത് ഹാഫിദ് അബ്ദു ശുക്കൂർ.
3: പരിശുദ്ധ ഖുർആനിൻ്റെ 29-ാം അധ്യായം സൂറത്തുൽ അൻകബൂത്തിലെ 41-ാമത്തെ വചനത്തിൽ എട്ടുകാലി എന്ന ജീവിയെപ്പറ്റി അള്ളാഹു തആല പരാമർശിക്കുന്നുണ്ട്. 29-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ അൽ അൻകബൂത്ത് എന്നാണ്. അൻകബൂത്ത് എന്ന പദത്തിനർത്ഥം ചിലന്തി, എട്ടുകാലി എന്നാണ്. ഇവിടെ അള്ളാഹു ഉദ്ധരിക്കുന്ന ആയത്ത് ഇപ്രകാരമാണ്:

0: ഈ ആയത്തിലൂടെ അല്ലാഹു അറിയിക്കുന്നത് അല്ലാഹുവിന് പുറമെ ആരാധ്യരെ സ്വീകരിച്ചവരുടെ ഉദാഹരണം എട്ടുകാലിയുടെ വല പോലെയാണ് എന്നതാണ്. ചിലന്തി വല പോലെ അതീവമായ ദുർബലമായ ഒരവസ്ഥാവിശേഷമാണ് അവർക്കുള്ളത് എന്ന് അല്ലാഹു ഇതിലൂടെ വ്യക്തമാക്കുന്നു. ശിർക്കും അതിൻ്റെ അനുയായികളും ദുർബലതയിൽ തന്നെയാണ്. എട്ടുകാലി വല പോലെ അവരുടെ വിശ്വാസം അതീവ ദുർബലമാണ് എന്ന കാര്യം ഇവിടെ അറിയിക്കുന്നു. പരിശുദ്ധ ഖുർആനിന്റെ 88-ാം അധ്യായം 17-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്.
1: അഫല യൻസുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്ത്.
0: ഒട്ടകമെന്ന സൃഷ്ടിയെ നോക്കി അതിന്റെ അത്ഭുതം വിലയിരുത്താനും ആ സൃഷ്ടിയിലൂടെ സ്രഷ്ടാവായ റബ്ബിനെ മനസ്സിലാക്കാനും അല്ലാഹു തആല നമ്മോട് കൽപ്പിക്കുന്നു. ഒട്ടകമെന്നത് മരുഭൂമിയിലെ പൊടിക്കാറ്റുകൾ കുമിഞ്ഞുകൂടി പ്രകൃതിയുടെ വികൃതിയായി ഉണ്ടായതാണോ അല്ല അതിൻ്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ടോ എന്ന ചിന്ത വളരെ പ്രധാനമാണ്. ഒട്ടകത്തിൻ്റെ നാവും അതിൻ്റെ ആമാശയവും അതിൻ്റെ കുളമ്പും അതിൻ്റെ കണ്ണിൻ്റെ പീലികളും തുടങ്ങി ഓരോന്നിനെപ്പറ്റിയും പഠിക്കുന്ന ഒരാൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും അതിൻ്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ട് എന്ന്. അതുകൊണ്ടാണ് അല്ലാഹു ചോദിക്കുന്നത് അവർ ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ, അതെങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന്.
2: മനസ്സിന് ചെറുതായി മുറിവേൽക്കുമ്പോൾ പോലും ആത്മഹത്യയിൽ അഭയം തേടുന്നവരുടെ വാർത്തകൾ ഇടയ്ക്കിടെ നാം കേൾക്കുന്നു. പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന് പെൺകുട്ടിയെ കുത്തിക്കൊലപ്പെടുത്തുന്ന കൗമാരക്കാരൻ, മൊബൈൽ ഗെയിമുകൾക്ക് അടിമപ്പെട്ട് ജീവിത മൂല്യം മറക്കുന്ന കുട്ടികൾ, കൗമാരക്കാരുടെ, യുവാക്കളുടെ, വിദ്യാർത്ഥികളുടെ വൈകാരിക പരിസരങ്ങൾ അരക്ഷിതവും സങ്കീർണവുമാണെന്ന് പറഞ്ഞാൽ അതിശയോക്തിയാളില്ല. മനസ്സിനെ നിയന്ത്രിക്കുന്നതിൽ, മനുഷ്യനെ മനസ്സിലാക്കുന്നതിൽ, ജീവന്റെ വിലയറിയുന്നതിൽ നമ്മുടെ കുട്ടികൾ പരാജയപ്പെടുകയാണോ? ധാർമ്മികത ഒഴിവാക്കിയുള്ള, മനസ്സിനെ അവഗണിച്ചുകൊണ്ടുള്ള അശാസ്ത്രീയമായ വിദ്യാഭ്യാസ പദ്ധതിയുടെയും കപട സദാചാര ധാരണകളുടെയും ആകത്തുകയാണ് കുട്ടികളുടെ കരുണാർദ്രമല്ലാത്ത മനസ്സുകൾ. പ്രാധാന്യമേറുന്ന പരിഹാരവുമായി പീസ് റേഡിയോ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് ടീൻസ് ടൈം എല്ലാ ശനിയാഴ്ചകളിലും വൈകുന്നേരം 5:05 പീസ് റേഡിയോ ടീൻസ് ടൈം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോ, പീസ് റേഡിയോ. ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം 10,000 നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു. ടീം പീസ് റേഡിയോയുമായി താങ്കളെ ബന്ധിപ്പിക്കുന്ന ഈ നമ്പർ മറക്കാതിരിക്കുക: 90 20 840 840.
5: സമയമില്ല പോലും, ഒന്നിനും നേരമില്ല പോലും. പഠനവും ജോലിയും അതിനുള്ള ഓട്ടപ്പാച്ചിലിനുമിടയിൽ നേരെ ചൊവ്വെ ഉണ്ണാനോ ഉറങ്ങാനോ പോലും സമയമനുവദിക്കുന്നില്ല. പിന്നെയല്ലേ മതകാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനും നേരം കിട്ടുക എന്നത്? അങ്ങനെയും ചിലർ പറയുന്നു. യാത്രയും പ്രസംഗവും ജോലിയും വായനയും എഴുത്തും സംഘടനാ പ്രവർത്തനവുമായി വിവിധ മേഖലകളിൽ ഒരേ സമയം തിളങ്ങി നിൽക്കുന്ന പ്രമുഖ നേതാക്കൾക്കും നമ്മെപ്പോലെ ദിവസവും 24 മണിക്കൂർ മാത്രമേ ലഭിക്കുന്നുള്ളൂ. മനസ്സുണ്ടെങ്കിൽ സമയവും ഉണ്ടാകും എന്നർത്ഥം. അപ്പോൾ മതം പഠിക്കാനും ജീവിതത്തിൽ സമാധാനം ലഭിക്കാനും അവസരം ഒരുങ്ങും. തൊഴിൽ വേളകളിലും വിശ്രമനേരങ്ങളിലും യാത്രയിലും മറ്റേതു സമയത്തും പ്രത്യേകിച്ചും സമയമൊന്നും കളയാതെ ആർക്കും കേൾക്കാം, പഠിക്കാം, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താം. പീസ് റേഡിയോ അതിനുള്ളതാണ്. പീസ് റേഡിയോ, അറിയാനും പകരാനും പകർത്താനും. പീസ് റേഡിയോ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ജീവിതത്തിൻ്റെ പ്രതീക്ഷകൾ നഷ്ടമാകുന്നിടത്തു നിന്നാണ് നിരാശ വേരോടുന്നത്. ജീവിതത്തിൻ്റെ സ്വാഭാവികതയ്ക്ക് ഭംഗം വരുത്തി എത്രയെത്ര ജീവിതങ്ങളാണ് നിരാശയിൽ ഇരിഞ്ഞൊടുങ്ങിയത്. നിരാശമുറ്റിയ ജീവിതം പ്രതിസന്ധികളുടെ ചുഴികളിൽ അകപ്പെടുമ്പോൾ ആ മനസ്സുകൾ പരിഹാരം കൊതിക്കുന്നില്ലേ? തീർച്ചയായും പ്രതിസന്ധികൾക്ക് പരിഹാരമുണ്ട്. പരിഹാരം പ്രദാനം ചെയ്യുന്ന യഥാർത്ഥ സ്രോതസ്സുകളെ കണ്ടെത്താത്തതോ അവ നമ്മെ തേടിയെത്താത്തതോ ആണ് ജീവിത നൈരാശ്യങ്ങളെ പരിഹരിക്കാനാകാത്തതിൻ്റെ യഥാർത്ഥ കാരണം. ഇപ്പോഴിതാ പരിഹാരമാർഗം നിങ്ങളുടെ മുമ്പിൽ. ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമന്വേഷിച്ച് ഇനിയും അലയേണ്ടതില്ല. നിങ്ങളുടെ ജീവിത പ്രതിസന്ധികളുടെ പരിഹാരം നിങ്ങളെയും തേടിയെത്തുന്നു. വ്യക്തി, കുടുംബം, സമൂഹം തുടങ്ങി സമസ്ത മേഖലകളിലും നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം. പീസ് റേഡിയോ പുലരിവെട്ടം. പുലരികളിൽ പ്രതീക്ഷയുടെ പുതുനാമ്പ് നൽകി ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമോതി എല്ലാ ദിവസവും രാവിലെ 6:05 പീസ് റേഡിയോയിൽ അവതരണം. പ്രൊഫസർ ഹാരിസുബിന് സലീം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: അല്ലാഹു അല്ലാഹു അല്ലാഹു അല്ലാഹു
7: അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അവൻ്റേതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിൻ്റെ മഹത്വം അറിയപ്പെട്ടതിൻ്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവൻ്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന, ലോകരക്ഷിതാവിൻ്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും. ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മുഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ, വീഡിയോ, ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസ്സുകളുണ്ട്. ഓഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ ക്ലാസ്സുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
8: ലോകത്ത് നിലനിൽക്കുന്ന ഏക വേദഗ്രന്ഥം ഖുർആനാണ്. അതായത് ഇത് ദൈവികമാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം ഖുർആനാണ്. ഒരുപാട് വേദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പഴയ നിയമം, പുതിയ നിയമം എന്ന പേരിൽ ബൈബിളും അതുപോലെ ഇന്ത്യയിൽ ഒരുപാട് ഉപനിഷത്തുകളും വേദങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഗീതയും ഭഗവത്ഗീതയും രാമായണവും മഹാഭാരതവും ഉപനിഷത്തുകളും ഒക്കെ ഒരുപാട് നിലനിൽക്കുന്നുണ്ട്. പലതും ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്നു. പക്ഷേ അതിൻ്റെ ആൾക്കാർ അവകാശപ്പെടുന്നു എന്നല്ലാതെ ആ ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ ആ വേദത്തിൽ ഇത് ദൈവത്തിൻ്റെതാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരവസ്ഥ ഇല്ല എന്നതാണ് വാസ്തവം. എന്നാൽ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അതിൽ മിക്കവാറും ഓരോ പേജുകളിലും ഈ വാക്കുകൾ ദൈവത്തിൻ്റെതാണ്, ഇത് ദൈവം ഇറക്കിയതാണ്, തൻസീലും റബ്ബിൽ ആലമീൻ, ഇത് ദൈവം ഇറക്കിയതാണ്, ലോകരക്ഷിതാവ് ഇറക്കിയതാണ്, അള്ളാഹു ഇറക്കിയതാണ്, അള്ളാഹു പഠിപ്പിച്ചതാണ് എന്ന് വളരെ വ്യക്തമായി പറയുന്നത് കാണാം. അപ്പോൾ പറയുന്നതിൻ്റെ ചുരുക്കം ഇതാണ്, സ്വയം ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം, ഇന്ന് നിലനിൽക്കുന്ന ഏക ഗ്രന്ഥം ഖുർആൻ മാത്രമാണ്. അതോടുകൂടെ തന്നെ ആ ഇറങ്ങിയ അതേ വിശുദ്ധിയിൽ അത് നിലനിൽക്കുന്നു എന്നാണ്. അതിനൊരു ഒരു മാറ്റവും അതിലെ വാക്കുകൾക്കോ വാചകങ്ങൾക്കോ ഘടനകൾക്കോ അക്ഷരങ്ങൾക്ക് പോലും ഒരു മാറ്റവും ഇല്ലാതെ അത് എങ്ങനെയാണോ ഇറങ്ങിയത്, എങ്ങനെയാണോ പ്രവാചകൻ ഓതിക്കൊടുത്തത്, ആ ഓതിക്കൊടുത്ത് സഹാബികൾ എഴുതി വെച്ചു, പിന്നീട് അത് കോപ്പികളെടുത്ത് പ്രചരിച്ചു, ആൾക്കാർ ഹിഫിലാക്കി, ഇപ്പോഴും 10,000-കണക്കിന് ജനങ്ങൾ ഖുർആൻ മുഴുവൻ കാണാതെ പഠിച്ച് ഹൃദ്യസ്ഥമാക്കിയ ഒരു ധാരാളം കാണാം. അപ്പോൾ അന്നിറങ്ങിയ അതേ ഖുർആൻ തന്നെയാണ് ഇന്ന് അതേ വിശുദ്ധിയിൽ നിലനിൽക്കുന്നു എന്നതാണ് ഇതും ഖുർആന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു കാര്യമാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
9: أعوذ بالله من الشيطان الرجيم.

0: ബാരക്കല്ലാഹു ഫീക്കും. നാം കേട്ടുകഴിഞ്ഞത് മധുരം ഖുർആൻ, വിശുദ്ധ ഖുർആനിലെ 18-ാമത്തെ അധ്യായം, സൂറത്തു അൽ കഹ്ഫ്, 34 മുതൽ 45 കൂടിയ വചനങ്ങളാണ് നാം ശ്രവിച്ചത്. ഷെയ്ഖ് ഹസ അൽ ബൽഷിയുടെ ശബ്ദത്തിൽ.
1: പീസ് റേഡിയോ പരിപാടികൾ ഇപ്പോൾ നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാം. ശ്രോതാക്കളുടെ അഭ്യർത്ഥന പ്രകാരം പീസ് റേഡിയോയിൽ പ്രക്ഷേപണം ചെയ്ത വിവിധ പരിപാടികളുടെ ഓഡിയോ ഫയലുകൾ ഇപ്പോൾ ശ്രോതാക്കൾക്ക് ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാൻ അവസരമുണ്ട്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പുതുതായി പുറത്തിറക്കിയ ജമീൽ ഓൺലൈൻ ലൈബ്രറി എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യൂ. ആപ്ലിക്കേഷന്റെ ഓഡിയോ സെഷനിൽ പീസ് റേഡിയോ എന്ന കാറ്റഗറിയിൽ കഴിഞ്ഞുപോയ പീസ് റേഡിയോ പരിപാടികളിൽ നിന്നും തെരഞ്ഞെടുത്തവ നിങ്ങൾക്ക് ലഭ്യമാണ്. നിങ്ങളുടെ ഇഷ്ടാനുസരണം കേൾക്കാനും ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും. കൂടാതെ മറ്റ് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് നൽകാനുമുള്ള പ്രത്യേക സംവിധാനമാണ് ജമീൽ ആപ്പിൽ ഇപ്പോഴുള്ളത്. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും മറക്കാതെ ഇൻസ്റ്റാൾ ചെയ്യുക ജമീൽ ഓൺലൈൻ ലൈബ്രറി.

ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം! രാവിലെ കാലിച്ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്.

0: വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ, എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ? അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.
1: പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്തതായി തഫ്സീർ അമാനി. തലമുറകൾക്ക് വെളിച്ചം പകർന്ന മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വിവരണത്തിന്റെ ശബ്ദാഖ്യാനം. ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്ത് ഹൂദ് 55 മുതൽ 60 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവും.
2: വചനം 55. മിന്ദൂനിഹി, അവനു പുറമെ, ഫക്കീദൂനി, അതിനാൽ നിങ്ങൾ എന്നോട് തന്ത്രം പ്രയോഗിക്കുക. ജമീഅൻ, എല്ലാവരും. സുമ്മ, പിന്നീട്. ലാ തുൻദിറൂനി, എനിക്ക് നിങ്ങൾ താമസം നൽകേണ്ട.

0: അതെ, അവന് പുറമെ അഥവാ അവനോട് പങ്കുചേർക്കുന്നതിൽ നിന്ന്. അതിനാൽ നിങ്ങൾ എല്ലാവരും കൂടി എന്നോട് തന്ത്രം പ്രയോഗിച്ചുകൊള്ളുക, പിന്നെ നിങ്ങൾ എനിക്ക് താമസം നൽകേണ്ട.
1: വചനം 56. ഇന്നി തവക്കൽതു, നിശ്ചയമായും ഞാൻ ഭരമേൽപ്പിച്ചു. അലല്ലാഹി, അല്ലാഹുവിൻ്റെ മേൽ. റബ്ബീ, എൻ്റെ റബ്ബായ. വറബ്ബിക്കും, നിങ്ങളുടെ റബ്ബുമായ. മാമിൻ ദാബത്തിൻ, ഒരു ജന്തുവും ഇല്ല. ഇല്ലാഹുവ, അവനായിട്ടല്ലാതെ. ആഹിദുൻ, പിടിക്കുന്നവൻ. ബിനാസുയത്തിഹാ, അതിൻ്റെ നെറുകയെ. ഇന്ന റബ്ബി, നിശ്ചയമായും എൻ്റെ റബ്ബ്. അലാ സിറാത്തിൻ, പാതയിലാണ്. മുസ്തഖീമിൻ, ചൊവ്വായ.

0: നിശ്ചയമായും എന്റെ റബ്ബും നിങ്ങളുടെ റബ്ബുമായ അള്ളാഹുവിന്റെ മേൽ ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നു. ഒരു ജീവജന്തുവും തന്നെ അവൻ അതിന്റെ നെറുകയെ പിടിക്കുന്ന അഥവാ അതിനെ അടക്കി ഭരിക്കുന്നവൻ ആയല്ലാതെയില്ല. നിശ്ചയമായും എന്റെ റബ്ബ് നേരെയുള്ള ചൊവ്വായ പാതയിലാണ്.
1: വചനം 57. ഫഇൻ തവല്ലൗ, ഇനി നിങ്ങൾ തിരിഞ്ഞുകളയുന്ന പക്ഷം, ഫഖദ് അബ്ലഗ്തുക്കും, എന്നാൽ നിങ്ങൾക്ക് ഞാൻ എത്തിച്ചു കഴിഞ്ഞു. മാ, യാതൊന്ന്. ഉർസിൽതു, ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നു. ബിഹി, അതുമായി. ഇലൈക്കും, നിങ്ങളിലേക്ക്. വയസ്തഖലിഫു, പിന്നാലെ കൊണ്ടുവരികയും ചെയ്യും. റബ്ബി, എന്റെ റബ്ബ്. കൗമൻ, ഒരു ജനതയെ. വൈറക്കും, നിങ്ങളല്ലാത്ത. വലാ തദുറൂനഹു, അവന് നിങ്ങൾ ഉപദ്രവം ചെയ്യുകയുമില്ല. ഷെയ്അൻ, യാതൊന്നും. ഇന്ന റബ്ബി, നിശ്ചയമായും എന്റെ റബ്ബ്. അലാ കുല്ലി ഷെയ്ഇൻ, എല്ലാ വസ്തുവിന്റെ മേലും. ഹഫീദ്, മേൽനോട്ടം നടത്തുന്നവനാണ്.

0: എന്നെ നിങ്ങൾ തിരിഞ്ഞുകളയുകയാണെങ്കിൽ എന്നെ നിങ്ങളിലേക്ക് യാതൊന്നുമായി അയക്കപ്പെട്ടിരിക്കുന്നുവോ അത് ഇതാ നിങ്ങൾക്ക് ഞാൻ എത്തിച്ചു തന്നിട്ടുണ്ട്. എന്റെ റബ്ബ് നിങ്ങളല്ലാതെ ഒരു ജനതയെ നിങ്ങൾക്ക് പകരം പിന്നാലെ കൊണ്ടുവരികയും ചെയ്യും. അവന് നിങ്ങൾ യാതൊന്നും തന്നെ ഉപദ്രവം ചെയ്യുകയുമില്ല. നിശ്ചയമായും എന്റെ റബ്ബ് എല്ലാ വസ്തുവിന്റെയും മേൽനോട്ടം ചെയ്ത് കാത്തുപോരുന്നവനാകുന്നു.
1: ഹൂദ് നബി അലൈഹിസലാം ആ ജനതയെ തൗഹീദിലേക്ക് ക്ഷണിച്ചപ്പോൾ അവരിൽ നിന്നുണ്ടായ പ്രതികരണമാണ് ആദ്യം അള്ളാഹു ഉദ്ധരിച്ചത്. പിന്നീട് അതിനെ തുടർന്ന് അദ്ദേഹം അവരോട് പറഞ്ഞ മറുപടികളും

0: ഉദ്ധരിച്ചിരിക്കുന്നു. നീ ഞങ്ങൾക്ക് മതിയായ തെളിവൊന്നും നൽകിയിട്ടില്ല. നിന്റെ വാക്കിനെ ആസ്പദമാക്കി ഞങ്ങളുടെ ദൈവങ്ങളെ കൈവടിയുവാൻ ഞങ്ങൾ തയ്യാറില്ല. നീ പറയുന്നതിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല എന്നൊക്കെ പറഞ്ഞത് അവരുടെ നിഷേധത്തിൽ നിന്നുത്ഭവിച്ച ധിക്കാര നിമിത്തമാണെന്ന് വ്യക്തമാണ്. ഇതിനെല്ലാം മകുടം ചാർത്തുമാർ അന്ധവിശ്വാസത്തിൻ്റെ അടിത്തട്ടിൽ നിന്നുത്ഭവിച്ച ഒരു ആരോപണവും. ഞങ്ങളുടെ ചില ദൈവങ്ങളിൽ നിന്ന് നിനക്കെന്തോ ആപത്ത് ബാധിച്ചിട്ടുണ്ട് എന്നേ ഞങ്ങൾക്ക് പറയുവാനുള്ളൂ. അതല്ലാതെ നീ ഇങ്ങനെ പിച്ചുംപേയും പറയുവാൻ കാരണമില്ല. ഒരു വശത്തിലൂടെ ഇതൊരു ആരോപണമാണെങ്കിൽ മറ്റൊരു വശത്തിലൂടെ ഒരു ഭീഷണി കൂടിയാണ്. വിഗ്രഹങ്ങളെ സംബന്ധിച്ച് അവരുടെ അന്ധവിശ്വാസവും മതിപ്പും എത്രമേൽ ഭയങ്കരമാണെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ആയത് ഗോത്രത്തിൽ മാത്രമുള്ള ഒരു വിഡ്ഢിത്തമല്ല ഇത്. വിഗ്രഹങ്ങൾ, ദേവീദേവന്മാർ, ജീവിച്ചിരിക്കുന്നവരോ മരണപ്പെട്ടവരോ ആയ മഹാത്മാക്കൾ, സ്വയം ദിവ്യന്മാരായി അഭിനയിക്കുന്ന മനുഷ്യപിശാചുക്കൾ എന്നുവേണ്ട, അള്ളാഹുവല്ലാത്ത ഏതു വസ്തുവേയും ആരാധ്യ വസ്തുക്കളായി അംഗീകരിച്ചു വരുന്ന എല്ലാവരിലും കാണപ്പെടാറുള്ള ഒരു വിഡ്ഢിത്തമത്രേ ഇത്. അതായത്, അവയെ വകവെക്കാതെ വല്ലതും ആരെങ്കിലും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ അവർക്ക് അവയുടെ ശാപകോപങ്ങൾ ബാധിച്ചേക്കുമെന്നും അതുമൂലം വല്ല ആപത്തും സംഭവിച്ചേക്കുമെന്നുമുള്ള ധാരണ. ആദ്യ ജനത പറഞ്ഞതുപോലെ സന്ദർഭം കാണുമ്പോൾ അവർ അത് തുറന്നു തന്നെ പറയുകയും ചെയ്യും. നേരെ മറിച്ച് അള്ളാഹുവിനെ വകവെക്കാതെ തോന്നിയ വാസങ്ങളിൽ മുഴുകിക്കൊണ്ടിരിക്കുന്നവർക്ക് അതുമൂലം വല്ല ആപത്തും സംഭവിച്ചേക്കാമെന്ന ധാരണ അങ്ങനെയുള്ളവരിൽ വളരെ ദുർലഭമായേ കാണപ്പെടുകയുള്ളൂ താനും. ഹൂദ് നബി അലൈഹിസലാം അവർക്ക് നൽകിയ മറുപടിയുടെ സാരം ഇതാണ്: നിങ്ങൾ എന്തുതന്നെ ആരോപിച്ചാലും ശരി, അള്ളാഹുവല്ലാതെയുള്ള നിങ്ങളുടെ ആരാധ്യ വസ്തുക്കളും ഞാനുമായി ഒരു ബന്ധവുമില്ല. അവയിൽ നിന്നെല്ലാം ഞാൻ ഒഴിവായവനാണെന്ന് ഞാനിതാ അള്ളാഹുവിനെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് നിങ്ങളോട് ഉറപ്പിച്ചു പറയുന്നു. യാതൊരു നീക്കത്തൂക്കവും ഈ വിഷയത്തിൽ എനിക്ക് ചെയ്യാനില്ലെന്നും നിങ്ങളുമായി ഒരു ഒത്തുതീർപ്പിന് ഞാൻ സന്നദ്ധനല്ലെന്നും നിങ്ങളും ഉറപ്പിച്ചുകൊള്ളുക. ഇക്കാരണത്താൽ നിങ്ങളും നിങ്ങളുടെ ദൈവങ്ങളുമെല്ലാം ചേർന്ന് എനിക്കെതിരിൽ എന്ത് കൂടതന്ത്രങ്ങൾ നടത്തിയാലും വിരോധമില്ല. ഒരു വിട്ടുവീഴ്ചയും നൽകാതെ നിങ്ങൾക്ക് തോന്നിയത് നിങ്ങൾ ചെയ്തുകൊള്ളുക. എൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ അള്ളാഹുവിങ്കൽ അർപ്പിച്ചിരിക്കുകയാണ്. അവൻ എൻ്റെ മാത്രമല്ല നിങ്ങളുടെയും രക്ഷിതാവും നേതാവുമാണ്. നിങ്ങളും ഞാനും അടക്കം എല്ലാ ജീവികളുടെയും ഭരണ കൈകാര്യങ്ങൾ നടത്തുന്നവരുമാണ്. നേർക്കുനേരെ നീതിയുക്തമായ രീതിയിലേ അവൻ എല്ലാ കാര്യവും നടത്തുകയും ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എത്ര കടുത്ത പരിപാടി ആസൂത്രണം ചെയ്താലും എനിക്കതിൽ ഒട്ടും ഭയമില്ല. ഇനിയും നിങ്ങൾ ഞാൻ പറയുന്നതൊന്നും വിലവെക്കാതെ നിങ്ങളുടെ ശിർക്ക് മതത്തിൽ തന്നെ ശടിച്ചു നിൽക്കുവാനാണ് ഭാവമെങ്കിൽ എനിക്ക് പറയുവാനുള്ളത് ഇതാണ്: നിങ്ങളിൽ പ്രബോധനം ചെയ്യാൻ വേണ്ടി അള്ളാഹു എന്നെ ഏൽപ്പിച്ച ദൗത്യം ഞാനിതാ നിർവഹിച്ചു കഴിഞ്ഞു. നിങ്ങളെ ഇവിടെ നിന്ന് ഉന്മൂലനം ചെയ്യുമാറുള്ള വല്ല ശിക്ഷയും അവൻ നിങ്ങൾക്ക് ബാധിപ്പിച്ചേക്കും. നിങ്ങളുടെ സ്ഥാനത്ത് പുതിയ തലമുറകളെ അവൻ ഏർപ്പെടുത്തുകയും ചെയ്തേക്കും. മറിച്ച് നിങ്ങൾ മൂലം അവന് ഒരു ദോഷവും ഭവിക്കുവാൻ പോകുന്നില്ല. നാസിയ എന്ന വാക്ക് തലയുടെ മുൻഭാഗം അഥവാ നെറുക് എന്ന അർത്ഥത്തിലും ആ ഭാഗത്തുള്ള മുടി അഥവാ കുടുമ എന്ന അർത്ഥത്തിലും ഉപയോഗിക്കാറുണ്ട്. ഒരാൾ മറ്റൊരാളുടെ നിയന്ത്രണത്തിനും ചൊൽപ്പടിക്കും വിധേയനാകുമ്പോൾ അവൻ അവൻ്റെ നെറുക് പിടിച്ചിരിക്കുകയാണെന്നും അവൻ്റെ നെറുക് അവൻ്റെ കയ്യിലാണെന്നും അറബി ഭാഷയിൽ പറയപ്പെടാറുണ്ട്. ഇതനുസരിച്ചാണ് 56 വചനത്തിൽ എല്ലാ ജീവികളുടെയും നെറുക് പിടിച്ചവനാണ് അള്ളാഹു എന്ന് പറഞ്ഞിരിക്കുന്നത്. ഹൂദ് അലൈഹിസലാം അവസാനമായി അവരെ പൊതുശിക്ഷയെക്കുറിച്ച് താക്കീത് ചെയ്തുവല്ലോ. അതിനെക്കുറിച്ച് അള്ളാഹു പറയുന്നു:
1: വചനം 58. വലമ്മാ ജാഅ, വന്നപ്പോൾ, അമ്രുന, നമ്മുടെ കൽപ്പന, നജ്ജൈന, നാം രക്ഷപ്പെടുത്തി, ഹൂദൻ, ഹൂദിനെ, വല്ലദീന ആമനു, വിശ്വസിച്ചവരെയും, മഅഹു, അദ്ദേഹത്തോടൊപ്പം, ബിറഹ്മത്തിൻ, കാരുണ്യം കൊണ്ട്, മിന്നാ, നമ്മിൽ നിന്നുള്ള, വനജ്ജൈനാഹും, അവരെ നാം രക്ഷപ്പെടുത്തുകയും ചെയ്തു, മിൻ അദാബിൻ, ഒരു ശിക്ഷയിൽ നിന്ന്, ഗലീദ്, കടുത്തതായ.

0: നമ്മുടെ കൽപ്പന വന്നപ്പോഴാകട്ടെ ഹൂദിനെയും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരെയും നമ്മുടെ പക്കൽ നിന്നുള്ള കാരുണ്യം കൊണ്ട് നാം രക്ഷിച്ചു. അതികഠിനമായ ഒരു ശിക്ഷയിൽ നിന്ന് അവരെ നാം രക്ഷപ്പെടുത്തുകയും ചെയ്തു.
1: ആദ്യ ജനതയ്ക്ക് ബാധിച്ച ശിക്ഷ ഏഴ് രാവും എട്ടു പകലും തുടർച്ചയായി അടിച്ചുവീശിക്കൊണ്ടിരുന്ന അത്യുഗ്രമായ ഒരു കൊടുങ്കാറ്റായിരുന്നു. അതിൽ അവർ ഒന്നടങ്കം കടപുഴകി മറിഞ്ഞു വീണ ഈന്തത്തടി മരങ്ങളെപ്പോലെ ചത്തു വീണൊടുങ്ങി. സൂറത്തുൽ ഖമർ 19:20, അൽ ഹാഖ 6:7.
2: വചനം 59. വതിൽക അത് ആദുൻ ആദ് ജഹദു, അവർ നിഷേധിച്ചു. ബി ആയാത്തി, ദൃഷ്ടാന്തങ്ങളെ. റബ്ബിഹിം, തങ്ങളുടെ റബ്ബിൻ്റെ. വഅസൗ, അവർ അനുസരണക്കേടും കാണിച്ചു. റുസുലഹു, അവൻ്റെ റസൂലുകളോട്. വത്തബഉ, അവർ പിൻപറ്റുകയും ചെയ്തു. അമ്ര, കൽപ്പനയെ. കുല്ലി ജബ്ബാരിൻ, എല്ലാ സേച്ഛാധികാരിയുടെയും. അനീദ്, ദുർവാശിക്കാരായ.

0: അതെത്രേ ആദ് ഗോത്രം! അവർ തങ്ങളുടെ റബ്ബിന്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ചു, അവന്റെ റസൂലുകളോട് അവർ അനുസരണക്കേട് കാണിക്കുകയും ചെയ്തു. ദുർവാശിക്കാരായ എല്ലാ സ്വേച്ഛാധികാരികളുടെയും കൽപ്പന അവർ പിൻപറ്റുകയും ചെയ്തു.
1: അതാണവർക്ക് പറ്റിയ നാശത്തിനൊക്കെ ഹേതു. അതിന്റെ ഫലമോ?
2: വചനം 60. ഉത്ബിഉ, അവർ അനുഗമിക്കപ്പെട്ടു. ഫി ഹാദിഹി ദുനിയാ, ഈ ഇഹലോകത്തിൽ. ലഅനതൻ, ശാപം. വയൗമൽ ഖിയാമത്തി, ഖിയാമത്ത് നാളിലും. അലാ, അറിയുക. ഇന്ന ആദൻ, നിശ്ചയമായും ആദ്. കഫറു, അവർ നന്ദികേട് ചെയ്തു. റബ്ബഹും, അവരുടെ റബ്ബിനോട്. അലാ, അറിയുക. ബുഉദൻ, വിദൂരത. ലിആദിൻ, ആദിന്. കൗമി ഹൂദ്, ഹൂദിൻ്റെ ജനതയായ.

0: ഈ ഇഹത്തിൽ വമ്പിച്ച ഒരു ശാപത്താൽ അവർ അനുഗമിക്കപ്പെട്ടു, ഖിയാമത്ത് നാളിലും അനുഗമിക്കപ്പെട്ടു. അല്ല, അറിയുക, നിശ്ചയമായും ആദ് ഗോത്രം തങ്ങളുടെ റബ്ബിനോട് നന്ദികേട് ചെയ്തു. അല്ല, അറിയുക, ഹൂദിന്റെ ജനതയായ ആദ് ഗോത്രത്തിന് വിദൂരത, കാരുണ്യത്തിൽ നിന്നും അവർ എത്രയോ വിദൂരം.
1: വിഭാഗം ആറ്. സ്വാലിഹ് നബി അലൈഹിസ്സലാമിയുടെയും അദ്ദേഹത്തിന്റെ ജനതയായ സമൂദ് ഗോത്രത്തിന്റെയും ചരിത്രമാണ് ഈ വിഭാഗത്തിലുള്ളത്. അഹ്റാഫ്, ഷുഅറാ, നംല്, ഖമർ എന്നീ സൂറത്തുകളിലും മറ്റും ഈ ചരിത്രം വിവരിക്കപ്പെട്ടിരിക്കുന്നു. സമൂദ് ഗോത്രത്തിന്റെ വാസസ്ഥലമായിരുന്ന അൽ ഹിജറിനെ സംബന്ധിച്ച ഒരു വിവരണം ഷുഅറായിൽ കാണാവുന്നതാണ്.
2: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി സമാപിക്കുന്നു. സൂറത്ത് ഹൂദ് 55 മുതൽ 60 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്.
3: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നൊരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള വിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ 2-3 കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്? ഒരു ഇത്താത്തയുണ്ട്, അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത്, ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയേക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. 2, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബ്റിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഹറമേനിലെ വിശുദ്ധ ഇരു ഹറമുകളെയും സുബഹ് മഗ്രിബ് നമസ്കാരത്തിലെ പാരായണം കേൾക്കാം.

0: في رحمته يدخل من يشاء في رحمته والظالمين أعد لهم عذابا.
1: ഹദീസ് ഖുർആൻ റേഡിയോയിൽ ഇനി അൽ മുഅല്ലിം സൂറത്തുൽ മാഇദ 12-13 ആയത്തുകളുടെ ആവർത്തിച്ചുള്ള പാരായണമാണ് ഈ എപ്പിസോഡിൽ നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് ഖലീഫ അത്തുനേജി.

0: അൽമുഴല്ലിം ഇതോടെ സമാപിക്കുന്നു. സൂറത്തുൽ മാഇദ 12-13 ആയത്തുകളുടെ ആവർത്തിച്ചുള്ള പാരായണമാണ് ഈ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഖലീഫ അത്തുനേജി.
1: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്ന് വെച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെ പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 286 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം. അതായത്, ഖുർആൻ സാഹിത്യ സൃഷ്ടിയാണ്. അപ്പോൾ സാഹിത്യ സൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷെ ആ പറയുന്നതിൽ അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന്, ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ, ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്? അപ്പോൾ ആ താരതമ്യം ഇതിന് വെല്ലുന്നതാണോ, ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമ്മൾക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുറാനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥ സഞ്ചാരികളെ സുബധങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിഉകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: മകൻ മാതാവിനെ വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: വിശുദ്ധ ഖുർആനിന്റെ പഠനം സാർവത്രികമാക്കാൻ പീസ് റേഡിയോ ഒരുക്കുന്ന ഹൃദയവസന്തത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഇന്ന് സൂറത്ത് ഹൂദിലെ 69-70 വചനങ്ങളാണ് ജംഷീർ സലാഹി നമുക്ക് മുൻപിൽ ക്ലാസ് എടുക്കുന്നത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. അൽഹംദുലില്ലാ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وأخذ الذين ظلموا الصيحة فأصبحوا في ديارهم جاثمين. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇന്നത്തെ ഹൃദയവസന്തം ക്ലാസ്സിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുകയാണ്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹൂദ് 11-ാമത്തെ അധ്യായം സൂറത്തുൽ ഹൂദിലെ വചനങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ മനസ്സിലാക്കി വന്നത്. ഇന്ന് നമ്മൾ സൂറത്തുൽ ഹൂദിലെ 67-ാമത്തെ വചനമാണ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ഇൻഷാ അള്ളാ. ആ വചനം ഇപ്രകാരമാകുന്നു: وأخذ الذين ظلموا الصيحة فأصبحوا في ديارهم جاثمين. وأخذ الذين ظلموا അക്രമം പ്രവർത്തിച്ചവരെ പിടികൂടി. അസ്വൈഹത്തു ഒരു ഘോരശബ്ദം. ഫഅസ്ബഹു അങ്ങനെ അവർ ആയിത്തീർന്നു, പ്രഭാതത്തിലായിത്തീർന്നു. ഫി ദിയാരിഹിം അവരുടെ വീടുകളിൽ. ജാസിമീൻ കമഴ്ന്നടിച്ചു വീണ അവസ്ഥയിൽ. ഈ വചനം ഒരു ജനതയെ അള്ളാഹു നശിപ്പിച്ചതിനെ കുറിച്ചാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഏതാണ് ജനത? അവർ സമൂദ് ഗോത്രമാകുന്നു. മഹാനായ സ്വാലിഹ് നബി അലൈഹിസ്സലാമിനെയാണ് സമൂദ് ഗോത്രത്തിലേക്ക് അള്ളാഹു പ്രവാചകനായി നിയോഗിച്ചത് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കി. സ്വാലിഹ് നബി അലൈഹിസ്സലാം ആ ജനതയെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നതിലേക്കും അവർ അള്ളാഹു അവർക്കു നൽകിയ കായിക ശക്തിയും പാറകൾ തുരന്ന് വീടുകളുണ്ടാക്കാൻ ഉള്ള പ്രാപ്തിയും അങ്ങനെ പല കഴിവുകളും അള്ളാഹു അനുഗ്രഹങ്ങളും ചൊരിഞ്ഞ ഒരു ജനതയായിരുന്നു സമൂദ് ഗോത്രം എന്ന് ഖുർആനിലെ വേറെയും സൂറത്തുകളിലെ ആയത്തുകളിലൂടെയും ഈ സൂറത്തുൽ ഹൂദിലെ തൊട്ട് മുമ്പുള്ള വചനങ്ങളിലൂടെയുമൊക്കെ അള്ളാഹു നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്, നമുക്ക് വ്യക്തമാക്കി തന്നിട്ടുണ്ട്. പക്ഷേ അവർ ധിക്കാരികളായിത്തീരുകയും അള്ളാഹുവിൽ പങ്കുചേർക്കുന്നവരാവുകയും അഹങ്കാരികളാവുകയും ചെയ്തതു നിമിത്തം അള്ളാഹു അവരിലേക്ക് അവരിൽ നിന്നു തന്നെ അവരുടെ സഹോദരൻ എന്നാണ് ഖുർആൻ പ്രയോഗിച്ച പദം സ്വാലിഹ് നബി അലൈഹിസ്സലാമിനെ നിയോഗിക്കുകയും അദ്ദേഹം അള്ളാഹുവിലേക്ക് നിരന്തരം ആ ജനതയെ സമൂദ് ഗോത്രത്തെ ക്ഷണിക്കുകയും ഒക്കെ ചെയ്തെങ്കിലും അവരുടെ മറുപടി ധിക്കാരം നിറഞ്ഞതായിരുന്നു. സ്വാലിഹെ, നീയൊരു പ്രവാചകനാണെങ്കിൽ ഞങ്ങൾക്കൊരൊട്ടകത്തെ കൊണ്ടുപോവാ എന്നവർ പരിഹാസപൂർവ്വം വെല്ലുവിളിക്കുന്ന രംഗമൊക്കെ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അള്ളാഹു ഒരു ഒട്ടകത്തിനെ അവർക്ക് ദൃഷ്ടാന്തമായി ഒരു പാറയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരികയും അങ്ങനെ ഒട്ടകത്തിന് വെള്ളം കുടിക്കാൻ കിണറിൽ ഊഴം നിശ്ചയിക്കുകയും ഒട്ടകത്തെ നിങ്ങൾ ഉപദ്രവിക്കരുത് എന്നെല്ലാം സ്വാലിഹ് നബി അലൈഹി സ്വലാം സമൂദ് ഗോത്രത്തെ ഓർമ്മിപ്പിക്കുന്ന വചനങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. പക്ഷേ അഹങ്കാരികളായ ആ ജനത ആ ഒട്ടകത്തെ അറുത്തുകളയുകയാണ് ചെയ്തത്, വെട്ടി അറുത്തു കൊന്നു. അതോടുകൂടി സ്വാലിഹ് നബി അലൈഹി സ്വലാം അവരോട് പറയുന്നുണ്ട്, ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളിൽ 3 ദിവസം മാത്രമാണ് ബാക്കി. ഫഅഖറൂഹ ഫഖാല തമത്തഉ ഫീ ദാരികും സലാസത അയ്യാമിൻ. 3 ദിവസം നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ സുഖിച്ചുകൊള്ളുക. ذلك وعد غير مكذوب. അത് തെറ്റാകാനിടയില്ലാത്ത ഒരു വാഗ്ദാനമാണ്. മക്കദൂബാകാത്ത, തെറ്റാകാനിടയില്ലാത്ത ഒരു വഅദാണ്. ശിക്ഷ നിങ്ങൾക്ക് വരിക തന്നെ ചെയ്യും. ശിക്ഷ നിങ്ങൾക്ക് വരിക തന്നെ ചെയ്യും. ബൽ ലാ ബുദ്ദ മിൻ വുഖൂഇഹി എന്നാണ് സഅദി റഹ്മഹുള്ള അതിനെ വിശദീകരിച്ചത്. അങ്ങനെ ഫലം മാ ജാ അംറുന നജ്ജൈന സ്വാലിഹൻ വല്ലദീന ആമനു മഅഹു ബിറഹ്മത്തിൻ മിന്ന വമിൻ ഖിസ്യി യൗമിഇദിൻ റബ്ബ് ഇന്ന റബ്ബക ഹുവൽ ഖവിയുൽ അസീസ്. എത്ര അഹങ്കാരികളായാലും എന്തെല്ലാം പ്രാപ്തിയും കഴിവും സ്വാധീനവും ഉണ്ട് എന്ന് മനുഷ്യരായ നമ്മൾ വിചാരിച്ചാലും അള്ളാഹുവിനെ വെല്ലുവിളിക്കാനോ അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളെ മറികടക്കാനോ സാധിക്കില്ല എന്നുള്ളത് ഈ സമൂദ് ഗോത്രത്തിൻ്റെ അവസ്ഥ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. ഫലമ്മാ ജാ അംറുന, നമ്മുടെ കൽപ്പന വന്ന് കഴിഞ്ഞപ്പോൾ എന്ന് പറഞ്ഞാൽ ബി വുഖൂഇൽ അദാബ്, ശിക്ഷ സംഭവിച്ചപ്പോൾ. നജ്ജൈന സ്വാലിഹൻ വല്ലദീന ആമനു മഅഹു, സ്വാലിഹിനെയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരെയും നാം രക്ഷപ്പെടുത്തി. ബിറഹ്മത്തിൻ മിന്ന, നമ്മുടെ കാരുണ്യം കൊണ്ട്. വമിൻ ഹിസി യൗമി ഇതിൻ, ആ ദിവസത്തെ അപമാനത്തിൽ നിന്ന്. അല്ലെ, ശിക്ഷ ബാധിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ശിക്ഷ ബാധിക്കുക എന്ന് പറഞ്ഞാൽ ആ ശിക്ഷയനുഭവിക്കണം, അത് അപമാനകരമാണ്. വളരെ വ്യക്തമായി അള്ളാഹു ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്നത് ഹിസി എന്ന പദമാണ് പ്രയോഗിച്ചത്. നിന്ദ്യത, അപമാനം, നിന്ദ്യമായി ആ ദിവസത്തിൽ നിന്ദ്യരാവുകയാണ്. കാരണം അവസാനത്തെ വിജയം അള്ളാഹുവിൻ്റെ പ്രവാചകനും വിശ്വാസികൾക്കുമാണ്. അവരെ അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് അള്ളാഹു രക്ഷപ്പെടുത്തി. നജ്ജൈനാഹും മിനൽ അദാബി വൽഹസിയിൽ ഫലീഹ, വളരെ മോശമായ ആ അപമാനത്തിൽ നിന്നും ശിക്ഷയിൽ നിന്നും നാം അവരെ രക്ഷപ്പെടുത്തി എന്നാണ്. എന്നിട്ട് അള്ളാഹു ഓർമ്മിപ്പിക്കുന്നത് ഇന്ന റബ്ബക ഹുവൽ കവിയുൽ അസീസ്, തീർച്ചയായും നിന്റെ രക്ഷിതാവ് തന്നെയാണ് കവിയ ശക്തനും അസീസ് പ്രതാപവാനും. താൽക്കാലികമായി അള്ളാഹുവിനെ വെല്ലുവിളിക്കുന്നവർക്ക്, അള്ളാഹുവിനെ പരിഹസിക്കുന്നവർക്ക് താൽക്കാലികമായൊരാശ്വാസം അവർക്ക് തോന്നും, കാരണം ഞങ്ങൾ വെല്ലുവിളിച്ചിട്ടും ഞങ്ങൾക്കൊരു ചുക്കും സംഭവിച്ചില്ലല്ലോ, ഞങ്ങൾ അള്ളാഹുവിനെ പരിഹസിച്ചിട്ടും ഞങ്ങൾക്കൊന്നും സംഭവിക്കുന്നില്ലല്ലോ, ഞങ്ങൾ മതനിയമങ്ങൾ ലംഘിച്ചിട്ടും അതിനെ പരിഹസിച്ചിട്ടും അതിനെ എതിർത്തിട്ടും ഒന്നും ഞങ്ങൾക്ക് ഒരു ചുക്കുവിടെ സംഭവിക്കുന്നില്ലല്ലോ എന്നൊക്കെ പുതിയ കാലത്തും സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെ കമൻറ്റുകളും പോസ്റ്ററുകളും ഇടുന്ന ആളുകളെ, വീഡിയോകൾ ചെയ്യുന്ന ആളുകളെയൊക്കെ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. പക്ഷേ അതൊക്കെ അൽപായുസ് മാത്രമാണ്. ഖുർആൻ ഓർമ്മിപ്പിച്ചതുപോലെ അവരുടെയൊക്കെ ശിക്ഷയിൽ വർദ്ധനവ് കിട്ടാനുള്ള ഒരു കാരണവും നിമിത്തവുമായി മാറുക എന്നല്ലാതെ മറ്റൊന്നും അതുകൊണ്ട് സംഭവിക്കല്ല. അവസാനം അവർക്ക് ബോധ്യമാകും എന്ത്, ഇന്ന റബ്ബക ഹുവൽ കവിയുൽ അസീസ്, നിന്റെ റബ്ബാണ് ശക്തനും പ്രതാപവാനുമെന്ന്. അങ്ങനെ അഖദല്ലദീന ളലമു സ്വൈഹത്തു, ഒരു ഘോര ശബ്ദമാണ്, സമൂദ് ഗോത്രത്തെ ഒരു ഘോര ശബ്ദം കൊണ്ടാണ് അള്ളാഹു നശിപ്പിച്ചു കളഞ്ഞത്. ഫഅസ്ബഹു, പ്രഭാതത്തിൽ അവരുടെ വീടുകളിൽ അവർ, ഫീ ദിയാരിഹിം ജാസിമീൻ, അവരുടെ വീടുകളിൽ അവർ മുഖം കുത്തി കമഴ്ന്നടിച്ചു വീണ അവസ്ഥയിലാണ് അവർ കിടന്നിരുന്നത്. അള്ളാഹുവിൻ്റെ ശിക്ഷ അവരെ പിടികൂടി. ഹമിദീന ലാ ഹറാക്കലഹും, നിശ്ചലരായിക്കൊണ്ട് അവർ കടന്നുപോയി. എന്നിട്ട് അള്ളാഹു പറയുന്നതറിയോ, ക അടുത്ത 68-ാമത്തെ വചനം, ക അല്ലം യഗ്നൗ ഫീഹാ അലാ ഇന്ന സമൂദ കഫറു റബ്ബഹും അലാ ബുഅദൽ ലിസമൂദ്, ക അല്ലം യഗ്നൗ ഫീഹാ, അവർ അവിടെ താമസിച്ചിട്ടില്ലാത്ത പോലെ അവർ അങ്ങോട്ട് ഉന്മൂലനം ചെയ്യപ്പെട്ടു. മനസ്സിലായില്ലേ? ക അല്ലം യഗ്നൗ ഫീഹ, അവിടെ അവർ താമസിച്ചിട്ടില്ലാത്ത വിധം അവർ ഉന്മൂലനം ചെയ്യപ്പെട്ടു. അല, നിങ്ങളറിയുക, ഇന്ന സമൂദ്, തീർച്ചയായും സമൂദ് ജനത, കഫറൂറബ്ബഹും, അവർക്കനുഗ്രഹങ്ങൾ നൽകിയ, അവരെ സൃഷ്ടിച്ച അവരുടെ സൃഷ്ടാവായ തങ്ങളുടെ രക്ഷിതാവിനോടവർ നന്ദികേട് കാണിച്ചു. അലാ,

അയച്ച അവർക്ക് അങ്ങോട്ട് വന്നപ്പോൾ അവരുടെ വീടുകളിലൊരു ആസ്വദിച്ച് ജീവിച്ചിരുന്നതിൻ്റെ ഒരടയാളം പോലും ഇല്ലാത്തതുപോലെ, മനസ്സിലായില്ലേ? അവർക്ക് കാലത്ത് വലാത്തൻ ഇമുബിഹ യൗമം മിനദ്ദഹിർ, കാലത്തിൽ നിന്നൊരു ദിവസം പോലും ഒരു സുഖം, സൗഖ്യം, അനുഗ്രഹം അനുഭവിച്ചിട്ടില്ലാത്ത രൂപത്തിൽ. ഖദ് ഫാറഖഹും അന്നഈം വതനാവലഹും അൽ അദാബ്, ശിക്ഷയാണ് അവർക്ക് പകരം കിട്ടിയത്. അനുഗ്രഹങ്ങൾ അവർ നഗന്നുപോയി, മനസ്സിലായില്ലേ? ഒരിക്കലും മുറിയാത്ത ശിക്ഷ അവരെ പിടികൂടുകയാണ്, മനസ്സിലായില്ലേ? അല ഇന്ന സമൂദ കഫറു റബ്ബഹും ജഹദൂഹു ബഅദ അൻ ജാഅതുഹുമുൽ ആയത്തുൽ മുബ്സിറ. ഉൾക്കാഴ്ച നൽകുന്ന അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ അവരുടെ കൺമുമ്പിലേക്ക് വന്നപ്പോൾ പോലും ആ ആയത്തുകളെ സ്വീകരിക്കാൻ അവരുടെ മനസ്സ് അഹങ്കാരം കൊണ്ട്, നിഷേധം കൊണ്ട് അവരുടെ മനസ്സ് തയ്യാറായില്ല. അവരുടെ കൺമുമ്പിൽ ഒരൊട്ടകം വന്നു അല്ലേ, പാറക്കെട്ടിൽ നിന്ന്. എത്രയോ മനുഷ്യർക്ക് ബോധ്യപ്പെടുന്ന ദൃഷ്ടാന്തം, പക്ഷേ ആ ജനത അത് സ്വീകരിച്ചില്ല. അങ്ങനെ അവർ ദൗർഭാഗ്യവന്മാരായി, അവർ ഏറ്റവും പിന്നെ നിന്ദ്യരായി. അങ്ങനെ അള്ളാഹുവിൻ്റെ ശിക്ഷക്കവർ വിധേയരായി എന്ന് വളരെ വ്യക്തമായി അള്ളാഹു ഈ വചനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. തീർച്ചയായും ഇതിൽ നമുക്ക് വളരെ വലിയ ഗുണപാഠമാണുള്ളത്. റഹ്മാനായ അള്ളാഹു അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരിലൂടെ ഈ ലോകത്ത് നന്മയും നീതിയും സത്യവുമൊക്കെയാണ് നടപ്പാക്കാൻ വളരെ ബോധപൂർവം അള്ളാഹു അതിനുവേണ്ടിയാണ് പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുള്ളത്. പക്ഷേ മനുഷ്യർക്കുള്ളൊരു പ്രശ്നം, അവരുടെ മനസ്സ് ഇച്ഛകളുടെ കൂടെ പോകുന്നുള്ളതാണ്. ഏതു കാലത്തും ഏതു നാട്ടിലും അതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു പ്രമാണിവർഗം പലപ്പോഴും ഉണ്ടാകും. പലപ്പോഴും നാട്ടിലെ മഹാഭൂരിപക്ഷത്തിൻ്റെ പിന്തുണകളും ഇത്തരം സ്വേച്ഛാധിപതികൾക്കും ഇത്തരം താന്തോന്നികൾക്കും ലഭിക്കും. അവർ ചെയ്യുന്ന വൃത്തികേടുകളും അവരുടെ ഇച്ഛകളും ഒക്കെ നന്മയായി അല്ലെങ്കിൽ ഇഷ്ടങ്ങളായി സമൂഹത്തിലെ സംസ്കാരങ്ങളായി ഒക്കെ ഉയർത്തപ്പെടും അല്ലേ. പുതിയ കാലത്ത് നമുക്കറിയാലോ എന്തെല്ലാം വൃത്തികേടുകളും തോന്നിവാസങ്ങളുമാണ് പുരോഗമനത്തിൻ്റെ പേരിൽ നമ്മുടെ സമൂഹത്തിലേക്ക് എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്നത്. എല്ലാം പുരോഗതിയാണ്, ഒരു നാടിൻ്റെ ഡെവലപ്മെൻ്റാണ്, കാലത്തിൻ്റെ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഉണ്ടാകുന്ന പുരോഗതിയാണ് എന്നൊക്കെയാണ് എല്ലാ ആഭാസങ്ങളെയും വൃത്തികേടുകളെയും പ്രൊമോട്ട് ചെയ്യുന്നവർ. പുരോഗമന ചിന്തയുടെ മറവിലാണ് ഇതിനെയെല്ലാം സമൂഹത്തിലേക്ക് ഇറക്കുന്നത്. പക്ഷേ ആത്യന്തികമായി അതെല്ലാം മനുഷ്യർക്ക് നഷ്ടവും ഉപദ്രവവും ദുരന്തവുമാണ് സമ്മാനിക്കുന്നത്. മനുഷ്യർ മനുഷ്യരുടെ ഇച്ഛകൾക്കനുസരിച്ച് സഞ്ചരിക്കാൻ ശ്രമിച്ചാൽ അത് മഹാദുരന്തമായിരിക്കും സമൂഹത്തിൽ സൃഷ്ടിക്കുക അല്ലേ. അധാർമിക പ്രവർത്തനങ്ങൾ വിവാഹങ്ങളിൽ നിന്ന് അകന്നു പോകുന്നു, കുടുംബങ്ങൾ തകരുന്നു, ലഹരി വ്യാപകമാകുന്നു, വ്യഭിചാരം അത് സാർവത്രികമാകുന്നു, ആണും പെണ്ണുമുള്ള അതിർത്തികൾ ലംഘിക്കപ്പെടുന്നു എന്ന് തുടങ്ങി എല്ലാ ദുരന്തങ്ങളിലേക്കും പുതിയ കാലത്തും സമൂഹം പുരോഗതിയുടെ പേരിൽ നയിക്കപ്പെടുമ്പോൾ തീർച്ചയായും ഈ ഭൂമിയിൽ അള്ളാഹു നിയോഗിച്ച അമ്പിയാക്കളുടെ ചരിത്രം ബുദ്ധിയുള്ളവർ വളരെ ഗുണപാഠമായി ഉൾക്കൊള്ളുകയാണ് ചെയ്യേണ്ടത്. എത്രയോ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ ഉപയോഗിച്ച് ജീവിച്ച സമൂദ് ഗോത്രത്തിൻ്റെ ചരിത്രമാണ് അള്ളാഹു ഇവിടെ നമ്മുടെ മുമ്പിൽ വരച്ചു കാണിച്ചു തന്നിട്ടുള്ളത്. ആ അവസ്ഥയിൽ നിന്ന് അവരുടെ പരിണിതി മഹാദുരന്തമായിരുന്നു. വഅഖദല്ലദീന ളലമു സ്വൈഹത്തു, അള്ളാഹു ഒരു ഘോര ശബ്ദം കൊണ്ട് ആ അതിക്രമികളെ പിടികൂടി. ഫഅസ്ബഹു ഫീ ദിയാരിഹിം ജാസിമീൻ, പ്രഭാതത്തിൽ അവരുടെ വീടുകളിൽ കമഴ്ന്നിടിച്ചു വീണ അവസ്ഥയിൽ അവരിങ്ങനെ കിടക്കണക്ക. അല്ലം യഗനൗ ഫീഹ, ഒരിക്കലും ഈ ഭൂമിയിൽ അവർ താമസിച്ചിട്ടേയില്ലാത്ത പോലെ അങ്ങോട് ഉന്മൂലനം ചെയ്യപ്പെടുകയാണ് അവർ ചെയ്തത്. അല ഇന്ന സമൂദ്, അറിയുക തീർച്ചയായും സമൂദ് കഫറു റബ്ബഹും, സമൂദ് ഗോത്രം തങ്ങളുടെ റബ്ബിനെ നിഷേധിച്ചു കളഞ്ഞു. അല ബുഅദല്ലി സമൂദ്, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് എത്രയോ വിദൂരതയിലേക്ക് വലിച്ചെറിയപ്പെട്ട ഒരു ജനതയായി, ശാപം പേറിയ ഒരു ജനപദമായി, ജനതയായി സമൂദ് ഗോത്രം മാറി. തീർച്ചയായും ഇതിൽ വിശ്വാസികൾക്ക് നമുക്ക് ഗുണപാഠമുണ്ട്. അള്ളാഹുവിനും അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർക്കും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സമ്പൂർണ്ണ സംതൃപ്തി.

0: ശക്തിയോടും മനസ്സോടും കീഴൊതുങ്ങി അവർ കാണിച്ചു തന്ന മാർഗത്തിൽ ജീവിതം ക്രമപ്പെടുത്തലാണ് സുരക്ഷിതമായ മാർഗം. റഹ്മാനായ അള്ളാഹു അള്ളാഹുവിൻ്റെ യഥാർത്ഥ മാർഗത്തിൽ ജീവിച്ച് മരിക്കാൻ, ഈമാനോടുകൂടി ജീവിച്ച് മരിക്കാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇന്നത്തെ ഈ ഹൃദയവസന്തം ക്ലാസ് ഇവിടെ സമാപിക്കുന്നു. വസല്ലല്ലാഹു അലാ നബിയ്യിന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതുഹു.
1: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് ഹൃദയവസന്തം. ഇന്നത്തെ ഹൃദയവസന്തത്തിലൂടെ സൂറത്ത് ഹൂദ് 69-70 വചനങ്ങളാണ് നാം പഠിച്ചത്. അദൃശ്യത്തിൻ്റെ താക്കോൽ അള്ളാഹുവിൻ്റെ അടുക്കൽ മാത്രം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മോടൊപ്പം സ്റ്റുഡിയോയിൽ ചേർന്നത് ജംഷീർ സലാഹി.
2: പരിശുദ്ധ ഖുർആനിൻ്റെ അനേകമായത്തുകളിൽ പരാമർശിക്കപ്പെട്ട ഒരു ജീവിയാണ് ഒട്ടകം എന്നത്. പരിശുദ്ധ ഖുർആനിൻ്റെ 7-ാം അധ്യായം സൂറത്തു അൽ അറാഫിലെ 40-ാമത്തെ വചനത്തിൽ ജമൽ എന്ന പദം ഒട്ടകത്തിന് നൽകിയിട്ടുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുകയും അതിനു നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ആകാശത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്നതുമാണ്. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നതുവരെ എന്ന് പറയുമ്പോൾ, ഒട്ടകമല്ല, ഒട്ടകത്തിൻ്റെ കയറ് പോലും സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ലാത്തതുപോലെ, അല്ലാഹുവിന് പുറമെ ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിൻ്റെ വചനങ്ങളെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന കാര്യം അതിഗൗരവമായി അല്ലാഹു ഇവിടെ അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിൻ്റെ 6-ാം അധ്യായം സൂറത്തു അൽ അൻആമിൻ്റെ 144-ാമത്തെ വചനത്തിലും അല്ലാഹു തആല ഒട്ടകത്തെപ്പറ്റി ഇബിൽ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

അതുപോലെ പതിനൊന്നാമധ്യായം സൂറത്ത് ഹൂദിന്റെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഒട്ടകച്ചപ്പറ്റി നാഖത്ത് എന്നും പ്രയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

പരിശുദ്ധ ഖുർആനിൻ്റെ അനേകമായത്തുകളിൽ പരാമർശിക്കപ്പെട്ട ഒരു ജീവിയാണ് ഒട്ടകം എന്നത്. പരിശുദ്ധ ഖുർആനിൻ്റെ 7-ാം അധ്യായം സൂറത്തു അൽ അറാഫിലെ 40-ാമത്തെ വചനത്തിൽ ജമൽ എന്ന പദം ഒട്ടകത്തിന് നൽകിയിട്ടുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുകയും അതിനു നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്നതുമാണ്. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നതുവരെ എന്ന് പറയുമ്പോൾ, ഒട്ടകമല്ല ഒട്ടകത്തിന്റെ കയറ് പോലും സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ലാത്തതുപോലെ, അല്ലാഹുവിന് പുറമെ ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന കാര്യം അതിഗൗരവമായി അല്ലാഹു ഇവിടെ അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ 6-ാം അധ്യായം സൂറത്തു അൽ അൻആമിന്റെ 144-ാമത്തെ വചനത്തിലും അല്ലാഹു തആല ഒട്ടകത്തെപ്പറ്റി ഇബിൽ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

അതുപോലെ പതിനൊന്നാം അധ്യായം സൂറത്തു ഹൂദിന്റെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഒട്ടകച്ചപ്പറ്റി നാഖത്ത് എന്നും പ്രയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം. ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണിതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
1: അവിടെ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർ ആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
0: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു

0: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്ന് വെച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെ പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 256 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം. അതായത്, ഖുർആൻ സാഹിത്യ സൃഷ്ടിയാണ്. അപ്പം സാഹിത്യ സൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷെ ആ പറയുന്നതിൽ അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന്, ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്? അപ്പോൾ ആ താരതമ്യം ഇതിന് വെല്ലുന്നതാണോ, ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമുക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുറാനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അവസരമാണ് ഈ പ്രോഗ്രാം. ഇന്ന് 412 പേജിന്റെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

0: മനപ്പാഠം ഇതോടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 412-ാമത്തെ പേജിന്റെ പാരായണമാണ് ഈ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഹാമിദി.
1: ഖുർആൻ ഈ ഗ്രന്ഥത്തിന്റെ പ്രഥമ അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിന്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദി ഖലഖ് എന്നായിരുന്നു. 5 ആയത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്കല്ലദി ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ, അല്ലദി ഖലഖ, സൃഷ്ടിച്ചവനായ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അള്ളാഹുവല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ഒന്നാമത്തത്. 3 ഇസ്ലാമിൻ്റെ അടിസ്ഥാനം: 1 തൗഹീദ്, 2 റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം, മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പം ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത് അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽ പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തെ ആയത്ത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് 5: അള്ളാഹുവിൽ വിശ്വസിക്കുക, പരലോകത്തിൽ വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ 5 കാര്യങ്ങൾ. അതുപോലെ 6 ഈമാൻ കാര്യങ്ങൾ, 6 ഇസ്ലാം കാര്യങ്ങൾ, 5 നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള. ഇതൊന്നുമല്ല ആദ്യത്തെ ആയത്ത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തൂ, ഇസ്ലാമിലേക്കെത്തൂ, സന്മാർഗത്തിലേക്കെത്തൂ എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവെ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസ് ആയ ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് സ്റ്റഡി, സീരിയസ് റീഡിംഗ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടുകൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവിക ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യമല്ല.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണം എന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷെ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷെ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിൽ, എല്ലാം വേളകളിലും ഇസ്ലാമിനെ കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം, യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണുണ്ടായി. അതിന് നന്ദി. അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനെ കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ മരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചിലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകൾ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം. സാമ്പത്തികമായും അതല്ല, നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിന് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.
4: പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ. പീസ് ഖുർആൻ റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്ന ഏറെ ശ്രദ്ധേയമായ അത്തഹ്സീനിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹശ്റിൽ നിന്നും 11-ാമത്തെ ആയത്താണ് ഹാഫിദ് അബ്ദുൽ ഷുക്കൂർ ക്ലാസ് എടുക്കുന്നത്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കൾ, സൂറത്തുൽ ഹശ്ർ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങളെ സംബന്ധിച്ചുമാണ് പഠിച്ചു വരുന്നത്. ഇൻഷാല്ലാ 10 വരെയുള്ള ആയത്തുകൾ നമ്മൾ കേട്ടു കഴിഞ്ഞു. ഇൻഷാല്ലാ ഇനി 11-ാമത്തെ ആയത്ത്.
6: أَلَمْ تَرَ إِلَى الَّذِينَ نَافَقُوا يَقُولُونَ لِإِخْوَانِهِمُ الَّذِينَ كَفَرُوا مِنْ أَهْلِ الْكِتَابِ لَئِنْ أُخْرِجْتُمْ لَنَخْرُجَنَّ مَعَكُمْ وَلَا نُطِيعُ فِيكُمْ أَحَدًا أَبَدًا وَإِنْ قُوتِلْتُمْ لَنَنْصُرَنَّكُمْ وَاللَّهُ يَشْهَدُ إِنَّهُمْ لَكَاذِبُونَ أَلَمْ تَرَ إِلَى الَّذِينَ نَافَقُوا أَلَمْ تَرَ
5: ഇവിടെ തറ എന്ന പദത്തിൽ തഉം ത എന്ന അക്ഷരം ലൈറ്റായിട്ട് ഉച്ചരിക്കേണ്ട അക്ഷരമാണ്, അഥവാ നേർപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കണം. എന്നാൽ റായിനെ കനപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കണം. സ്വാഭാവികമായിട്ടും പലപ്പോഴും പല ആളുകളും ഓതിപ്പോകുന്നത് അലം തറ എന്നാണ്. തറ, അലം തറ. ഇവിടെ സംഭവിക്കുന്നത് രണ്ടും. തറ എന്ന് പറയുമ്പോൾ തായിനെ കനപ്പിക്കുന്ന രൂപത്തിൽ തറ തറ, ഥ തെറ, അലം തെറ. തായിനെ ലൈറ്റായിട്ട് ഉച്ചരിക്കണം, അതാണ് അറബികളുടെ ശൈലി. അലം തെറ, റായിനെ കനപ്പിക്കലോ റ അല്ല റ തെറ. ഇവിടെ നേർപ്പിക്കലും കനപ്പിക്കലും അക്ഷരങ്ങളുടെ സിഫത്തുകൾ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം ഇൻഷാല്ലാ.
6: അലം തറ ഇലല്ലദീന, ഇലല്ലദീന, അല്ലദീന ദാലിൻ്റെ ഉച്ചാരണമാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. അല്ലദീന, അലം തറ ഇലല്ലദീന നാഫഖൂ നാഫഖൂ ഖാഫ്
5: സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ് ഖാഫ്. അതിൻ്റെ മഖ്റജ് തൊണ്ടയുടെ മുകൾ ഭാഗം, അതിൻ്റെയും മേലെ ചെറുനാക്ക്.
6: നാഫഖൂ യഖൂലൂന യഖൂ
5: യഖൂലൂന അല്ല യഖൂ
6: യഖൂലൂന ലിഇഖ്വാനിഹിം ലിഇഖ്വാനിഹിം ലിഇഖ്വാനിഹിം അല്ല ഹംസ ഉച്ചരിക്കണം ലിഇഖ്വാനിഹിം ലിഇഖ്വാനിഹിമുല്ലദീന കഫറു ലിഇഖ്വാനിഹിമുല്ലദീന ലിഇഖ്വാനിഹിമുല്ലദീന.
5: ഇവിടെ ലിഇഖ്വാനിഹിമു മീമിന് ബൊമ്മ, ലിഇഖ്വാനിഹിമുല്ലദീന അത് കൃത്യമായിട്ട് അതുപോലെ തന്നെ പറയുവാനും ഓതുവാനും ശ്രദ്ധിക്കണം.
6: ലിഇഖ്വാനിഹിമുല്ലദീന അല്ലദീന അല്ലസീന അല്ല അല്ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബി മിൻ അഹ്ലി
5: സാക്കിന നൂന് ശേഷം ഹംസ വന്നാൽ ഇദ്ഹാർ വെളിവാക്കി ഉച്ചരിക്കണം. നൂനിനെയും ഹംസയൊക്കെ കൃത്യമായിട്ട് ഉച്ചരിക്കണം. ഇവിടെ ഓതിപ്പോകുമ്പോൾ മിൻ അഹ്ലി എന്ന് വരരുത്. ഏതുപോലെ കുഫുവൻ നഹദ് വലമ്യ കുല്ലഹു കുഫുവൻ നഹദ് എന്നാണ് അധികാളുകൾ ഓത്. കുഫുവൻ നഹദല്ല കുഫുവൻ അഹദ്. ഹംസയും നൂനൊക്കെ ക്ലിയറായിട്ട് ഉച്ചരിക്കണം, കൃത്യമായിട്ട് ഉച്ചരിക്കണം. ഇവിടെ ഇവിടെയും അതുപോലെ തന്നെ മിൻ അഹ്ലി അല്ല മിൻ അഹ്ലി.
6: മിൻ അഹ്ലിൽ കിതാബി ലഇൻ ഉഖ്രിജുതും ലഇൻ
5: ലൈൻ ഉഖ്രിജുതും ഇങ്ങനെ ഓതരുത്. ലൈൻ അല്ല ലഇൻ ല ഇ ഹംസ ഉച്ചരിക്കണം. തൊണ്ടയുടെ താഴെ ഭാഗമാണ് മഖ്റജ്.
6: ലഇൻ ലഇൻ ഉ ലഇൻ ഉ
5: സാക്കിന നൂന് ശേഷം ഹംസ ഇദ്ഹാർ വെളിവാക്കി ഉച്ചരിക്കണം. നൂനും ഹംസയും വെളിവാക്കി ഉച്ചരിക്കണം.
6: ലഇൻ ഉഖ്രിജുതും ഉഖ്രിജുതും
5: റായിന് കസ്ർ ജീമിന് സുക്കൂന്. ഇതൊക്കെ കൃത്യമായിട്ട് വരണമെങ്കിൽ ഖുർആൻ ഓതി ഓതി ഓതി നമുക്ക് പരിചയം വേണം. അല്ലാതെ നമ്മളെന്നെങ്കിലും വർഷത്തിലൊരിക്കലൊക്കെ റമദാനിലൊക്കാണ്ട് ഓതിപ്പോകുന്ന സമയത്ത് ഖത്വം ചെയ്യാൻ വേണ്ടി അത് മുഴുവനായിട്ടും പെട്ടെന്ന് ഓതി തീർക്കാൻ വേണ്ടി ഓതിപ്പോകുമ്പോൾ ധാരാളമായിട്ട് അബദ്ധങ്ങൾ വരും. പ്രത്യേകിച്ചും ഇങ്ങനെയുള്ളതൊക്കെ ഒരു സംശയവുമില്ല. അതുകൊണ്ട് ഇതെല്ലാം കേട്ട് പഠിക്കണം, പരിചയപ്പെടണം ഇത്തരം പദങ്ങൾ.
6: ലഇൻ ഉഖ്രിജിതും ഉഖ്രിജിതും ലനഖ്റുജന്ന ലനഖ്റുജന്ന ലനഖ്റുജന്ന
5: നൂന് ശദ്ദ് മണിക്കണം.
6: മഅകും വല ലനഖ്റുജന്ന മഅകും വല
5: സാക്കിന മീമിന് ശേഷം വ. ഇവിടെ മീമിനെ പൂർണ്ണമാക്കി അഥവാ രണ്ട് ചുണ്ട് തമ്മിൽ തട്ടിച്ച് പൂർണ്ണമാക്കി ഉച്ചരിക്കണം. ഏതുപോലെ ഗൈരിൽ മഖ്ദൂബി അലൈഹിം വലദ്ദാലിൻ
6: അലൈഹിം വ
5: ഇതുപോലെ
6: മഅകും വല നുതീഉ വല നുതീഉ ത
5: ഉച്ചരിക്കുമ്പോൾ ഇതുബാഖ് എന്ന സിഫത്ത് നൽകി സ്വരഭാരത്തിലാക്കണം.
6: നുതീഉ നുതീഉ അല്ല
5: ത അല്ല ത
6: ത തീ തു അത് അത് നുതീഉ ഫീകും ഫീകും അഹദൻ അബദ ഫീകും അഹദൻ
5: സാക്കിന മീമിന് ശേഷം ഹംസ. ഇവിടെ ഒരു സംശയവുമില്ലാതെ അധിക ആളുകൾ ഓത് എങ്ങനെയായിരിക്കും? ഫീകും അഹദൻ എന്നാ
6: ഫീകും അഹദൻ
5: ഹംസ പോയി മീമിനെ കൊണ്ട് തന്നെ പറയും. അതുകൊണ്ട് ശ്രദ്ധിക്കണം.
6: ഫീകും അഹദൻ
5: സാക്കിന മീമിന് ശേഷം ഹംസ വന്നാൽ ഇദ്ഹാറാണ്, വെളിവാക്കി ഉച്ചരിക്കണം.
6: ഫീകും അഹദൻ അബദ അഹദൻ അബദ അല്ല അഹദൻ അബദ.
5: ഇവിടെയും നൂനിനെ കൊണ്ട് അഹദൻ അബദ എന്ന് പറയരുത്,
6: അഹദൻ അബദ
5: ഹംസ ഉച്ചരിക്കണം, തൻവീൻ വെളിവാക്കണം.
6: അഹദൻ അബദ
5: നിർത്തുമ്പോൾ അബദ എന്ന് രണ്ട് ഹർക്കത്തിൻ്റെ ഖദറിൽ ഓതി നിർത്താം.
6: അബദ
5: കൂട്ടി ഓതുകയാണെങ്കിലോ
6: അബദം വ ഇൻ
5: ഇത് ഗാംബിഗുന്ന തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം.
6: അബദം വ ഇൻ വ ഇൻ ഖൂതിൽതും
5: സാക്കിന നൂന് ശേഷം ഖാഫ്. ഇവിടെ
6: വ ഇൻ ഖു ഇഖ്ഫാ
5: ബിഗുന്ന അവ്യക്തമാക്കി ഉച്ചരിക്കണം. നൂനിനെ അവ്യക്തമാക്കി ഉച്ചരിക്കണം. ഖാഫ് സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. ഗുന്നയും ശ്രദ്ധിക്കണം.
6: വഇം ഖൂതിൽതും ലനൻസുറന്ന ലനൻസു
5: ഇഖ്ഫാം ബിഗുന്ന അവ്യക്തമാക്കി ഉച്ചരിക്കണം. സ്വാദ് ഇസ്തിഇലാഅ് അക്ഷരമാണ്. സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. ഗുന്നയും ശ്രദ്ധിക്കണം.
6: ലനൻസുറന്ന
5: നൂൻ മുഷദ്ദ ഗുന്ന
6: ലനൻസുറന്നക്കും വല്ലാഹു യഷ്ഹദു ഇന്നഹും ഇന്നഹും
5: നൂനെ മണിക്കണം. ലഖാദിബൂൻ ലഖാസിബൂൻ അല്ല ലഖാദിബൂൻ. ഒന്നുകൂടെ ഓതാം.
6: അലം തറ ഇലൽ ലദീന നാഫഖൂ യഖൂലൂന ലിഇഖ്വാനിഹിം അല്ലദീന കഫറൂ الذين كفروا من أهل الكتاب لئن أخرجتم لنخرجن معكم ولا نطيع فيكم أحدا أبدا وإن قوتلتم لننصرنكم والله يشهد إنهم لكاذبون
5: سورة الحشر لي بدنا نعمة آياتنا കേട്ടു. മനസ്സിലാക്കിയത് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഖുർആൻ പാരായണം ചെയ്യാനും ശ്രദ്ധിച്ചുകൊണ്ട് പഠിക്കുവാനൊക്കെ എല്ലാത്തിനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
4: ജസാകല്ലാഹു ഖൈറാ ബറകല്ലാഹു ഫീക്കും. സൂറത്തുൽ ഹശറിലെ 11-ാമത്തെ ആയത്താണ് ബഹുമാനനായ ഹാഫിദ് അബ്ദു ഷുക്കൂർ ഇന്നത്തെ അത്തഹ്സീനിലൂടെ നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത്. വിശുദ്ധ ഖുർആൻ കൂടുതൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും റബ്ബു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.
7: അസ്വസ്ഥതകളുടെ അലയൊടുങ്ങാത്ത ജീവിതം, വ്യക്തിജീവിതത്തിൽ വിവേകം പുലർത്തുന്നില്ലെന്ന ആക്ഷേപം കാതുകൾക്ക് പരിചിതമായതുപോലെ, അവിവേകവും അപക്വതയും സങ്കുചിത കാഴ്ചപ്പാടുകളും നിമിത്തം ജീവിതവിശാലത നഷ്ടമായവർക്ക് പീസ് റേഡിയോയുടെ സമാധാന ശബ്ദം, വോയ്സ് ഓഫ് പീസ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
8: പ്രവാചക ശബ്ദവും ജീവിതവും ഉപദേശവും നബി ജീവിതത്തിലേക്ക് സത്യവും യഥാർത്ഥവുമായ വെളിച്ചം വീശുന്ന തിരുനബിയോടൊപ്പം പീസ് റേഡിയോയിൽ എല്ലാ ദിവസവും വൈകുന്നേരം 7:05 കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും തിരുനബിയോടൊപ്പം.
9: അടുത്തതായി പീസ് ഖുർആൻ റേഡിയോയിൽ കിഡ്സ് ടൈം പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് മുഹമ്മദ് ത്വഹ അൽ ജുനൈദ്.

0: മാഷാഅല്ലാ. നാം ഇപ്പോൾ ശ്രവിച്ചത് കിഡ്സ് ടൈം, പാരായണം ചെയ്തത് ഷെയ്ഖ് മുഹമ്മദ് ത്വഹ അൽ ജുനൈദ്.
1: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. phone 9020840840. www.peaceradio.com.
2: സുജൂദ് തിലാവ. ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദ് 24-ാമത്തെ വചനമാണ് സുജൂദ് തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു:

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തന്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തൻ്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കൊമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്തു സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

ഈസ് ഖുർആൻ റേഡിയോയിൽ ഇനി നാം കേൾക്കുന്നു ഖതമുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ ദിനേന ഓരോ ജുസ് വീതം പാരായണം ചെയ്യുന്ന ഖതമുൽ ഖുർആൻ പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ വിശുദ്ധ ഖുർആനിലെ ജുസ് നമ്പർ 8 പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് ഹജ്ജാജ് റമദാൻ അൽ ഹിന്ദാവി.

قد خسر الذين قتلوا أولادهم سفها بغير علم وحرموا

0: ജസാക്കുമുല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഖത്തമുൽ ഖുർആൻ പ്രോഗ്രാമാണ്.
1: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും പാരായണത്തിൻ്റെ സുജൂദ് സത്യവിശ്വാസികൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയിലെ 15-ാമത്തെ വചനമാകുന്നു. വചനം ഇപ്രകാരമാകുന്നു:

നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ മുഖേന ഉത്ബോധനം നൽകപ്പെട്ടാൽ സാഷ്ടാംഗം പ്രണമിക്കുന്നവരായി വീഴുകയും തങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് പ്രകീർത്തിക്കുകയും ചെയ്യുന്നവർ മാത്രമേ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയുള്ളൂ. അവർ അഹംഭാവം നടിക്കുകയുമില്ല. പരിശുദ്ധ ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയുടെ 15-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നമ്മൾ കേട്ടത്. ഈ വചനം പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദു തിലാവ ചെയ്യേണ്ടതാണെന്ന് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആയത്ത് ഒരിക്കൽ കൂടി

0: ഇതുപോലെയുള്ള സുജൂദ് തിലാവയുടെ വചനങ്ങൾ നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുക.
1: ആരോഗ്യരംഗത്ത് അറിവും തിരിച്ചറിവുമാണ് പ്രധാനം. നനയ്ക്കാതെ ജീവിതത്തിൽ വന്നെത്തുന്ന അസുഖങ്ങളെ അറിയാനും മനസ്സിലാക്കാനും ഫലപ്രദമായി ചികിത്സിക്കാനും പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് മാർഗദർശിയായി ആരോഗ്യവിചാരം. ആരോഗ്യരംഗത്തെ പ്രമുഖരായ ബിഷഗുരന്മാരുടെ ലളിതവും സമഗ്രവുമായ അവതരണം. അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി തുടങ്ങി വൈദ്യശാസ്ത്രത്തിന്റെ വിവിധ മേഖലകളിലെ പ്രമുഖരുടെ അവതരണം. പീസ് റേഡിയോ, ആരോഗ്യവിചാരം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്തതായി പാരായണ പഠനം. പഠനം നിർവഹിക്കുന്നത് മുബാറക് ബിൻ ഉമർ.
4: അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലൽ മബ്ഊസി റഹ്മത്തുലിൽ ആലമീൻ മുഹമ്മദ് ബിൻ അബ്ദുല്ല വഅല ആലിഹി വസഹ്ബി അജ്മാഇൻ. പ്രിയ പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഇനി അടുത്ത സൂറത്ത് നോക്കാം. അടുത്ത സൂറത്ത് കാഫിറൂൺ ആണ്. നോക്കാം.

0: ഇതിൽ ശ്രദ്ധിക്കാനുള്ളത് യാ അയ്യുഹ, യാ അയ്യുഹ മദ് ആണ്. അതുപോലെ ലാ അഅബുദു, അതുടെ മദ്ദാണ്. മറ്റോടത്തൊക്കെ ഉണ്ട് വലാ അന്തും, അന്തും അന്തും എന്തേന്ന് നിയമം ഇഖ്ഫാ,
1: ഇഖ്ഫാ.
0: ആ പിന്നെ മാ അഅബുദു, വലാ അന, അതും ഇതൊക്കെ നീട്ടേണ്ട സ്ഥലങ്ങളാണ്, മദ്ദുള്ള സ്ഥലങ്ങളാണ്. പിന്നെ ഇദ്ഗാം ബിഗുന്നയാണ്. തൻവീനു ശേഷം മീം വന്നു, തൻവീനു ശേഷം മീം വന്നാൽ ഇദ്ഗാം ബിഗുന്ന. അപ്പോൾ മീം ശരിക്ക് ഗുന്നത്തോടുകൂടി ഉച്ചരിക്കുക. മറ്റൊന്ന് അബത്തും, ദാലിന് ശേഷം ത ആണ്. അത് ആ ദാലിനെ തായിലേക്ക് ഇദ്ഗാം ചെയ്യണമെന്നാണ്. അപ്പം അതിൻ്റെ താ ഇരട്ടിപ്പിച്ച് ശബ്ദോടുകൂടി ഉച്ചരിക്കണം. അബത്തും,
1: അബത്തും.
0: പിന്നെ വല അന്തും ഇതുപോലെ തന്നെ മദ് അന്തും, അങ്ങനെ തന്നെ മാ അബുദ് അങ്ങനെ തന്നെ. അപ്പം ഇനി ഒന്ന്

അപ്പോൾ സൂറത്തുൽ കാഫിറൂനും കഴിഞ്ഞു. ഇനി ലാമിൻ്റെയും റാഇൻ്റെയും നിയമങ്ങളാണ് ഇനി പഠിക്കാനുള്ളത്. അതായത് തഫ്ഹീം തർഖീഖ് എന്ന് രണ്ട് സംഗതികളുണ്ട്. അതായത് തഫ്ഹീം അല്പം സ്വരഭാരത്തോടുകൂടി ഉച്ചരിക്കുക എന്നാണ് നമുക്ക് പൊതുവാണെങ്കിൽ മലയാളത്തിൽ പറയാവുന്നത്. അതായത് ലാ എന്നത് ല എന്നാക്കി ഉച്ചരിക്കുക, അതുപോലെ റ എന്നത് റ എന്നത് റ ആക്കുക, അതിനാണ് തഫ്ഹീം എന്ന് പറയുക. റ അത് വസ്തഗ്ഫിർഹു രാ പറഞ്ഞു നമ്മൾ. അതുപോലെ മിൻ ശരീരി അതിന് തർഖീഖ് എന്നാണ് പറയുക. മലയാളത്തിലെ രാ എന്ന ശബ്ദത്തോട് ഏകദേശം സാമ്യമുണ്ട്, അതിന് മനസ്സിലായില്ല. അപ്പം അതാണ് തഫ്ഹീം തർഖീഖ് എന്ന് രണ്ട് പറയും. ഒന്ന് സ്വരഭാരം, റ എന്ന് പറയുമ്പോൾ സ്വരഭാരം, തഫ്ഹീം ര എന്നാവുമ്പോൾ തർഖീഖ്. റ തഫ്ഹീം ചെയ്യേണ്ടത് എവിടേക്കാണെന്ന് ഒന്ന് മനസ്സിലാക്കാം. ഒന്നാമത്തേത് റാക്ക് ഫതഹോ ലമ്മോ കൊടുക്കുമ്പോൾ, റാക്ക് ഫതഹ് അല്ലെങ്കിൽ ലമ്മ്. അതായത് ഇപ്പോൾ ഉദാഹരണം റബ്ബന റ എന്ന് പറയണം. അതുപോലെ റുബ്ബമ, അർറഹ്മാൻ, വർറുജ്ജ വർറുജ്ജ ഫതഹും ലമ്മുമാകുമ്പോൾ, ഫതഹോ ലമ്മോ ഹർക്കത്ത് നൽകപ്പെടുമ്പോൾ തഫ്ഹീമായിട്ട്, അതായത് സ്വരഭാരത്തോടുകൂടി റ എന്ന രൂപത്തിൽ ശബ്ദത്തിൽ ഉച്ചരിക്കണം. രണ്ടാമത്തേത് റാക്ക് സുക്കൂന്, അതിന് തൊട്ട് മുമ്പുള്ളതിന് ലമ്മോ ഫതഹ വരിക. റാക്ക് മുമ്പുള്ള അക്ഷരത്തിന് ഫതഹ്.

0: ഉണ്ടാകുക. അസില് കസറല്ല, താൽക്കാലികമായി ഖിറാഅത്തിന് വേണ്ടി അത് കസറാക്കി മാറ്റും. ഇതുപോലെ ഇനിർത്തബ്തും, അവിടെ ഇൻ ഇർത്തബ്തു എന്നാണ്. നൂന് ശരിക്കും സുക്കൂനാണ്, പക്ഷെ ഓതാൻ വേണ്ടി എന്ത് ചെയ്യും, ഇനിർ ഇൻ എന്നത് ഇനി എന്നാക്കും. ഇനിർത്തബ്തു, അപ്പൊ ഇനി എന്നതിന്റെ കസറ് ആരിൽ നൈന അറബി പറയാം, ആരിലായ കസർ, അതായത് താൽക്കാലികമായി ഉണ്ടാക്കിയ, അവിടെ യഥാർത്ഥത്തിൽ കസറല്ല, യഥാർത്ഥത്തിൽ സുക്കൂനാണ്, പക്ഷേ ഖിറാഅത്തിന് വേണ്ടി ഇങ്ങനെ ചെയ്തതാണ്. അപ്പോൾ ഇനി ഉർത്തബ്തും. അതുപോലെ ലിമനി ഉർത്തള, അമിർത്താബു,
1: അമിർത്താബു.
0: ഇൻഷാല്ലാ അടുത്ത എപ്പിസോഡിൽ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് വിശദീകരിക്കാം. വാഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
2: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കി ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്, പല തവണ പല സന്ദർഭങ്ങളിലായിട്ടല്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ടും ആണ്ട് ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10ഉം 13ഉം 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തം ഇറങ്ങും, ചിലപ്പോൾ 10 സൂക്തം ഇറങ്ങും, 10 അല്ലെങ്കിൽ 15 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പം ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവികമാണ്, അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീവ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ, ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം, ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ, മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്, അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളൂ, സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും, ഇതിൻ്റെ ക്രോഡീകരണവും, ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. ലോക പ്രശസ്ത ഖുർആൻ ഖാരിയുകളുടെ വ്യത്യസ്തങ്ങളായ പാരായണങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ കേൾക്കുവാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം തൻസീൽ. തൻസീലിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തുൽ ഫാത്തിഹ മുഴുവനായും സൂറ അൽ ബഖറ 1 മുതൽ 216 വരെയുള്ള വചനങ്ങളുമാണ് പ്രശസ്ത ഖാരി സഊദ് അശ്ശുറൈം പാരായണം ചെയ്യുന്നത്.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله